ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 24 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, വൈശാഖം 22, കൊല്ലവർഷം 1201, മേടം 29, 2026 മെയ് മാസം 12 തീയതി, ചൊവ്വാഴ്ച. FM ബാൻഡിൽ 102.3 MHz കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം

0: സുഭാഷിതം.
1: രോഗത്തിന് ഡിസീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഈസിനസ് നഷ്ടപ്പെട്ട അവസ്ഥയെയാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഈസിനസ് എന്ന സമാധാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള യാത്രയിലെ ഒരു വഴിയാണ് ധ്യാനം. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നിരന്തരമായി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. എപ്പോഴും ചലിപ്പിക്കുന്നതിനെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കണമെന്നത് മാത്രമാവണം നമ്മുടെ ധ്യാനത്തിനായുള്ള ഇരിപ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഒരു തുണി ഒരു കുറ്റിയിൽ തൂക്കിയിട്ടിരിക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും അയച്ചിട്ട് ഇരിക്കേണ്ടതുണ്ട്. നമ്മൾ ധ്യാനിക്കാൻ പോകുന്നില്ല, ധ്യാനിച്ച് ഒന്നും നേടിയെടുക്കാനും പോകുന്നില്ല. സ്വസ്ഥമായിരുന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്നയച്ചു വിടുക മാത്രമാണ് ചെയ്യുന്നത്. മനസ്സിനോട് നാം പറയണം, കുറച്ച് സമയത്തേക്ക് ഒന്ന് അയഞ്ഞിരിക്കൂ. ചിന്തകൾ ഉള്ളിൽ വരട്ടെ, അത് വന്നു പോകട്ടെ, അയഞ്ഞങ്ങനെ ഒഴുകിപ്പോകട്ടെ, പിടിച്ചുവെക്കേണ്ടതില്ല. കണ്ണു തുറക്കാൻ ശ്രമിക്കുമ്പോൾ പറയുക, രാവിലെ മുതൽ ഇത്ര നേരവും നീ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി ഒന്നടഞ്ഞിരുന്ന് വിശ്രമിക്കൂ. ചുറ്റും പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങളിലേക്ക് കാതു കൂർപ്പിച്ചിരിക്കുന്നത് നിർത്തിയിട്ട് കാതിനോട് പറയാം, ശബ്ദം വന്നു പോവട്ടെ. നീ ഒരുപാട് അതിലേക്ക് കൂർപ്പിച്ചു പോകേണ്ടതില്ല. നീ കുറച്ച് സമയമൊന്ന് അയഞ്ഞിരിക്കൂ. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളോടൊക്കെ വിശ്രമിക്കാൻ പറയാം. കുഞ്ഞുങ്ങളെ കട്ടിലിൽ ഉറക്കിക്കിടത്തുന്നതുപോലെ ഓർമ്മ വെച്ച നാൾ മുതൽ നിരന്തരം നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളെ കുറച്ചു സമയം പൂർണമായി വിശ്രമിക്കാൻ അനുവദിക്കാം. അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിനെയാണ് ധ്യാനമെന്ന് പറയുന്നത്. ആ വിശ്രമത്തെ പരിപൂർണമായി നാം അനുഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവയെ മനസ്സുകൊണ്ട് തലോടി അതിൻ്റെ എല്ലാ തീക്ഷ്ണതകളെയും അടക്കി അയഞ്ഞിരിക്കാൻ നാം പറയുന്നു. പലതരത്തിലുള്ള വേദനകൾ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതാണ് നമ്മുടെ മനസ്സ്. അവഗണനകൾ കൊണ്ട് അമിതമായ പരിഗണനകൾ കൊണ്ട് പലതരത്തിലുള്ള വിഭാഗീയതകളുടെ ഉഗ്രവിഷസ്പർശം കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നോവേൽക്കേണ്ടി വരാത്ത ഒരു മനസ്സും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതിനും വേണം കുറച്ച് വിശ്രമം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള മുക്തിയല്ല നമുക്കാവശ്യം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അനായാസമായ ശക്തിയാണ്. നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ വിശ്രമം ആവശ്യമാണ്. രാത്രി കിടന്നുറങ്ങുന്നതുകൊണ്ടാണ് രാവിലെ കർമ്മങ്ങളിലേക്ക് ഊർജ്ജസ്വലതയോടെ ഉണർന്നെഴുന്നേൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മനസ്സിനോട് നമ്മൾ മൗനമായി പറയണം, മനസ്സേ നീ കുറച്ച് വിശ്രമിക്കൂ. ഓർമ്മ വെച്ച നാൾ മുതൽ പലതരത്തിലുള്ള ശരിതെറ്റുകൾ കേട്ടും തർക്കങ്ങളിലേർപ്പെട്ടും ന്യായീകരണങ്ങളിലൂടെ സഞ്ചരിച്ചും ക്ഷീണിച്ചിട്ടുള്ളതാണ് ബുദ്ധി. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ മുകളിൽ തന്നെ ജയിപ്പിക്കാൻ വേണ്ടി നിലനിൽപ്പിനു വേണ്ടി നമ്മൾ ബുദ്ധിയെ എത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? മനുഷ്യൻ എത്രമാത്രം തൻ്റെ ബുദ്ധിയെ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും സമാധാനമുള്ള ഒരിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ഈ ബുദ്ധിയെ കുറച്ചു സമയം ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നു. ഞാൻ മാത്രമാണ് ശരിയെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുദ്ധിയോട് പലതരം ശരികളുണ്ടെന്നും നീ മാത്രമല്ല ശരിയെന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നിരന്തരം തർക്കിക്കുന്ന സ്വഭാവത്തിൽ നിന്നും പുറത്തുവന്ന് സമരസപ്പെടാനുള്ള ഒരു ഉപാധിയായി ബുദ്ധിയെ ഉപയോഗിക്കേണ്ടതുണ്ട്. തീരെ പരിചിതമല്ലാത്ത ആ വഴിയെ സഞ്ചരിക്കാൻ ബുദ്ധിക്ക് വിശ്രമം ആവശ്യമാണ്.

0: കാരണം ഏറ്റവും വിശ്രമത്തോടെ ഇരിക്കുമ്പോഴാണ് ബുദ്ധി ഏറ്റവും നന്മയാർന്ന രീതിയിൽ പ്രവർത്തിക്കുക. എല്ലാവർക്കും സമാധാനമുണ്ടാകുന്ന രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ അതിന് അയവ് കൊടുക്കേണ്ടതുണ്ട്. ഉറങ്ങാൻ കിടന്നു കൊടുക്കുന്നതുപോലെ അയയാൻ നാം ഇരുന്നു കൊടുക്കേണ്ടതുണ്ട്. കിടക്കുമ്പോൾ ഉറക്കം നമ്മെ വന്ന് പുൽകുകയാണ് ചെയ്യുക. അതുപോലെ അയയാൻ വേണ്ടി നമ്മൾ ഇരുന്നു കൊടുക്കുന്നു എന്നു മാത്രം. കൂടുതൽ സമയമൊന്നും ഇരിക്കേണ്ടതില്ല. ധ്യാനം പരിപൂർണമായ വിശ്രമവും പരിപൂർണമായ സ്നേഹവുമാണ്. അറിയാതെ സ്നേഹാർദ്രമായി നെഞ്ചിൽ കൈവയ്ക്കാൻ നമുക്ക് തോന്നേണ്ടതുണ്ട്. ബലം പിടിക്കാതെ വളരെ അനുകമ്പാർദ്രമായ ഒരു മൗനത്തിൽ നാം ഇരിക്കണം. ബാക്കിയെല്ലാം പിന്നാലെ വന്ന് ഭവിച്ചുകൊള്ളും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
4: പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് മോദി വഡോദരയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജാമ്യാപേക്ഷകൾ സ്വയം ലിസ്റ്റ് ചെയ്യാനും തീർപ്പാക്കലിന് സമയപരിധി നിശ്ചയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്ററിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തമിഴ്നാട്ടിലെ അണ്ണാ DMK നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടേം സ്പീക്കർ കറുപ്പയ്യയ്ക്ക് കത്തു നൽകി. 17-അംഗ വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നേതാവായി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിടാത്ത ഒരു കവിത എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, 7:35 FM ഡയറി തുടരും, സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, ആർ ഗോപകുമാർ തയ്യാറാക്കിയത്, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, കുട്ടികളിലെ രക്താർബുദം, അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ നായരുമായി അഭിമുഖം, 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ BPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലു ജാലകം, 11:00 സോപാന സംഗീതം, മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാരു കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു,

0: വിദ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര. 3 മണിക്ക് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എസ് ഡി സിംഗ് മറുപടി നൽകുന്നു. 6:50 കിസാൻ വാണി. ജൈവ പരിപാലന മുറകളിലൂടെ വിവിധ ഇനം ഓർക്കിഡുകളെ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെ പരിചയപ്പെടുത്തുന്നു. ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി അംബുജാക്ഷി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. 10:30 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ജ്വല്ലറിലെ
1: ദിസ് ഈസ് ആകാശവാണി. The news read by V.C. Pramod. Senior BJP leader Hemanta Biswa Sarma will be sworn in as Chief Minister of Assam in Guwahati today. Assam Governor Lakshman Prasad Acharya will administer him the oath of office in secrecy at a ceremony to be held at the Veterinary College playground in Khanapada area of the city. 4 ministers, including 2 from the BJP and 1 each from AGP and BPF, will also take oath along with the Chief Minister. They are Rameshwar Teli, Atul Boda, Charan Bodo and Ajanta Niyog. In a social media post, Mr. Sarma said that former Minister Ranjit Kumar Das will be NDA's candidate for the Assam Assembly Speaker's position. This will be the second consecutive term for Mr. Sarma as Chief Minister and third term for an NDA government in Assam. The swearing-in ceremony will be attended by Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh and BJP President Nitin Nobin, among others. The NDA, comprising the BJP, Aham Gana Parishad, AGP and Bodoland People's Front, BPF, secured a sweeping mandate in the assembly polls, winning 102 seats in the 126-member house. The BJP-bagged 82 seats, while AGP and BPF won 10 seats each. Mr. Sarma, who first became Chief Minister in 2021, is set to become the first non-Congress leader in Assam to serve 2 consecutive terms as CM. This will be the NDA's 3rd consecutive term in the state since the BJP-led alliance first came to power in 2016 under then-CM Sarbanand Sonowal. Enforcement Directorate ED has arrested former Fire and Emergency Services Minister of the Government of West Bengal, Sujit Basu, in Kolkata in connection with the South Dumdum Municipality recruitment scam. Officials at the ED said that Bose allegedly recommended around 150 candidates for various posts under the South Dumdum Municipality in exchange for pecuniary benefits during the former TMC regime. The officials noted that ED has traced direct proceeds of crime in the form of flats allegedly acquired by him in lieu of providing municipal jobs to various individuals. The probe agency have also identified substantial cash deposits in banks' accounts under his control. Mr. Bose will be produced before the special court today. Prime Minister Narendra Modi will be on a 6-day visit to the UAE, Netherlands, Sweden, Norway and Italy beginning Friday. On the first leg of his 5-nation visit, Mr. Modi will reach UAE on Friday, where he will meet the President Sheikh Mohammed bin Zayed Al Nahyan. The two leaders will exchange views on bilateral issues, in particular energy cooperation, as well as regional and international issues of mutual interest. They will also discuss ways to advance the bilateral comprehensive strategic partnership underpinned by strong political, cultural, economic and people-to-people links. US President Donald Trump has said the ceasefire with Iran was at its weakest and on massive life support a day after he rejected Tehran's proposal to end the months-long war as totally unacceptable. In response to a question on the ceasefire with Iran in the wake of the rejection of the peace proposal, Trump told reporters at the Oval Office that it is at its weakest. After reading that piece of garbage they sent, it's

പ്രിയമുള്ളവരെ, സ്നേഹപൂർവം സ്വാഗതം. ഇപ്പോൾ പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. പാർവതി കൃപാകരി, പാഹി പാഹി സതതം ജനനി. കെ എസ് ചിത്ര ആലപിച്ചത്, ഗാനമെഴുതിയത് രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിലെടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത് തിരുവൈക്കം വാഴും ശിവശംഭോ ശംഭോ. ഗാനരചന ഗിരീഷ് പുത്തൻചേരി. സംഗീതം സതീഷ് വിനോദ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാതഗീതം. രാമഭദ്ര രാര, ശ്രീരാമചന്ദ്ര രാര, അനു ലിനീഷും സംഘവും പാടിയത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:27:24. കാർഷിക വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിലുള്ള പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. നാളികേര വികസന ബോർഡിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി കൃഷിഭവനുകൾ, ICAR, KAU, KVKS തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷന്, നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഈ ഏജൻസികൾ മുഖേന അപേക്ഷ സമർപ്പിക്കുന്ന ക്ലസ്റ്ററുകൾക്ക് മുൻഗണന നൽകുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. പദ്ധതിയുടെ ഭാഗമായി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവവളങ്ങളും വിതരണം ചെയ്യും. അതത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ കൊക്കോ, നേന്ത്രൻ, ഞാലിപ്പൂവൻ വാഴ, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കുരുമുളക്, നടീൽ വസ്തുക്കൾ

ഫലങ്ങളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. കോക്കനട്ട് ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ. കോക്കനട്ട് ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും. 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ. 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. 26 കുരുമുളക് കൃഷി എന്നതിലും. 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891504077. 8891504077. കാർഷിക നിർദ്ദേശം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. വാഴയിൽ പനാമ വാട്ടം നിയന്ത്രിക്കുന്നതിനായി വാഴക്കുഴിയിൽ 1 കിലോഗ്രാം കുമ്മായം ഇട്ടതിനു ശേഷം നടുക. രോഗബാധ കണ്ടാൽ കാർബൺ ഡാസീം 2 ഗ്രാം 1 ലിറ്റർ മണ്ണിൽ 5 ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുക. പടവലത്തിൽ കുനൻപുഴുവിനെ നിയന്ത്രിക്കുവാൻ ഗോമൂത്രം കാന്താരി മിശ്രിതം തളിക്കുക. മുളകിൽ വെള്ളീച്ചയുടെ ആക്രമണം തടയാൻ 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക. കറിവേപ്പിലയിൽ മുഞ്ഞയുടെ ആക്രമണം കണ്ടുവരുന്ന ഇവ ഇളം തണ്ടുകളിലും ഇലകളിലും പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നതായി കാണാം. ഇവയുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി നീമസാൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിച്ച ശേഷം ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യുക. കറിവേപ്പിന് ആവശ്യാനുസരണം നനയും പുതിയിടിയിലും ലഭ്യമാക്കുകയും വേണം. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS 4 26,000 രൂപ, RSS 5 25,600 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:17. പ്രധാന പത്രവാർത്തകൾ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പ്രത്യാഘാതം എന്ന നിലയിൽ അസംസ്കൃത എണ്ണവില വിപിക്ക് $105 ഉയർന്നതും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 കടന്നതും ചില നിയന്ത്രണങ്ങൾക്കിടയാക്കുമെന്ന് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അണ്ണാ DMKയിൽ ചേരിതിരിവ്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനറൽ സെക്രട്ടറി എടപ്പാളി പളനിസ്വാമിയാണെന്ന് ആരോപിച്ച് 47 MLA മാരിൽ 30 പേരാണ് പ്രത്യേക ഗ്രൂപ്പായത്. സംസ്ഥാനത്ത് ഭരണമാറ്റം വന്നിരിക്കെ PM സ്കൂളിൽ വീണ്ടും കേന്ദ്ര സർക്കാർ സമ്മർദ്ദം. പദ്ധതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UGയുമായി ബന്ധപ്പെട്ട ചോദ്യചോർച്ച വിവാദം ശക്തമാകുന്നു. ഈ മാസം 3 പരീക്ഷ. ICC ഏകദിന ക്രിക്കറ്റ് ടീം വാർഷിക റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. 118 പോയിന്റാണ് ഇന്ത്യയ്ക്കുള്ളത്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ
ഭയം

0: ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എസ് ഡി സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484 242 6397 0484 242 6387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484 2426 397 0484 2426 387 അല്ലെങ്കിൽ 9444455588 സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. സമയം 6:34:54.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: കാവ്യധാരയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ പേരിടാത്ത ഒരു കവിത എന്ന കവിത കേൾക്കാം.
6: ഒരു ദിവസം പുലരൊളിയിൽ കുരുവികൾ നിൻ ജനലരികിൽ ചിറകടിച്ചു കരഞ്ഞുഴന്നു പറന്നണഞ്ഞു പറയുമേവം. ഒരു ദിവസം പുലരൊളിയിൽ കുരുവികൾ നിൻ ജനലരികിൽ ചിറകടി

0: തുറക്കൂ തുറക്കൂ ദേവി, മിഴി തുറക്കൂ തുറക്കൂ ദേവി.
1: പേരിടാത്ത ഒരു കവിത, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് മുരളി പുറനാട്ടുകര.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ.
1: നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
11: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
12: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
10: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:00 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ. ഉച്ചയ്ക്ക് 1:00.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.

രാവിലെ 11 മണിക്ക് സോപാന സംഗീതം മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. രാത്രി 10:30 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഇപ്പോൾ സമയം 6:43 മിനിറ്റും 50 സെക്കൻഡും. പ്രിയമുള്ളവരെ, ഇനി 6:45

0: പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ തുടർന്ന് 6:55 മുതൽ എഫ് എം ഡയറി.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷൻ സംഘർഷം ഈ ദശകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നും ദേശീയ വിഭവങ്ങൾക്കുമേൽ അതുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ സംഘർഷത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചു വരികയാണെന്ന് അദ്ദേഹം വഡോദരയിൽ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
4: വിദേശ ഇറക്കുമതി വഴിയുണ്ടാകുന്ന ബാധ്യതയും വിദേശ നാണ്യ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന ജനകീയ മുന്നേറ്റമുണ്ടാകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ, വൈദ്യുത വാഹനങ്ങൾ വാങ്ങാനും മെട്രോ അടക്കം പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താനും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ച UAE-യിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അന്ന് തന്നെ അദ്ദേഹം നെതർലാൻഡ്സിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ UAE യൂറോപ്യൻ രാജ്യ സന്ദർശനം വ്യാപാര നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗോഹട്ടിയിലെ ഖാനാപാഡ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ രാവിലെ 11:40 ചടങ്ങ്. തുടർച്ചയായി 2nd തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. NDA 3rd തവണയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കുചേരും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിൽ NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയിരുന്നു. 5th തവണയാണ് രംഗസ്വാമി മുഖ്യമന്ത്രിയാകുന്നത്. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാല യോഗം വിളിച്ചു. മുൻ KPCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ വിശാല യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, KM മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ചർച്ച ഫലപ്രദമായാൽ ഇന്ന് രാത്രിയോ നാളെയോടെയോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായേക്കും. കേരളത്തിൽ CPM നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. പ്രതിപക്ഷ നേതാവിനെ യോഗം തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 മുതൽ ഘട്ടങ്ങളായി ജില്ലാ നേതൃയോഗങ്ങളും വിളിക്കും. ജൂൺ 10 ബ്രാഞ്ച് യോഗങ്ങൾ അവസാനിക്കും. CPI ജില്ലാ നേതൃയോഗങ്ങൾ മറ്റന്നാൾ

ആരംഭിക്കും. 24-നകം പൂർത്തീകരിക്കും. സിപിഐ മത്സരിച്ച 25 മണ്ഡലങ്ങളിലെ കമ്മിറ്റി യോഗങ്ങളും ഇതിന് പിന്നാലെ നടക്കും. തമിഴ്നാട്ടിലെ അണ്ണാഡിഎംകെ നിയമസഭാ കക്ഷിയിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടിയിലെ 30 അംഗങ്ങൾ പി വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത് പ്രോട്ടം സ്പീക്കർ കുറുപ്പയ്യയ്ക്ക് കത്ത് നൽകി. 17 അംഗങ്ങളുടെ മറ്റൊരു വിഭാഗം എടപ്പാടി പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിജയ് ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്തൊരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ആരോഗ്യത്തിന് ശാസ്ത്ര മികവ് കാർഷിക പരിവർത്തനത്തിലൂടെ എന്ന കൃഷി ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത സംരംഭം സഹത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്കൊപ്പമാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ ഭക്ഷ്യസാധനങ്ങൾ എന്ന ലക്ഷ്യമാണ് സഹത്ത് പദ്ധതിക്ക് പിന്നിൽ. രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്ക് വേണ്ട എൽ പി ജിയും സ്റ്റോക്കുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പശ്ചിമേഷൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഹൈക്കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ജാമ്യാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതി നടപടികൾ നിർദ്ദേശിച്ചു. ജാമ്യാപേക്ഷകൾ സ്വയമായി ലിസ്റ്റ് ചെയ്യാനും അവ തീർപ്പാക്കാൻ സമയപരിധി നിശ്ചയിക്കാനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കാലതാമസം ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം വഴി ജാമ്യാപേക്ഷകൾ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി ശുപാർശ ചെയ്തു. കോടതി ബെഞ്ചിനും അഭിഭാഷകർക്കും ഇടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് രാജ്യത്തുടനീളം പരാതി പരിഹാര സമിതികൾ രൂപീകരിക്കണമെന്ന് മറ്റൊരു ഉത്തരവിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം ഇന്നും നാളെയും മറ്റന്നാളും നിലയത്തിൽ മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. ഇന്ന് രാവിലെ ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. എഴുത്തുകാരായ സി വി ബാലകൃഷ്ണൻ, കെ സി നാരായണൻ, കെ വി സജയ്, ഇ ജയകൃഷ്ണൻ, പി പി ശ്രീധരനുണ്ണി, കെ എം നരേന്ദ്രൻ, ഗായകൻ വി ടി മുരളി തുടങ്ങിയവർ 3 ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച സമാപന സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണനാണ് മുഖ്യാതിഥി. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഇന്ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6-നാണ് പരിപാടി. ആകാശവാണി നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നത്. നാളെ ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ 3 തോൽപ്പിച്ചു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7 അഹമ്മദാബാദിലാണ് മത്സരം. കൊൽക്കത്തയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് മോഹൻബഗാൻ സൂപ്പർ ജയന്റ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. കരിപ്പൂർ വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം വ്യാഴാഴ്ച പുലർച്ചെ യാത്ര തിരിക്കും. മെയ് 17 വരെയാണ് സർവീസ്. ആകാശ എയർലൈൻസിന്റെ 7 സർവീസുകളാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്നത്. യാത്രയുടെ മുന്നൊരുക്കങ്ങളും സൌകര്യങ്ങളും എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വിലയിരുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപിനും കേരളതീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശമുണ്ടായി. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാട് സംഭവിച്ചു. നാദാപുരത്ത് 5 വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. മലപ്പുറം നിലമ്പൂർ മലവാരത്ത് ശക്തമായ മഴയെ തുടർന്ന് കാളികാവിലെ കെട്ടുങ്ങൽ ചിറ, ചാഴിയോട് ചിറ എന്നിവ നിറഞ്ഞു. ഇതോടെ മേഖലയിലെ കടുത്ത വരൾച്ചയ്ക്ക് ആശ്വാസമായി. മലയോര നിവാസികൾക്കും കർഷകർക്കും മഴ ആശ്വാസമായി മാറി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. രാവിലെ ഡോക്ടർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് മേധാ പട്കർക്കും പെരുമാൾ മുരുകനും അഴീക്കോട് പുരസ്കാരങ്ങൾ എഴുത്തുകാരൻ എം മുകുന്ദൻ സമ്മാനിക്കും.

0: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി മണിയേരി വിഷ്ണു, പുതുശ്ശേരി കുന്നേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത വിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സ്വാഗതം. സുപ്രഭാതം പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55.

പ്രഭാതത്തിൻ്റെ നിർമ്മലതയിൽ ശ്രവണമധുരമായ സംഗീതവും ചിന്തോദ്ദീപകമായ വർത്തമാനങ്ങളും അലങ്കാര ആഖ്യായികകളും കോർത്തിണക്കി കൊച്ചി FM ഒരുക്കുന്ന FM ഡയറിയിലേക്ക് ഇമ്പമോടെ കാതോർക്കാം.

0: പതിവ് പോലെ ആദ്യം ചിന്താശകലം. ആനന്ദത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ. ആനന്ദത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ. എഫ് എം ഡയറിയിൽ ഇന്നത്തെ ചോദ്യം: കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ മൂന്ന് നദികളുടെ സംഗമത്തിന് പറയുന്ന പേരെന്ത്? ചോദ്യം ആവർത്തിക്കാം: കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ മൂന്ന് നദികളുടെ സംഗമത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം വിശദമായി പറയാം എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, അതായത് 8:30 തൊട്ടു മുൻപ്.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് അത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: സേവന വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഇന്റർവ്യൂ ഈ മാസം 18 പകൽ 11:30 എറണാകുളം ഡിവിഷൻ ഓഫീസിൽ നടത്തുന്നു. എറണാകുളം ജില്ലയിലുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡ് ജെട്ടിക്ക് സമീപമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്: 04842369059. 04842369059. കാഷ്വൽ സ്വീപ്പർ ഇടപ്പള്ളി, ഒഴിവുകളുടെ എണ്ണം 2. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും

0: ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 62 38 59 96 60, 62 38 59 96 60. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 7994449314 ഈ നമ്പറിൽ വിളിക്കുക. 7994 44 93 14. ഇപ്പോൾ സമയം 7 മണി. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ചുക്ക്.
2: രുചിയും ആരോഗ്യവും പ്രധാനം ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് ഉണങ്ങിയ ഇഞ്ചി അഥവാ ചുക്ക്. പലഹാരത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചുക്ക് പ്രാചീന കേരളത്തിന്റെ കയറ്റുമതി പട്ടികയിലെ പ്രധാന ഇനങ്ങളിൽ ഒന്നാണ്. ഇഞ്ചിയും ചുക്കും ആഹാരമായും ഔഷധമായും ഉപയോഗിച്ചു പോരുന്നുണ്ട്. എങ്കിലും ഇഞ്ചിയേക്കാൾ ഗുണപ്രദമാണ് ചുക്ക്. ഇഞ്ചി ഉണക്കി നീര് കളഞ്ഞു സൂക്ഷിക്കുന്നതാണ് ചുക്ക്. പനി, ജലദോഷം മുതലായ മഴക്കാല രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ ചുക്കുകാപ്പിയും ചുക്കുവെള്ളവും സേവിക്കുക പതിവാണ്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന ആയുർവേദ ചൊല്ല് പരക്കെ അറിയപ്പെടുന്നതാണ്. സുഗന്ധ വ്യഞ്ജന ഔഷധ തലങ്ങളിൽ നിന്നും ഭാഷയുടെ മേഖലയിലേക്കും ചുക്ക് ചില കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചുക്കുരൂപത്തിലേക്ക് ഇഞ്ചിയെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ചുമ്മാ കിട്ടുമോ ചുക്കിട്ട വെള്ളം എന്ന് ചോദിക്കാറുണ്ട്. ജീവിതത്തിൽ ഏത് ചെറിയ വിജയത്തിനു പിന്നിലും പരിശ്രമമുണ്ട് എന്നടയാളപ്പെടുത്തുന്ന ശൈലിയാണിത്. പിണക്കം തോന്നുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറയാറുണ്ട്. അമിതമായ ആത്മവിശ്വാസത്തെയും അല്പമൊക്കെയുള്ള ഗർവിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. യാതൊന്നിനും കൊള്ളാത്ത വസ്തുവിനെ ചുക്കിനും കൊള്ളാത്തത് എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പ്രയോജനമില്ലാത്തത് എന്ന് പ്രസ്താവിക്കുന്നതാണ് ഈ പരാമർശം. ചുക്ക് പ്രകൃതിയാ തന്നെ ഉഷ്ണമാണ്. എന്നാൽ ചുണ്ണാമ്പ് തണുത്തതും മൃദുവായതുമാണ്. ആയുർവേദത്തിലും മറ്റ് ദൈനംദിന ആവശ്യങ്ങളിലും ഇവ രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇതിൽ ഒരു വിഭാഗത്തിലും ഉൾപ്പെടാത്ത, അതായത് ഒരു മെച്ചവും ഇല്ലാത്തതിനെയാണ് ചുക്കിനും കൊള്ളാത്തത് എന്ന ശൈലി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പിശുക്കൻ എന്ന് പറയേണ്ടിടത്ത് ചുക്കുചെട്ടി എന്ന് ചിലയിടങ്ങളിൽ വിളിച്ചു പോരുന്നു. ചെറുകഷ്ണങ്ങളായി മുറിയുക എന്ന അർത്ഥത്തിൽ ചുക്കുചുക്കായി ഉടയുക എന്നും പറയാറുണ്ട്. അർത്ഥമറിയാതെയുള്ള വായനയെയോ അസ്ഥാനത്തുള്ള പദവിഭജനത്തെയോ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് ചുക്കുമു, ലഗുതി, പല്ലി എന്നത്. ചുക്ക്, മുളക്, തിപ്പലി ഇവ മൂന്നും എന്തെന്ന് അറിയാതെ തെറ്റായി പദം പിരിച്ച് ചുക്കുമു എന്നും ലഗുതി എന്നും പല്ലി എന്നും വായിക്കുന്നതിലെ വിരോധാഭാസമാണ് ഈ ശൈലിയുടെ കാതൽ. ഭാഷയെയും സംസ്കാരത്തെയും സ്വാധീനിച്ച മറ്റൊരു സുഗന്ധ വ്യഞ്ജനം മലയാളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്ന പോലെയാണ് മലയാളിയുടെ പ്രയോഗ സഞ്ചികയിൽ ചുക്കിന്റെ നിസാരമല്ലാത്ത ഇടപെടൽ.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

0: ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങമ്പുഴ പാർക്കിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം. തുടർന്ന് മഞ്ജുഷ കെ എസിന്റെ പുസ്തക വിചാരം, അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. കെസിബി അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷന്റെ പരിധിയിൽ ചേരാനല്ലൂർ ഫെറി, ബാങ്ക് റോഡ്, മുണ്ട്യാത്ത്, സെന്റ് മേരീസ് എൽ പി സ്കൂൾ, ഗോഡൌൺ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷന്റെ പരിധിയിൽ ഷാരി അമ്പലം പരിസരം, പല്ലിമിറ്റം, പുല്ലന്തുരുത്ത്, അസറ്റ് കിൻഷിപ്പ് എന്നിവിടങ്ങളിൽ രാവിലെ 8:00 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കലൂർ സെക്ഷന്റെ പരിധിയിൽ സെന്റ് ജൂഡ് സ്കൂൾ പരിസരം, കാരണക്കോടം സ്റ്റേഡിയം, ലിങ്ക് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9:00 മുതൽ വൈകിട്ട് 5:00 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ തുടരുന്നു. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 19 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടക്കും. 62-38-59-96-60 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 62-38-59-96-60. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FY UGP, 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in. കുഴൽമന്ദം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ വിവിധ വിഷയങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ഹിന്ദി, കണക്ക്, ഇലക്ട്രോണിക്സ്, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിലേക്കാണ് നിയമനം. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്ക്, തത്തുല്യ ഗ്രേഡോടെ ബിരുദാനന്തര ബിരുദവും UGC നെറ്റ് അല്ലെങ്കിൽ PhD. ഈ മാസം 14 രാവിലെ 11 ഹിന്ദി, 15 രാവിലെ 10 കണക്ക്, ഉച്ചയ്ക്ക് 2 ഇലക്ട്രോണിക്സ്, 16 രാവിലെ 10 മലയാളം, 22 രാവിലെ 10 കമ്പ്യൂട്ടർ സയൻസ്, 23 രാവിലെ 10 കൊമേഴ്സ്, 25 തീയതി ഉച്ചയ്ക്ക് 1 ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് അഭിമുഖം. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് ഈ മാസം 22 ഉച്ചയ്ക്ക് 2 കൂടിക്കാഴ്ച നടക്കും. യോഗ്യത: സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച 1-ാം ക്ലാസോടുകൂടിയ PGDCE അല്ലെങ്കിൽ 1-ാം ക്ലാസോടുകൂടിയ അംഗീകൃത യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് ടെക്നോളജി ബിരുദം. യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. 04-9-2-2-8-5-5-7-7 ഇതാണ് നമ്പർ. വിവരങ്ങൾ അറിയാം, വിളിക്കുക. 04-9-2-2-2-8-5-5-7-7. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 7:37. ഇനി
1: ഈ ഗാനം, ഇന്നത്തെ ഗാനം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1968 പുറത്തിറങ്ങിയ ചിത്രമാണ് മനസ്വിനി. PG ആന്റണി, സത്യൻ, തിക്കുറിശി, ശാരദ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം, ഇന്നത്തെ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, പാടിയത് യേശുദാസ്.

ബി പാർട്ട് ഓഫ് ഹോട്ടൽ ടെക് കേരള 2026 കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരവസരം. മെയ് 15th മുതൽ 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ കലൂർ കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർസെൽഫ് നൌ അറ്റ് ഹോട്ടൽ ടെക് കേരള .com.

ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് യോഗ്യത എസ് എസ് എൽ സി സർക്കാർ അംഗീകൃത ജെ പി എച്ച് എൻ കോഴ്സ് കുറഞ്ഞത് 18 മാസത്തെ എ എൻ എം കോഴ്സ്. സ്റ്റാഫ് നഴ്സ് യോഗ്യത ബി എസ് സി നഴ്സിംഗ് ജി എൻ എം. മിഡ് ലെവൽ സേവനദാതാക്കൾ യോഗ്യത 2024 ജനുവരി 1 ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം. പ്രായപരിധി 40 വയസ്സ്. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. www.arogyakeralam.gov.in ഈ മാസം 23 വൈകിട്ട് 5 മണിക്കകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ

0491256 95 0491256

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
2: കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആഹാരത്തിൽ നല്ല ക്രമീകരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മരുന്ന് തന്നെ ഒഴിവാക്കാൻ സാധിക്കും. കിഡ്നി സ്റ്റോൺ ആണ് കാരണമെങ്കിലും നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കാനാണ് പറയുന്നത്. അത് 2-2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം അവരുടെ അടുത്ത് കുടിക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ കിഡ്നി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെള്ളം കുറയ്ക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കിഡ്നി ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ എത്ര യൂറിൻ പുറന്തള്ളുന്നോ അതിൻ്റെ ആ അളവ് നമ്മൾ അളക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 200 മില്ലിയോ അല്ലെങ്കിൽ 300 മില്ലിയോ കൂടുതലായിട്ട് മാക്സിമം ഒരു 500 മില്ലി വരെ കൂടുതൽ ഉപയോഗിക്കാം. അപ്പം ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ ആയിരിക്കും പലപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ കിഡ്നി ഫെയിലിയർ ഉള്ള രോഗികൾക്ക് ഉപദേശിക്കുന്നത്. പിന്നുള്ളത് സോഡിയം ലിമിറ്റ് ചെയ്യണം. കിഡ്നി ഫെയിലിയർ ഉള്ള ആൾക്കാർക്കും നമുക്കൊരു ഒരു ദിവസം ഒരു 1500 മില്ലിഗ്രാം ഒരു ദിവസം ഉപ്പെടുത്താൽ മതി. ആ ഉപ്പിൻ്റെ അളവിൽ 1500 മില്ലിഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പെടുക്കാവൂ എന്നുള്ളതാണ്, മനസ്സിലായി? അപ്പം അവിടെ ആഹാരത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ടീൻ ഫുഡ് ഒഴിവാക്കുക, പപ്പടം ഒഴിവാക്കുക, അച്ചാറുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ചിപ്സ്, സ്നാക്സ്, ബേക്കറി സാധനങ്ങളൊക്കെ ഇതിനകത്തൊക്കെ എപ്പോഴും ഈ പറയുന്ന ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതെല്ലാം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇനി ഓക്സലേറ്റ് ആണ് നമുക്ക് കുറയ്ക്കേണ്ടതെങ്കിൽ ഈ ചീര, ബീട്രൂട്ട്, കായ, മത്തൻ, അതുപോലെ ടീ, കോഫി, ചോക്ലേറ്റ്, കപ്പലണ്ടി, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കാനായിട്ട് ഉപദേശിക്കുന്നത്. ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കൂടുതൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി റെഡ് മീറ്റ്, ഇപ്പോൾ യൂറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ് ഒഴിവാക്കണം. ഒരു 100 മുതൽ 150 ഗ്രാം മീറ്റാണ് നമുക്ക് ഒരു ദിവസം അവർക്ക് അഡ്വൈസബിൾ. മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല, മാക്സിമം എടുക്കാവുന്നത് 100-150 ഗ്രാം മീറ്റ് മാത്രമേ അവരെടുക്കൂ. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഒഴിവാക്കാൻ പറ്റും. വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ അതുപോലെ കൂടുതൽ ഫൈബേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് പലപ്പോഴും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി കാൽസ്യം കുറയ്ക്കണമെന്നുണ്ടെങ്കിലും കാൽസ്യം റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഇപ്പം മിൽക്കും അതുപോലെ തന്നെ ചീസ്, പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും കാൽസ്യം റിച്ചാണ് ആഹാരത്തിൽ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ ഒഴിവാക്കാനായിട്ട് പറയുന്നത്. പക്ഷേ പാല് നമ്മൾ ഒരു പരിധിവരെ ഓക്സലേറ്റുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ പുറന്തള്ളാൻ വേണ്ടി പറ്റും. കിഡ്നിയിൽ അബ്സോർഷൻ ഒഴിവാക്കി കൊടുക്കാം. അപ്പം പലപ്പോഴും ചീസും പാലും ഒക്കെ കാൽസ്യം ഓക്സലേറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പാല് കുടിക്കുന്ന ഒരു പരിധിവരെ അവർക്ക് നല്ലതാണ്. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഒഴിവാക്കണം. ഞാൻ ഡയറ്റിനകത്ത് പാല് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പാല് കൂടുതൽ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്സലേറ്റിനെ നമുക്ക് ഗട്ടിൽ വെച്ച് തന്നെ, അതായത് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ച് തന്നെ കാൽസ്യം ഓക്സലേറ്റായിട്ട് പുറന്തള്ളാൻ വേണ്ടി അത് സഹായിക്കും. അബ്സോർഷൻ ഒഴിവായി പോകുന്നുള്ളതാണ്. കാൽസ്യം ഓക്സലേറ്റ് ബ്ലഡ് സ്ട്രീമിൽ അബ്സോർവ് ചെയ്ത് കിഡ്നിയിലേക്ക് എത്തത്തില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഇപ്പോൾ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഹണി, അതുപോലെ മുസമ്പി, ഇങ്ങനെയൊക്കെയുള്ള സിട്രസ് ആയിട്ടുള്ള പഴങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അവിടെയൊക്കെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലെ സിഡർ വിനേഗർ നമ്മൾ ഡെയിലി കുടിക്കാൻ വേണ്ടി സാധാരണ അഡ്വൈസ്, നാരങ്ങ നീര് ഉപയോഗിക്കാൻ വേണ്ടി, ഇഞ്ചിസത്ത് ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ സാധാരണ ഉപദേശിക്കുന്നതാണ്. അതുപോലെ കാൽസ്യം സപ്ലിമെൻറ്റ്സ്, കാരണം പലപ്പോഴും നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ കുറവ്, കാൽസ്യം കുറവെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒരുപാട് കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഇപ്പം വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കാൽസ്യം സപ്ലിമെൻറ്റ് പ്രത്യേകിച്ചും കിഡ്നി ഡിസീസ് ഉള്ളവർ, ഈ കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ സാധ്യതയുള്ളവരൊക്കെ കാൽസ്യം സപ്ലിമെൻറ്റ്സ് മാക്സിമം ലിമിറ്റ് ചെയ്യണം. ആഹാരത്തിൽ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ബി പി കുറയ്ക്കാൻ വേണ്ടി നോക്കുക, സോഡിയം പൊട്ടാസ്യം അതിൻ്റെ ഒരു ബാലൻസ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, പ്രോട്ടീൻ്റെ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്, മനസ്സിലായത്? പിന്നെ എക്സസൈസ് വേണം, സ്മോക്കിങ് ഒഴിവാക്കുക, ലിക്കർ ഒഴിവാക്കുക. പിന്നെ ഇതിനകത്ത് കിഡ്നി ഡാമേജ് ഉള്ളവർക്ക് നമ്മൾ ലീച്ച് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുക എന്ന് പറയും. അതായത് ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ചൂടുവെള്ളത്തിനകത്ത് ഈ വെജിറ്റബിൾസ് ഇടുകയും അത് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഊറ്റിക്കളയുക. ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം അത് ഊറ്റിക്കളഞ്ഞതിന് ഇട്ട് അത് പ്രിപ്പയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെ അളവ് പ്രത്യേകിച്ചും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ പഴങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ടാണ് പറഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് പലപ്പോഴും പഴങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ട് പൊട്ടാസ്യം മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പഴങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ചീര ഓക്സലേറ്റ് കൂടുതലുള്ള ഒരു സാധനമാണ്. ചീര ഒഴിവാക്കാൻ വേണ്ടി പറയും. നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, എല്ലാ ഇലകളും നമ്മൾ പൊതുവേ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്. നെല്ലിക്ക ഒഴിവാക്കാൻ വേണ്ടി പറയും. ചെറിയ മത്സ്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പറയും. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ആഹാരത്തിൽ നമ്മൾ ക്രമീകരിക്കുന്നതിൽ പ്രധാനമായിട്ടും ഇത്രയും സാധനങ്ങൾ. പിന്നെ കാഷ്യൂനട്ടും കപ്പലണ്ടിയും നമ്മൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് പറയുന്നത്. ബദാം പലപ്പോഴും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ആഹാരത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹോം

0: ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ യഹിയ പറക്കവെട്ടി.
1: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
2: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
1: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ,
1: പ്രായോജികർ,
2: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
2: ഫോൺ 94 97 45 79 70.
3: ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-397 അല്ലെങ്കിൽ 944-6-45-588 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം. 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 9446-45-58-88. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.
4: ദീപസ്തംഭം മഹാശ്ചര്യം.
5: ഇന്നലെ കണ്ടില്ലല്ലോ വർക്കിച്ചായനെ.
6: നമ്മുടെ കുഞ്ഞാപ്പുവിന്റെ കൊച്ചുമോളെ LKG ചേർക്കാൻ കൊണ്ടുപോയതാ.
5: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, പറ്റിയ ആളുടെ കൂടെയാ പോയേക്കണേ.
6: എനിക്കെന്നാ കുഴപ്പം?
5: 10ാം ക്ലാസ് 4 പ്രാവശ്യം തോറ്റ നിങ്ങളാണോ മനുഷ്യ കൊച്ചിനെ LKG ചേർക്കാൻ പോയേ?
6: അറിവിന്റെ കാര്യത്തില് ഞാൻ
5: വട്ടപൂജ്യം.
6: അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്.
5: കുഞ്ഞ മകാവ് ചെയ്തത് കേട്ടാ നിങ്ങൾ അങ്ങ് ഞെട്ടിപ്പോകും മനുഷ്യ.
6: മകാവയോ? അതെന്നതാ?
5: കംബോഡിയയിലെ സ്ഫോടക ബസ്സുകൾ കണ്ടുപിടിച്ച ആഫ്രിക്കൻ എലി മകാവ.
6: എങ്ങനെ? എന്റെ തങ്കമ്മ ഒന്ന് തെളിച്ചു പറ.
5: കംബോഡിയയിലെ യുദ്ധത്തില് ഭൂമിയിൽ കുഴിച്ചിട്ട കുഴിബോംബുകൾ കണ്ടെത്തിയ മിടുക്കനാണ് ഈ മകാവ.
6: മിടുക്കനാണല്ലോ.
5: 30 ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള സ്ഥലം പരിശോധിക്കാനേ മകാവയ്ക്ക് വെറും 20 മിനിറ്റ് മതി.
6: സംഗതി കേട്ടപ്പോ തന്നെ ഒരു ഉഷാർ.
5: അല്ല വർക്കിച്ചായ, ചോദിക്കട്ടെ, ഈ LKG ചേർക്കാൻ പോയ കഥ അതിനോട് പറഞ്ഞില്ലല്ലോ.
6: തങ്കമ്മേ പറഞ്ഞ വിശ്വസിക്കത്തില്ല. മൊത്തം കാശാ, മൊത്തം ബിസിനസ്സാ.
5: ആണോ? എന്നാ പറ്റി?
6: ആ കുഞ്ഞി കൊച്ചിനെ LKG ചേർക്കാൻ ചെന്നപ്പോ സ്കൂളുകാര് പറയുക ഓപ്പറേഷൻ ഫീസ് വേണമെന്ന്.
5: ഓപ്പറേഷൻ ഫീസ് അല്ല, ക്യാപിറ്റേഷൻ ഫീസ്.
6: അത് തന്നെ, 1 ലക്ഷം രൂപ.
5: എന്റെ ചിറ്റൂർ കാവിലമ്മേ, 1 ലക്ഷമോ?
6: എന്നാ ചെയ്യാനാ?
5: എന്നിട്ട് കൊടുത്തോ?
6: ഓ ഇല്ല, സ്കൂളിന്റെ വാതുക്കലേ ഒരുത്തം പറയുവാ 5 ലക്ഷം ഉണ്ട് MBBSന്റെ സർട്ടിഫിക്കറ്റ് തരാന്ന്. ഏതാ ലാഭം?
5: കലികാലം.
4: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതി യുവാക്കൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും, യുവതി യുവാക്കൾക്കായി 29 മുതൽ 2-വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481-2-3-3-7. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലേ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ജൂൺ ആദ്യവാരം തുടങ്ങും. കൂടുതൽ വിവരങ്ങൾക്ക് 8075-76-8537 ഈ നമ്പറിൽ വിളിക്കുക. 80 75

0: എൺപത്തിയാറ് 85 37. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. 7:35 മുതൽ വിവിധ പരിപാടികളോടെ തുടരും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
1: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച 3 AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ

0: ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗിട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിൻഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിൻഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3 സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
2: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 wicket ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 wicket നഷ്ടത്തിൽ 6 ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംടം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും

0: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. എൻ ഡി എ അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ മൂന്നാം തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:35:28 സെക്കൻഡും.

0: സമകാലികം.
1: കായികവേദി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനം.
1: സ്പോർട്സിന്റെ ലോകത്തേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളുമായി വരുന്നവരാണ് ഇന്ന് കൂടുതൽ. എന്നാൽ ഇത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ നൈരാശ്യത്തിലേക്കാണ് ഭൂരിഭാഗം പോകുന്നത്. വിജയികളുടെ കഥ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ നിശബ്ദരായി മറഞ്ഞുപോകുന്നവരും ഉണ്ട്. ലോകം കഴിഞ്ഞ വാരം ഫുട്ബോൾ ക്രിക്കറ്റ് ലോകത്താണ് കാണികളെ കുരുക്കിയിട്ടിരിക്കുന്നത്. ഇതിനിടയിലും ആർച്ചറി ലോകകപ്പിന്റെ രണ്ടാം പാദ മത്സരങ്ങളിലെ റീകർവ് വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് സ്വർണം നേടി. ഒളിമ്പ്യൻ ദീപിക കുമാരി, അൻകിത ഭക്ത്, കുങ്കും മുഹോ എന്നിവരുൾപ്പെട്ട ഇന്ത്യൻ ടീം ചൈനയെയാണ് കീഴ്പ്പെടുത്തിയത്. നിശ്ചിത 4 റൌണ്ട് അവസാനിച്ചപ്പോൾ സ്കോർ 4-4 സമനിലയിലായതോടെ മത്സരം ഷൂട്ട് ഓഫിലേക്ക് നീണ്ടു. ഷൂട്ട് ഓഫിൽ 5-4 ഇന്ത്യ സ്വർണം നേടി.
3: ഉത്തേജക മരുന്ന് പരിശോധനയിൽ പങ്കെടുക്കാത്തതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യശസ്വി ജയ്സ്വാൾ, ഷെഫാലി വർമ്മ എന്നിവർക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാഡയുടെ നോട്ടീസ്. കഴിഞ്ഞ വർഷമാണ് നിശ്ചയിച്ച പരിശോധനയ്ക്ക് താരങ്ങൾ ഹാജരാകാതിരുന്നത്. കൃത്യമായ വിശദീകരണം നൽകാതിരുന്നതോടെ നാഡ നോട്ടീസ് അയക്കുകയായിരുന്നു. നാഡയുടെ രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിന്റെ ഭാഗമാണ് ഇരുവരും. താരങ്ങൾക്ക് നോട്ടീസ് അയച്ചതായും വിവരം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെയും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിനെ അറിയിച്ചതായും PTI റിപ്പോർട്ട് ചെയ്യുന്നു. അറിയിപ്പ് ലഭിച്ചതായി BCCI വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. താരങ്ങൾ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് പങ്കെടുക്കാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പരിശോധിക്കുമെന്നും തുടർന്ന് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നു.
1: ട്രോഫികളുടെ പെരുമ പറയാറുള്ള സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ആരാധകർക്ക് അത്ര സുഖകരമാകുന്നതല്ല. കഴിഞ്ഞ 2 സീസണുകളിലായി ഒരു കിരീടം പോലും നേടാൻ സാധിക്കാത്ത ടീമിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് കയ്യാങ്കളിയുടെയും തമ്മിത്തല്ലിന്റെയും വാർത്തകളാണ്. സ്പാനിഷ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും കിരീട പോരാട്ടത്തിൽ നിന്ന് പുറത്തായ റയലിന് സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല. സീസണിന്റെ ഇടയ്ക്ക് വെച്ച് സ്പാനിഷ് പരിശീലകൻ സാബി അലോൺസോയെ പുറത്താക്കേണ്ടിയും വന്നു. നിലവിൽ അൽവാരോ അർബെലോവയാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. പരിശീലനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് റയൽ താരങ്ങളായ ഫെഡറിക്കോ വാൽവർദയും ഒറേലിയൻ ചൌമേനിയും തമ്മിൽ തല്ലിയതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പരിശീലനത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് താരങ്ങൾ തമ്മിലടിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പരിശീലനത്തിനിടെ തുടങ്ങിയ തർക്കം വ്യാഴാഴ്ച ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വലിയ സംഘർഷമായി മാറുകയായിരുന്നു. വ്യാഴാഴ്ചത്തെ പരിശീലനത്തിനിടെ വാൽവർദെ നടത്തിയ ഒരു കടുത്ത ടാക്കിളാണ് തർക്കത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. പരിശീലനത്തിന് ശേഷം വാൽവർദെ ഒറേലിയൻ ചൌമേനിയെ ചോദ്യം ചെയ്യുകയും ഇത് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയുമായിരുന്നു.
3: 20 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് ക്ലബ് ആർസനൽ UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. സ്വന്തം മൈതാനത്തെ രണ്ടാം പാദ സെമിയിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നേടിയ എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയമാണ് ഗണ്ണേഴ്സിന് ഫൈനലിൽ ടിക്കറ്റ് സമ്മാനിച്ചത്. അത്ലറ്റിക്കോയുടെ മൈതാനത്ത് നടന്ന ആദ്യപാദ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. ഇരുപാദങ്ങളിലുമായി 2-1 വിജയം. 2006 ശേഷം ഇതാദ്യമായാണ് ആർസനൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യോഗ്യത നേടുന്നത്. 44 മിനിറ്റിൽ ബുക്കായോ സാക്കയാണ് മത്സരത്തിലെ ഏക ഗോൾ നേടിയത്. PSG ബയേൺ മ്യൂണിക് രണ്ടാം സെമി ഫൈനൽ

0: വിജയികളായിരിക്കും ഫൈനലിൽ ആഴ്സനലിന്റെ എതിരാളികൾ.
1: ജർമ്മൻ ക്ലബ്ബായ ബേൺ മ്യൂണിക്കിന്റെ തട്ടകമായ അലയൻസ് അരീനയിൽ പോയി വെന്നിക്കൊടി പാറിച്ച പി എസ് ജി യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക്. സെമി ഫൈനലിന്റെ രണ്ടാം പാദത്തിലും 1-1 വിജയം സ്വന്തമാക്കിയ പി എസ് ജി മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തി. കഴിഞ്ഞ ആഴ്ച പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡേ പ്രിൻസസിൽ നടന്ന മത്സരം 5-4 പി എസ് ജി വിജയിച്ചിരുന്നു. ഇപ്പോൾ ഇരുപാദങ്ങളിലുമായി 6-5 ജയത്തോടെയാണ് ഫ്രഞ്ച് ക്ലബിന്റെ ഫൈനൽ പ്രവേശനം. ബുഡാപെസ്റ്റിൽ മെയ് 30 നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലാണ് പി എസ് ജിയുടെ എതിരാളി. കളി ആരംഭിച്ച് 3 തന്നെ ഒസ്മാൻ ഡെംബെലയിലൂടെ പി എസ് ജി മുന്നിലെത്തിയെങ്കിലും അവസാന നിമിഷത്തിൽ പി എസ് ജി പ്രതിരോധത്തിന് പിഴച്ചു. ഇഞ്ചുറി ടൈമിന്റെ 4 ഹാരി കെയ്നാണ് ബയേണിനായി ഗോൾ നേടിയത്. അതേസമയം റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ ബയേണിന് എതിരായിരുന്നുവെന്ന് ബയേൺ അധികൃതരും താരങ്ങളും ആരോപിക്കുന്നുണ്ട്.
0: ഫുട്ബോൾ ലോകകപ്പിന് ആവേശമേകാൻ വീണ്ടും പോപ്പ് ഗായിക ഷക്കീറ എത്തുന്നു. വക്കാവക്കും ലാലാ ലായ്ക്കും ശേഷം ഇത്തവണ തരംഗമാകാൻ ദായിദായി. ഷക്കീറ ഒരുക്കുന്ന ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദായിദായിയുടെ ടീസർ പുറത്തുവിട്ടു. പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കുന്ന കമോൺ ലെറ്റസ് ഗോ എന്നതൊക്കെയാണ് ദായിദായി എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം. നൈജീരിയൻ ഗായകൻ ബെർണ ബോയ്ക്കൊപ്പം ചേർന്നാണ് പാട്ടൊരുക്കിയിരിക്കുന്നത്. ഷക്കീറയുടെ മാജിക്കൽ വോയിസും ചടുലമായ നൃത്ത ചുവടുകളും തന്നെയാണ് ദായിദായിയുടെയും ഹൈലൈറ്റ്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിനായി ഷക്കീറ ഒരുക്കിയ വാക്കവാക്ക സോങ് ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. 2014 ബ്രസീൽ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഷക്കീറ ഇറക്കിയ ലാ ലാ ലാ സോങ് അന്നത്തെ ഔദ്യോഗിക ഗാനത്തെക്കാളും ഹിറ്റായിരുന്നു.
1: ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വലിയ മാറ്റം വരുന്നു. T20 ടീമിൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നായക സ്ഥാനത്തടക്കം അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിലെ ഇന്ത്യയുടെ T20 ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. സൂര്യകുമാർ യാദവിനെ മാറ്റി ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ കൊണ്ടുവരാൻ അജിത് അഗാർക്കർ നയിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി ലക്ഷ്യമിടുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ സഞ്ജു സാംസണെയാണ് നായകസ്ഥാനത്തേക്ക് മാനേജ്മെന്റ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കോച്ച് ഗൌതം ഗംഭീറിന് താൽപര്യം സഞ്ജുവിനോടെന്നാണ് റിപ്പോർട്ടുകൾ.
0: സൌദി പ്രോ ലീഗിൽ മിന്നും പ്രകടനം തുടരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് 100 ഗോൾ നേട്ടം. കഴിഞ്ഞ ദിവസം അൽ ഷബാബയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ അൽ നസർ 2-4 വിജയിച്ചിരുന്നു. സെനഗൽ താരം സാഡിയോ മെനയുടെ 15 ക്രോസിലായിരുന്നു ക്രിസ്റ്റ്യാനോയുടെ 100 ഗോൾ. ഇതോടെ കരിയറിൽ പോർച്ചുഗീസ് താരത്തിന് 971 ഗോളുകളായി. പ്രോ ലീഗിന്റെ ഈ സീസണിൽ തന്റെ 26 ഗോൾ കൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയത്. അൽ ഷബാബുമായുള്ള വിജയത്തോടെ അൽ ഹിലാലിനേക്കാൾ 5 ലീഡ് സ്വന്തമാക്കാൻ അൽ നസറിനായി. നിലവിൽ 32 മത്സരങ്ങളിൽ നിന്നായി 82 പോയിന്റുകളാണ് അൽ നസറിനുള്ളത്.
1: തീപ്പറിയ എൽ ക്ലാസിക്കോ പോരിനൊടുവിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തി ബാഴ്സലോണ വീണ്ടും ലാലിഗ കിരീടം ചൂടി. 29 തവണയാണ് ലാലിഗ കിരീടം ബാഴ്സ സ്വന്തമാക്കുന്നത്. 3 അവശേഷിക്കെ 14 നേടിയാണ് അവർ പട്ടികയിൽ 1. ഇതോടെ റയൽ മാഡ്രിഡിന് ഒരു കിരീടം പോലും നേടാനാകാത്ത സീസണായി ഈ സീസൺ മാറി. ഇംഗ്ലീഷ് താരം മാർക്കസ് റാഷ്ഫോർഡ്, സ്പെയിൻ താരം ഫെറാൻ ടോറസ് എന്നിവരാണ് ബാഴ്സലോണയ്ക്കു വേണ്ടി സ്കോർ ചെയ്തത്. ആദ്യ പകുതിയിലായിരുന്നു 2. പകരം വയ്ക്കാനില്ലാത്ത ഭംഗിയാർന്ന ഒരു ഫ്രീ കിക്കിലൂടെ മാർക്കസ് റാഷ്ഫോർഡ് 9 സ്കോർ ചെയ്തപ്പോൾ 18 മറ്റൊരു സ്പെയിൻ താരം ഡാനി ഓൾമോയുടെ മികച്ച ഫ്ലിക്കിലൂടെ ലഭിച്ച പന്ത് ഫെറാൻ ടോറസ് മനോഹരമായി വലയിലെത്തിച്ചു.
0: IPL പ്ലേ ഓഫ് കാണാതെ മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പുറത്ത്. നിർണായക മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് തോറ്റു. അവസാന പന്തുവരെ ആവേശം നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ 2 ബംഗളൂരുവിന്റെ വിജയം. 167 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 15 റൺസാണ്. 3 ഭുവനേശ്വർ കുമാറിന്റെ സിക്സർ RCB വിജയത്തിൽ നിർണായകമായി. അവസാന പന്തിൽ 2 ആവശ്യമുള്ളപ്പോൾ മുംബൈയുടെ ഫീൽഡിംഗ് കിഴവും ചാമ്പ്യന്മാർക്ക് ഗുണകരമായി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 7 നഷ്ടത്തിലാണ് 166 റൺസ് എടുത്തത്. സീസണിലെ പോയിന്റ് നിലയിൽ 1 തിരിച്ചെത്താനും ജയത്തോടെ RCBക്കായി. അതേസമയം 3 മാത്രമുള്ള മുംബൈ 9.
1: ചെപ്പോക്കിൽ സഞ്ജു മാജിക് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കായി. IPLലെ ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം തന്റെ പേരുകൂടി ചേർത്ത് 27 ഒർവിൽ പട്ടേൽ നടത്തിയത് അവിശ്വസനീയമായ വിസ്മയ പ്രകടനം. 23 65 റൺസ് എടുത്ത ഒർവിൽ പട്ടേലിന്റെ വെടിക്കെട്ട് 50 കരുത്തിലാണ് ചെന്നൈ ലക്നൌവിനെ തകർത്ത് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയത്. 13 50 കടന്ന് IPLന്റെ ഏറ്റവും വേഗതയേറിയ 50 എന്ന യശസ്വി ജയ്സ്വാളിന്റെ റെക്കോർഡ് പ്രകടനത്തിനൊപ്പമെത്താനാണ് ഒർവിലിന് സാധിച്ചത്. 282.5 6-1 സ്ട്രൈക്ക് റേറ്റിൽ 8 കൂറ്റൻ സിക്സറുകളും 2 ബൌണ്ടറികളും സഹിതമാണ് ഉർവിൽ പട്ടേൽ 65 റൺ.

0: റൺസെടുത്തത്. സ്ട്രൈക്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഒരു ബാറ്റർ പുറത്തെടുക്കുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കൂടിയായിരുന്നു ഇത്. 2014 പഞ്ചാബിനെതിരെ സുരേഷ് റെയ്ന നേടിയ 348 എന്ന സ്ട്രൈക്ക് റേറ്റിന് തൊട്ടുതാഴെ രണ്ടാമത്തെ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് ഉർവിൽ അടിച്ചെടുത്തത്.
1: IPL പഞ്ചാബ് കിങ്സിന് തുടർച്ചയായ രണ്ടാം തോൽവി. പഞ്ചാബിനെ ഗുജറാത്ത് 4 wicketsനാണ് തകർത്തത്. 20 overs 9 wicket നഷ്ടത്തിൽ 163 runs എടുത്ത പഞ്ചാബിനെതിരെ 164 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 19.5 overs 6 wicket നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 41 punts 57 runs നേടിയ സായി സുദർശനാണ് ഗുജറാത്തിന്റെ ടോപ് സ്കോറർ. പഞ്ചാബിനായി മാർക്കസ് സ്റ്റോയ്നിസും സുയാഷ് ഷെഡ്ഗേക്കും മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത്.
0: IPL നിർണായക മത്സരത്തിൽ വെല്ലുവിളിച്ച ലഖ്നൌവിനെ 6 wicketsന് തകർത്ത് മുംബൈ. ലഖ്നൌ സൂപ്പർ ജയിന്റ്സ് ഉയർത്തിയ 229 runs എന്ന വിജയലക്ഷ്യം അനായാസം മറികടന്നാണ് മുംബൈ അതിശയിപ്പിച്ചത്. തുടക്കം തന്നെ മിന്നിച്ചാണ് മുംബൈ മറുപടി ബാറ്റിംഗിനിറങ്ങിയത്. 1st wicketൽ രോഹിത് ശർമ്മയും റിക്കൽട്ടനും ചേർന്ന് വെറും 10.5 overs 143 runs ചേർത്ത് വിജയം എളുപ്പമാക്കി. 18.4 overs 4 wicket മാത്രം നഷ്ടപ്പെടുത്തിയാണ് മുംബൈ വിജയം നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലഖ്നൌവിനെ നിക്കോളാസ് പുരാന്റെ ബാറ്റിംഗ് ാണ് കൂറ്റൻ സ്കോറിൽ എത്തിച്ചത്. 21 punts നിന്ന് 8 sixes ഒരു 4 runs 63 runs പുരാനെ നേടിയത്. മിച്ചൽ മാഷ്, എയ്ഡൻ മാർക്രം, ഹിമത് സിംഗ് എന്നിവരും മികച്ച പ്രകടനം നടത്തിയതോടെ നിശ്ചിത 20 overs 5 wicket നഷ്ടത്തിൽ 228 runs ലഖ്നൌ നേടിയത്. ലഖ്നൌവിനു വേണ്ടി എം സിദ്ധാർത്ഥ് 2 wicket വീഴ്ത്തി.
1: IPL ഡൽഹി ക്യാപിറ്റൽസിനെ തറപറ്റിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. 8 wicketsനാണ് ചെന്നൈയുടെ വിജയം. ഡൽഹി ഉയർത്തിയ 156 runs വിജയലക്ഷ്യം 17.3 overs 2 wicket നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത 20 overs 155 runs നേടിയത്. ചെന്നൈക്ക് വേണ്ടി സഞ്ജു സാംസൺ 52 punts 87 runs പുറത്താകാതെ നിന്നു. കാർത്തിക് ശർമ്മയും സഞ്ജുവിനൊപ്പം 31 punts 41 runs പുറത്താകാതെ നിന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ എന്നിവർ ആദ്യം തന്നെ പുറത്തായി. 2nd wicketൽ സഞ്ജുവും ഉർവിലും പോയതോടെ എത്തിയ കാർത്തിക് ശർമ്മയും ചേർന്നാണ് ടീമിനെ കരകയറ്റിയത്. 66 punts 114 runs ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്.
0: ഏഷ്യൻ ഗെയിംസിൽ മത്സരിക്കാനുള്ള വിനേഷ് ഫോഗട്ടിന്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചിരിക്കുകയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ നടപടികൾ. ഗോണ്ടയിൽ ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഓപ്പൺ റാങ്കിംഗ് ടൂർണമെന്റിലൂടെ ഏകദേശം 20 months ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരുവിന് ഒരുങ്ങുകയായിരുന്ന വിനേഷിന് ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിലൂടെ ഏഷ്യൻ ഗെയിംസ് ട്രയൽസിന് യോഗ്യത നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബുധനാഴ്ച WFI പുറത്തുവിട്ട പുതിയ സർക്കുലറിലെ മാനദണ്ഡങ്ങളാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. 2025 December നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഫെഡറേഷൻ കപ്പിലും ജേതാക്കളായവർക്ക് മാത്രമേ ഏഷ്യൻ ഗെയിംസ് ട്രയൽസിന് പങ്കെടുക്കാൻ സാധിക്കൂവെന്നാണ് റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ നിയമം. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയ വിനേഷിന് ഈ 2 tournamentകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവാദപരമായ സംഭവങ്ങൾക്ക് ശേഷം ഗുസ്തിയിൽ നിന്ന് വിരമിച്ച വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ഡിസംബറിൽ ആണ് തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത്.
1: ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന ഹോം മാച്ചിൽ മുഹമ്മദൻസിനെതിരെ 1 goals പിന്നിലായ ശേഷം 3-1 മുന്നിലെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. മത്സരത്തിന്റെ 42nd minute റോയ് മൈദോഷിലൂടെ മുഹമ്മദൻസ് FC ആദ്യം ലീഡെടുത്തത്. എന്നാൽ ആ ലീഡിന് വെറും 2 minutes ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കലൂരിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മാച്ചിൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിലാണ് 2 goals പിറന്നത്. ബ്ലാസ്റ്റേഴ്സിനായി അർജന്റീന താരം ഫ്രാൻസിസ്കോ ഫിലാസിയർ ആണ് 44th minute സമനില ഗോൾ കണ്ടെത്തിയത്. 59th minute വിക്ടർ ബർത്തോമിയോ നേടിയ ഗോളിന്റെ കരുത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു. 74th minute MS ശ്രീക്കുട്ടൻ നേടിയ ഗോളിന്റെ കരുത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് 2 ഉയർത്തി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഹോം ഗ്രൌണ്ടിൽ തകർപ്പൻ ആക്രമണമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. മുഹമ്മദൻസിന്റെ ഗോൾ മുഖത്തിനെതിരെ 13 shots പായിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരക്കായി. അതിൽ 6 shots ഓൺ ടാർജറ്റ് ആയിരുന്നു. മുഹമ്മദൻസ് 2 shots ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് നേരെ പായിച്ചപ്പോൾ അതിൽ ഒരെണ്ണം ഗോളുമായി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.
5: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
6: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: എഫ് എം ഡയറിയിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ചുങ്കം കടക്കാൻ കാത്തുനിൽക്കുന്ന കാളകളെ ചുങ്കം കടത്തിയാൽ അതിവേഗത്തിൽ ഓടിക്കും. വാലിൽ ഒന്ന് അമർത്തിപ്പിടിക്കുമ്പോൾ കാളകൾ വാൽ ചുഴറ്റി ഓടാൻ തുടങ്ങും. ചിലപ്പോൾ ചാട്ടവാറുകളുടെ പിണർച്ചകൾ വായുവിൽ ഉയരുന്നതും കേൾക്കാം. കാളകളുടെ കരുത്തും തന്റെ മിടുക്കും കാണിക്കാൻ വേണ്ടിയാണ് കച്ചവടക്കാരൻ അവയെ ഓടിക്കാറുള്ളത്. കന്നിക്കൃഷി നടത്തി വരണ്ടുപോയ വയലുകൾ അപ്പോൾ വിജൃംഭിക്കുകയും ധാരാളം പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. പരസ്പരം കാണാൻ കഴിയാത്ത വിധം അന്തരീക്ഷം മൂടപ്പെടുന്നു. കാളകൾക്ക് കച്ചവടക്കാരനെയോ കച്ചവടക്കാർക്ക് കാളകളെയോ കാണാൻ കഴിയാത്തതുപോലെയാണ് പൊടിയുടെ മറകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത്. കണ്ണെത്താത്ത ദൂരത്തോളം ആലകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ടാകും. ഒരു മായക്കാഴ്ചയെന്നോണം വലിയൊരു ഭൂപടമായി വയൽ മാറുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ത, ആയിരക്കണക്കിന് കാളകൾ, ആയിരക്കണക്കിന് കച്ചവടക്കാർ. കച്ചവടങ്ങൾ നേടാനും നഷ്ടപ്പെടാനുമുള്ളതാണ്. എന്നാൽ കാളച്ചന്തയിൽ അധികവും നേട്ടങ്ങൾ മാത്രമേയുള്ളൂ, നഷ്ടങ്ങൾ വളരെ കുറവ്. കാളക്കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ചവർക്ക് നഷ്ടമുണ്ടാകാറേയില്ല. ചന്ത തീരുന്ന 7-ാം നാൾ വികസിച്ച മുഖങ്ങളുമായി മാറ്റിവാങ്ങിയ കാളകളോടൊപ്പം മടക്കയാത്ര. മേലെ ചൊവ്വ വയലിൽ കാളക്കച്ചവടം മാത്രമല്ല ഉണ്ടാകാറുള്ളത്. കഞ്ഞിയും കാപ്പിയും കടലയും മുറുക്കും ധാരാളമായി അവിടെ വിറ്റഴിയുന്നു. പിന്നെ പാട്ടുപുസ്തകങ്ങളും. വടക്കൻ പാട്ടും സരോജിനിയുടെ കടുങ്കയ്യും പാടിക്കൊണ്ടാണ് വിൽപ്പന നടത്തുക. അവയുടെ വായ്ത്താരികളും കാളകളുടെ ചൂരിനോടൊപ്പം അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കും. പലതരം ആളുകളുടെ പലതരം ഭാഷാരീതികൾ ആറാട്ടുകാലത്ത് ഈ ദേശത്തിൻ്റെതായി മാറുന്നു. ആറാട്ട് കഴിഞ്ഞാലും അവയുടെ അവശിഷ്ടങ്ങൾ ദേശവാസികളുടെ സംസാരങ്ങളിൽ കാണാനുണ്ടാകും. നിങ്ങ എന്തു പറഞ്ഞി, നീ കീഞ്ഞി വണ്ടി കളയണ്ട, ഇതെന്ത പൊന്മേരി അമ്പലത്തിൻ്റെ പണിയോ, മമ്പറത്ത് തങ്ങളെയും സുഗതാക്കളുടെയും പേരിൽ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇവയിൽ ചിലതാണ്. പലയിടത്തുനിന്നും വന്നവർ ഇട്ടേച്ചു പോയവ കുറെ കാലം അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. താഴെ ചൊവ്വ വയൽ ഇടവേളയില്ലാത്ത ആരവങ്ങൾ നിറഞ്ഞ ഒരിടമാണ്. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞതോടെ വെളിമ്പ്രദേശമായി തീർന്ന സ്ഥലം പെട്ടെന്ന് ശബ്ദങ്ങളുടെയും കാഴ്ചകളുടെയും പ്രദർശനശാലയായി മാറുന്നു. കിട്ടുണ്ണി സർക്കസ് ഒരുപാട് കാലം ഒരത്ഭുതം പോലെ നിലകൊള്ളുകയും പിന്നീടത് സംസാരത്തിൽ ഒരു ശൈലിയായി രൂപാന്തരപ്പെടുകയും ചെയ്തത് നാട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. വെളുത്ത അത്രയൊന്നും വിസ്താരമില്ലാത്ത ഒരു കൂടാരത്തിന് കീഴെ കിട്ടുണ്ണിയും കുടുംബവും വർഷങ്ങളോളം അഭ്യാസം പ്രകടിപ്പിക്കുകയുണ്ടായി. സർക്കസിലെ അത്ഭുത കാഴ്ചകളെക്കുറിച്ച് കവാടത്തിന്റെ ഉയർന്ന വേദിയിൽ മെഗാഫോണിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കിട്ടുണ്ണിയാണ്. അത് കഴിഞ്ഞ് ടിക്കറ്റ് കൊടുക്കുന്നതും കിട്ടുണ്ണി തന്നെ. എല്ലാവരും ടെന്റിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഭ്യാസങ്ങളുമായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും കിട്ടുണ്ണി തന്നെയാണ്. ഒരഭ്യാസമല്ല, പലതരം രീതികൾ. ചില നേരങ്ങളിൽ കുടുംബാംഗങ്ങളും ഉണ്ടാകും. ആറാട്ട് കഴിഞ്ഞ് കിട്ടുണ്ണി സർക്കസ് പോയിട്ടും ഒരു ശൈലി ദേശക്കാർ സൃഷ്ടിക്കുകയുണ്ടായി. ഒരാൾ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഏറ്റവും എളുപ്പത്തിൽ സൂചിപ്പിക്കുവാൻ നാട്ടുകാർ ചോദിക്കുന്നത് ഇതെന്താ കിട്ടുണ്ണി സർക്കസാണോ എന്നതായിരുന്നു. അതിനർത്ഥം അത് മുഴുമിപ്പിക്കാത്ത ഒരു പ്രവൃത്തി എന്നതാണ്. പൂവെടിത്തറയ്ക്ക് ചുറ്റും മറ്റൊരു ലോകമാണ്. പലതരം വസ്തുക്കൾ വാങ്ങാൻ ലഭിക്കുന്ന ഒരു വലിയ കമ്പോളം. ഓടിൻ്റെയും ചെമ്പിൻ്റെയും പാത്രങ്ങളും പലതരം പായകളും തുണിത്തരങ്ങളും കൽച്ചട്ടികളും പുസ്തകങ്ങളും പലഹാര വസ്തുക്കളും പന്തും വളകളും പാവകളും നിറഞ്ഞ വലിയൊരു കമ്പോളം പൂവെടിത്തറയ്ക്ക് ചുറ്റും ആറാട്ടുകാലത്ത് പ്രത്യക്ഷപ്പെടും. എപ്പോഴും പുതുമണമാണവിടെ. ദേശക്കാർ ഒരു വർഷത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതും ഇക്കാലത്താണ്. അവരുടെ കാലഗണനയും ആറാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നിതു വാങ്ങി എന്ന ചോദ്യത്തിന് കഴിഞ്ഞ വർഷത്തെ ആറാട്ടുകാലത്തെന്നോ ആറാട്ടിന് മുമ്പെന്നോ പിമ്പെന്നോ ആയിരിക്കും മറുപടി കിട്ടുക. കൊടി ഉയർന്നു കഴിഞ്ഞാൽ പൂവെടി വരെ അമ്പല പരിസരത്തിലും, അത് കഴിഞ്ഞാൽ പൂവെടിത്തറയ്ക്ക് ചുറ്റുമാണ് ഉത്സവകാലം. 7-ാം നാൾ എഴുന്നള്ളത്തോടെയാണ് പരിസമാപനം. ദേശക്കാർ മുഴുവൻ പല വഴികളിലൂടെയായി അമ്പലപ്പറമ്പിൽ സംഗമിക്കും. ഓരോ വിഭാഗത്തിനും നിയുക്തമായ ചില ചുമതലകളുണ്ട്. ആലിൻചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന കാരക്കെട്ട് വരവ് തീയന്മാരുടേതാണ്. കടപ്പുറത്തു നിന്നും അലങ്കരിച്ച ഓലക്കുടകളുമേന്തി മുക്കുവന്മാരെത്തുന്നു. അമ്പലപ്പറമ്പിലെ നിഴലുകൾ ഏറെ കിഴക്കോട്ട് ചായുമ്പോൾ പ്രത്യേകമായ താളക്രമത്തിൽ കാലുകൾ അതിശീഘ്രത്തിൽ ചലിപ്പിച്ച് നീണ്ട കോലുകളുമായി വേട്ടുവന്മാർ നടത്തുന്ന ആചാരമാണ് കോൽക്കളി. ഇത് അവസാനിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പെരുക്കം ഏറെ നേരം അമ്പലപ്പറമ്പിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഭഗവാനു വേണ്ട വെഞ്ചാമരം ഉണ്ടാക്കിക്കൊടുക്കുന്നത് കുറുപ്പന്മാരാണ്. തിരുവായുധങ്ങൾ മിനുക്കേണ്ടത് കൊല്ലന്മാരും.

0: ഭഗവാന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ട് സന്ധ്യയോടെ എഴുന്നള്ളത്ത് ആരംഭിക്കും. ആലിൻ ചുവട്ടിലെത്തുന്ന എഴുന്നള്ളത്തിനെ ആദരിക്കുവാൻ ചെമ്പട്ടണിഞ്ഞ് കുത്തുവിളക്കും കൊളുത്തി വാളുമേന്തി പുലയന്മാർ കാത്തു നിൽക്കണം. തീണ്ടാതിരിക്കുവാൻ നൂറുവാര അകലെ കിഴക്കുമാറിയാണ് അവരുടെ സ്ഥാനം. അവിടെ കാണിക്കയർപ്പിച്ച പണമെടുക്കാൻ ഊരാളന്മാർ ചെല്ലുമ്പോൾ വീണ്ടും അവർ പിന്നോട്ട് മാറണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

സേവന വാർത്ത. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത പ്ലസ് ടു, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8136802304, 8136802304.

ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നെടുങ്കണ്ടം ഇളംദേശം അടിമാലി ദേവികുളം ബ്ലോക്കുകളിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിലേക്കും തൊടുപുഴ ബ്ലോക്കിലെ MSU സേവനത്തിലേക്കും ഡ്രൈവർ കം അറ്റൻഡന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC വിജയിച്ച LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ മാസം 14 രാവിലെ 11 തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലാണ് വാക്കിംഗ് ഇന്റർവ്യൂ. നെടുങ്കണ്ടം, ഇളംദേശം, അടിമാലി, അഴുത, ദേവികുളം, തൊടുപുഴ ബ്ലോക്കുകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486228294. 0486228294.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് സീനിയാണ്, ചാലക്കുടി. എന്റെ മകന് വേണ്ടിയിട്ടാണ്. മകൻ കൊച്ചിയില് പോളിടെക്നിക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിനാണ് മകൻ പഠിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്.
2: എത്രാം സെമസ്റ്റർ?
3: ലാസ്റ്റ്.
2: മൂന്ന് കൊല്ലത്തെ കോഴ്സ് അല്ലേ?
3: അത് ഇനിയിപ്പോ ജോലി സാധ്യതക്ക് വേണ്ടിയിട്ട് ഏത് കോഴ്സ് പഠിക്കും?
2: നല്ല ബ്രാഞ്ചാണ് അമ്മ, ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്കോപ്പ് ഉള്ള ഒരു ബ്രാഞ്ചാണ്. പക്ഷേ ഈ പോളിടെക്നിക്കില് ഇപ്പൊ ആറാമത്തെ സെമസ്റ്റർ പഠിക്കുകയാണ് അയാള്. എല്ലാ സെമസ്റ്ററിലും അയാള് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ട്രെയിനിങ്ങിന് പോകേണ്ടിയിരുന്നു. പോയോ?
3: പോയില്ലെങ്കിൽ
2: ജോലി കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മകനോട് പറയേണ്ടത് എന്താ വെച്ചാൽ, ഉടനെ തന്നെ ഈ സെമസ്റ്ററിൽ തന്നെ പറ്റിയെങ്കിൽ ഏതെങ്കിലും IT പറയും, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് പോകാൻ പറയാ. ഇൻസ്ട്രുമെന്റേഷൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊടുക്കുന്ന മൂന്ന് സ്ഥാപനങ്ങൾ എറണാകുളത്തുള്ളത് FACT, HMT, കൊച്ചിൻ റിഫൈനറീസ്. ഈ മൂന്ന് സ്ഥാപനത്തും അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് കാണും. അതിൽ പേരും നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യണം. അവരിങ്ങനെ ഓരോ ബാച്ചുകൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് 3 മാസത്തെ 6 മാസത്തെ ബാച്ച് കൊടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. ചില സ്ഥലങ്ങളിൽ സ്റ്റൈപ്പൻഡ് കിട്ടും, ചിലയിടത്ത് സ്റ്റൈപ്പൻഡ് കിട്ടില്ല. ഡിപ്ലോമ കോഴ്സ് പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടായില്ല, ആ പഠിച്ചത് നല്ലതാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സ്കില്ല് വേണം. സ്കില്ല് നേടാൻ എല്ലാ സെമസ്റ്ററിലും IT ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇഷ്ടമായ സ്ഥാപനം കേരളത്തിൽ പുറത്തുണ്ട്, കേരളത്തിൽ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അതിനൊന്നും പോവാണ്ട് മക്കള് ഈ കോഴ്സ് മാത്രം പഠിച്ച് പാസ്സായാൽ ജോലി കിട്ടില്ല. മോഹനോട് കോഴ്സ് കഴിഞ്ഞാൽ അപ്പറന്റീസ് ട്രെയിനിങ്, കോഴ്സിന്റെ കൂടെ ഉള്ളത് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പറയും. ആ രണ്ട് കാര്യത്തിൽ പോവാൻ പറയാൽ പാസ്സായാൽ ഉടനെ, കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും. നല്ല ഡിമാൻഡുള്ള ഏരിയ ആണത്.
3: ഓക്കേ, താങ്ക് യു.

0: ആകാശവാണി കൊച്ചി FM 102.3 MHz-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പശ്ചിമേഷ്യൻ സംഘർഷം ദേശീയ വിഭവങ്ങളിൽ ഉണ്ടാക്കുന്ന അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ ഇറക്കുമതി വഴിയുണ്ടാവുന്ന ബാധ്യതയും വിദേശ നാണയ ഉപയോഗവും കുറയ്ക്കാൻ പരിശ്രമമുണ്ടാകണമെന്ന് മോദി വഡോദരയിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശയാത്ര വെള്ളിയാഴ്ച ആരംഭിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നിവിടങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ഉയർന്ന തോതിലാണെന്നും രാജ്യത്ത് ഒരിടത്തും ഭക്ഷ്യക്ഷാമമില്ലെന്നും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ സെഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തുടർച്ചയായി 2ാം തവണയാണ് ഹിമന്ത ഗവൺമെന്റ് അസമിലെ ഭരണമേൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശം. പേരാമ്പ്രയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണു. 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഇവാൻ പാവലോ, മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ മർമ്മമറിഞ്ഞ ശാസ്ത്രപ്രതിഭ. മനഃശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന പ്രധാന വ്യക്തിത്വങ്ങളിലൊന്നാണ് തീർച്ചയായും പാവലോവിൻ്റേത്. വിശിഷ്ട അധ്യാപകർക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടുതലായി വരിക. 19-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്ര ഗവേഷകനായ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് ഇന്നും ഒട്ടും പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്നതിന് തെളിവാണ് ലോകമെമ്പാടുമുള്ള അധ്യാപക വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്ര പഠന സിലബസിൽ ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പഠനങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അതിൻ്റെ പ്രായോഗിക പാഠങ്ങളും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1849 സെപ്റ്റംബർ 26 റഷ്യയിലെ റാസിൻ എന്ന പട്ടണത്തിൽ ഡിമിട്രിവിച്ച് പാവലോവ് എന്ന ഒരു പുരോഹിതന്റെ പുത്രനായാണ് ഇവാൻ പെട്രോവിച്ച് പാവലോവ് എന്ന ഈ ശാസ്ത്രജ്ഞന്റെ ജനനം. സ്വാഭാവികമായും തൻ്റെ പുത്രനെ ഒരു പുരോഹിതനാക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചെങ്കിലും 7 വയസ്സിൽ തന്നെ നന്നായി പുസ്തകങ്ങൾ വായിക്കുവാനും പ്രകൃതിയുടെയും ഗണിതത്തിൻ്റെയും ഊർജ്ജതന്ത്രത്തിൻ്റെയും കൂടുതൽ പാഠങ്ങൾ പഠിച്ച് അവയെ അടുത്തറിയുവാനുമാണ് ഈ കുഞ്ഞു ഗവേഷകൻ അന്ന് താൽപ്പര്യം കാട്ടിയിരുന്നത്. അങ്ങനെ തൻ്റെ ബാല്യകാലത്തിനും പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പ്രസിദ്ധമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് തനിക്കിഷ്ടപ്പെട്ട ജന്തുശാസ്ത്രത്തിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുവാൻ അദ്ദേഹം അതീവ താൽപ്പര്യം കാണിച്ചു. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ പിതാവായ മെൻഡലിയഫ് എന്ന രസതന്ത്ര ശാസ്ത്രജ്ഞൻ്റേതുൾപ്പെടെയുള്ള ധാരാളം ക്ലാസുകൾ അദ്ദേഹത്തെ ആവേശഭരിതനാക്കി. മിലിറ്ററി മെഡിക്കൽ അക്കാദമിയിൽ അസിസ്റ്റന്റായും വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാബ് അസിസ്റ്റന്റായും പ്രൊഫസർ ബോഡ്കിൻ്റെ കീഴിൽ ഗവേഷകനുമായും ഒക്കെ അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹത്തിൽ അന്തർലീനമായ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തു. 1881 ഡോക്ടറേറ്റ് നേടിയെങ്കിലും തൊഴിൽ സ്ഥിരതയില്ലാത്തത് അദ്ദേഹത്തെ എല്ലാ തരത്തിലും കഷ്ടത്തിലാക്കി. എന്നിരിക്കലും നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്നോണം 1904 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഭക്ഷണം കഴിക്കുന്നതും നാഡികൾ ആ സന്ദേശങ്ങൾ കൈമാറുന്നതും ആമാശരസം സ്രവിക്കപ്പെടുന്നതുമൊക്കെ വിശദമാക്കുന്ന അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കായാണ് അദ്ദേഹത്തിന് ഈ ലോക പുരസ്കാരം ലഭിച്ചത്. ഇതിനുശേഷം നാഡികളെക്കാൾ രാസസന്ദേശവാഹകങ്ങൾ വഴിയുള്ള പ്രചോദനത്തിനാണ് പ്രാധാന്യമെന്ന് തെളിവുകൾ നിരത്തപ്പെട്ടെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനമായത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ്. എന്നാൽ നൊബേൽ സമ്മാനത്തിന് ശേഷം അദ്ദേഹം നായയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളും ആ മേഖലയിലെ

0: സംഭാവനകളുമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീര് വരുന്നതായ കണ്ടീഷൻ ചെയ്യപ്പെടാത്ത റിഫ്ലക്സിൻ്റെ അഥവാ ദ്രുത പ്രതികരണത്തിൻ്റെ ഉദാഹരണമാണ്. പിന്നീട് ഭക്ഷണത്തോടൊപ്പം മണിയൊച്ച കേൾപ്പിക്കുകയും വീണ്ടും മണിയൊച്ച മാത്രം കേൾപ്പിക്കുകയും ചെയ്തപ്പോഴും നായയിൽ ഉമിനീർ സ്രവം കാണാമായിരുന്നു. പെരുമാറ്റശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയായ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന ആശയം ഇങ്ങനെ ഉടലെടുക്കുകയായിരുന്നു. അനുഭവങ്ങളും പരിശീലനങ്ങളും വഴി ജീവികളുടെ പെരുമാറ്റത്തെ തന്നെ മാറ്റിമറിക്കാനാകും എന്ന സിദ്ധാന്തമായിരുന്നു അത്. വിദ്യാഭ്യാസ രംഗത്താണ് ഈ ചിന്താധാര വിപ്ലവം സൃഷ്ടിച്ചതെന്ന് പറയാം. കൂടാതെ മനുഷ്യ മനഃശാസ്ത്രത്തിൽ മനുഷ്യരുടെ ദോഷകരമായ ശീലം, ഭയം, ആശങ്ക തുടങ്ങിയവ ചികിത്സിക്കുവാനുമൊക്കെ ഇന്ന് അവലംബിക്കുന്ന ബിഹേവിയറൽ തെറാപ്പിയിലും മറ്റും ഈ സിദ്ധാന്തത്തിന് പ്രസക്തിയുണ്ട്. കടുത്ത ന്യൂമോണിയ ബാധിച്ച അദ്ദേഹം 1936 തന്റെ 87 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.
1: ഈ വിവരങ്ങൾ നൽകിയത് എസ് സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.
2: ഇപ്പോൾ സമയം 8 കഴിഞ്ഞ 5:50. FM ഡയറി തുടരുന്നു.
3: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
4: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലാക്ക, എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
5: ഈ പരിപാടിയുടെ പ്രായോജകർ
6: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലാക്ക, എറണാകുളം.
1: ഇന്ന് ഈ പരിപാടിയിൽ പീഡിയാട്രിക് ലുക്കീമിയ അഥവാ കുട്ടികളിൽ കാണുന്ന രക്താർബുദം, അറിയേണ്ടതെല്ലാം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ നായരുമായി അഭിമുഖം.
7: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് പീഡിയാട്രിക് ലുക്കീമിയ എന്ന അസുഖത്തെക്കുറിച്ചാണ്. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന അർബുദമായി ലുക്കീമിയ പറയാറുണ്ട്. സാധാരണ കുഞ്ഞുങ്ങളിൽ ഏറ്റവും അധികം കാണുന്ന അർബുദം ലുക്കീമിയ തന്നെയാണോ?
8: കുഞ്ഞുങ്ങളുടെ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ വളരെ റെയറാണ്. ഒരു 100 ക്യാൻസർ ഉള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അഡൾട്ട്സ് അതിൽ 3-4 മാത്രമേ കുഞ്ഞുങ്ങളായിട്ട് കാണുള്ളൂ. ഇനി കുഞ്ഞുങ്ങളിലുള്ള ലുക്കീമിയ എന്ന് പറയുന്നത് ഒരു 30-40% ആൾക്കാർ അത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് കാണുന്നത്. ബാക്കി ഒരു 60% മറ്റ് ക്യാൻസറുകളും വരും. സോ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു 50,000-70,000 ന്യൂ കേസസ് ആയിട്ടാണ് കാണുന്നത്.
7: സാധാരണ ഏതെല്ലാം തരത്തിലുള്ള ലുക്കീമിയാണ് കാണുന്നത്?
8: സോ പീഡിയാട്രിക് ലുക്കീമിയ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി രണ്ട് തരത്തിലെ ലുക്കീമിയ ആണ് ഉള്ളത്. ഒന്ന് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയും, ഒന്ന് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയും. അതിന്റെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുന്നത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയാണ്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ രണ്ടിന്റെയും പ്രൊഗ്നോസിസും വേറെയാണ്. ഇപ്പോൾ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 100 കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 85 മുഴുവനും ശരിയാവും. അത് തന്നെ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എടുത്തു കഴിഞ്ഞാൽ അതൊരു 60-70% കുട്ടികളാണ് അത് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആവുന്നത്. ബാക്കി കുട്ടികൾക്ക് തിരിച്ചു അത് വരാനുള്ള ചാൻസുകളുണ്ട്.
7: ഡോക്ടർ, ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ലുക്കേമിയെ കുറിച്ച് പറഞ്ഞു, കുട്ടികളിൽ കാണുന്ന അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കേമിയും അക്യൂട്ട് മൈലോയിഡ് ലുക്കേമിയും, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
8: ഇത് തമ്മിൽ മെയിൻലി ഏത് ടൈപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നാണ്. എല്ലിന്റെ അകത്തുള്ള മജ്ജ, അതിൽ നിന്ന് 3 ടൈപ്പിലെ സെൽസുകളാണ് ഉണ്ടാവുന്നത്. ഒന്ന് RBCs, പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ വരുന്നത് പ്ലേറ്റ്ലെറ്റ്സ്. ഈ എല്ലാ സെൽസും ഉണ്ടാവുന്നത് ബോൺ മാരോ, അതായത് മജ്ജ എന്ന് പറയുന്ന സാധനത്തിനകത്താണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇതില് ലുക്കീമിയ എന്ന് പറയുന്നത് തന്നെ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്തെങ്കിലും കാരണവശാൽ നിയന്ത്രണം വിട്ട് അത് എക്സസീവ് ആയിട്ട് അത് ഉണ്ടാവുന്നു. അപ്പം അത് എക്സസീവ് ആയിട്ട് ഉണ്ടാവുമ്പോഴത്തേക്ക് മറ്റു സെല്ലുകൾക്ക് വളരാനുള്ള സ്ഥലമില്ല. ഇനി ഈ വൈറ്റ് ബ്ലഡ് സെൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മൈലോയിഡ് ലീനിയേജിൽ വരും, ഒന്ന് ലിംഫോയിഡ് ലീനിയേജിൽ. ലിംഫോയിഡ് ലീനിയേജിൽ വരുന്നതാണ് നമ്മളുടെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന് പറയുന്നത്. മൈലോയിഡ് ലീനിയേജിൽ വന്നു കഴിഞ്ഞാൽ അത് അക്യൂട്ട് മൈലോയിഡ്. പക്ഷേ ഇത് രണ്ടും ബ്ലഡ് ക്യാൻസർ തന്നെയാണ്, രണ്ട് ടൈപ്സ് ആണെന്നേ ഉള്ളൂ. ഇതിന്റെ ട്രീറ്റ്മെന്റും വ്യത്യാസമാണ്.
7: ഡോക്ടർ പറയേണ്ട കൂടുതൽ നമുക്ക് ചികിത്സ കൊണ്ട് ഫലം ലഭിക്കുന്നത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയയിലാണ്. ഏറ്റവും കോമണും സാധാരണമായിട്ടുള്ള ലുക്കീമിയയും ഇതാണ് അല്ലേ?
8: അതെ. സോ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയുടെ ട്രീറ്റ്മെന്റ് കുറെ നാളുണ്ട്. ഒരു 2.5-3 വരെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ കീമോതെറപ്പി കുറച്ചും കൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കീമോതെറപ്പിയാണ്. 6 ഇതിന്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. അത് ഇംപ്രൂവ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇംപ്രൂവ്

0: അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ മജ്ജ മാറ്റി വെക്കേണ്ടി വരും. അത് ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് എന്നും പറയും. അത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയും മാറിയില്ലെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യേണ്ടി വരും. കൂടുതലായിട്ട് നമ്മൾ ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിലാണ്.
1: സാധാരണ ഏത് പ്രായക്കാരിലാണ് ലുക്കീമിയ കാണാറുള്ളത്? അങ്ങനെ നമുക്കൊരു കുട്ടികളിൽ ഒരു ഏജ് ഗ്രൂപ്പ് ഇതിന് പറയാൻ കഴിയുമോ?
0: അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 1 to 10 വയസ്സിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഗ്നോസിസ് നല്ലതാണ്. പക്ഷെ 1 വയസ്സിൽ താഴെ വന്നാലും 10 വയസ്സിൽ മുകളിലായിട്ട് വന്നാലും അത് കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്ത്

0: വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഗ്നോസിസ് നല്ലതാണ്. പക്ഷെ ഒരു വയസ്സിൽ താഴെ വന്നാലും 10 വയസ്സിൽ മുകളിലായിട്ട് വന്നാലും അത് കുറച്ചും കൂടെ ട്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടി വരും.
1: ഈ 10 വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് വരുന്ന ഇത്തരം ക്യാൻസറുകൾ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അല്ലേ?
0: അത് പറഞ്ഞ പോലെ തന്നെ ഒരു 10 കുട്ടികളെ നമ്മൾ ചികിത്സിച്ചാൽ 8 കുട്ടികൾ അത് പൂർണ്ണമായും അത് ബലപ്പെടുത്താൻ കഴിയും. 2 കുട്ടികൾക്ക് അത് തിരിച്ചു വരാനുള്ള ചാൻസുകളുണ്ട്. ആ 2 കുട്ടികൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസും പിന്നെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മജ്ജ മാറ്റി വെക്കൽ, പിന്നെ ഇപ്പൊ പുതിയ വരുന്ന തെറപ്പീസ് ഉണ്ട്, ഇമ്യൂണോ തെറപ്പി, കാർ ടി സെൽ തെറപ്പി, അതെല്ലാം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? നമുക്ക് ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ട ഇത് ലൂക്കേമിയ ആണോ എന്ന് സംശയിക്കാം.
0: സോ ഒരു കുട്ടിക്കിപ്പം വിട്ടുമാറാത്ത പനി, 2-3 ആഴ്ചയായിട്ട് നമ്മൾ ചിലപ്പോൾ മരുന്നുകളെല്ലാം കൊടുത്തിട്ട് ആന്റിബയോട്ടിക് കൊടുത്തിട്ട് മാറാത്ത പനി, അല്ലെങ്കിൽ ശരീരത്ത് കറുത്ത നിറത്തിലോ അതെയോ ചുവന്ന നിറത്തിലോ എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ, എവിടെന്നെങ്കിലും ബ്ലീഡിംഗ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ബോൺ പെയിൻ എന്ന് പറയും, അതായത് കാല് വേദന, രാത്രി ആകുമ്പോഴത്തേക്ക് കുട്ടി എഴുന്നേറ്റ് നിലവിളിച്ച് കരയും, സോ അതും അതിന്റെ ഒരു സിംപ്റ്റം ആകാം. അങ്ങനെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംപ്റ്റംസ് ആണ് യൂഷ്വലി വരുന്നത്. ഒരു ലുക്കീമിയ വന്ന കുട്ടി ആദ്യമേ ഒരു ഹെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റ് അടുത്തല്ല പോകുന്നത്, ആദ്യമേ ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിഷ്യന്റെ അടുത്തായിട്ടാണ് പോകുന്നത്. കാലുവേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, ക്ഷീണം, ഇതൊക്കെയാണ് യൂഷ്വൽ ആയിട്ടുള്ള സിംപ്റ്റംസ് കാണുന്നത്.
1: അങ്ങനെ ഒരു കുട്ടി വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് എന്തെല്ലാം പരിശോധനകളൊക്കെയാണ് വിധേയമാക്കുക?
0: സോ ആദ്യമായിട്ട് നമ്മളിപ്പം ലുക്കീമിയ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ബ്ലഡ് ടെസ്റ്റിൽ തന്നെ നമ്മൾ ആദ്യമേ നോക്കും നമ്മളുടെ ഇപ്പൊ പറഞ്ഞ ഹീമോഗ്ലോബിൻ കുറവുണ്ടോ ഇല്ലയോ, WBC കൗണ്ട് കുറവാണോ കൂടുതലാണോ, എന്തെങ്കിലും എബ്നോർമൽ ടൈപ്പ് ഓഫ് WBC ഉണ്ടോ അതിനകത്ത്, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറവാണോ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. പിന്നെ ലുക്കീമിയ എബ്നോർമൽ ആയിട്ടുള്ള സെൽസിനെ നമ്മൾ ബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തെങ്കിലും ബ്ലാസ്റ്റിന്റെ കൗണ്ട് ഉണ്ടോ, നമ്മളുടെ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ബോൺ മാരോയിൽ നിന്ന് ഒരു ടെസ്റ്റ് ചെയ്യും. ബോൺ മാരോ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ഭയങ്കര പേടിയാണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി അതൊരു 5 മിനിറ്റത്തെ പ്രൊസീജിയറാണ്. അതും കുട്ടികൾക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ ലോക്കൽ അനസ്തീഷ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഉറക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു കുറച്ചും കൂടി ഒരു വലിയ നീഡൽ വെച്ചിട്ട് ബോൺ മാരോയുടെ അകത്തിൽ നിന്ന് നമ്മൾ കുറച്ചൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും ലുക്കീമിയ പോലെ സെൽസ് കാണുന്നുണ്ടോ ഇല്ലയോ.
1: ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ കഴിയില്ല.
0: ചില കണ്ടീഷൻസിൽ ഇപ്പം ബ്ലാസ്റ്റ് പോലെ സെൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ അറിയാൻ പറ്റും. അതിന് കൗണ്ട് കൂടുന്ന അനുസരിച്ച് മജ്ജയിൽ നിന്ന് അത് പുറത്ത് ബ്ലഡിലേക്ക് വരും. സോ ആ കണ്ടീഷനിൽ ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ചില കണ്ടീഷൻസിൽ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ ബോൺ മാരോ ആണ് അതിന്റെ കൺഫേമേറ്റീവ് ടെസ്റ്റ്. നീ ആ ബോൺ മാരോയിൽ തന്നെ നമ്മൾ ബ്ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പല ടെസ്റ്റുകളുണ്ട്, നമ്മൾ ജനറ്റിക് ടെസ്റ്റുകളും അതും ചെയ്യേണ്ടി വരും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്.
1: നമുക്ക് ഈ അർബുദബാധ വരുമ്പോൾ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ്, സാധ്യതകളുടെ കാര്യം പറയാറുണ്ട്. പലപ്പോഴും സ്മോക്കിംഗ്, ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പാരമ്പര്യത്തിന് പുറമെ. എന്തുകൊണ്ട് കുട്ടികൾക്ക്, കാരണം അവർക്ക് ഒരു ലൈഫ് സ്റ്റൈലിൽ വലിയ ചേഞ്ച് വരേണ്ട പ്രായമായിട്ടില്ല, അതല്ലെങ്കിൽ മറ്റ് ദുശ്ശീലങ്ങളും സാധ്യതയില്ല, എന്നിട്ടും ഇവർക്ക് ഇത്തരം അർബുദബാധ വരുന്നതിന് കാരണം ജനറ്റിക് ഡിസോർഡർ തന്നെയായിരിക്കുമോ?
0: സോ വെല്ലുവിളിൽ വരുന്ന ക്യാൻസറുകൾ ഇതുപോലെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാൻസർ വരുന്നതെന്ന് ഉള്ള ആൻസർ ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ജന്മനാ ഉണ്ടാവുന്ന പ്രശ്നങ്ങളല്ല. അപ്പൊ പേരൻസ് എപ്പോഴും കുട്ടികൾക്ക് ലുക്കീമ വന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ഭക്ഷണം കൊടുത്തിട്ടാണോ, അത് പ്രഗ്നൻസിയുടെ സമയത്ത് എന്തെങ്കിലും അറിയാണ്ട് എന്തെങ്കിലും കഴിച്ചതിന്റെയോ ലൈക് പ്രോപ്പർ ആയിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്യാത്തോണ്ടാണോ എന്നുള്ള പേരൻസ് വന്ന് ഭയങ്കര ഗിൽട്ടോടെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല റീസൺ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് എക്സാക്ട്ലി റീസൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ജനറ്റിക് ആയിട്ട് വരുന്നത് less than 10% ആണ്. പക്ഷേ മറ്റ് 90% സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഇപ്പൊ നിൽക്കുന്ന സമയത്ത് ആരുടെ ശരീരത്താണെങ്കിലും ആ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് പറയാൻ കഴിയില്ല.
1: പക്ഷെ ഇതിൽ പാരമ്പര്യത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്? കാരണം ഒരു കുട്ടിക്ക് ലുക്കേമിയ വന്നു കഴിഞ്ഞാൽ അടുത്ത കുഞ്ഞുണ്ടാവുമ്പോൾ അവർക്കും ഒരു പരിഭ്രമം അല്ലെങ്കിൽ പേടിയുണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ?
0: യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പൊ ഫെമിലിയൽ ആയിട്ടുള്ള ചില ക്യാൻസേഴ്സ് ഉണ്ട്, അത് less than 10% ആണ്. ഇപ്പൊ ഈ 10% താഴെ വരുന്നത് അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി കാണും. അത് അവരുടെ അച്ഛനമ്മമാരിലോ അവരുടെ അനിയന്മാരോ ചേട്ടന്മാരോ അങ്ങനെ, പിന്നെ ഗ്രാൻഡ് പേരൻസിലോ ഇങ്ങനെ ഹിസ്റ്ററി കാണും. ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി.
1: ഇങ്ങനെ നമ്മൾ ഏത് ലുക്കീമിയയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, എങ്ങനെയാണ് കുട്ടികളുടെ ചികിത്സ ആരംഭിക്കുന്നത്? കീമോതെറാപ്പി എന്ന് ഡോക്ടർ പറയണ്ടായി.
0: ഇപ്പൊ ഫസ്റ്റ് ഒരു കുട്ടിക്ക് ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലുക്കീമിയ ആണെന്ന് കണ്ടുപിടിക്കും. പിന്നെ അതിനെ നമ്മൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആണെങ്കിലും അത് ബി ടൈപ്പ് ആണോ ടി ടൈപ്പ് ആണോ, പിന്നെ ആദ്യത്തെ കൗണ്ട് എത്രയുണ്ട്, 50,000-ന്റെ താഴെയാണോ മുകളിലാണോ. പിന്നെ പണ്ട് പറയുമായിരുന്നു ആൺകുട്ടികളിൽ കുറച്ചും കൂടെ ഹൈ റിസ്ക് ആണെന്ന്, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. സോ ഇത് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, എന്തെങ്കിലും ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും. ലോ റിസ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിസ്ക് എന്ന് പറയും, സ്റ്റാൻഡേർഡ് റിസ്ക് ആണെങ്കിൽ നമ്മൾ 3 മരുന്നുകൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ്

0: മന്ത് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡക്ഷൻ കീമോതെറപ്പി എന്നാണ്. ഇതാണ് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കീമോതെറപ്പി. കാരണം ഈ മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ സീറോ ആവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു കോഫോ കോൾഡോ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആദ്യത്തെ മാസത്തെ കീമോതെറപ്പി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വളരെ അടുത്ത് നിൽക്കാനാണ് പറയുന്നത്. ചെറിയൊരു പനി വന്നാലും ഉടനെ തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആന്റിബയോട്ടിക്സ് തുടങ്ങേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് മന്ത്തിലെ കീമോതെറപ്പി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ബോൺ മാറോ ടെസ്റ്റ് ചെയ്ത് നോക്കും, ഇത് എത്രമാത്രം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഇല്ലയോ. പിന്നെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി നമ്മൾ കീമോതെറപ്പി അതനുസരിച്ചിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. ഇൻ കേസ് റെസ്പോൺസ് കുറവാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കീമോതെറപ്പി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സൈക്കിൾ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കീമോതെറപ്പിയാണ്. അത് ഒരു മാസത്തോളം വരും. ഈ ഒരു മാസത്തിൽ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ബോൺ മാറോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് പിന്നെ പ്രോട്ടോകോൾ മാറും.
1: ഏകദേശം എത്ര കീമോതെറപ്പി വേണ്ടി വരും കുട്ടികൾക്ക്?
0: സോ ആദ്യത്തെ 6 മാസത്തെ കീമോതെറപ്പിയാണ് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള കീമോതെറപ്പി. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ കീമോതെറപ്പി എന്ന് പറയുന്ന ഓറൽ ടാബ്ലറ്റ്സും ആയിട്ടാണ് യൂഷ്വലി കാണുക. അപ്പോൾ 6 മാസത്തെ കീമോതെറപ്പിയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ കുട്ടിയുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. 2.5 വർഷം നമ്മളുടെ ട്രീറ്റ്മെന്റ് പീരീഡാണ്. അപ്പോൾ ആദ്യത്തെ 6 മാസം കുട്ടിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല. 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഓറൽ മെഡിസിൻസ് വിട്ടിട്ട് സ്കൂളിലേക്കൊക്കെ പറഞ്ഞുവിടും. പക്ഷെ അവർ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പിനും 3 മാസത്തിൽ ഒരിക്കൽ ഒരു ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ കാണും. ഈ ഫോളോ അപ്പിന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2.5 ഇയേഴ്സിലെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ പിന്നെ ഒരു ഷോർട്ട് ടേം ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു 2-3 വർഷം നമ്മൾ പിന്നെ ആ കുട്ടീനെ ഫോളോ അപ്പ് ചെയ്യണം. തിരിച്ച് ലുക്കീമിയ വരാൻ ചാൻസ് ഉണ്ടോ എന്ന്, 2 വർഷത്തിനുള്ളിൽ ലുക്കീമിയ വന്നില്ലെങ്കിൽ പിന്നെ ചാൻസ് വളരെ കുറവാണ്. ഇത് നമ്മുടെ ഷോർട്ട് ടേം, ദാറ്റ് ഇസ് ഡിസീസ് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് ആണ്. ലോങ് ടേം ഫോളോ അപ്പ് എന്ന് പറയും കുട്ടികളുടെ സർവൈവർഷിപ്പ് ആണല്ലോ, അവരെ എല്ലാം ബാക്കി ഗ്രോത്ത് ശരിയാണോ, ഈ കീമോ കാരണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഫെർട്ടിലിറ്റി എങ്ങനെയാണ്, പ്യൂബർട്ടി കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, ഇതെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ ലോങ് ടേം ഫോളോ അപ്പ് ചെയ്യാറുണ്ട് കുട്ടികൾ.
1: കീമോതെറാപ്പി പലപ്പോഴും ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വലിയ വ്യക്തികളിൽ തന്നെ മുടി പോകുന്ന ഒരു അവസ്ഥ, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ അവരുടെ ഈ മെൻസ്ട്രൽ സൈക്കിളെല്ലാം നിന്ന് പോകാനൊക്കെ ഉണ്ട്. അത്തരത്തിൽ കുട്ടികൾക്കും സംഭവിക്കാറുണ്ട്? അവർക്ക് ഡോക്ടർ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ഇത് ബാധിക്കാറുണ്ടോ ഇത്തരം ചികിത്സകൾ?
0: കുട്ടികളിൽ കീമോതെറപ്പി എന്ന് പറയുന്നത് നമ്മൾ വലിയവരെ കാട്ടി നന്നായിട്ട് ടോളറേറ്റ് ചെയ്യുന്നതാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പം അഡൽസ് ഇങ്ങനെ പറഞ്ഞ ജീവിതശൈലിയുമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ഹൈപ്പർ ടെൻഷൻ ചിലപ്പോൾ കാരണം, ചിലപ്പോൾ ഡയബറ്റീസ് ആണ്. കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ കുട്ടികൾ കീമോതെറപ്പി വളരെ നന്നായിട്ടാണ് ടോളറേറ്റ് ചെയ്യുന്നത്. പിന്നെ കീമോതെറപ്പിയുടെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് മുടി പോകുന്നത്, ചർമ്മത്തിന്റെ നിറവ്യത്യാസം, അതെല്ലാം വളരെ ടെമ്പററി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ വോമിറ്റിംഗ്, ചിലപ്പം വായിൽ പുണ്ണ് വരുന്നത്, അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കും. പിന്നെ വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ, വേദന വന്നു കഴിഞ്ഞാൽ അത് കാരണം ഫുഡ് കഴിക്കാണ്ടിരിക്കണം, ആ ഒരു സമയത്ത് കീമോ കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും. പക്ഷേ പേരൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കീമോ കൊടുക്കുന്ന ആ പ്രൊസീജിയർ പെയിൻഫുൾ ആണോ എന്ന്. കീമോ കൊടുക്കുന്നത് ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. സാധാരണ നമ്മളൊരു ലൈൻ ഇട്ടിട്ട്, ഒന്നില്ലെങ്കിൽ ഒരു സാധാരണ IV ലൈൻ അല്ലെങ്കിൽ ഒരു വലിയ ലൈൻ, നമ്മൾ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ പിക്ക് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ബട്ടൺ പോലെ അധികം നാൾ വെക്കാൻ പറ്റുന്ന ഒരു കീമോ പോട്ട്, ഇത് വഴിയാണ് നമ്മൾ കീമോതെറപ്പി കൊടുക്കുന്നത്. അത് നമ്മൾ IV ആന്റിബയോട്ടിക് കൊടുക്കുന്ന പോലെയോ നമ്മൾ ഡ്രിപ്പ് ഇടണ പോലെയാണ് നമ്മൾ കീമോതെറപ്പി കൊടുക്കുന്നത്. സോ കീമോ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വേദന യൂഷ്വലി ഉണ്ടാവാറില്ല.
1: അതുകൂടാതെ മറ്റു പാർശ്വഫലങ്ങൾ, ഇപ്പോൾ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ, മറ്റെന്തെല്ലാം ഭാവിയിൽ അവർക്ക് കീമോതെറാപ്പി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം?
0: എല്ലാ കീമോതെറപ്പി കാരണം ഇപ്പൊ എസ്പെഷ്യലി നമ്മളിപ്പോ കുട്ടികളുടെ ഫെർട്ടിലിറ്റിനെ പറ്റി, അതാണല്ലോ പേരൻസ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്, എസ്പെഷ്യലി അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. എല്ലാ കീമോതെറപ്പിയും ഫെർട്ടിലിറ്റിനെ എഫക്ട് ചെയ്യില്ല. എസ്പെഷ്യലി നമ്മൾ ഈ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമ എന്ന് പറഞ്ഞ കീമോതെറപ്പിയൊക്കെ അത്രയും ഫെർട്ടിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന കീമോതെറപ്പി അല്ല. പക്ഷേ അങ്ങനെ എഫക്ട് ചെയ്യുന്ന കീമോതെറപ്പിയും ഉണ്ട്, നമ്മൾ ആൽക്കൈലേറ്റിംഗ് ഏജൻസ് എന്ന് പറയും. അപ്പം ഈ കീമോതെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റിനെ എഫക്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു 50-60% കുട്ടികൾക്ക് പിന്നെ ഒരു ഹെൽപ്പ് വേണ്ടി വരും ഫ്യൂച്ചറിൽ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്.
1: ഇപ്പോൾ
0: രണ്ടിനെയും, ഓവുലേഷനെയും ബാധിക്കും, സ്പെർമാറ്റോജെനസിസിനെയും ബാധിക്കും. ഇപ്പൊ അഡോളസന്റ് ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളാണെങ്കിൽ കീമോതെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മളൊരു ഫെർട്ടിലിറ്റി പ്രിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് അടുത്ത് അയക്കാറുണ്ട്. അഡോളസന്റ് ബോയ്സ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സ്പെർം ഫ്രീസിംഗ്, ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗേൾസ് ആണെങ്കിൽ അതിന് ഒരു ഓപ്ഷൻ കൊടുക്കും. ഇത് കൂടാതെ ഇൻ കേസ് ഫ്യൂച്ചറിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോണർ സ്പെർം അല്ലെങ്കിൽ ഡോണർ ഓവം, IVF ഇതുപോലെ പല ഓപ്ഷൻസും ഉണ്ട്.
1: ഈ കീമോതെറാപ്പിക്ക് പുറമെ മറ്റെന്തെല്ലാം ചികിത്സാ രീതികൾ ഈ പീഡിയാട്രിക് ലുക്കേമിയയിൽ നമ്മൾ നൽകാറുണ്ട്?
0: കീമോതെറപ്പി തന്നെയാണ്. കീമോതെറപ്പി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ IV കീമോതെറപ്പി അല്ലെങ്കിൽ നമ്മൾ ഓറൽ കീമോതെറപ്പി. പിന്നെ ബ്രെയിനിൽ സ്പ്രെഡ് ചെയ്യാനിടയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ ഒരു സൂചി കൊടുത്തി CSF ഒരു കീമോതെറപ്പി കൊടുക്കാറുണ്ട്. സോ ഇതാണ് മെയിൻലി കൊടുക്കുന്നത്. ഇനി ഇൻ കേസ് അത് ഹൈ റിസ്ക് ഉള്ള കണ്ടീഷൻസ് പറഞ്ഞില്ലേ, ഈ മരുന്നുകൾ കൊടുത്തിട്ട് ഒന്നും കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് ഇമ്മ്യൂണോതെറപ്പി എന്ന് പറയും. ഇമ്മ്യൂണോതെറപ്പി, കാർ ടി സെൽ തെറപ്പി, ഇതെല്ലാമാണ് പുതിയതായിട്ടുള്ള ചികിത്സാ രീതികൾ. നമ്മൾ ഇനീഷ്യലി, പിന്നെ ഇത് കൂടാതെ ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് എന്നും പറയും. ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് എന്ന് ലുക്കീമിയുള്ള മജ്ജ മാറ്റി ഒരു

0: ഡി ഡോണറുടെ ഒരു മജ്ജ നമ്മൾ വയ്ക്കുന്നു. ഇതൊക്കെയാണ്
1: ക്യാൻസർ രംഗത്തെ പുതിയ ചികിത്സാ രീതിയായിട്ട് ഇമ്മ്യൂണോതെറാപ്പി പറയാറുണ്ട്. അതെന്താണ് കീമോതെറാപ്പിയിൽ നിന്നുള്ള വ്യത്യാസം?
0: സോ കീമോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ സർട്ടൻ കെമിക്കൽസ് കൊടുക്കുവാണ് ബോഡിയിൽ, അത് നമ്മളുടെ ലുക്കീമിയ സെൽസിനെ വന്നിട്ട് അത് കൊല്ലുവാണ് ചെയ്യുന്നത്. പക്ഷെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അത് വളരെ ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സപ്പോസ് നമ്മളുടെ ഒരു നാട്ടില് കുറെ പോലീസുകാരുണ്ട്, അതിൽ കുറച്ച് കള്ളന്മാരും ഉണ്ട്. അപ്പൊ ഈ കള്ളന്മാർ എന്ന് പറയുന്നത് ഈ ബ്ലാസ്റ്റ് സെൽസ് ആണ്. അപ്പൊ ഈ കള്ളന്മാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ഒളിഞ്ഞു നിൽക്കും, പോലീസുകാരെ ഡ്രസ് ഇട്ട് നിൽക്കും. അപ്പൊ പോലീസുകാർക്ക് ഇത് മനസ്സിലാവത്തില്ല ഇത് ബ്ലാസ്റ്റ് സെൽസ് ആണെന്ന്. സോ ആ കേസിൽ വരുമ്പോഴത്തേക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലീസുകാരെ കാണിച്ചു കൊടുക്കും, ഇത് കള്ളനാണ്, ഇതിനെ പിടിക്കണം എന്ന്. ഇതാണ് ഇമ്മ്യൂണോതെറാപ്പി ബേസിക്കലി ചെയ്യുന്നത്. ഇനി കാർട്ടി സെൽ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ലിവിങ് തെറപ്പിയാണ്. അതായത് നമ്മളുടെ തന്നെ സെൽസിനെ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, ലാബിൽ കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്യുന്നു, ഇതാണ് ബ്ലാസ്റ്റ് സെൽസ്. അതായത് ഒരു പോലീസിന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ പോലെയുള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ സെൽസിനെ നമ്മൾ തിരിച്ച് ആ കുട്ടിയുടെ ദേഹത്തിന് കുട്ടിയുടെ തന്നെ സെൽസിനെ ഇമ്മ്യൂണിറ്റിനെ എടുത്തിട്ട് ട്രെയിൻ ചെയ്യുന്നു കുട്ടിയുടെ സെൽസിലുള്ള ലുക്കീമിയ സെൽസിന് എഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മളുടെ കാർട്ടി സെൽ തെറപ്പി എന്ന് പറയുന്നത്. സോ കാർട്ടി സെൽ തെറപ്പി ഒരു ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന തെറപ്പിയാണ്. വേറെ ഇപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് ഇൻഡിജിനസ് ആയിട്ട് കാർട്ടി തുടങ്ങിയിട്ടുണ്ട്. മോർ ദാൻ 15 ഇയേഴ്സ് ഇപ്പോൾ അപ്രൂവ്ഡ് ആണ്. പീഡിയാട്രിക്കിൽ അതിന്റെ ട്രയൽസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കമ്പാഷനേറ്റ് ബേസിസിൽ നടക്കുന്നുണ്ട്.
1: 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അപ്പോൾ ഈ കാർട്ടി സെൽ തെറാപ്പിയും
0: കാർട്ടി സെൽ അപ്രൂവ്ഡ് ആണ്. അപ്പൊ വേറെ ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ കാർട്ടി സെൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അഡൽസിലും ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ പതിയെ പതിയെ അവരെ ഏജ് ഗ്രൂപ്പ് കുറച്ചുകൊണ്ടിരിക്കുവാണ് കാർട്ടി സെൽ കൊടുക്കുന്നത്. പക്ഷെ നമ്മള് മറ്റെല്ലാം തെറാപ്പികൾ വർക്ക് ചെയ്യാത്തപ്പോ നമ്മൾ കാർട്ടി സെൽ കുട്ടികൾക്കും കൊടുക്കാറുണ്ട്.
1: ഇപ്പോൾ കുട്ടികളിൽ പലർക്കും ചിലപ്പോൾ സ്റ്റെം സെല്ലൊക്കെ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റെം സെൽ തെറാപ്പി അങ്ങനെ നോക്കാറുണ്ടോ?
0: നമ്മൾ സ്റ്റെം സെൽ പ്രിസർവേഷനെ പറ്റി അങ്ങനെ പറയാറില്ല. അത് പ്രിസർവ് ചെയ്യേണ്ട കാര്യവുമില്ല. സോ ഒരു കുട്ടിക്ക് ലുക്കീമിയ വന്നു കഴിഞ്ഞാൽ, ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ ഫാമിലിയിലാണ് ഫസ്റ്റ് നോക്കുന്നത് സ്റ്റെം സെൽസ്. സിബ്ലിങ്സിന്റെ മാച്ചാണ്, അത് അനിയനോ അനിയത്തി ചേട്ടൻ അങ്ങനെയാണ് മാച്ചിങ് ഫസ്റ്റ് നോക്കുന്നത്. സിബ്ലിങ്സിന്റെ മാച്ചിങ് എന്ന് പറഞ്ഞാൽ 30% ചാൻസ് ഉണ്ട് സിബ്ലിങ്സ് ഫുള്ളി ആയിട്ട് മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഇത് സിബ്ലിങ്സ് ആരും മാച്ച് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആരും മാച്ച് ഇല്ലെങ്കിൽ, നമ്മൾ പിന്നീട് നോക്കുന്നത് പുറത്ത് ആരെങ്കിലും മാച്ച് ഉണ്ടോ, മാച്ച്ഡ് അൺറിലേറ്റഡ് ഡോണർ എന്ന് പറയും. നമ്മൾ ഇങ്ങനെ ബോൺ മാറോ ഡോണേഴ്സ് ഉണ്ടല്ലോ, അവരാരെങ്കിലും മാച്ച് ഉണ്ടോ എന്ന്. ഇൻ കേസ് അവരും മാച്ച് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹാപ്ലോ ഡോണർ എന്ന് പറയും. അച്ഛനമ്മമാർ എന്തായാലും ഹാഫ് മാച്ച്ഡ് ആയിരിക്കും. ഹാഫ് മാച്ച്ഡ് ഇപ്പൊ ഇങ്ങനെ പല രീതികളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡോണർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു 7 ദിവസം കീമോതെറാപ്പിയും അവിടെ ഒരു ചെറിയ റേഡിയേഷനും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബോൺ മാറോ നമ്മൾ കയറ്റിവിടും. അതും ബോൺ മാറോ കയറ്റുന്നത് നമ്മൾ വിചാരിക്കും ഒരു സർജറി പോലെയാണെന്ന്. പക്ഷെ അത് സർജറി അല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ തന്നെയാണ് നമ്മൾ ബോൺ മാറോ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ബോൺ മാറോ തിരിച്ച് മജ്ജയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്.
1: ഇങ്ങനെ ഒരു ചികിത്സ കഴിഞ്ഞ ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ പീഡിയാട്രിക് ലുക്കേമിയ വന്നു, നമ്മൾ കീമോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഫോളോ അപ്പ് നടക്കുന്നുണ്ട്, എന്തെല്ലാം അവർ ശ്രദ്ധിക്കണം?
0: ഡ്യൂറിങ് കീമോതെറാപ്പി നമ്മൾ പറയും ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. പുറമേ നിന്നൊന്നും കഴിക്കരുത്, വീട്ടിൽ വെച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കണം. കാര്യം ഇൻഫെക്ഷൻ്റെ റിസ്ക് ഇവർക്ക് വളരെ കൂടുതലാണ്. ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് തന്നെയാണ് അവർ ജീവിക്കുന്നത്. മറ്റു കുട്ടികൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ കുട്ടികൾ വിധിക്കുന്നത്. പക്ഷേ നമ്മൾ ഫോളോ അപ്പിൻ്റെ സമയത്ത് ഓരോരോ മാസം ഒരു ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ് ചെയ്തു നോക്കുന്നത്. നമ്മൾ ഒരു റെസ്ട്രിക്ഷനും വെക്കാറില്ല. മറ്റു കുട്ടികൾ എക്സസൈസ് ചെയ്താൽ നല്ലത്. സോ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നു.
1: ഭാവിയിൽ ഇവർക്ക് മറ്റു പ്രയാസങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യത, അതല്ലെങ്കിൽ വീണ്ടും ഈ അസുഖം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്?
0: ആദ്യത്തെ 2 വർഷം അസുഖം വന്നില്ലെങ്കിൽ പിന്നെ അസുഖം വരാനുള്ള ചാൻസ് 5% താഴെയാണ്. 5% ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ പനി പോലെയുള്ള സിംപ്റ്റംസ് ഉണ്ടോ, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻസ് ബ്ലീഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ഫോളോ അപ്പ് എന്തായാലും ചെയ്യാറുണ്ട്. അങ്ങനെയാണ്. പക്ഷെ ഒരു 2 വർഷമാണ് നമ്മൾ ഇന്റൻസീവ് ഫോളോ അപ്പ് ചെയ്യുന്നത്, ബാക്കി വരുന്നത് ലോങ് ടേം ഫോളോ അപ്പ് ആണ്.
1: ഇത്തരം ലക്ഷണങ്ങൾ, ഈ പീഡിയാട്രിക് ലുക്കേമിയ പോലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഏറ്റവും നേരത്തെ തിരിച്ചറിയാൻ എന്താണ് മാർഗം? നമുക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു കുട്ടി ജനിച്ച ഉടനെ ഒരു സാധ്യത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ.
0: നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന പീഡിയാട്രിക് ക്യാൻസർ എന്ന് പറയാൻ വളരെ റെയറാണ്. അത് റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ കണ്ണിൽ വരുന്ന ക്യാൻസർ, അതൊക്കെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ബാക്കി ലുക്കീമിയാസ് അല്ലെങ്കിൽ മറ്റു പീഡിയാട്രിക് ക്യാൻസേഴ്സും യൂഷ്വലി സ്ക്രീനിങ് ഇല്ല. അത് പെട്ടെന്ന് ഉണ്ടാവുന്ന രോഗമാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ആർക്കും ഇതുവരെ അറിയത്തില്ല. സോ ഇതിൽ സ്ക്രീനിങ്ങിന്റെ ഒരു റോളും ഇല്ല.
1: എന്തായാലും കൃത്യസമയത്ത് കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും ചികിത്സ തേടുകയാണെങ്കിൽ 90% രോഗം പൂർണ്ണമായി മാറാൻ സാധ്യതയുണ്ട്.
0: അതെ. സോ ഇത് പറഞ്ഞ പോലെ തന്നെ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ നല്ലൊരു പ്രൊഗ്നോസിസ് ആണ്. മൈലോയിഡ് ലുക്കീമിയയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കുറയും. പക്ഷേ ജനറലി ഓവറോൾ പീഡിയാട്രിക് ക്യാൻസേഴ്സ് എന്ന് പറയുന്നത് വലിയവരിൽ വരുന്ന ക്യാൻസേഴ്സിനെ കാട്ടി വളരെ നല്ല പ്രൊഗ്നോസിസ് ആണ്.
1: എഫ് എം ഹെൽത്ത് ലൈൻ ഒന്ന് പീഡിയാട്രിക് ലുക്കീമിയെ കുറിച്ചും അതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചും ലക്ഷണങ്ങളെ കുറിച്ചും എല്ലാം ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.

0: പീഡിയാട്രിക് ലുക്കീമിയ അഥവാ കുട്ടികളിൽ കാണുന്ന രക്താർബുദം അറിയേണ്ടതെല്ലാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും പീഡിയാട്രിക് ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ നായരുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
1: എറണാകുളം ചാലാക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് FM ഹെൽത്ത് ലൈൻ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ
3: ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലാക്ക എറണാകുളം.
4: യൂട്രസ് റിമൂവൽ, ക്യാൻസർ സർജറീസ്, ഫൈബ്രോയിഡ് റിമൂവൽ സർജറീസ് എന്നിവയ്ക്ക് അത്യാധുനിക സൗകര്യങ്ങളുമായി ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഗൈനക് ലാപ്രോസ്കോപ്പി വിഭാഗം കുറഞ്ഞ വേദന, രക്തവാർച്ച, ചുരുങ്ങിയ ആശുപത്രിവാസം എന്നിവ ഉറപ്പു നൽകുന്നു ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലാക്ക എറണാകുളം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 0484-266-1500.
5: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലു ജാലകം, 11:00 സോപാന സംഗീതം, മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു പുനഃപ്രക്ഷേപണം, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകിയവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:50 കിസാൻ വാണി. ജൈവ പരിപാലന മുറകളിലൂടെ വിവിധയിനം ഓർക്കിഡുകളെ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെ പരിചയപ്പെടുത്തുന്നു. ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി അംബുജാക്ഷി. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പദ്ധതികുലം, 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം P നിഷ, ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. 10:30 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. FM ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ 3 നദികളുടെ സംഗമത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം മൂവാറ്റുപുഴ. കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ 3 നദികളുടെ സംഗമത്തിന് പറയുന്ന പേര് മൂവാറ്റുപുഴ. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് 1914 മൂവാറ്റുപുഴയിലാണ്. ചിന്താശകലം. ആനന്ദത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ. ആനന്ദത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് തെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരണ. പ്രിയമുള്ളവരെ, FM ഡയറി സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രത്യാശയോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. ഓരോ വാക്കിലും ഒരുമയുടെ സൗന്ദര്യം തുളുമ്പട്ടെ. നല്ല കാഴ്ചകൾ കണ്ണിന് ആനന്ദം നൽകട്ടെ. സന്തോഷത്തോടെ ഇനി നാളെ രാവിലെ ഇതേ സമയം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലേക്ഷോർ.

0: ഹലോ, VPS Lakeshore. ഹായ്, നമസ്കാരമുണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സഹായം അത് ചെയ്യുന്നതിലും അധികമായി ആഗ്രഹിക്കുന്നത് കിട്ടാനായിരിക്കുമില്ലേ? എന്തേലും ആകട്ടെ, ഒരിക്കലൊരു ഭക്തൻ മക്കയിലേക്കൊരു തീർത്ഥാടനത്തിന് പോകുകയായിരുന്നു. കയ്യിലൊരു പാത്രവും കയറും മാത്രമേ കരുതിയിരുന്നുള്ളൂ. വഴിയിൽ വെച്ച് വെള്ളമെടുക്കാൻ വേണ്ടി മാത്രം കരുതിയതാണ്. വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്നതിനിടെ കുറേ മാനുകൾ ഒരു കിണറിനടുത്ത് നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. അദ്ദേഹം കിണറ്റിനടുത്തേക്ക് ചെന്നപ്പോ മാനുകളെല്ലാം ഓടിപ്പോയി. കിണറ്റിലേക്ക് നോക്കിയപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഉയർന്നു നിന്ന വെള്ളം ഉടനെ താഴേക്ക് പോയിരിക്കുന്നു. വളരെ ശ്രമിച്ചാൽ മാത്രമേ വെള്ളം കയറുകൊണ്ട് പോലും എടുക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലായി. മാനുകൾക്ക് വെള്ളം ഉയർത്തിക്കൊടുത്തതുപോലെ തനിക്കും കിട്ടിയെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചു. അപ്പോൾ ഒരു അശരീരി കേട്ടു. കയറിനെയും പാത്രത്തെയും ആശ്രയിക്കുന്ന ഒരാൾക്ക് പ്രകൃത്യാതീത മാർഗത്തിലൂടെ എങ്ങനെയാണ് സഹായിക്കപ്പെടുക എന്ന്? ശരിയാ, തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വയം തന്നെ മുന്നേറൂ. അല്ലാത്തവർക്ക് സഹായം വഴിയേ മുന്നിലെത്തും. ആരംഭിക്കാം. ഹലോ, VPS ലേക്ഷോർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പിരിയ ആൻഡ് ആശാലത.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ഷോറിലേക്ക്.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ജെസ്സി ഡൊമിനിക് ആണോ? ജെസ്സി, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷലതയാണ്. ജെയിംസ് എന്ന് പറയുന്നത് ആരാണ്?
2: എന്റെ ഹസ്ബൻഡാണ്.
0: ഹസ്ബൻഡാണ് പറഞ്ഞത്, വൈഫിനെ വിളിക്കണം. എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിരിക്കുന്നു. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. പ്ലസ് ടു റിട്ടയർ ചെയ്തു.
0: എവിടെയാ വീട്?
2: വീട് കടൂർ സ്റ്റേഡിയത്തിനടുത്താണ്.
0: റിട്ടയർമെന്റിന് ശേഷം എന്തൊക്കെയാണ് കലാപരിപാടികൾ?
2: റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ 10 വർഷമായി. ഈ റിട്ടയർമെന്റിന് ശേഷം ഞാൻ വിദ്യാനികേതൻ എന്ന സ്ഥാപനത്തിന്റെ കോർഡിനേറ്ററായിട്ട് 10 വർഷം ജോലി ചെയ്തു. ഈ ജൂണിൽ ഞാൻ നിർത്തി. മോനൊരു കുഞ്ഞുവാവയായി, അതുകൊണ്ട് നിർത്തി.
0: കുഞ്ഞുവാവയ്ക്ക് എത്രയായി?
2: ഇപ്പൊ 7 മന്ത്സ് ആയി.
0: ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ?
2: ആൺകുട്ടിയാണ്. April 12th പ്രാക്ടീസം കഴിഞ്ഞു. പേര് എയ്തൻ.
0: എയ്തൻ, ഓക്കെ, ശരി.
2: എയ്തൻ അമൽ.
0: മോൻ എന്താ ചെയ്യുന്നത്?
2: മോൻ ടീച്ചറാണ്, അടിമാലിയിൽ സ്കൂളിൽ വർക്ക് ചെയ്യണ്. മരിപോളും ടീച്ചറാണ്, അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു.
0: ഇപ്പൊ രണ്ടും ടീച്ചേഴ്സ് ആണ്?
2: രണ്ടും ടീച്ചേഴ്സ് ആണ്.
0: ഹസ്ബൻഡ്?
2: ഹസ്ബൻഡ് KCB അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു, റിട്ടയർ ചെയ്തു.
0: ഒരു മോനേ ഉള്ളോ ടീച്ചർക്ക്?
2: എനിക്കൊരു മോനേ ഉള്ളൂ.
0: എയ്ഡൻ എങ്ങനെ, വികൃതിയാണോ കുഞ്ഞാവ?
2: കുഞ്ഞാവില്ല, വലിയ ഒന്നുമില്ല.
0: ഇപ്പൊ അമ്മ പോകുമ്പം അച്ഛമ്മ നോക്കിക്കോളും.
2: ഞാനിപ്പോ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ 2 മന്ത്സ് വെക്കേഷൻ ആണല്ലോ ടീച്ചേഴ്സ് ആയതുകൊണ്ട്.
0: അങ്ങനെയെങ്കിൽ കുഞ്ഞിന്റെ അമ്മയും വീട്ടിൽ തന്നെയുണ്ട്.
2: കുഞ്ഞു അമ്മയും വീട്ടിലുണ്ട്, ഞാനും ഉണ്ട് ഇവിടെ.
0: ഓക്കെ, വെരി ഗുഡ്. എല്ലാരും സന്തോഷമായിട്ടിരിക്കൂ. ജെയിംസ് ചേട്ടന്റെ അടുത്ത് ഞങ്ങൾ വിളിച്ച കാര്യം പറയാൻ മറക്കണ്ട. ഏത് പാട്ട് വേണം പറഞ്ഞോളൂ.
2: ഏത് പാട്ടാണ്?
0: കുഞ്ഞുവാവയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചാലോ.
2: വാവയ്ക്ക് വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള, ആശയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചത്.
0: ശരി, അങ്ങനെ ആയിക്കോട്ടെ.
2: ഞങ്ങൾക്ക് ആഫ്റ്റർ 8 ഇയേഴ്സ് ആണ് ഒരു കുഞ്ഞുവാവ ഉണ്ടായത്.
0: ഓ, ഓക്കെ ഓക്കെ.
2: മാരേജ് കഴിഞ്ഞിട്ട് ഇന്നലെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 8 വർഷം തികഞ്ഞു.
0: എന്തിനാ?

0: അല്ല, വൈകിയാണെങ്കിലും ബിലീറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അപ്പൊ എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയൂ ടീച്ചർ, നമ്മൾ പാട്ട് വെച്ചു. ഓക്കെ, താങ്ക് യു, ബൈ
1: ബൈ.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ

0: ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ആശിച്ചി, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഹലോ VPS ലേക്ഷോർ.
2: എന്താ
1: പ്രിയപ്പെട്ട ആശിച്ചി, ബാലേട്ട, എല്ലാ മാസവും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുന്നത് മാസാവസാനമാണ്. കടം, ലോൺ, കുട്ടികളുടെ സ്കൂൾ ഫീസ്, അച്ഛന്റെ വലിവിന്റെ മരുന്ന്, അമ്മയുടെ ഷുഗറിന്റെ മരുന്ന്, വീട്ടു ചെലവിനുള്ളത്, ഇതിനെല്ലാം പൈസ അയച്ചു കഴിയുമ്പോൾ നമ്മുടെ കാര്യം പരങ്ങില്ലാവും. പിന്നെ 25-ാം തീയതിയൊക്കെ ആകുന്നതോടെ പോക്കറ്റ് കാലിയാകും. പിന്നെ കണ്ണിലെണ്ണയൊഴിച്ച് ഒരു കാത്തിരിപ്പാണ് സാലറി വരാൻ. അടുത്ത സാലറി വരെ ഭക്ഷണം ഒരു നേരമാക്കി സുഹൃത്തുക്കളെ ഒഴിവാക്കി ഓഫീസും റൂമുമായി ജീവിതം തള്ളി നീക്കും. അങ്ങനെ കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്ന ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് വെറുതെ ഇരുന്നപ്പോഴാണ് അലമാരയുടെ മൂലയിൽ ചുരുട്ടിക്കൂട്ടിയിട്ട പഴയ ജീൻസ് കണ്ണിൽപ്പെട്ടത്. എപ്പോഴോ ഒരു കല്യാണത്തിനിട്ടതാണ്, പിന്നെ അത് അവിടെ തന്നെ ഇരിപ്പായി. വീട്ടിൽ കൊണ്ടുപോയി അലക്കാം എന്ന് വിചാരിച്ചിരുന്നു. വീട്ടിൽ പോകുന്ന ദിവസം ഇക്കാര്യം മറന്നുപോകും. എന്തായാലും ഇതൊന്ന് അലക്കാൻ കൊടുക്കാമെന്ന് കരുതി എടുത്തപ്പോൾ വെറുതെ ഒന്ന് പോക്കറ്റിൽ കൈയിട്ടു. വിരലുകൾക്കിടയിൽ തടഞ്ഞത് മടക്കിവെച്ച ഒരു 500 രൂപയുടെ നോട്ട്. ആ നിമിഷം എനിക്ക് തോന്നിയ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വിവരിക്കാൻ വാക്കുകളില്ല. ലോട്ടറി അടിച്ചവന്റെ ആവേശത്തോടെ ഞാൻ ആ നോട്ട് വിടർത്തി നോക്കി. 500 രൂപ നോട്ട് കണ്ട് മനസ്സ് കുളിർത്തു. ആ 500 രൂപയുമായി ഞാൻ നേരെ ടൗണിലേക്ക് വിട്ടു. ഇന്ന് വയറ് നിറയെ നല്ല ഭക്ഷണം കഴിക്കണം. ബജറ്റ് ഒപ്പിക്കാനായി ദിവസവും തനിച്ചുള്ള പാചകവും കഴിപ്പും മടുത്തു. ടൗണിലെ നല്ലൊരു ഹോട്ടലിൽ ഞാൻ കയറി. അവിടെ കുറച്ച് തിരക്കുണ്ട്. സപ്ലയർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചിക്കൻ ബിരിയാണി. ബിരിയാണി വന്നു. വയറ് നിറയെ ബിരിയാണി കഴിച്ച് കൈ കഴുകി ഞാൻ ബില്ലുമായി കാഷ്യറുടെ അടുത്തേക്ക് നടന്നു. ബിരിയാണിയുടെ വില 140 രൂപ, ബാക്കി 360 രൂപയുണ്ട്. അത് മതി ഈ ആഴ്ച ചായ കുടിക്കാൻ, അപ്പോഴേക്കും സാലറി എത്തും. കാഷ്യറുടെ മുന്നിൽ ചെന്ന് ഞാൻ ആ 500 രൂപ നോട്ട് വെച്ചു. അയാൾ അത് കയ്യിലെടുത്തു, ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി, എന്നിട്ട് പതുക്കെ എന്റെ മുഖത്തേക്ക് നോക്കി, ഒരു ചിരി. ബാക്കിദാ എന്ന ഭാവത്തിൽ ഞാൻ നിന്നു. സാർ, ഈ നോട്ട് ഇപ്പോൾ നിലവിലില്ലല്ലോ, പഴയ നോട്ടല്ലേ ഇത്, കാഷ്യർ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു നിമിഷം കൊണ്ട് കഴിച്ച ബിരിയാണി ദഹിച്ചുപോയി. നോട്ട് നിരോധനത്തിന് മുൻപ് എപ്പോഴോ ആ ജീൻസിന്റെ പോക്കറ്റിൽ വെച്ച് മറന്നുപോയ നോട്ടായിരുന്നു അത്. എന്റെ മുഖം വിളറി വെളുത്തു. ഒടുവിൽ കൂട്ടുകാരെ വിളിച്ച് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചപ്പോഴാണ് അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. വിത്ത് ലവ്, ജോമോൻ.
2: അച്ചടാ, സാരല്ലപ്പാ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. സാരല്ല, എന്തായാലും സുഹൃത്തുക്കൾ സഹായത്തിനെത്തിയല്ലോ. ഇത് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അഷിതാമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ്. അമ്മ എനിക്ക് ഒരു പ്രാവശ്യം പൈസ കൊടുത്ത് അയച്ചത്, ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ യാത്ര പോയിട്ടില്ലല്ലോ അമ്മ, ഞാൻ ഇത് അമ്മയ്ക്ക് എന്നെ കൊണ്ടുത്തരട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു, വേണ്ട, നീ അത് വെച്ചോ, നീ എന്ത് യാത്രക്ക് പോകുമ്പോഴും അത് എടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മ നമ്മളെ വിട്ടുപോയി. യാത്രക്ക് പുറപ്പെട്ടപ്പോ ഞാനിങ്ങനെ ഭഗവത്ഗീത തുറന്നിട്ട് ആ കവറും അതിന്റെ ഉള്ളിലുള്ള കാശും ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് എടുക്കൂലട്ടോ, എനിക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല, എന്തായാലും അമ്മയുടെ അനുഗ്രഹം ഞാൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവുക ചെയ്തത്.
1: അതെ, ഇതിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അശേച്ചി, നോട്ട് നിരോധനം വന്ന സമയത്ത് സത്യത്തിൽ ഈ നോട്ട് നിരോധനം എന്ന് പറയുന്ന സംഭവം തന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു.
2: അപ്പൊ
1: എല്ലാവരും ടെലിവിഷൻ കാണുക, അല്ലെങ്കിൽ വാർത്ത കാണുക, പത്രങ്ങൾ വായിക്കുക എന്ന് പറയുന്നവരില്ലല്ലോ. അതിനൊക്കെ അപ്പുറം എത്രയോ ആളുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. പല കണക്കുകളും പറയുന്നത് ഇപ്പൊ ടെലിവിഷൻ ചാനലുകളിൽ വാർത്ത കാണുന്നവർ 20% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ ഏതോ സർവേയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും കാണാത്ത കുറെ പാവം വീട്ടുകാരും വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവരീ കോന്തലയിൽ ചുരുട്ടി വെച്ച പൈസ, അരിക്കലത്തിലൊക്കെ സൂക്ഷിച്ചു വെച്ച പൈസയൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത വിഷമായി. പക്ഷെ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ പിന്നെയും സമയമുണ്ടായിരുന്നു. പക്ഷെ ആ സമയം പോലും അറിയാതെ അങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു അനുഭവം ഈ കത്തെഴുതിയ ആൾക്ക് മാത്രമല്ല, പല ആളുകൾക്കും പഴയ നോട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ടാകുന്നുള്ളതാണ് നമ്മുടെ തോന്നൽ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയ ആശിച്ചി ബാലേട്ട.

0: സൂപ്പറാകുന്നുണ്ട്. അനുഭവങ്ങൾക്കൊരിക്കലും അവസാനമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രോഗ്രാമിലേക്ക് വരുന്ന ഓരോ കത്തുകളും കത്തുകളിലെ വ്യത്യസ്തതയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. യാത്രകൾ എപ്പോഴും സന്തോഷം തരുന്നവയാണ്. പുതിയ കാഴ്ചകൾ കാണാനും തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവമാണ്, ഓരോ പുതിയ പാഠമാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നാം പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്രതീക്ഷിതമായ തിരിവുകളും പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളും ഈ യാത്രയുടെ ഭാഗമാകാറുണ്ട്. എന്റെ ജീവിതത്തിലും അത്തരമൊരു രാത്രി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഓർക്കുമ്പോൾ എന്റെ ഉള്ളിൽ ആ രാത്രിയുടെ തണുപ്പും പേടിയും ഓടിയെത്തും. അന്ന് സുഹൃത്തുക്കൾക്കൊപ്പം മൂന്നാറിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്തതായിരുന്നു. പച്ചപ്പ് മൂടൽ മഞ്ഞും ആസ്വദിക്കാനുള്ള ആവേശം എല്ലാവരിലും നിറഞ്ഞു നിന്നു. രാവിലെ പുറപ്പെടണം എന്ന് കരുതിയതാണെങ്കിലും പല കാരണങ്ങളാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. എങ്കിലും ആവേശത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. പാട്ടുപാടിയും തമാശകൾ പറഞ്ഞും ഞങ്ങൾ യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും തണുത്ത കാറ്റ് വീശി തുടങ്ങി. അടിമാലി കഴിഞ്ഞതോടെ മൂടൽ മഞ്ഞ് കാഴ്ചയെ മറച്ചു തുടങ്ങി. സാവധാനമാണ് വണ്ടി നീങ്ങുന്നത്. പ്രധാന വഴിയിൽ ചെറിയൊരു ഗതാഗത കുരുക്ക് കണ്ടപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി ഞങ്ങൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം തേടി. മാപ്പ് കാണിച്ചു തന്നത് ഒരു ഉൾനാടൻ വഴിയായിരുന്നു. പ്രധാന റോഡിൽ നിന്ന് മാറി ഒരു ചെറിയ റോഡിലോട്ട് വണ്ടി തിരിച്ചു. റോഡ് പതുക്കെ ഇടുങ്ങി തുടങ്ങി. ടാർ ചെയ്ത വഴി മാറി മെറ്റൽ നിരത്തിയ വഴിയായി. പിന്നെ വെറും മൺപാതയായി. ഇരുവശത്തും തിങ്ങിക്കൂടിയ മരങ്ങൾ. തിരിച്ചു പോകാൻ നോക്കിയപ്പോഴാണ് മറ്റൊരു സത്യം മനസ്സിലായത്. വണ്ടി തിരിക്കാൻ പോലും ഇടമില്ല. ആ നിമിഷം എല്ലാവരുടെയും ഉള്ളിൽ ഭയം കൂടി വന്നു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ റേഞ്ച് ഇല്ല. അത്ര നേരം വഴി പറഞ്ഞുകൊണ്ടിരുന്ന ഗൂഗിളിനും മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നു. കാറിനുള്ളിൽ ഞങ്ങൾ അഞ്ചു പേര് നിശബ്ദരായി. പുറത്തിറങ്ങാൻ പേടി. വണ്ടി മുന്നോട്ടെടുക്കാൻ വഴിയില്ല. വന്യമൃഗങ്ങൾ ഉണ്ടാകുമോ എന്ന പേടി വേറെയും. നേരം 10 മണി കഴിഞ്ഞിരിക്കുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമുണ്ടായില്ല. ഇരുളിൽ മുങ്ങിയ ആ കാട്ടുപാതയിൽ ഞങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്നുറപ്പിച്ച നിമിഷമായിരുന്നു അത്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിസ്സഹായരായിരുന്നു. ഇടയ്ക്ക് കാറിന് പുറത്തിറങ്ങി നോക്കി. ദൂരെ ഒരു മങ്ങിയ വെളിച്ചം കാണുന്നത് അപ്പോഴാണ്. ഞങ്ങൾ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടക്കാൻ തീരുമാനിച്ചു. ഏകദേശം 200 മീറ്റർ നടന്നപ്പോൾ ഒരു ചെറിയ ഓടിട്ട വീട് കണ്ടു. ആ കാടിന് നടുവിൽ അങ്ങനെയൊരു വീട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പേടിയോടെയാണെങ്കിലും ഞങ്ങൾ വാതിലിൽ മുട്ടി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന ഒരു ചേട്ടനാണ് വാതിൽ തുറന്നത്. അപ്രതീക്ഷിതമായി 5-6 യുവാക്കളെ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം നമ്പരുന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞു. വഴി തെറ്റിയതും വണ്ടി കുടുങ്ങിയതും റേഞ്ചില്ലാത്തതും ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായത് അസ്വസ്ഥതയല്ല, പകരം വലിയൊരു സഹതാപമായിരുന്നു. സാരമില്ല മക്കളെ, പേടിക്കണ്ട എന്ന് അദ്ദേഹം ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നൽകിയ ആശ്വാസം വാക്കുകൾക്കപ്പുറമായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം അകത്തു പോയി. തണുത്ത് വിറച്ചിരുന്ന ഞങ്ങൾക്ക് നല്ല ചൂട് കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്നു. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ടോർച്ചും കയ്യിലെടുത്ത് അദ്ദേഹം വണ്ടിക്കടുത്തേക്ക് ഒപ്പം വന്നു. ഒരു ഡ്രൈവറുടെ പ്രാഗൽഭ്യത്തോടെ അദ്ദേഹം ഞങ്ങളെ സഹായിച്ചു. ആ ഇടുങ്ങിയ വഴിയിൽ എവിടെയാണ് വണ്ടി തിരിക്കാൻ പറ്റുക എന്ന് അദ്ദേഹം കൃത്യമായി കാണിച്ചു തന്നു. കല്ലും മണ്ണും നീക്കി അദ്ദേഹം മുന്നിൽ നടന്നു. ഏകദേശം 1 കിലോമീറ്റർ പിന്നിലേക്ക് വണ്ടി റിവേഴ്സ് എടുപ്പിക്കാൻ അദ്ദേഹം സഹായിച്ചു. ഒടുവിൽ സുരക്ഷിതമായ ഒരു വഴിയിൽ എത്തിച്ച ശേഷം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നേരെ പോയാൽ മെയിൻ റോഡിലെത്തും. സൂക്ഷിച്ചു പോകണോട്ടോ. പ്രതിഫലമായി എന്തെങ്കിലും നൽകാൻ ഞങ്ങൾ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. നിങ്ങൾ എന്റെ മക്കളെ പോലെയല്ലേ, ഇതിനൊന്നും ഒന്നും വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ മനുഷ്യന്റെ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ തലകുനിച്ചു. അന്ന് രാത്രി ഞങ്ങൾ മൂന്നാറിലെത്തിയപ്പോൾ മനസ്സ് നിറയെ ആ ചേട്ടന്റെ മുഖമായിരുന്നു. ഗൂഗിൾ മാപ്പും അത്യാധുനിക സൗകര്യങ്ങളും നമ്മെ പലപ്പോഴും സഹായിക്കാറുണ്ട്. എന്നാൽ അവ പരാജയപ്പെടുന്ന ഒരിടമുണ്ട്. അത് സഹജീവികളുടെ സ്നേഹവും കരുതലും ആവശ്യമുള്ള ഇടമാണ്. സാങ്കേതിക വിദ്യയേക്കാൾ വിശ്വസിക്കാവുന്നത് മനുഷ്യത്വത്തിലാണെന്ന് ആ രാത്രി എന്നെ പഠിപ്പിച്ചു. ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നത് ഇത്തരം നന്മയുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ്. പേരുപോലും ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യത്വമുള്ള ആ ചേട്ടന് സ്നേഹത്തോടെ വലിയൊരു സല്യൂട്ട് നൽകാനായി ഈ കത്തും ഈ പ്രോഗ്രാമും ഞങ്ങൾ ഉപയോഗിക്കുന്നു. സുനിൽ കുമാർ.
1: സുനിൽ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കത്താണ്. കാരണം ധാരാളം ആളുകൾക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് എന്ന് നമുക്കറിയില്ല. പല ആളുകൾ ഇപ്പോ നേരെ പോയി പുഴയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, കുളത്തിൽ പോയി വീണ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലെ റോഡ് തെറ്റി മറ്റു പല ഇടങ്ങളിലേക്കും പോയതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ എത്ര ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ മുമ്പിലേക്ക് വഴികാട്ടിയായി വളർന്നാലും ചില സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യന്റെ സഹായം നമുക്ക് കൂടിയേ തീരൂ. ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ അറിയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടും പ്രോംപ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മനുഷ്യന്റെ ബ്രെയിൻ അത്യാവശ്യം എന്നുള്ളതാണ്. നമുക്ക് നന്നായിട്ട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നമുക്ക് നല്ല ഉത്തരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തിരിച്ചു കിട്ടില്ല. അപ്പൊ എത്ര സാങ്കേതിക വിദ്യകൾ ഈ ലോകത്ത് ഉയർന്നു വന്നാലും ആത്യന്തികമായി അതെല്ലാം ഉണ്ടാക്കിയെടുത്ത മനുഷ്യന്റെ ബ്രെയിൻ അതെല്ലാ കാലത്തും അത്യാവശ്യമുള്ളതാണ് എന്ന് ഈ വഴികാട്ടിയുടെ കാര്യത്തിലായാലും ജീവിതത്തിലായാലും നമ്മൾ മനസ്സിലാക്കി.

0: ഉപയോഗിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്.
1: നമ്മളിപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ ഒരുപാട് ഉപയോഗിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കുഴപ്പങ്ങളും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാലുവേദന ചെറിയ രീതിയിൽ വരാൻ തുടങ്ങിയപ്പം മാനുവൽ വണ്ടി മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് ആക്കി. അപ്പൊ എന്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഉയർന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് കൂടുതൽ സാങ്കേതിക വിദ്യ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ബ്രെയിനും എന്റെ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഒരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്യും.
0: തീർച്ചയായിട്ടും.

0: ആശേജി,
1: എന്തോ
0: ഡാനി എന്നോട് പറയുന്നത് ഒരു സൗകര്യമില്ലാത്ത വണ്ടിയാണോ ആശേജി എടുത്തത്, ബാലേട്ടൻ ആ വണ്ടി കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കണ്ടു, പക്ഷെ രണ്ട് രീതിയിലുണ്ട്. ചില ആളുകൾക്ക് പൂമാലയാണ്, ആരുടെ കയ്യിൽ?
1: അല്ല, സാങ്കേതിക
0: അതുപോലെ തന്നെയാണ്. അതിനകത്ത് സാങ്കേതിക വിദ്യകൾ ധാരാളം ഉണ്ട്, പക്ഷെ അത് ഓരോ സർവീസിന് പോകുമ്പോഴേ അത് മനസ്സിലാവും.
1: അപ്പൊ
0: ആദ്യത്തെ സർവീസ് പോയപ്പോഴാണ് മനസ്സിലായത് ഓട്ടോമാറ്റിക്കും ഓടിക്കാം മാനുവലായിട്ട് ഓടിക്കാന്ന്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി 10,000, 1,00,000 അങ്ങനെ സർവീസിന് കാത്തുക്കണ്ട, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാ. എന്നിട്ട് എന്താ വന്നത്? സർവീസ് ചെയ്യാൻ വന്നത്. അല്ല, സർവീസ് ഇപ്പല്ലേ കഴിഞ്ഞത്? അല്ല, എനിക്ക് ഇതിനകത്ത് ഒരു സർവീസ് പോരാ.
1: വാലേട്ടാ, നല്ല സാങ്കേതിക വിദ്യയുള്ള വണ്ടി തന്നെയാണ്, പക്ഷെ അതിലും കൂടുതൽ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്.
0: കാരണം ഇത് തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല.
1: ഡീൽ ചെയ്യാൻ പറ്റാത്തോണ്ടല്ല, എനിക്ക് ഞാൻ നിയന്ത്രിക്കുന്ന വണ്ടിയാ ഇഷ്ടം.
0: ആശേജി, നിങ്ങൾക്ക് നല്ലത് ഒരു കാളവണ്ടിയാണ്,
1: അത് നിങ്ങൾ എടുത്തോ.
0: കാരണം ഓരോ ദിവസം കഴിയും തോറും സാങ്കേതിക
1: വിദ്യകൾ.
0: കാരണം ഡാനിക്ക് അത് മനസ്സിലായി. കാരണം ഇത്രയധികം സാങ്കേതിക വിദ്യകളുള്ള ഒരു വണ്ടി കയ്യിൽ കൊണ്ടു തന്നിട്ടും പറയുന്നു.
1: ഈ ചങ്ങാതിനോട് ഞാൻ പറഞ്ഞു, ഡാനി എന്റെ വണ്ടി ഓട്ടോമാറ്റിക്കും മാനുവൽ ഓടിക്കാൻ പറ്റുന്നത് ആണോ? അതിപ്പോ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം സർവീസിന്
0: പോയപ്പോഴാണ്
1: അവിടെ വെച്ചിട്ട് ബാലറ്റിനോട് പറഞ്ഞു. ശരി, അതെനിക്ക് അറിയില്ലായിരുന്നു, ബാക്കിയെല്ലാം എനിക്കറിയാം. മിണ്ടരുത്,
0: ഇനി ഈ പൈസ മുതലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയാനുണ്ട്. എപ്പോഴെങ്കിലും എന്നെയും കൂടി കയറ്റി കൊണ്ടുപോയാൽ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
1: ഇല്ല. അപ്പൊ പ്രിയരെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ എന്നെ താറടിച്ച് കാണിച്ചിട്ട് പ്രോഗ്രാമിൽ വിജയിക്കുന്ന ഒരു ഒറ്റ മനുഷ്യനെ ലോകത്തുള്ള അയാളുടെ പേരാണ് ബാലേഷം പെരിയ. കൂട്ടിട്ട് ഞാൻ നാളെ വരാം.
0: യെസ്,
1: ബൈ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

കെ എസ് ചിത്ര അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനമൊരുക്കിയവർ കൈതപ്പുറം വിദ്യാസാഗർ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന്. ചിത്ര പാടിയ ഗാനം അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട്.

0: അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
0: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സദാനന്ദന്റെ സമയം. ഈ ചിത്രത്തിൽ യേശുദാസ് പഴയ ഗാനം, ഗാനമൊരുക്കിയവർ യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര.

0: മിസ് സീമ,
1: അതെ,
0: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: എഫ് എം മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം ചിത്ര, സുജാത, സംഗീത എന്നിവർ നയിച്ചത് രാക്കിളിപ്പാട്ട് എന്ന പടത്തിന് വേണ്ടി. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ?
1: ഇത്രയുള്ളൂ.
0: ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. B32 മുതൽ 44 വരെ ഇതാണ് ചിത്രം. ഗായകർ സുദീപ് പാലനാട്, ഭദ്ര റജിൻ, ശ്രീദേവി തെക്കേടത്ത്. ഗാനരചന സുദീപ് പാലനാട്, സംഗീതം ശ്രുതി ശരണ്യം.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം ബാല്യം. ഈ ഗാനം നയിച്ചത് മഞ്ജരി. രചന ബിജു ഭാസ്കർ. സംഗീതം സഞ്ജീവ് ലാൽ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 9444-5588 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 9444-4545-5888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി FM മോർണിംഗ് സെലക്ഷൻ തുടരുകയാണ്. ബാല്യകാല സഖി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ചിത്രയും, ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം പകർന്നത് ഷഹബാസ് സാമൻ.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ, ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ഇന്ന് രാത്രി 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. അടുത്ത ഗാനം കപിൽ കപിലൻ, ശ്വേത മോഹൻ എന്നിവർ പാടിയത്, സന്തോഷ് വർമ്മ രചിച്ച്, എ അനന്തപത്മനാഭൻ ഈണം പകർന്ന ബാന്ദ്ര എന്ന ചിത്രത്തിലെ ഗാനം.

അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. ശബ്ദം നൽകിയവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ബാങ്കോക്ക് സമ്മർ എന്ന ചിത്രത്തിൽ കെ ജി രഞ്ജിത്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

ചിത്രം സദൃശ്യവാക്യം 24-29. പാടിയവർ വിജയ് യേശുദാസ്, വൃന്ദ ഷമി ഘോഷ്. ഗാനമെഴുതിയത് BK ഹരിനാരായണൻ. സംഗീതം ഫോർ മ്യൂസിക്സ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും 60 ദിവസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തെ LPG കരുതൽ ശേഖരവും ഉണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകറിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. എം രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെൻസസിന്റെ 1-ാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി 16 മുതൽ 30 വരെ നടത്തുന്ന സെൽഫ് എന്യുമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനം. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1-ാം ഘട്ടം. വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സിറ്റിംഗിൽ ഇന്നലെ 3 പരാതികൾ തീർപ്പാക്കി. പരിഗണിച്ച 38 പരാതികളിൽ 2 കൌൺസിലിംഗിന് കൈമാറുകയും 7 റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഇന്ന് കണ്ണൂരിൽ സമാപിക്കും. രാവിലെ ഡോക്ടർ എം.എൻ. കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി നാടകോത്സവത്തിന്റെ 2-ാം ദിവസമായി ഇന്ന് രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന മടക്കം എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. സി കൃഷ്ണകുമാർ എഴുതി സംവിധാനം ചെയ്യുന്ന നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടാകും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സസ്യരോഗ കീടനിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും ഇന്നലെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലെ.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തുവരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്നു മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നു.

0: ഇരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
1: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ്ക്ലിനിക്കലുമായിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെ ഒക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഇതിന് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അതിനൊക്കെ മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് 1-3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒഫ്താൽമിക് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നെർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് ഹോസ്പിറ്റൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
1: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല, കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക്

0: റെസ്പിറേറ്ററി സെക്രീഷൻസ് നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര് വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്ടിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പൊ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട് കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്ടിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന് അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ, 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ ബോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ അസൈക്ലോവിയർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ ബോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ ബോക്സിന് നമ്മൾ സൈക്ലോവിയർ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ ബോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം, നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റി ഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മാഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക് പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരും എന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ, അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിന് വാക്സിൻ ഉണ്ട്. സോസ്റ്റർ വാക്സിൻ എന്ന് നമ്മൾ പറയും. ഷിംഗിൾസ്, ഇതിന് ഷിംഗിൾസ് എന്നൊരു പേരുമുണ്ട്. ഷിംഗിൾസ് വാക്സിൻ അല്ലെങ്കിൽ സോസ്റ്റർ വാക്സിൻ ഇപ്പോൾ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് എടുക്കാം. ആ വാക്സിൻ ഫലപ്രദമാണ്. റീകോമ്പിനന്റ് വാക്സിൻ ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് എടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജനസംഖ്യയിൽ ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ഈ വാക്സിൻ ഇനി കൂടുതൽ ഇവിടെ

എടുത്തു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രോഗം സങ്കീർണത ഏറിയതാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പൊ ഈ

0: മുകളിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ, ഇപ്പൊ 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പൊ IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിൻ ആണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും, അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷെ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മാഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ പോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ പോക്സിന് നമുക്ക് ഇപ്പൊ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ പോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്. കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നു പോയത് പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റീആക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിത ശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. സുദീപ് കുമാർ, മെറിൻ ഗ്രിഗറി, സത്യം പറഞ്ഞ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. BK ഹരിനാരായണന്റെ വരികൾ, ഈണം പകർന്നത് ഷാൻ റഹ്മാൻ.

സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം ഈഡ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന അൻവർ അലി, സംഗീതം പാരീസ് ചന്ദ്രൻ.

0: സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൗജന്യമാണ്. 10-ാം ക്ലാസ് തുല്യതാ കോഴ്സിന് 1950 രൂപയും ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന് 2600 രൂപയുമാണ് ഫീസ്. SC ST വിഭാഗക്കാർ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. പിഴയില്ലാതെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. ഈ മാസം 26 മുതൽ ജൂൺ 4 വരെ 50 രൂപ ഫൈനോടെയും ജൂൺ 5 മുതൽ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടെയും രജിസ്ട്രേഷൻ നടത്താം. 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 17 വയസ്സ് പൂർത്തിയായ 7-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 22 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 7-ാം ക്ലാസ് തുല്യതയ്ക്ക് 15 വയസ്സും 4-ാം ക്ലാസ് വിജയവും വേണം. 4-ാം ക്ലാസ് തുല്യതയ്ക്ക് 15 വയസ്സ് പൂർത്തിയായ 4-ാം ക്ലാസിൽ താഴെ വിദ്യാഭ്യാസമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങളറിയാൻ 9447050515 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9447050515.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകൻ 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. കൂടുതൽ വിവരങ്ങളറിയാൻ 9188-94183 ഈ നമ്പറിൽ വിളിക്കുക. 9188-94183. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൗജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7-ാം സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിൻ്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം വിലാസമെഴുതി 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 680121, തൃശൂർ. സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 680121, തൃശൂർ. ഫോൺ നമ്പർ 04-8-02-82-20-31, 04-8-02-82-20-31. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇപ്പോൾ സമയം 10:30. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 50 രൂപ കൂടി 14,115 രൂപ നിരക്കിലും പവന് 1,12,920 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

മഴ പെയ്തൊഴിഞ്ഞ നനുത്ത പ്രഭാതത്തിൽ തെളിഞ്ഞ ആകാശത്ത് സൂര്യകിരണങ്ങൾ സമ്മാനിക്കുന്ന മഴവില്ലിനെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ആരുമില്ല. മഴവില്ല് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അത്ഭുതം കൂറുന്ന വിദ്യാർത്ഥിയേക്കാൾ അതിന്റെ മനോഹാരിത ആസ്വദിക്കുന്ന സൗന്ദര്യ ആരാധകരാകാൻ നാം കൊതിക്കുന്നു. നിമിഷക്കാഴ്ചയായി വന്ന് നമ്മെ കീഴടക്കുന്ന മഴവില്ലിന്റെ ആയുസ് നമ്മെ ആകുലപ്പെടുത്താറില്ല, മറിച്ച് അവ സൃഷ്ടിക്കുന്ന ആഹ്ലാദത്തിന്റെ ഓളപ്പരപ്പുകൾ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ് പതിവ്. ഏഴു നിറങ്ങളുള്ള ദൂരചക്രവാളത്തിലുദിക്കുന്ന മാരിവില്ലിനെ നാം എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു, സ്വപ്നം കാണാൻ താൽപ്പര്യപ്പെടുന്നു. ഓർമ്മകളും സ്വപ്നങ്ങളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എങ്കിലും ഇന്നിവിടെ ഓർമ്മകളും സ്വപ്നങ്ങളും സമ്മാനിക്കുന്ന ആഹ്ലാദത്തെക്കുറിച്ച് നമുക്ക് മറക്കാം. കാരണം അതിലേറെ വശ്യമായ ആഹ്ലാദം ജനിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഇവിടെ വെള്ളിനിലാവായി പരക്കുകയാണ്. നമ്മുടെ ഓരോ അണുവിലും മധുരമായി പെയ്തിറങ്ങിയ ആ നിലാവേത് എന്ന് നിങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു.

0: ഒരായിരം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട നിർവൃതിയിൽ നിറഞ്ഞൊഴുകുകയാണ് അമ്മയുടെ മനസ്സ്. നന്മയുടെ കളങ്കലേശമില്ലാത്ത സ്നേഹത്തിന്റെ മാധുര്യം കുഞ്ഞിന്റെ ചെഞ്ചുണ്ടിലേക്ക് പകർന്നു നൽകുകയാണ് അമ്മ ഇവിടെ. മഴവില്ലിന്റെ നിറം ഏഴും ചാലിച്ച് സങ്കല്പത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു നൂറ് വെള്ളിനൂലുകൾ വഴിഞ്ഞൊഴുകുന്ന സ്നേഹാമൃതം തന്നെയാവട്ടെ ഇന്നത്തെ ഗാനാമൃതം.
1: അമ്പോറ്റിക്കണ്ണന്റെ മുമ്പിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം.
0: താരാട്ടിന്റെ താളക്രമത്തിലാണ് ഇപ്പോൾ അമ്മയുടെ ഹൃദയം മിടിക്കുന്നത്. അണ പൊട്ടിയൊഴുകുന്ന ഈ സ്നേഹത്തിന് പാലെന്നോ ഇങ്കെന്നോ വിളിച്ചോളൂ, അതേപ്പറ്റി ഒന്നും അമ്മ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇങ്ക് തരാം എന്ന് പറയുന്ന അവരുടെ മനസ്സ് ഒരായിരം സ്വപ്നങ്ങളെ താലോലിക്കുകയാണ്.

ജീവിതത്തിൽ എപ്പോഴൊക്കെയോ കേട്ടിട്ടുള്ള താരാട്ടിന്റെ പൊട്ടും പൊടിയും ചികഞ്ഞെടുക്കുകയാണ് ഈ അമ്മ. അന്നൊന്നും തോന്നാത്ത വികാരവായ്പോടെ അത്യന്തം ശ്രദ്ധയോടെ അവർ വാക്കുകൾ തെരഞ്ഞെടുക്കുകയാണ്. എല്ലാത്തിനും അവരെ പ്രചോദിപ്പിക്കുന്നത് താൻ പകർന്നു നൽകിയ അമൃതയത്തിന്റെ സംതൃപ്തിയിൽ തെളിയുന്ന കുഞ്ഞോമനയുടെ മുഖമാണ്. അവരുടെ സ്വരത്തിലെ മാതൃത്വത്തിന്റെ ചൂട് നമുക്ക് തിരിച്ചറിയാം.

തന്റെ മാറിൽ ചായുറങ്ങാൻ വെമ്പൽ കൊള്ളുന്ന ഉണ്ണിക്കണ്ണനെ താലോലിക്കുന്ന അച്ഛന്റെ മനസ്സ് നിറയുകയാണ്. അമ്മയുടെ സ്നേഹം ആവോളം നുകർന്ന ഉണ്ണിക്കണ്ണന്റെ ചെഞ്ചുണ്ടിൽ ഉയരുന്ന നറുമണം അച്ഛന്റെ ഉള്ളിലും താരാട്ടിന്റെ ചെറുചലനങ്ങൾ സൃഷ്ടിക്കുകയാണ്. അറിയാതെ അറിയാതെ ഒരു താരാട്ടുപാട്ട് ജനിക്കുകയാണ്.

അവരുടെ പാട്ടിൽ പൂർണേന്ദുവിനോടുള്ള ഉപമ പ്രത്യക്ഷപ്പെട്ടത് യാദൃശ്ചികമല്ല. ഇങ്കു നുകർന്ന അവന്റെ മുഖം തിങ്കൾ നിലാവിനേക്കാൾ ശോഭയുള്ളതായി അവർക്ക് തോന്നിയതിൽ ഒട്ടും അതിശയോക്തിയില്ല തന്നെ. ഉറങ്ങാതെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പൈതലിനായി അങ്ങനെ അവർ പാടുകയാണ്.

ഞെട്ടറ്റു വീഴുന്ന പൊക്കിൾക്കുടിയുടെ വിഹ്വലതയിൽ ഈ ലോകത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നിസ്സഹായതയോടെ കണ്ണുമിഴിക്കുന്ന പൊന്നുണ്ണിക്ക് സംരക്ഷണത്തിന് ചൂടും ഹൃദയമിടിപ്പിന്റെ താളക്രമവും പോഷണത്തിന്റെ അമൃതും നൽകുന്ന അമ്മയുടെ നെഞ്ചകം ഓരോ നിമിഷവും തന്റെ കുഞ്ഞിനു വേണ്ടി തുടിക്കുകയാണ്. അവൾക്കായി ഓരോ കാര്യം ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് സന്തോഷത്താൽ നിറയുകയാണ്. അവരുടെ പാട്ടിൽ പകർന്നു നൽകിയ സ്നേഹത്തിന്റെ മാധുര്യം കിനിയുന്നു.

അമ്മ പകർന്നു നൽകിയ പാലിന്റെ മാധുര്യത്തെക്കുറിച്ച് ഏറെ നാം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പാലിന്റെ രുചി നമ്മളിൽ പലർക്കും ഓർമ്മയില്ല തന്നെ. എങ്കിലും ഇത് ഏറ്റവും മധുരമുള്ളതാണെന്ന് നാം വിശ്വസിക്കുന്നു, അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ മാധുര്യത്തെക്കാൾ അത് പകർന്നു തന്ന വാത്സല്യത്തെ, സ്നേഹവായ്പിനെ മതിക്കുന്നു, നെഞ്ചിലേറ്റിലാളിക്കുന്നു.

മാധുര്യത്തിൽ അധികം സ്നേഹം കിനിയുന്ന അമ്മിഞ്ഞപ്പാലിന്റെ സുകൃതം തിരിച്ചറിയുക. ഈ ലോകത്ത് കണ്ണുമിഴിച്ചെത്തുന്ന നിസ്സഹായതയ്ക്ക് താങ്ങും തണലും പോഷണവും ഏകുന്ന അമൃതാണ് അമ്മിഞ്ഞപ്പാൽ എന്ന് തിരിച്ചറിയുക. അവർക്ക് അത് നിഷേധിക്കാതിരിക്കുക. അതവരുടെ അവകാശമാണ്. ഇന്നത്തെ ചില്ലുജാലകം ഇവിടെ തീരുന്നു. വീണ്ടും അടുത്തയാഴ്ച ഒത്തുചേരും വരെ വിട.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം രേണുചന്ദ്രൻ, സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങമ്പുഴ പാർക്കിൽ വൈകിട്ട് 5:30 ആഴ്ചവട്ടം. തുടർന്ന് മഞ്ജുള കെ എസിന്റെ പുസ്തക വിചാരം, അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 11 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മൂഴിക്കുളം ഹരികൃഷ്ണൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, കൂടെ മഞ്ജു ജയപ്രകാശ്, പവിത്ര എസ്.
5: കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗീതശാഖയാണ് സോപാന സംഗീതം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിത്യേന നടക്കുന്ന അനുഷ്ഠാന ചടങ്ങുകൾക്ക് ഇടയ്ക്കക്കുട്ടിപ്പാടി ചടങ്ങുകളുടെ പൂരക ഘടകമായി വർത്തിച്ചിരുന്ന കലാരൂപമാണ് സോപാന സംഗീതം. ഇതിൽ സംഗീതത്തോടൊപ്പം തന്നെ അവിഭാജ്യഘടകമാണ് ഇടയ്ക്ക. വലിയ ക്ഷേത്രങ്ങളിൽ ദിവസേന 5 പൂജകളും ദീപാരാധനയും പതിവുണ്ട്. ഈ പൂജകൾക്കും ദീപാരാധനയ്ക്കും നിശ്ചിത രാഗത്തിലും താളത്തിലും

ും പാടുകയും ചെയ്യണം. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന കൃതികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ധ്യാനികൾ. ഭക്തിരസം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഗമകപ്രയോഗങ്ങളൊന്നും കൂടാതെ ഇടയ്ക്കിടെ ശ്രുതിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഭാവാത്മകമായി ആലപിക്കുന്നതാണ് സോപാന സംഗീതത്തിൻ്റെ ശൈലി. കേൾവിക്കാരായി ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഈശ്വരീയ അനുഭവം ഉണ്ടാകാൻ ഉതകുന്നതാകണം സോപാന സംഗീതം. ഇത് തന്നെയാണ് ഈ സംഗീതത്തിൻ്റെ ലക്ഷ്യം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം.
1: നിർവഹണം NS ജയമോഹൻ, സഹായം ടീന ജോജോ.
2: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 94 46 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
3: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: സമയം 11:00 കഴിഞ്ഞ് 30:16. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: അച്ചക്ക് വേദനയുണ്ട്
1: കണ്ടോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
2: ശനി ദശ, ശനി ദശ.
3: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
4: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
3: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
5: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
6: ആകാശവാണി എഫ് എം വാർത്തകൾ.
5: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭയെടുത്ത തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പശ്ചിമബംഗാളിലെയും കേന്ദ്രത്തിലെയും ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് സുപ്രധാന കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ഇന്ത്യയുടെ അടിസ്ഥാനപരമായ സംഭാവനകളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ആസ്ഥാനത്ത് ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. രക്ഷിതാക്കളില്ലാത്ത ഭിന്നശേഷിക്കാർക്ക് അഭയമേകാൻ കോഴിക്കോട്ടെ പ്രതീക്ഷാ ഹോം അടക്കം 3 സംരക്ഷണ കേന്ദ്രങ്ങൾ അൻപ് വീടുകളാക്കി മാറ്റാൻ തീരുമാനം. രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടിവരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് അൻപ് വീടുകളിൽ സംരക്ഷണം നൽകും. കേൾവിയുടെ സൌന്ദര്യകാലമാണ് മനുഷ്യജീവിതത്തിലെ സൌഭാഗ്യമെന്ന് കവിയും നിരൂപകനും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ. റേഡിയോ ശബ്ദത്തിന്റെ മഹത്തായ സന്ദേശ മാധ്യമമാണെന്ന് കോഴിക്കോട് ആകാശവാണി സംഘടിപ്പിച്ച ലെഗസി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത കൽപ്പറ്റ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്ട്രൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ ഇനി മുതൽ

0: സഞ്ചാരികൾ പ്രവേശനത്തിന് ഫീസ് നൽകേണ്ടി വരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ തപാൽ വകുപ്പ് തൃശൂർ, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്കൂളുകളിൽ ആധാർ എൻറോൾമെന്റിനും ബയോമെട്രിക് പുതുക്കുന്നതിനും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികളുടെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ കാലാനുസൃതമായി പുതുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 2 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര നഴ്സസ് ദിനം, ഡോക്ടർ സിന്ധു എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലേ. തിരുവനന്തപുരം നിലം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാരു കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ തുടങ്ങിയവർ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നേ.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അറിയിപ്പുകൾ തുടരുന്നു. 3 മണിക്ക് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ SD സിംഗ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ജൈവ പരിപാലന മുറകളിലൂടെ വിവിധ ഇനം ഓർക്കിഡുകളെ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെ പരിചയപ്പെടുത്തുന്നു. ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി അംബുജാക്ഷി. 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 FM ഇവനിംഗിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ R ഗോപകുമാർ തയ്യാറാക്കിയത്.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
10: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയി പെറ്റപ്പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.

0: ടേൺസിനെ വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലെ. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. 10:30 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 40 രൂപ, ചില്ലറ വില 46 രൂപ. മറുനാടൻ മൊത്തവില 32 രൂപ, ചില്ലറ വില 40 രൂപ. പയർ നാടൻ 54 രൂപ 65 രൂപ, മറുനാടൻ 52 രൂപ 60 രൂപ. ചേന നാടൻ 30 രൂപ 40 രൂപ, മറുനാടൻ 28 രൂപ 35 രൂപ. മരച്ചീനി നാടൻ 28 രൂപ 30 രൂപ. ചീര പച്ച, ചീര ചുവപ്പ് 38 രൂപ 42 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. കുമ്പളങ്ങ 16 രൂപ 20 രൂപ, ഞാലിപ്പൂവൻ 42 രൂപ 50 രൂപ, പാളയന്തോടൻ 24 രൂപ 30 രൂപ, പൂവൻ 48 രൂപ 56 രൂപ, റോബസ്റ്റ 23 രൂപ 30 രൂപ, ബീട്രൂട്ട് 54 രൂപ 60 രൂപ, വെണ്ടയ്ക്ക 38 രൂപ 45 രൂപ, പാവയ്ക്ക 62 രൂപ 70 രൂപ, ചുരയ്ക്ക 32 രൂപ 40 രൂപ, വഴുതന 39 രൂപ 45 രൂപ, കത്തിരി ഉരുണ്ടത് 36 രൂപ 42 രൂപ, ക്യാബേജ് 38 രൂപ 45 രൂപ, ക്യാരറ്റ് 48 രൂപ 55 രൂപ, കോളിഫ്ലവർ 40 രൂപ 47 രൂപ, കൊത്തമര 30 രൂപ 35 രൂപ, കൂർക്ക 42 രൂപ 50 രൂപ, ചേമ്പ് വലുത് 68 രൂപ 75 രൂപ, ചേമ്പ് ചെറുത് 38 രൂപ 45 രൂപ, വെള്ളരി 18 രൂപ 22 രൂപ, മുരിങ്ങക്കായ 38 രൂപ 45 രൂപ, ബീൻസ് 136 രൂപ 142 രൂപ, ഇഞ്ചി 130 രൂപ 142 രൂപ, പച്ചമുളക് 39 രൂപ 45 രൂപ, കറിനാരങ്ങ 85 രൂപ 95 രൂപ, ചെറുനാരങ്ങ 1 ന് 5 രൂപ 6 രൂപ, കോവയ്ക്ക 46 രൂപ 52 രൂപ, മാങ്ങ പച്ച 35 രൂപ 40 രൂപ, സവാള 20 രൂപ 23 രൂപ, ചെറിയ ഉള്ളി 64 രൂപ 70 രൂപ, ഉരുളക്കിഴങ്ങ് 25 രൂപ 30 രൂപ, മത്തൻ 21 രൂപ 27 രൂപ, പീച്ചിങ്ങ 58 രൂപ 65 രൂപ, പടവലം 48 രൂപ 60 രൂപ, തക്കാളി 48 രൂപ 55 രൂപ, അമരപ്പയർ 68 രൂപ 75 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അരവിന്ദ് വേണുഗോപാൽ പാടിയത്, വരികൾ അജീഷ് ദാസൻ, സംഗീതം ഡോക്ടർ R. സന്ദീപ്.

കെ ആർ ശ്യാമ പാടിയ ഗാനം കേൾക്കാം ഇനി. പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: ലളിതഗാനം ഇനി കേൾക്കാം. വൈകിട്ട് 6:20 മധുരം ഗീതത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:25 ഇപ്പോൾ സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് ചുവടെയുള്ള QR കോഡ് സ്കാൻ ചെയ്ത് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 0471-2479-9066 0471-2479-9066.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് വെയർ ഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിളിക്കേണ്ട നമ്പർ 0492-2858-545.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: പ്രകൃതിയുടെ രുചി.

0: ഹോട്ടൽ ടെക് കേരള 2026 കേരളത്തിലെ പ്രീമിയർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സിബിഷൻ. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും ഇന്നൊവേഷൻസും എക്സ്പ്ലോർ ചെയ്യാനൊരു അവസരം. മെയ് 15th മുതൽ 17th വരെ ഗോകുലം കൺവെൻഷൻ സെന്റർ കലൂർ കൊച്ചിയിൽ നടക്കുന്നു. രജിസ്റ്റർ യുവർ സെൽഫ് നൗ അറ്റ് ഹോട്ടൽ ടെക് കേരള .com.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. അപേക്ഷകൾ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. വിവരങ്ങൾക്ക് 85 47 63 01 27 85 47 63 01 27.
4: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
5: പറയൂ.
4: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
5: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
4: എങ്ങനെ ചെയ്യേണ്ടത്?
5: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
4: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
5: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
4: ഇത്രയുള്ളൂ? ഇപ്പോൾ മനസ്സിലായി.
5: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമിസ്റ്റർ FYUGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ TVK നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ PD ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
7: The military nursing, it is just not about nursing. It is combatant nursing. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദർ ആർ ദ ടൈംസ് യു ഫീൽ വൈ ഐ ചൂസ് ദിസ് പ്രൊഫഷൻ, ബട്ട് then your capability, your intelligence and care for your military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.

0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻടിഎ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സിബിഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. AIN RCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാംഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. PG റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ OP ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൌദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷാഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 2 സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൌദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ 1 ആഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന്

0: ഓഫീസർ ഈടാക്കുന്നുണ്ട്.
1: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെത്തമ്പാനൂർ, ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടിവികെ നേതാവ് JCD പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
4: ഇന്ന് May 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്ദ്യ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് May 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 May 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങളെടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗീപരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്ക്

കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൌഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്തൊരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗി പരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിൽ ഉടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രം

0: നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനടിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യപ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഹമാർക്കും നഴ്സസ് ദിനാശംസകൾ.
1: അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
4: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12:49 കഴിഞ്ഞ 49 മിനിറ്റും 49 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു, ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
6: പെട്രോൾ ഡീസൽ കാ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ, ये जरूरी है कि सरकारी और प्राइवेट दोनों ही दफ्तरों में वर्क फ्रॉम होम को प्राथमिकता दी जाए। मैं कुछ स्कूलों से भी आग्रह करूंगा कि कुछ समय के लिए ऑनलाइन क्लासेज की व्यवस्था पर काम करें। मैं आप सबसे आग्रह करूंगा कि जब तक हालात

0: सामान्य न हो, हम सोने की खरीद को टाले।
1: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ നാല് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: മോയ് ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস আৰু আনুগত্য পোষণ কৰিম.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മെയ് 3-ന് രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ളോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് June 16 മുതൽ 30 വരെ നടക്കും. July 1 മുതൽ 30 വരെയാണ് സെൻസസ് ഒന്നാംഘട്ട നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക്.
4: സെൻസസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഓരോ വ്യക്തിയും നിയമപരമായി ബാധ്യസ്ഥരാണ്. വിവരശേഖരണത്തിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവേശനം അനുവദിക്കേണ്ടതാണ്. സെൻസസ് ആവശ്യങ്ങൾക്കായി അടയാളങ്ങളോ നമ്പറുകളോ പതിപ്പിക്കാൻ അവരെ അനുവദിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. നിയമപരമായി

0: ചട്ടപരമായ നടപടികൾക്കല്ലാതെ ഇവ സിവിൽ ക്രിമിനൽ കേസുകളിൽ തെളിവായി ഉപയോഗിക്കാൻ കഴിയില്ല. സെൻസസ് നടപടികൾ തടസ്സപ്പെടുത്തുന്നവർക്കും മനഃപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും 1,000 രൂപ വരെ പിഴശിക്ഷ ലഭിക്കാവുന്നതാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർക്കും നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. യുഎസ് ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അരാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അരാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 പോയിന്റ് താഴ്ന്ന് 74,980, നിഫ്റ്റി 293 പോയിന്റ് നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

ഇന്നത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളപ്ലകും തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: എത്തിപ്പോയി. പുല ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിന്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറെ നടന്നോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാര് താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ മരമേ. മരമേ, ഉമ്മ. ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ചു കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണം. ഈശ്വര, അവരൊക്കെ ചുറ്റുമൊന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണോ? മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ് ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കില്. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാരും പോയേ, പോയേ.
0: ഭാഗ്യം, പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്ര തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത്.

0: നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു. അമ്മ പോയപ്പോ ഞാൻ തളർന്നു പോയതാ. അപ്പൊ അവള് കൈപിടിച്ചു ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോ ഞാൻ അന്തം വിട്ടുനിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകൾ ഒന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ, രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ, രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷെ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.

ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും. ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ.

0: അശോക
1: ആരാ ആരാ ആരാ
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാട് മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ? ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാന്ത്യന്തീന്ദ്രനപത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്.
1: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
0: ആരാ നിങ്ങൾ പറഞ്ഞ അവൾ, കൈപിടിച്ചവൾ?
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
0: പേര്?

0: അഞ്ജന.
1: ആ, അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്?
0: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി, ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്, ആർക്കുമില്ല പരാതി.

0: പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
1: തപശ്ശരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
0: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
1: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
0: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
1: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
0: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞു കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു കുടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും. പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
1: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ലപോലെ മരം കയറാൻ അറിയാം.
0: ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
1: ഞാൻ ഒരിക്കൽ ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മരാ. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
0: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
1: അതെ.
0: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
1: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെപ്പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കിട്ടി എഴുന്നള്ളിച്ചത്.
0: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
1: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
0: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
1: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
0: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കും മുറുക്കി തൂങ്ങി മരിച്ചാൽ, ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
1: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ദൈവ ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
0: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
1: മനസ്സിലായില്ല.
0: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോകാ.

0: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമുടുങ്ങിയിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോ നീ എന്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എന്റെ വക ഒരനുഗ്രഹം.
1: ശരിക്കും
0: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
1: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
1: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
0: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
2: അതെ അതെ.

0: കൈകൾ മുളച്ചു, നഫസിന്റെ സ്വർണകുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ. പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ, സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ, ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛന്റെയും അഞ്ജനയുടെയും ഏട്ടന്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
1: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പ കത്തിത്തീരും.
0: കിട്ടു. അത് കെടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടാണെന്ന്.
0: അത് ശരിയാണല്ലോ. ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
1: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
0: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
1: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
0: അതും ശരിയാ.
1: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിന്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.

0: എന്നാടി മക്കളെ മാറ്റുന്നത്?
1: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി, അപ്പൊ ശനിയോ ഞായറോ പോകാം.
0: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
1: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യ മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
0: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പേ നമ്മുടെ വെള്ളേറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
1: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കോ മനുഷ്യ?
0: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
1: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
0: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്തു പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
2: അതായത് അടുത്ത ആഴ്ച അടിവാരത്തില് ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
3: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
2: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കെ.
3: അയ്യോ, അതയാളല്ലേ? എന്ത് പറ്റി?
2: മരിച്ചു.
3: എങ്ങനെ?
2: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ചു ജപിച്ചു കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്. നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാരു കണ്ടു. അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവന്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണി

0: തടിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്, രണ്ടു കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
1: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
2: എടാ, ഞാൻ ഈ മലകളില് ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
1: ഒറ്റയ്ക്കോ?
2: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
1: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
2: മുഴുവനും പറയട്ടടാ, സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റെയില് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എന്റെ അച്ഛന്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
1: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാര് സമരത്തിനൊക്കെ തൊട്ടുകിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
2: നീയും തൊട്ടുകിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്ന പറഞ്ഞാ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
1: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
2: കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ സമരക്കാര് ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
1: അയ്യോ, അപ്പൊ കേസാവില്ലേ?
2: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
1: എന്നിട്ട്
2: പോലീസ് ലാത്തി ചാർജ്?
1: അയ്യോ,
2: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
1: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
2: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാകത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
1: അപ്പോ എന്നെ കാണാൻ ജയിലിലോട്ട് വന്നാലോ?
2: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ആ മുതലാളിയും അയാളും ഇപ്പോഴും സുഖമായി ഇരിക്കുന്നുണ്ടോ?
1: പരമസുഖം. അളിഞ്ഞ് ജീവിക്കണേന്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്. ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
0: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
1: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴമാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞു? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞു? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞു? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞു?
2: അശോക, ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവന്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.

0: ഹൗ ആശ്വാസം.
1: വർഗീയലകളെയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
0: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
0: ഞാൻ വേറെ മരം നോക്കിക്കോളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
0: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യ മലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
2: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
1: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എന്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
0: എന്തൊക്കെയാ നിങ്ങളീ പറയണ? മരങ്ങളല്ലേ ചറ പറാന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എന്റെ കാര്യം വിട്.
2: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: അങ്ങോ? എന്റെ പേര് വിളിച്ചാ മതി.
2: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
2: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
1: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
2: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
1: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
2: ശരി.
1: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടില് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ്, നോക്കൂ.
3: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾക്കാവുന്നു.
4: ഏട്ടാ, കടലിന്ന് വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
3: ഈ നീരാവി മേഘമാവും, എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും.
4: ഏ, അതെങ്ങനെയാ?
3: മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും, നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ. ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
4: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ. അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രി പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛൻ എന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ?

0: കർമ്മഫലം. നാരായണ മാഷ് പറയാറുണ്ട്, നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണെറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകളിൽ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടലെന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിൽ ഉപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിന്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞുപോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണസഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
0: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
1: എന്തിനെ?
0: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
1: അതെ, അതൊരു തീരുമാനമാണ്.
0: അവിടെയുള്ള എല്ലാവരും ആനയെ നാടുകടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മന തുറന്ന് ക്വാറി പണിതവരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
0: രാജാവിന്റെ രത്നമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നുകളഞ്ഞു.
0: ഉം.
1: നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?

0: മഹാരാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
3: ഈശ്വര
2: മഹാരാജൻ, വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുരാ നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല. എന്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിന്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ? ഈ നാട്ടിലെ സകലർക്കും ദേഷ്യം അയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: ആ അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: ആ നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.

0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിന്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോവും. നീ ഇന്ന് ഉച്ചക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല ശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിനു വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാരു കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം എം ആർ ഗോപകുമാർ, കണ്ണകി ഭാഗ്യലക്ഷ്മി, അമ്മ സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആൺകുട്ടികൾക്കായുള്ള കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റു സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജാതി, ജനന തീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22 വൈകിട്ട് 5 മണിക്കുള്ളിൽ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8547630127. 8547630127. പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. DCA ആണ് യോഗ്യത. പ്രായപരിധി 18-40. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. വിളിക്കേണ്ട നമ്പർ 0492329622. 0492329622.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ടിമ്പർ സെയിൽസ് ഡിവിഷൻ പെരുമ്പാവൂരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോ മുടിക്കലിൽ ഈ മാസം 20 രാവിലെ 10 മുതൽ തേക്ക് തടി ചില്ലറ വിൽപ്പന നടക്കും. വിളിക്കേണ്ട നമ്പർ 8547604403, 8547604403. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു കീഴിൽ മാന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവു വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS ആയ വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 6238599.

0: 9660. മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62-38-59-96-60. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 799-44-9314. 799-44-9314. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: മെയ് 3 നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനാണ് പരീക്ഷ റദ്ദാക്കിയത്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിക്കും. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും 500 മീറ്റർ പരിധിയിൽ പ്രവർത്തിക്കുന്ന മദ്യശാലകൾ 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ട കേസിലെ അന്വേഷണം CBI ഏറ്റെടുത്തു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്ന് കേസ് അന്വേഷണം ഏജൻസി ഇന്ന് ഔദ്യോഗികമായി ഏറ്റെടുത്തു. ചെറുവത്തൂർ മട്ടലായിയിൽ ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച് സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിൽ ഇതിനായി സംഘം രൂപീകരിച്ചു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായ സ്നേഹസംഗമം ഡോക്ടർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചരിത്രഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്ത കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ നിശിത വിമർശനം നടത്തിയേനെയെന്ന് കാരശ്ശേരി പറഞ്ഞു. ഗർഭാശയഗള കാൻസറിനെ പ്രതിരോധിക്കുന്ന ഹ്യൂമൻ പാപ്പലോമ വൈറസ് വാക്സിൻ 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണമെന്ന് കോഴിക്കോട് DMO ഡോക്ടർ KK രാജാറാം. February 28 മുതൽ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി HPV വാക്സിൻ സൌജന്യമായി നൽകുന്നുണ്ട്. ഇടുക്കിയിൽ കുഴിത്തൊളു ദീപ ഹൈസ്കൂളിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റും 59 സെക്കൻഡും.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുതൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, അല്ലെങ്കിൽ 04 84 24 26 397.

0: ഈ പരിപാടിയിലെ ആദ്യ കോൾ ആരുടേതെന്ന് നമുക്ക് നോക്കാം.
1: ഹലോ
0: ഹലോ, നമസ്കാരം, വെള്ളിത്തരയാണ്.
1: ഞാൻ ഫറോക്ക് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൽ നിന്ന് വിളിക്കുന്നേ.
0: ഓക്കെ, എന്താ പേര്?
1: സജീന്ദ്രൻ.
0: സജീന്ദ്രൻ എന്ത് ചെയ്യുന്നു?
1: ടൈലറാണ്, അവിടെ ഒരു കടയിൽ ജോലി ചെയ്യാണ്. ഇപ്പൊ ഭക്ഷണമൊക്കെ റെസ്റ്റിലാണ്.
0: ഓക്കെ ഓക്കെ, ആ സുഖായിരിക്കുന്നു. വർക്കൊക്കെ എങ്ങനെ പോകുന്നു?
1: വർക്ക് ഇപ്പൊ യൂണിഫോമിന്റെ പണിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്.
0: അതെ അതെ, സ്കൂള് തുറക്കാറായി വരുന്നല്ലോ അല്ലേ. ഏത് പാട്ട് കേൾക്കണം നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരയിൽ? ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ ഇവിടെ കടയിൽ വരാനുണ്ട്, പക്ഷെ വലിയ മകള് പ്രസവിച്ചല്ലോ, അപ്പൊ വരുന്നില്ല. രണ്ട് പെൺകുട്ടികളെ രണ്ടാളെയും കല്യാണം കഴിഞ്ഞു.
0: ഭാര്യയും സഹായിക്കോ അപ്പൊ ജോലിയില്?
1: ഞങ്ങളൊരു കടയില് ജോലിക്ക് വരികയാണ്.
0: ആ അത് ശരി, കട നമ്മുടെ സ്വന്തം അല്ല, അവിടെ ജോലിക്ക് വരികയാണല്ലേ. ആ ഹാ, അവിടെ എത്ര പേരെ നിങ്ങൾ തയ്ക്കാനുള്ളത്? അത്രേ ഉള്ളൂ. ആ ശരി, സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരെന്താ?
1: കുമാരൻ. കുമാരൻ.
0: ഓക്കെ ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയണേ. ശരി, അപ്പൊ നമുക്ക് ഇഷ്ട ഗാനം കേൾക്കാം.

0: ഹലോ വെള്ളിത്തിര.
1: ഹലോ, നമസ്കാരം അഖിൽ സർ.
0: നമസ്കാരം, ആരാ വിളിക്കുന്നത്?
1: എൻ്റെ പേര് സരിത. കുമ്പളത്താണ് വീട്.
0: കുമ്പളം.
1: അതെ, ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട് കുറേ നാൾ മുമ്പ്.
0: ഓ, അത് ശരി.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
0: സരിത എന്ത്
1: അതപ്പോൾ
0: ചെയ്യുന്നു?
1: ഞാൻ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ പോകുന്നില്ല.
0: ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണ്?
1: എൻ്റെ ഞാനൊരു ചേച്ചിയുടെ കൂടെയാണ് താമസിക്കുന്നത്.
0: ചേച്ചിയുടെ കൂടെ. ഓക്കെ
1: അതെ,
0: ഓക്കെ, ശരി. സരിത മുമ്പ് വിളിച്ചത് കുറേ കാലം മുമ്പായിരിക്കും അല്ലേ?
1: കുറേ നാളായി വിളിച്ചിട്ട്. അതെ, അടുത്തൊന്നുമില്ല.
0: ഓക്കെ.
1: സാറിന് തന്നെ ഇപ്പോഴും കിട്ടി. ഇടയ്ക്ക് വേറെ ആരോടോ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ
0: അത് ശരി.
1: സാറേ. പിന്നെ
0: ഓ
1: ഞാൻ ഇന്നലെ നാടകം കേട്ടപ്പോൾ, നാടകോത്സവം തുടങ്ങിയല്ലോ,
0: അതെ,
1: അപ്പൊ ഇന്നലെ രാത്രി കേട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയി.
0: നാടകം കേട്ട്
1: അപ്പൊ മുഴുവൻ
0: ഉറങ്ങിപ്പോയോ?
1: കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് കേട്ടു മുഴുവനായിട്ട്. പിന്നെ അപ്പന പ്രക്ഷേപണം
0: ആ
1: അപ്പോ വളരെ മനോഹരമായ നാടകം. എനിക്ക് എന്താ പറയുക, പ്രകൃതിയായി മനുഷ്യരായിട്ടുള്ള ഒരു പാരസ്പര്യത്തിന്റെ എല്ലാ തുറന്നു പറയുന്ന ഒരു നാടകം. മോഹൻലാലും ഗോപകുമാറിന്റെ ഒക്കെ ശബ്ദവും
0: അതെ.
1: പിന്നെ സന്ധ്യരാജൻ എല്ലാവരുടെ ശബ്ദം എല്ലാം കേട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു നാടകമായിരുന്നു. ബെസ്റ്റ്
0: അതാണ്,
1: ബെസ്റ്റ് നാടകമായിരുന്നു. അതെ
0: ഒരുപാട് കാലത്തിന് ശേഷമാണല്ലോ ഈ നാടകോത്സവം മടങ്ങിയെത്തിയിരിക്കുന്നത്.
1: അതെ അതെ അതെ ഞാനിപ്പോഴും ഓർക്കുമായിരുന്നത്. അപ്പൊ അതുപോലെ വന്നതിന് വളരെ സന്തോഷം. തുടക്കം തന്നെ നല്ലൊരു നാടകം കേട്ടു, വളരെ സന്തോഷം.
0: ഒരു കാലത്ത് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു റേഡിയോ
1: അതെ,
0: നാടകോത്സവം വരാൻ വേണ്ടിയിട്ട്.
1: ഞങ്ങളുടെ ആ ഒരു കൗമാരകാലത്തിലൊക്കെ ഇതേപോലെ ഒരുമിച്ചൊക്കെ നാടകം കേൾക്കുമായിരുന്നു വലിയവരുടെ കൂടെ ഇരുന്നിട്ട്. അതെ
0: അതെ, രാത്രിയിൽ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഈ നാടകം കേൾക്കുകയും അതേപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുകയും ചിലരൊക്കെ എഴുതി അറിയിക്കും,
1: അതെ അതെ
0: അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും
1: ഞാനിപ്പോഴും ഒരു ചെറിയൊരു ഈ നാടകത്തിന്റെ പേരും മറന്നുപോയിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്തെങ്കിലും കുറിക്കാനാണ്.
0: അതെ, അപ്പോൾ നമ്മൾ ആ ഒരു വസന്തകാലത്തേക്ക് നമുക്ക് മടങ്ങി പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി
1: നല്ലൊരു നാടകം.
0: അതെ, ഇനി വരും ദിവസങ്ങളിലും ഉണ്ടല്ലോ, അതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ.
1: അതെ, എല്ലാം കേൾക്കാം. എല്ലാ എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷമായിട്ടുണ്ടാവും നാടകോത്സവം വന്നപ്പോഴേ.
0: അതെ അതെ അതെ. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളിത്തിരയിൽ ഏത് പാട്ട് കേൾക്കണം?
1: എനിക്ക് നൊമ്പരത്തി പോവില്ലേ ചിത്രജിച്ച് പാടിയ ഈണം തൊഴിൽ ഉണർത്തിക്കണം എന്നൊരു പാട്ട്.
0: ചിത്രചേച്ചിയാണോ ഇഷ്ടപ്പെട്ട ഗായിക?
1: ഒരുപാട് ഇഷ്ടമാണ്.
0: സരിത പാട്ട് പാടുവോ?
1: പാട്ട് കേൾക്കുമെന്ന്,
0: പാട്ട് കേൾക്കും.
1: എപ്പോഴും പാട്ട് കേൾക്കാറുണ്ട്.
0: എങ്ങനെ പാട്ട് കേൾക്കാറ്?
1: ഞാൻ റേഡിയോയിലൂടെ

0: കേൾക്കണം.
1: എനിക്ക് നൊമ്പരത്തി പോവിലെ ചിത്ര ചേച്ചിപാടിയ ഈണും തൊഴിലുണർത്തിക്കണം എന്നൊരു പാട്ട്.
0: ചിത്രചേച്ചിയാണോ ഇഷ്ടപ്പെട്ട ഗായിക?
1: ഒരുപാട് ഇഷ്ടമാണ്.
0: സരിത
1: അങ്ങനെ
0: പാട്ട്
1: ഭയങ്കര
0: പാടുമോ?
1: ഇഷ്ടമാണ്, പാട്ട് കേൾക്കുമെന്ന്
0: പാട്ട് കേൾക്കും.
1: കൂടുതൽ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ട്.
0: എങ്ങനെ പാട്ട് കേൾക്കാറ്?
1: അങ്ങനെ റേഡിയോയിലൂടെയും കേൾക്കും, പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എടുത്തിട്ട് സ്പീക്കർ ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, അപ്പൊ അതിൽ കണക്ട് ചെയ്ത് കേൾക്കുമ്പോൾ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാറുണ്ട്, ഒരുപാട് പാട്ട് കേൾക്കും.
0: ഇപ്പൊ
1: ഇഷ്ടമുള്ള
0: നമുക്ക്
1: കളക്ഷൻസ് കേട്ടിട്ട്
0: അതെ
1: കേൾക്കും.
0: അതെ അതെ എന്തെല്ലാം വഴികളാണല്ലേ ഇപ്പൊ പാട്ട് കേൾക്കാൻ. നമുക്ക് ചിത്രയുടെ
1: അതെ,
0: പാട്ടുകൾ മാത്രമായിട്ട് കേൾക്കണമെങ്കിൽ അങ്ങനെ
1: ആ അങ്ങനെ
0: ക്യൂറേറ്റ് ചെയ്ത
1: ഉണ്ട്.
0: പ്ലേലിസ്റ്റുകളൊക്കെ ഉണ്ട്.
1: അതെ, അതുകൂടാതെ തന്നെ ഫോണിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്, വരുന്ന പാട്ടുകൾ എടുത്ത് ഗാലറിയിൽ സേവ് ചെയ്തിട്ട്
0: അതെ അതെ ഒരു
1: അങ്ങനെ
0: കാലത്ത് നമ്മൾ
1: കേൾക്കും.
0: അങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ മുൻപ് ഇതുപോലെ കാസറ്റും സി ഡി ഒക്കെ കളക്ട് ചെയ്തിരുന്നു. പിന്നെ മൊബൈൽ വന്ന് സ്മാർട്ട് ഫോണൊക്കെ വന്നപ്പോൾ നമ്മളിങ്ങനെ പല സ്ഥലത്തു നിന്ന് ഡൗൺലോഡ് ചെയ്തും ഒക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ
1: അതെ അതെ
0: അതുപോലും വലിയ ആവശ്യമില്ലാന്നായി.
1: അതെ, എപ്പോ വേണേലും എന്ത് പാട്ടും കേൾക്കാം, എങ്കിലും റേഡിയോയിലൂടെ കേൾക്കുന്നത് പോലെയുള്ള ഒരു ഒരു സൗന്ദര്യം, ഒരു ഇഷ്ടം അത് മറ്റൊന്നിലും കിട്ടാറില്ല.
0: അത് ശരിയാണ്, സംശയമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സരിതയുടെ ഇഷ്ടഗാനം കേൾക്കാം അല്ലേ?
1: വളരെ സന്തോഷം സാർ സംസാരിക്കാൻ കഴിഞ്ഞു.
0: സന്തോഷം കേട്ടോ, വിളിച്ചല്ലേ.
1: ഓക്കെ
0: ഓക്കെ ശരി.

0: ഹലോ വെള്ളിത്തിര,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: മന്നത്തുന്ന് റംലേണി.
0: റംല, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷങ്ങൾ.
0: അവിടെ ആരൊക്കെ ഉണ്ട്?
1: മോളുണ്ട്, മോനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്.
0: ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുകയാണോ വെള്ളിത്തിരയിൽ?
1: എല്ലാം വിളിക്കാറുണ്ട്, കുറച്ച് ആളായിട്ട് വിളിക്കാറില്ല.
0: ഓ, ശരി ശരി. ഏത് പാട്ട് കേൾക്കണം നമുക്കിന്ന്?
1: നീലക്കുയില്ല,
0: നീലക്കുയിൽ.
1: കായലരി കത്തി
0: ഓക്കെ, നീലക്കുയിലൊക്കെ കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടില്ല,
0: കണ്ടിട്ടില്ല.
1: പാട്ടിങ്ങനെ കേൾക്കാറുണ്ട്.
0: ആ, സിനിമകളൊക്കെ കാണാറില്ലേ, കുറവാണോ?
1: സിനിമ തിയേറ്ററിൽ പോയി കാണാറില്ല, ഞാൻ ടിവിയിൽ ഇടയ്ക്ക് അതൊക്കെ കാണാറുണ്ട്.
0: ഇത് ടി വിയിൽ കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. ടി വിയിൽ അങ്ങനെ വരാറില്ലെന്ന് തോന്നുന്നു നീലക്കുയിൽ.
1: ആ അങ്ങനെ വരാറില്ല, ഇല്ല ഇല്ല.
0: ഏതാ അവസാനം കണ്ട സിനിമ? ആട് ഇഷ്ടപ്പെട്ടു?
1: ആട് ജീവിതം
0: ആട് ജീവിതമാണ്. ശരി, ഇഷ്ടപ്പെട്ടു വന്നിട്ടത്? തിരക്കേടില്ല. ഓക്കെ, അപ്പോൾ ഈ നീലക്കുയിലെ പാട്ട് നമ്മൾ ആർക്ക് വേണ്ടി കേൾപ്പിക്കുന്നത്?
1: എല്ലാ ഫാമിലിയിലെ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും.
0: മക്കളുടെയൊക്കെ പേരെന്താ?
1: റാഫില, റിനാസി,
0: ഓക്കെ.
1: ഞങ്ങളുടെ മക്കളുണ്ട്, അനീത്ര മക്കളുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ? ശരി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ വെള്ളിത്തിര.
2: ഹലോ നമസ്തേ സാർ.
1: നമസ്കാരം, ആരാണ്?
2: ആലപ്പുഴ മണ്ണഞ്ചേരി ചേന്നാട്ടിൽ നിന്ന്.
1: ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
2: വളരെ നല്ല വിശേഷമാണ്. ചെറിയ തോതിൽ മഴയൊക്കെ പെയ്തു,
1: ചൂടൊക്കെ കുറഞ്ഞു,
2: ആശ്വാസമുണ്ട്.
1: രാത്രിക്ക് മഴ പെയ്യുന്നുണ്ടായിരിക്കും അല്ലേ?
2: അതെ അതെ അതെ. പിന്നെ ഈശ്വരന്റെ തിരക്കഥയിലെ കോടിക്കണക്കിന് ജനങ്ങള് അഭിനേതാക്കളായി, ആ കൂടെ നിർധനായ എന്നെയും ഒരു കോമാളിയായിട്ട് അഭിനയിക്കാൻ അവസരം തന്നു. അത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അഭിനയിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു. ആ കൂടെ കൊച്ചി FM-ലെ എല്ലാ അവതാരകർക്കും അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുന്നു.
1: ഓക്കെ, എന്താണ് സ്വയം അങ്ങനെ ഒരു കോമാളി വേഷമാണെന്ന് തോന്നാൻ കാര്യം?
2: അല്ല, നമ്മുടെ രാജ്യത്തിന്റെ പോക്കുകളൊക്കെ അങ്ങനെയാണല്ലോ സാറേ. പഴയ ഒരു പരസ്പര സഹകരണങ്ങളും ആളുകൾ തങ്ങളിലുള്ള ഒരു യോജിപ്പും ഒക്കെ ഇന്ന് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പിന്നോക്കാവസ്ഥയിലാണ് ഇപ്പോഴും. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്.
1: അതെ, എന്തൊക്കെ പറഞ്ഞാലും ജീവിതം മുന്നോട്ട് പോകണമല്ലോ.
2: അതെ അതെ.
1: ഏത് പാട്ടാണ് എനിക്ക് വെച്ചു തരാൻ കഴിയുന്ന?
2: എനിക്ക് വേണ്ടത് ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ അരയിലൊറ്റ മുണ്ടുടുത്ത പെണ്ണേ, അണിവൈരെ കമ്മലിട്ട പെണ്ണേ, ആ പാട്ടാണ് വേണ്ടത്.
1: കൊള്ളാം. എന്തെങ്കിലുമൊക്കെ നിരാശയൊക്കെ വരുമ്പോ നമുക്ക് പാട്ട് പാടാൻ പറ്റുമെന്ന് പറയുന്ന വലിയ കാര്യമല്ലേ?
2: അതെ, വേണമല്ലോ. സംഗീതമാണല്ലോ മനുഷ്യന്റെ മനസ്സിലോട്ട് എത്രയും വേഗം കടന്നു ചെല്ലാവുന്ന ഒരു ഔഷധം.
1: അതെ അതെ. താങ്കളിങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളാണോ?
2: പാട്ട് പാടും, അല്പം സംഗീത ഉപകരണങ്ങളും ഒക്കെ വായിക്കും.
1: ഏതൊക്കെ ഉപകരണങ്ങളാണ്?
2: തബലയും ഹാർമോണിയും ഉണ്ട്.
1: അത് കൊള്ളാം. എവിടെയെങ്കിലും പരിപാടികൾക്കൊക്കെ അവതരിപ്പിക്കാറുണ്ടോ?
2: പരിപാടികൾക്ക് പോകുമായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഷുഗറും ഉയർന്ന BP ഒക്കെ ഉള്ളത് കാരണം ഉറക്കം നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോകാറില്ല.
1: പരിപാടികൾ മിക്കവാറും രാത്രിയിലായിരിക്കുമല്ലോ?
2: അതെ, പരിപാടി രാത്രിയിലായിരിക്കും.
1: ഇപ്പൊ എങ്ങനെയുണ്ട് അസുഖമൊക്കെ?
2: ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആടി തിമിർത്തുകൊണ്ടിരിക്കുന്നു.
1: അതെ അതെ അതെ, അതാണ്. എന്തായാലും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ അല്ലേ?
2: അതെ സാറേ. ഒരു രണ്ടു മൂന്ന് പേർക്ക് ഡെഡിക്കേഷൻ പറയുന്നുണ്ട്, വിരോധമുണ്ടോ?
1: ഇല്ല, പറഞ്ഞോളൂ.
2: KP മോഹനൻ, പെരുമ്പള.

0: അടക്കം അക്കമ്മ ജോസഫ് കടങ്ങൂർ, മുംതാസ് ബീഗം മയ്യനാട്, ടി ആർ വിജയലക്ഷ്മി ചേർത്തല, അബ്ദുൾ സലാം കൊടുങ്ങല്ലൂർ, ഇത്രയും പേർക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ശരി, ഇവരെല്ലാരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇവർക്കൊക്കെ വേണ്ടി നമുക്ക്
0: ശ്രോതാക്കളാണ്
1: കേൾക്കുന്നവരാണല്ലോ. അപ്പൊ സന്തോഷം വിളിച്ചതിൽ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഗാനം കേൾക്കാം.
0: നന്ദി, നമസ്കാരം.
1: ഓക്കെ ഓക്കെ.

0: ഹലോ.
1: ഹലോ, വെള്ളിത്തിരയാണ്.
0: ആ വെള്ളിത്തിരയിലെ
1: ആരാ വിളിക്കുന്നത്?
0: അഖിൽ അഖിൽ സാറിന് നന്ദി.
1: ഓക്കേ,
0: വിളിക്കുന്നത് പള്ളുരുത്തിൽ നിന്ന് ലീലാധരൻ.
1: ലീലാധരൻ.
0: ആ, നമ്മൾ നേരത്തെ വിശേഷമൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്,
1: കുറേ നാളായോ?
0: കുറേ ഒരു 2 വർഷം മുമ്പ്
1: പള്ളുരുത്തിയിൽ
0: പോയി അവിടെ
1: എവിടെയാണ്?
0: പള്ളുരുത്തി കടയഭാഗം എന്ന് പറയും.
1: ഓക്കെ ഓക്കെ. ശരി, എന്ത് ചെയ്യുന്നു?
0: ഞാൻ പെൻഷനറാണ്,
1: ഓക്കെ. ആ
0: സർവീസ് പെൻഷനറാണ്.
1: ആ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി വർഷമായോ?
0: 17 വർഷമായി.
1: 17 വർഷം. ഓക്കെ, അതിനുശേഷം പിന്നീട് വിശ്രമം തന്നെയായിരുന്നു? അതെന്തെങ്കിലും ജോലിക്ക്
0: ഇല്ല,
1: നോക്കിയോ?
0: ഒരു 12 വർഷത്തോളം ഒരു സ്ഥാപനം നടത്തി. ഇപ്പൊ വിശ്രമ ജീവിതം, എനിക്ക് കണ്ണിന് ഗ്ലൂക്കോമ പിടിപെട്ടു.
1: ആ ഓക്കെ. ആ
0: അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചതേ എന്റെ ചെറിയ മോൾക്ക് വേണ്ടിയാണ്. അയാൾ സംസാരിക്കും, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ.
1: ഓ

0: ഒരു എന്റെ കുട്ടിക്കാലത്ത് 60കളിലാണ് റേഡിയോ നാടകോത്സവം ആഘോഷപൂർവ്വം ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ അന്ന് വീട്ടിൽ കറണ്ട് ഇല്ല, റേഡിയോ ഇല്ല, അടുത്ത വീടുകളിൽ പോയിട്ടാണ് റേഡിയോ കേട്ടിരുന്നത്. അപ്പൊ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്, എന്റെ ഒരു ആത്മസുഹൃത്ത് ബാല്യകാല സുഹൃത്തുണ്ടായി ടി ഡി ബാബു, അയാളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ടിരുന്നത്. റേഡിയോ നാടകം കേട്ട് അവിടെ കിടന്ന് ഉറങ്ങും, രാവിലെ എഴുന്നേറ്റ് പോരുള്ളൂ. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ വീണ്ടും ഇത് ആരംഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ നാടകം ഞാൻ മുഴുവൻ കേട്ട്, അത് മനുഷ്യകുലത്തിന് ഒന്നാകെ ഉള്ള ഒരു സന്ദേശമാണത്. പ്രകൃതിയിലേക്ക്, പ്രകൃതിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. മലയും കാടും തണ്ണീർത്തടവും എല്ലാം നശിപ്പിച്ച് മനുഷ്യൻ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഉള്ള ഒരു മാർഗം കൂടി അതിനകത്തുണ്ട്. അപ്പൊ ഇത്രയും ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ. എന്റെ കൊച്ചുമോളിപ്പോ സംസാരിക്കും.
1: ശരി.
0: ഹലോ.
2: ഹലോ
1: ഹലോ, എന്താ മോളുടെ പേര്?
2: നിരഞ്ജന.
1: നിരഞ്ജന, നിരഞ്ജന ഊണ് കഴിച്ചോ? എന്തുണ്ടായിരുന്നു ഊണിന്? ചക്കക്കുരു. ചെമ്മീനും ഉണ്ടായിരുന്നു. ചക്കക്കുരു എവിടെ നിന്ന് വന്നല്ലേ? ചക്കക്കുരു ചിലപ്പോ ഇന്നലത്തെ കറിയുടെ പേര് ഇന്ന് അറിയാതെ വന്നു പോയതാണോ? ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെമ്മീനും മീനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കടച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരെണ്ണം വിട്ടുപോയി. എന്നിട്ട് വയറ് നിറഞ്ഞോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
2: UKG.
1: സോറി, ഞാൻ UKG എന്ന് കേട്ടുപോയി, LKG ആയിട്ടുള്ളൂ. അങ്ങനെ വരട്ടെ, ഇനി UKG. എന്താ നഴ്സറിയുടെ പേര്? നഴ്സറിയുടെ പേരെന്താ? ഏത് നഴ്സറിയിലാ പഠിക്കണേ? സെന്റ് അലോഷ്യസ്. അടിപൊളി പേര്. അവിടെ ആരെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്? ഫ്രണ്ട്സിനും ഒക്കെ നല്ല പേരുകളാണ്. അവരുടെയൊക്കെ വീട് എവിടെ? അവിടെ അടുത്ത് തന്നെയാണോ? വീട് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ അവരെ കണ്ട് അവരുടെ കൂടെ കളിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അത് മതി. ഇനി എന്നാ അവരൊക്കെ കാണുന്നത്? ഇപ്പൊ നഴ്സറി അടച്ചിരിക്കല്ലേ, ഇനി ജൂണില് അവരെല്ലാരും വീണ് കാണും അല്ലേ? ഇഷ്ടാണോ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനൊക്കെ? അതാണോ ഇഷ്ടം? വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടിരിക്കണാണോ ഇഷ്ടം? അത് തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോഴേക്കും എന്റെ അന്വേഷണം പറയണേ. ഓക്കെ, അപ്പൊ ഞാനൊരു പാട്ട് വെച്ചു തരാം നിരഞ്ജനക്ക്. ഏത് പാട്ടാ വേണ്ടത്? ഉണ്ണിവാവോ? ഉണ്ണിവാവോ എന്ന് വെറുതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, ഒന്ന് പാടി കേൾപ്പിക്കാമോ? എനിക്കറിയാൻ പാടില്ലേ. അപ്പൊ നഴ്സറിയിൽ അവർ പാട്ടൊന്നും പഠിപ്പിക്കില്ലേ? ഒത്തിരി പാട്ടറിയാം, അതിനകത്ത് ഏത് പാട്ട് പാടും? അതറിയില്ലെന്നേ, അത് പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ല അത് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. നഴ്സറിയിലെ ടീച്ചർ ഏതൊക്കെ പാട്ട് പഠിപ്പിച്ചു? ചബി ചീക്സ്, നല്ല പാട്ടാണ്, അത് പാടിയാ മതി. കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. ഇതാരെ പഠിപ്പിച്ചതന്നെ? എന്താ മിസ്സിന്റെ പേര്? ഓക്കെ, ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് മിസ് പറഞ്ഞു? ചബി ചീക്സ് എന്നൊക്കെ വെച്ചാൽ എന്താന്ന്? സാരല്ലേ, ഇനി മിസ്സിനെ കാണുമ്പോ ചോദിക്കണോ കേട്ടോ, ചബി ചീക്സ് എന്നൊക്കെ വെച്ചാൽ എന്താന്ന്. ഓക്കെ നിരഞ്ജന, അപ്പൊ ഞാനൊരു

0: ഹലോ വെള്ളിത്തിര.
1: ആ നമസ്കാരം സാറേ.
0: നമസ്കാരം.
1: ഞാൻ വലിസപ്പനാണ്, മണ്ണഞ്ചേരി, ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി.
0: ആ അവിടെ നിന്ന് തന്നെ നമുക്കൊരു കോള് വന്നിരുന്നു കുറച്ചു നേരം മുൻപ്
1: ആ ഞാൻ കേട്ടായിരുന്നു കേട്ടായിരുന്നു
0: ആ
1: ഞാൻ
0: ആ
1: അറിയുന്ന ആളാണ്.
0: അറിയുന്ന ആളാണ്. ആ അത് കൊള്ളാം.
1: ആ ഒരു 3 കിലോമീറ്റർ വടക്കോശാണ്.
0: ആ ഓക്കെ ഓക്കെ.
1: അറിയും, ഇങ്ങനെ വിളിക്കുന്ന കാരണം ഞാൻ ആളെ കണ്ടു വെച്ചിട്ടുണ്ട്.
0: അത് കൊള്ളാം.
1: ഞങ്ങൾ തങ്ങളീ പരിചയമില്ല,
0: പക്ഷെ അറിയാം അങ്ങനെ ഒരാളുണ്ടെന്നല്ലേ.
1: അറിയാം അറിയാം അറിയാം. സ്ഥിരമായിട്ട് വിളിക്കുന്നവരെ ഒരുപാട് പേരുമായിട്ട് പരിചയമുണ്ടാണ്.
0: മത്സ്യപ്പൻ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ റെസ്റ്റിലിരിക്കും.
0: ഓക്കെ ഓക്കെ. മുൻപപ്പം എന്താ ജോലി ചെയ്തിരുന്നേ?
1: മുമ്പ് കുറെ കാലം സെക്യൂരിറ്റി ഇതായിട്ട് പോവുകയായിരുന്നു, പിന്നെ വീട്ടിൽ കയർ ഫാക്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അത് വളരെ മടുപ്പാണ്. ഞാൻ
0: ഓക്കെ.
1: വിളിക്കുവാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: ഓ അത് ശരി. ആ കുറേ നാൾ മുൻപായിരിക്കും അല്ലേ.
1: ആ
0: ഇന്ന് നമുക്ക്
1: എല്ലാവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്.
0: ഇവിടെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ റേഡിയോ കേൾക്കുമായിരിക്കും അല്ലേ, അങ്ങനെ വിശ്രമത്തിലായതുകൊണ്ട്.
1: റേഡിയോ ആണ് നമ്മുടെ, അത് വർഷങ്ങളായിട്ട് നമ്മൾ ലൈസൻസ് ഉള്ള കാലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന.
0: ആ ഈ സെക്യൂരിറ്റി ജോലി ചെയ്യുമ്പോഴും കേൾക്കുമായിരിക്കുമല്ലോ. ആ ജോലി ചെയ്യുന്ന മിക്കവരും റേഡിയോ കേൾക്കുന്നവരാണ്.
1: അന്നാണ് വിളിക്കുന്നത്, അതിനു മുമ്പ് വിളിക്കത്തില്ല. അന്ന് അവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഇല്ലല്ലോ,
0: അതെ അതെ
1: നോക്കിയാ മതി, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും.
0: അതെ
1: റേഡിയോ ദിവസം കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തു.
0: അത് പല സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആളുകളുടെ ആ ക്യാബിനിൽ ഇങ്ങനെ ഒരു റേഡിയോ വെച്ച് അവരത് കേട്ട് ആസ്വദിച്ചിരിക്കുന്ന കാഴ്ച ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: അഷ്ടമണിക്കായൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ചേർത്തലയിൽ പണ്ടൊരു ചെറുപ്പുവിവരം കാണാൻ പോയി.
0: ഓക്കെ. പഴയ പാട്ടുകളുള്ള പരിപാടികളൊക്കെ ആണോ
1: പഴയ? അതെ അതെ, സോറി, ഈ റെയിൻബോയിൽ സ്വാഗതം കൊച്ചി ഉണ്ടല്ലോ, രാവിലെ അത് തൊട്ട് കേട്ടു.
0: പിന്നെ
1: ഇഷ്ടംപോലെ പാട്ടുണ്ടല്ലോ.
0: അതെ, നമുക്ക് പിന്നെ സ്മൃതിരാഗം ഉണ്ടല്ലോ.
1: ആ ഉണ്ട്, എല്ലാം കേട്ടു, എല്ലാ പരിപാടിയും കേൾക്കും, എല്ലാം ഒന്നിനൊന്ന് കേട്ടോ.
0: സന്തോഷം.
1: നാടകം രാത്രി കേട്ടില്ല, ഇന്ന് ഉച്ചയ്ക്ക് കേട്ടു.
0: അതാണ് എല്ലാവർക്കൊക്കെ രാത്രിയിൽ കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചത്.
1: പ്രക്ഷേപണം അത് വളരെ ഉപകാരമാണ് ആ ടൈം. നമ്മളിപ്പോ തിരുവനന്തപുരം കേൾക്കുന്നവർക്ക് ഇച്ചിരി പാട്ട് കേൾക്കാൻ മേലെന്നേ ഉള്ള, എന്നാലും ആ ഇത് കേൾക്കാല്ലോ. ഇപ്പൊ 2 മണിക്ക് ഇതിലോട്ട് തിരിഞ്ഞാൽ വെള്ളിത്തിരയും കിട്ടുമല്ലോ.
0: അതെ അതെ. ഓക്കെ. അപ്പോൾ ഈ ചേർത്തലയിൽ എന്നുള്ള പാട്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കേൾപ്പിക്കുന്നത്?
1: എല്ലാ ശ്രോതാക്കൾക്കും, പേര് പറയാനാണ്, ഒരുപാട് പേര് പരിഹോയിക്കും നാളെ പുറത്തോട്ടിറങ്ങുമ്പോൾ.
0: സാരമില്ല, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്കിത് കേൾക്കാം.
1: ഓക്കെ
0: ശരി.

0: ഹലോ, വെള്ളിത്തിരയാണ്.
1: ഹലോ, ഞാൻ നിഷയാണ് പൂവത്തുശ്ശേരിയിലെ.
0: നിത്യ
1: നിഷ?
0: നിഷ. ഓക്കെ, പൂവത്തുശ്ശേരി അല്ലേ.
1: അതെ അതെ അതെ അതെ.
0: നിഷ എന്ത് ചെയ്യുന്നു?
1: ഞാൻ എനിക്കൊരു ഷോപ്പ് ഉണ്ട്, പിന്നെ റേഷൻ കടയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്, അങ്ങനെ പോകുന്നു.
0: ഓക്കെ, എന്ത് ഷോപ്പാണ്?
1: ഒരു ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് കേട്ടുള്ള ഒരു ചെറിയ ഷോപ്പ്.
0: ഒറ്റയ്ക്കാണോ ഷോപ്പിലെ
1: പിന്നെ
0: കാര്യങ്ങളൊക്കെ നോക്കുന്നത്?
1: അതെ അതെ അതെ, അത് ചെറിയ ഷോപ്പാണ്, നമുക്ക് തെളിച്ചുണ്ടല്ലോ.
0: ഓക്കെ.
1: സാറിൻ്റെ പേര് നിന്ന
0: അഖിൽ.
1: ഞാൻ കേൾക്കാറുണ്ട്, നമ്മളായിട്ട് പക്ഷെ സംസാരിച്ചിട്ടില്ല.
0: ഇല്ല. ഓക്കെ.
1: ആദ്യം ഇടയ്ക്കിടയ്ക്ക് വിളിക്കായിരുന്നു, ഇപ്പോ കൊറേ നാളായി വിളിച്ചിട്ട്. ഞാൻ എന്റെ ബർത്ത്ഡേക്ക് വിളിക്കണമെന്ന് ഒരു വിധത്തിൽ കിട്ടിയില്ലായിരുന്നു. അപ്പൊ അന്ന് വിചാരിച്ച പാട്ടാണ് എനിക്ക് ഇന്ന് വേണ്ടത്.
0: അന്ന് ചോദിക്കാനിരുന്ന പാട്ട്, ബർത്ത്ഡേക്ക് ചോദിക്കാനിരുന്ന പാട്ട്, അതേത് പാട്ടാണ്?
1: അത് എനിക്ക് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്നുള്ള പാട്ടില്ല,
0: അതുകൊള്ളാം.
1: മറന്നുപോയി. പാട്ട് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ.
0: എന്താ അവരുടെയൊക്കെ പേര്?
1: അവരുടെ പേര് ഞാനിപ്പോ എഫം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ബേക്കറിയിലെ ജോർജേട്ടൻ, ചേച്ചി, പിന്നെ എന്റെ ഹേമ, ഹരിച്ചേട്ടൻ, ഇനി ചേച്ചി, ലത ചേച്ചി, അങ്ങനെ കുറേ ഫ്രണ്ട്സിന്. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഉണ്ട് കുറെ പേര്, അവരൊന്നും കൂടി ഇല്ല. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ.
0: ഓ, കൊള്ളാലോ. ഇവരെല്ലാവരും അടുത്തുള്ളവരല്ലേ?
1: എല്ലാവരും അടുത്തുള്ളവരും. ഇപ്പൊ ഡ്രൈവേഴ്സ് ഇപ്പൊ എല്ലാവരും കൂടി ഇല്ല, നമ്മുടെ അടുത്ത് സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ എല്ലാവരായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഞാൻ ഈ പാട്ട് വന്നേ ഓർത്ത് വെച്ചാൽ, ഇനി വിളിക്കുമ്പോ കിട്ടുമ്പോ ഈ പാട്ട് എന്നെ പറയണം എന്ന്
0: വിചാരിച്ചു. നിഷ അത് നോക്കി വെച്ചിരിക്കായിരുന്നു അല്ലേ? ഇപ്പൊ ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നേ?
1: അതെ അതെ അതെ അതെ.
0: ഇവരെല്ലാവരും അവിടെ അടുത്തുള്ളവരല്ലേ?
1: എല്ലാവരും അടുത്ത കടകളിലുള്ളവരാണ്.
0: അപ്പൊ നിഷയുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഷോപ്പിലേക്ക്?
1: എല്ലാവരും 2 കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് 4 മണിയാകുമ്പോ റേഷൻ കട തുറക്കണം.
0: ഓ, അത് ശരി. ആ, കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലേ. വീട്ടില് വേറെ ആരാ ഉള്ളത്?
1: വീട്ടിൽ അമ്മയുണ്ട്.

0: എന്റെ മോനുണ്ട്.
1: ഓക്കെ, എന്താ മോന്റെ പേര്?
0: മോന്റെ പേര് അക്ഷയ്.
1: അക്ഷയ്. ആ മോൻ പഠിക്കുകയാണോ?
0: പഠിപ്പ് കഴിഞ്ഞപ്പോ ഒരു ജോലി, ചെറിയ ജോലി ചെയ്യാണ്, കൊറിയറിന്റെ ഒരു ഓഫീസിൽ ജോലിക്ക് പോവാണ്.
1: ആ ജോലിക്ക് പോകുന്നു.
0: അമ്മേന്റെ അമ്മയുണ്ട്.
1: അപ്പൊ രാവിലെ നേരത്തെ വരുമോ ഷോപ്പ് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട്?
0: വരും വരും വരും വരും. രാവിലെ നേരത്തെ വരും. 9 ആകുമ്പോഴത്തേക്കും നടക്കണം. അത് ഷോപ്പിൽ
1: കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കുഴപ്പമില്ല എന്ന് പറയാം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ ഇതെല്ലാം കൂടെ?
0: പിന്നെ പിന്നെ ഇഷ്ടം പോലെ.
1: അതിപ്പോ എത്ര ഒക്കെ ആയതുകൊണ്ട് ശീലമായില്ലേ? എത്ര നാളായിട്ട് കട നടത്തുന്നുണ്ട്?
0: കട നടത്തിയിട്ട് ഞാനിപ്പോ ഒരു വർഷമായിട്ടുള്ളൂ. പക്ഷെ നമ്മള് മുഴുവൻ നേരത്തെ ഒക്കെ ബിസിനസ് സംബന്ധമായ കടകളിലെ ഞാൻ പല കടകളിലും പെയിന്റിനായിട്ട് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് കുറച്ച് നാളെ ഗൾഫിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോ ഒരു സ്വന്തമായിട്ടൊരു കട തുടങ്ങണം എന്ന് തോന്നി. അങ്ങനെ
1: തുടങ്ങിയതാണ്.
0: ബിസിനസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: അത് കൊള്ളാം. ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അത് കൊള്ളാം. ശരി നിഷ, അങ്ങനെ ആയിക്കോട്ടെ. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: പ്രിയരെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര പൂർണ്ണമാകുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം സുനി ജോർജ്, ജി എസ് പിള്ള. സ്റ്റുഡിയോയിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിച്ചത് ഹണി അഞ്ചൻ.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ ചുമതലയേൽക്കും. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
3: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. അതോടൊപ്പം ഇന്ന് ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ മുക്തരാകാം, മാനസികാരോഗ്യവും വിവാഹവും എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് ഡി സിംഗ് ആണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9444649

0: 5 5 8 8 8 മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 04 84 എന്ന കോഡ് ചേർത്ത് 2 4 2 6 3 8 7 അതല്ലെങ്കിൽ 2 4 2 6 3 9 7 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. ഡോക്ടർ എസ് ഡി സിംഗ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: നമുക്ക് ആമുഖമായി ലഹരിയുടെ അടിമത്തം, അതേക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി വരുന്ന ലഹരി എന്ന് പറഞ്ഞാൽ മദ്യത്തോടൊപ്പം തന്നെ ഒരു പക്ഷേ ഒരു കെമിക്കൽ സബ്സ്റ്റൻസെന്നോ അതല്ലെങ്കിൽ രാസലഹരിയോ എന്ന് പറയാവുന്ന MDMA കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അത് ഇന്ന് കിട്ടാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ഇത്തരം സബ്സ്റ്റൻസ്, ഇത്തരം വസ്തുക്കൾ ഒരു മനുഷ്യനെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത്? എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിന് അടിമയായി മാറുന്നത്? അതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം.
1: ആയിക്കോട്ടെ. ഈ ലഹരി തന്നെ, ലഹരി ഉപയോഗിക്കുന്നത് മനുഷ്യൻ സ്വയം കണ്ടെത്തിയിട്ടുള്ള ഒരു സ്വാന്തന മാർഗമാണ്. മനസ്സിന് പിരിമുറുക്കം, അസ്വസ്ഥത വരുമ്പോഴും സന്തോഷം തേടിയുള്ള മനുഷ്യൻ്റെ ആ ഒരു ജീവിത ജൈത്രയാത്രയിലും ഈ ലഹരി, അല്പസ്വല്പം ലഹരി ഉപയോഗിച്ചാൽ ഒരു ഉന്മാദം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി, ദുഃഖങ്ങൾക്കൊരു വിരാമം, ആ ഒരു രീതിയിലാണ് മനുഷ്യൻ അതിപുരാതന കാലം മുതലേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ BC 7 മുതൽ മനുഷ്യൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ടുള്ള രേഖകൾ, ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. പിന്നെ അത് കൂടിക്കൂടി വരികയും ചില രാജ്യങ്ങളിൽ, ചില ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അതിൽ അപാകതയുണ്ടെന്ന് കണ്ട് അത് നിയമപരമായി നിർത്താനും അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും വിജയത്തിലെത്തിയിട്ടില്ല. നിയമപരമായി അത് നിർത്താനും നിയന്ത്രിക്കാനുമുള്ള ശ്രമം നടത്തുമ്പോൾ മനുഷ്യൻ സമർത്ഥനാണ്, മിടുക്കനാണ്. മനുഷ്യൻ അതിന് മറ്റ് പല മാർഗങ്ങളും കണ്ടെത്തി തുടങ്ങി. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം പുരോഗമിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഭാരതത്തിലും ഇതെല്ലാം എത്തിത്തുടങ്ങി. അങ്ങനെയാണ് ഭാരതത്തിൽ ഇതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ളൊരു ശ്രമം തുടങ്ങിയത്. നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ എന്നും സ്ഥിരമായിട്ടുള്ള വാർത്തകളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് നോക്കുമ്പോൾ ധാരാളം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അതുമൂലമുള്ള ദുരന്തങ്ങളും അതുമൂലമുണ്ടാകുന്ന മനുഷ്യരാശിയുടെ കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ മാധ്യമങ്ങൾ കൂടിയും അല്ലാതെയൊക്കെ എല്ലാ ദിവസവും അറിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് ഈ അനുഭവങ്ങൾ ഉണ്ടായാലും മനുഷ്യൻ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും ആത്മവിശ്വാസം ഒരു പരിധി കടക്കുമ്പോൾ അതൊരു അതിരുകടന്ന ആത്മവിശ്വാസമായിട്ട് മാറും. നിയന്ത്രിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് എന്നെക്കൊണ്ടതിന് സാധിക്കും, അതിന് തകരാറുണ്ടാവില്ല എന്നുള്ള ഒരു രീതി ഉണ്ടാവും, ആ ചിന്തകൾ വരും. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ലഹരി വസ്തുക്കൾ ഇങ്ങനെ ലഭ്യമാകുമ്പോൾ അവർക്ക് തോന്നും എന്നാൽ ഇത് മറ്റത് നിർത്തിയിട്ട് ഇത് ആരംഭിച്ചാലോ എന്നിങ്ങനെ അങ്ങനെ അങ്ങനെ എത്തിയാണ് ഇപ്പോൾ അവസാനം നമ്മൾ ഈ MDMA എന്നുള്ളൊരു അതിമാരകമായിട്ടുള്ള ഒരു സംഗതിയിൽ എത്തി നിൽക്കുന്നത്.
0: ഈ MDMA കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മാറ്റങ്ങളല്ലേ വരുത്തുന്നത്? കാരണം അവരുടെ ഏറ്റവും നല്ല കാലം അവർ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യക്തിത്വ വികാസം നടക്കേണ്ട കാലഘട്ടമാണ് ഈ ലഹരി മരുന്നിന് അടിമയാവുമ്പോൾ നഷ്ടമാകുന്നത്. അത് നമുക്ക് ഒരു ഭാവി തലമുറയെ തന്നെ പറയാം നഷ്ടമാക്കുന്നൊരു അവസ്ഥയല്ലേ?
1: തീർച്ചയായിട്ടും ഇത് ഈ അതേ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ ചരിത്രം നോക്കിയെടുക്കുമ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ MDMA അത് ഈ ആംഫിറ്റമിൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഉത്തേജക വസ്തുവാണ്. അപ്പോൾ ക്ഷീണം മാറാൻ, അസ്വസ്ഥത മാറാൻ, മനസ്സൊന്ന് ശാന്തമായി കിട്ടാൻ, ഉന്മേഷം കിട്ടാനൊക്കെ ആയിട്ട് ചെറിയ അളവിലുള്ള ആംഫിറ്റമിൻ ഗ്രൂപ്പിലുള്ള അതാണ് ഈ MDMA എന്നുള്ളതിൻ്റെ മുഴുവൻ പേരൊന്നും ഞാൻ കെമിക്കൽ നെയിമൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉപയോഗിക്കുന്നു. അത് ശരിയാണ്, വളരെ ചെറിയ തോതിലാണെങ്കിൽ അതിനൊരു ഉത്തേജനം കിട്ടും. പക്ഷേ ആ ചെറിയ തോതിലുള്ള ഉത്തേജനം കിട്ടുമ്പോൾ അത് പതിവായിട്ട്

0: ഉത്തേജനം നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാനുള്ള പ്രവണത മനുഷ്യനിലുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ പിൻവാതിലിലൂടെ അതിൻ്റെ വ്യവസായം പുഷ്ടിപ്പെടുത്തുന്ന ഒരു വിഭാഗങ്ങൾ മറുഭാഗത്ത് രൂപപ്പെട്ടു. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ളതും. കുട്ടികളെ അല്ല, എല്ലാ എല്ലാ
1: നമ്മളീ ഡ്രഗ് മാഫിയ എന്നൊക്കെ പറയുന്ന
0: ആ
1: പോലെ
0: എന്ന്
1: തന്നെ.
0: നമുക്ക് വേണമെങ്കിൽ പറയാം അതിന്. പക്ഷേ ഇത് മാഫിയ അല്ല, എല്ലാ തരത്തിലുള്ള ആളുകളും ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ളതാണ് സത്യം.
1: സാധാരണ ഒരു പക്ഷേ ഒരു കുട്ടി ഇതിലേക്ക് പോകുന്നത് അവർക്കൊരു സോഷ്യൽ പ്രഷർ അതല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഒന്നും വരേണ്ട കാര്യമില്ല, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും പോകുന്നത്.
0: അതെ, ഈ കുട്ടികളിലുള്ള കുട്ടിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അഭിവാഞ്ച,
1: ജിജ്ഞാസ അല്ല.
0: ആ ജിജ്ഞാസ, ആ അഭിവാഞ്ച. ഇത് കുട്ടികളിലുള്ളപ്പോൾ കുട്ടികൾക്കത് വേണ്ട രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, എടാ ഇതൊരു കുഴപ്പമില്ലാത്തതാണ്, ഇതിന് യാതൊരു തകരാറും ഉണ്ടാവില്ല എന്ന് മുതിർന്നവരോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ കേട്ട് തുടങ്ങുമ്പോഴാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്. പക്ഷെ ഇത് കുട്ടികൾ മാത്രമല്ല തുടങ്ങുന്നത്, ഇതിൽ മുതിർന്നവരും ഉണ്ട്. ഇത് തീരെ കുട്ടികളല്ല തുടങ്ങുന്നു എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. കുട്ടികൾക്ക് പൊതുവേ അറിവില്ലാത്ത ഒരു കാലഘട്ടമായതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ കൂടുതൽ കണ്ടെന്ന് വരാം. പക്ഷേ മുതിർന്നവരിലും ഇത് ധാരാളം, എന്ന് പറഞ്ഞാൽ 20കളിലും 30കളിലും 40കളിലും ഒക്കെ എത്തിയിട്ടുള്ളവർ പോലും ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിൽ ആരംഭിക്കുന്ന ഇഷ്ടംപോലെ കേസുകൾ ഞാൻ കാണാറുണ്ട്. അപ്പം
1: ഈ മുതിർന്ന വ്യക്തികൾ ഇതിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു റിലാക്സേഷൻ അതല്ലെങ്കിൽ ഒരു അവരൊരു സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു
0: അവരുടേതായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ്, അവരുടേതായിട്ടുള്ള ദുഃഖത്തിനുള്ള പരിചരണം, അവരുടേതായിട്ടുള്ള ഉന്മാദവും സന്തോഷവും ശാന്തതയും ഒക്കെ തേടുന്നതിനുള്ള അവരുടെ മുമ്പിൽ കിട്ടുന്ന ഒരു ഒരു മാർഗം. അങ്ങനെയാണ് ഇത് മുതിർന്നവരും ഇതിലേക്ക് തുടങ്ങുന്നത്. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അറിവില്ലായ്മയല്ലേ കാര്യമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ മുതിർന്നവരിലും അറിവില്ലായ്മയില്ലേ? ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളും ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് ധാരാളം കാണാറുണ്ട്.
1: ഡോക്ടേഴ്സിൻ്റെ ഇടയിലാണ് പറയുന്നത്.
0: ഉണ്ട്, ഡോക്ടർമാർ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ വിഭാഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഒരു പക്ഷേ അതിലല്പം കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കാര്യം ഈ ലഹരി വസ്തുക്കളെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയ വശമൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് പഠിക്കുമല്ലോ.
1: മാത്രമല്ല അവർക്ക് കിട്ടാനും എളുപ്പമാണ്.
0: ചിലതൊക്കെ കിട്ടാനും എളുപ്പമുണ്ട്. അപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അപകടകരമായ ആത്മവിശ്വാസം ഉണ്ടാകുന്ന വ്യക്തികൾ, അത് ഡോക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും അതും അപകടമാണത്.
1: സാധാരണ ഈ നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരം മരുന്നുകൾ പലപ്പോഴും അത് ഒരു സ്പോർട്സ് പേഴ്സൺ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കായിക മത്സരങ്ങളിലൊക്കെ അവരുടെ കായികക്ഷമത ഒരു കുറച്ച് നേരത്തേക്ക് ഉയർത്താൻ വേണ്ടി ഇത്തരം പല മരുന്നുകളും ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ശരിക്കും നമ്മുടെ ശരീരത്തിനൊരു ഉന്മേഷവും അതല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്കൊരു ഊർജത്തിൻ്റെ അതിപ്രസരവും ഉണ്ടാക്കുന്നുണ്ടോ ഈ ലഹരികൾ?
0: തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ചുറ്റും കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, ആ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവ്, അതെല്ലാം അല്പം വികൃതമായി തുടങ്ങും. അത് വികൃതമായി തുടങ്ങുമ്പോഴാണ് പലരും എല്ലാം പെരുമാറ്റ വൈകൃതങ്ങൾ, അക്രമാസക്തരാകുന്നത്, കെയർലെസ്, റെക്ലെസ് ഡ്രൈവിങ്, അങ്ങനെ പല പല പെരുമാറ്റ വൈകൃതങ്ങളും അത് കുടുംബജീവിതത്തിലുമൊക്കെ ധാരാളം പ്രതിധ്വനിക്കുന്നുണ്ട്. അത് ഓഫീസ് അന്തരീക്ഷങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കാണുക.
1: ഇതുകൂടാതെ ഈ ഇമോഷണൽ എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ അവർക്കൊരു ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നൊരു കാരണം പറഞ്ഞ് ഓരോ കാരണമുണ്ടാക്കി ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ.
0: ഉണ്ട്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇത് ഉപയോഗിച്ചാൽ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഇത് തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള ആ രക്ഷപ്പെടലിന് ശേഷം, പ്രത്യേകിച്ചും രാസലഹരികളാണെങ്കിൽ അതിന് ശേഷമുണ്ടാകുന്ന, എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോ 3 മണിക്കൂറിന് ശേഷമുണ്ടാകുന്ന പെരുമാറ്റ വൈകൃതങ്ങൾ വളരെ വളരെ ഗുരുതരമായിരിക്കും.
1: ഈ തത്സമയ പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ വിളിക്കേണ്ട നമ്പർ 9446454588.

0: നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ സാധാരണ ഇത്തരം വസ്തുക്കൾ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത്? നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നു കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഹൃദയം തന്നെ തകരാൻ അത് ഇടയാക്കില്ല. നമുക്കതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ട്, കോൾ നോക്കിയിട്ട് പോകണം.
1: ആയിക്കോട്ടെ.
0: ഹലോ,
2: ഹലോ,
0: നമസ്കാരം, പരസ്പരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഗിരീഷാണ്, എറണാകുളത്ത് നിന്ന്, പറവൂര്, നോർത്ത് പറവൂര്.
0: നോർത്ത് പറയുന്നു ഗിരീഷ്. ആ, പേര് പറയണമെന്നില്ല, സംശയം ചോദിച്ചോളൂ താങ്കൾ.
2: ഡോക്ടറേ നന്ന്, ഞാൻ എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടേ. അപ്പൊ അത് നമുക്ക് ഈ പരിസരത്ത്, വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണോ എന്നൊരു സംശയം. അപ്പൊ അത് കൂടുതലായിട്ട് ഞാൻ ഇതിലോട്ട് വിളിച്ചിട്ടുണ്ട്.
1: താമസ സ്ഥലത്തിന് ചുറ്റും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ?

0: കൊണ്ടാണോ എന്നൊരു സംശയം. അപ്പൊ അത് കൂടുതലായിട്ട് ഞാൻ ഇതിലോട്ട് വിളിച്ചിട്ടുണ്ട്.
1: താമസ സ്ഥലത്തിന് ചുറ്റും ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ?
0: ഗ്രാമപ്രദേശമാണ്.
1: അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സമീപ പ്രദേശത്തുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ താളം തെറ്റുന്നത് നിങ്ങളും ദൃക്സാക്ഷിയാകുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ആ താളം തെറ്റലുകളുമായിട്ട് നിങ്ങൾക്ക് ഇണങ്ങിച്ചേരാൻ പറ്റാതെ വരികയും അതിലുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണേണ്ടിയൊക്കെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ സമ്മർദ്ദങ്ങളോ എല്ലാം നിങ്ങൾക്കും ഉണ്ടായി എന്ന് വരാം. അതിന് നിയമപരമായിട്ടുള്ള പരിഹാരങ്ങളാണ് തേടാനുള്ളത്. പിന്നെ അവിടെ പ്രാദേശികമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ കൊണ്ടും അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും.
0: അപ്പൊ ഞാൻ നിയമപരമായിട്ട് പോയതാണ്, കേസിന് പോയതാണ്. അപ്പൊ അവര് കേസൊന്നും ചാർജ് ചെയ്തില്ല, അവരുടെ പിന്നെ നടപടിയൊന്നും എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
1: അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സാമൂഹ്യ ഇടപെടൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള മുതിർന്ന ആളുകൾ, നിങ്ങളുടെ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, കുടുംബത്തിൽ തന്നെയുള്ള ഉയർന്ന പ്രായം കൂടിയ ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ഒരു നാട്ടുകൂട്ടം പോലെയുണ്ടെങ്കിൽ അതിലുള്ള മുതിർന്നവർക്ക് ഇതിൻ്റെ വരും വരാഴികളും ഭവിഷ്യത്തുകളും ഒക്കെ പെട്ടെന്ന് മനസ്സിലാകുകയും അവരുടെ ഒരു ഇടപെടലുണ്ടാകുമ്പോൾ നല്ലൊരു പരിധി വരെ ഇതിനെ നമുക്ക് നിരുത്സാഹപ്പെടുത്തിയെടുക്കാൻ പറ്റും.
2: ഓക്കെ ഗിരീഷ്, വിളിച്ചാൽ നന്ദി. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഇത് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബി പി വർദ്ധിപ്പിക്കുമോ, ഹാർട്ട് ബീറ്റ് വർദ്ധിപ്പിക്കുമോ, ഇത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുമോ?
1: ശരീരത്തിനെ അടിമുടി എല്ലാ അവയവങ്ങളെയും ബാധിക്കും.
2: ഡോക്ടർ അതിലേക്ക് വരാ, അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: നമസ്കാരം, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ എസ് ഡി സിംഗ് ആണ്, സംശയം ചോദിച്ചോളൂ.
3: അവനുണ്ടല്ലോ ഈ കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ട് മാനസികമായ പ്രശ്നം വന്നതാണ്.
1: മകൻ എത്ര വയസ്സുണ്ട്?
3: അവന് 29 വയസ്സുണ്ട്. അവന് അവന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. എറണാകുളം ഹോസ്പിറ്റലിലെ മരുന്നാണ്. മരുന്ന് കഴിക്കുകയും ചെയ്യണ്ടിപ്പില്ലേ, കുറച്ച് ദിവസമായിട്ട് രണ്ടുമൂന്ന് പിള്ളേർ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇവനെ കൂടി കൂട്ടുകൂടിയിട്ട് ഇപ്പ പിന്നെ ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്.
1: അല്ല, ഈ സാധനം, ഈ സാധനം എന്ന് പറഞ്ഞ എന്ത് സാധനം എന്നറിയാമോ?
3: കഞ്ചാവ്.
1: കഞ്ചാവ് ഉപയോഗിച്ചാല് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും താറുമാറാകും. അതൊരു മാനസിക രോഗത്തിലേക്കുള്ള ഒരു പടിവാതിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ചെറുപ്പക്കാരുടെ ഇടയിൽ ചോദിച്ചാൽ അവർ പറയും അല്പസ്വല്പം വല്ലപ്പോഴും ഒക്കെ ചെറിയ അളവിൽ എടുക്കുന്നതുകൊണ്ട് തകരാറില്ല എന്ന് പറയും. പക്ഷേ ഒരു പക്ഷേ ശാസ്ത്രരേഖകളിലുമൊക്കെ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശാസ്ത്രവും പറയുമെങ്കിലും പ്രായോഗികമായിട്ട് അത് ഒരിക്കലും ഒരിക്കലും നടക്കുന്നതല്ല. അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാനസികമായിട്ടുള്ള പല തകരാറുകൾ, ഉന്മാദം, വിഷാദ രോഗം, പിന്നെ ഈ ഉൾക്കാഴ്ചയില്ലാത്ത സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങൾ, ആത്മഹത്യാ പ്രവണത, അക്രമാസക്തി, ഇങ്ങനെ പല പല പെരുമാറ്റ വൈകൃതങ്ങളുണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ വിവേചനശക്തി നഷ്ടപ്പെടുമ്പോൾ പണം എത്ര ചിലവാക്കണം, എത്ര ചിലവാക്കാതിരിക്കണം, എവിടെ പോകണം, എവിടെ പോകരുത്, ഒരു വ്യക്തിത്വത്തിൽ ആകെ ഒരു വൈകൃതം ബാധിക്കുന്നത് കാണാം. അതിൻ്റെ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. മരുന്ന് കഴിക്കുന്നത്
3: കാണിച്ചിട്ടുണ്ടല്ലോ ഡോക്ടർ, കാണിച്ച് മരുന്ന് കഴിക്കണുണ്ട്. അപ്പൊ ഇവ നിർത്തി ഇത് ഉപയോഗിക്കണില്ലായിരുന്നു. ഇപ്പൊ രണ്ടുമൂന്ന് പിള്ളേര് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ഇത് നിർബന്ധിച്ച് കൊടുക്കണെന്ന് തോന്നുന്നു.
1: അല്ല,
3: ഉപയോഗിക്കണുണ്ട്.
1: അപ്പൊ നിങ്ങളെ മകനെ ചികിത്സിക്കുന്ന സൈക്യാട്രിസ്റ്റിനോട് തന്നെ അത് സംസാരിക്കുക.
3: മരുന്ന് തരുമോ ഡോക്ടർക്ക്? അത് കാരണം പേടിയാ.
1: അല്ല, ഇതില് മരുന്ന് മാത്രമല്ല ഇതിന്റെ പരിഹാരം. ഇവന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇവന്റെ കുടുംബാന്തരീക്ഷം, ആ പ്രദേശത്തുള്ള സമൂഹത്തിലെ അന്തരീക്ഷമൊക്കെ വ്യത്യാസം വരണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകളും പ്രാദേശികമായിട്ടുള്ള പല ആളുകളിൽ നിന്നുള്ള മാർഗദർശനങ്ങളും ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ അവന് കിട്ടിയാൽ അവൻ രക്ഷപ്പെടും. അത് നിങ്ങളെ മകനെ ചികിത്സിക്കുന്ന സൈക്യാട്രിസ്റ്റുമായിട്ട് തന്നെ നിങ്ങളൊന്ന് ചർച്ച ചെയ്ത് നോക്കുക. അദ്ദേഹത്തിന് നിങ്ങൾക്ക്

0: മാർഗദർശനം തരാൻ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ.
1: ഡോക്ടർ, അതുപോലെ തന്നെ ഉണ്ടല്ലോ,
0: ആ
1: ഇത് പഠിക്കുക മാത്രല്ല, ശനിയാഴ്ച ആകുമ്പോൾ ഒരു പൈന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ചിട്ട് അവന് ഉറങ്ങുള്ളു, അത്രയും കുടിക്കും.
0: ആ മദ്യപാനം ഇതിനോടൊപ്പം
1: അപ്പൊ ഈ രണ്ടും കൂടി ചെല്ലുമ്പോഴുണ്ടല്ലോ, അവൻ എന്താ നടക്കണേ, എന്താ കാണിച്ചു കൊണ്ടെന്ന് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാ വന്നത്.
0: അതാണ്, അവനും ഉൾക്കാഴ്ചയില്ലാത്ത ഒരവസ്ഥയിലെത്തും എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു മാനസിക രോഗത്തിൻ്റെ ലെവലിലേക്ക് അവനും എത്തുന്നു എന്ന് തന്നെ ചിന്തിക്കുക കേട്ടോ. അതാണ് ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിക്കുക. ഇങ്ങനെയുള്ളവരെയൊക്കെ ചിലപ്പോൾ ആശുപത്രി കിടത്തി തന്നെ ചിലപ്പോൾ ചികിത്സകൾ ആവശ്യമായി വരും. ശരി,
2: അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. എന്തായാലും വിളിച്ചാലും നന്ദി. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ആരോഗ്യപരമായ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്കുണ്ടാവാം, അവരുടെ ഹൃദയത്തിന്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ബി പിക്ക് ഒക്കെ.
0: ഹൃദയം തകരാറ് മാത്രമല്ല സാറേ, ഇപ്പം പറഞ്ഞ കാര്യമില്ലേ, തല മുതൽ കാല് വരെയുള്ള എല്ലാ ശാരീരിക അവയവങ്ങൾക്കും മാനസികമായിട്ടുള്ള അവൻ്റെ കഴിവുകളും ആ ലെവലിലും എല്ലാം തകരാറിലാകും. തകരാറിലാകുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടായിരിക്കില്ല, ക്രമേണ പതുക്കെ പതുക്കെ താളം തെറ്റി പോകുന്നത് പോലെയാകും. ഏകാഗ്രത കുറയും, ശ്രദ്ധിക്കാനുള്ള കഴിവില്ലാതാകും, പഠിത്തത്തിൽ ശ്രദ്ധയില്ലാതാകും, കുടുംബജീവിതത്തിലാണെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം വിള്ളലുകൾ വീണ് തുടങ്ങും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലായി തുടങ്ങും. ഇത് പെരുമാറ്റ വൈകൃതങ്ങൾ. ശാരീരിക വൈകൃതങ്ങളാണെങ്കിൽ തലച്ചോറിൻ്റെ ഘടനയ്ക്കും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വ്യത്യാസം ഉണ്ടാകും. ഹൃദയത്തിന്, ലിവറിന്, ആമാശയത്തിന്, കുടൽ സംബന്ധമായിട്ടുള്ള രോഗം, നാഡീ നരമ്പുകളുടെ തളർച്ച, അങ്ങനെ പല പല വിധത്തിലുള്ള ശാരീരിക വൈകല്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിന് ശാരീരിക വൈകല്യങ്ങൾക്ക് മാത്രം പോയി ചികിത്സിച്ചിട്ട് കാര്യവുമില്ല. ഇത് നിർത്താതെ ശാരീരിക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതാണിപ്പോൾ ഈ അമ്മ പറഞ്ഞത്.
2: ഇവരൊരു സ്വപ്നലോകത്താണോ ജീവിക്കുന്നത് സത്യം പറഞ്ഞു? കാരണം ഇവർ ഈ ഇതിൻ്റെ ഇൻടോക്സിക്കേഷനിൽ, ഇതിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിൽ മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണോ സത്യം പറഞ്ഞു?
0: ആ ഉന്മാദാവസ്ഥയിൽ മറ്റൊരു ലോകത്താണ്. പക്ഷെ ഉന്മാദാവസ്ഥ ഇല്ലാത്ത ഇടവേളകൾ വരുമ്പോൾ അവർക്ക് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കുറയുകയാണ് ചെയ്യുന്നത്. അവർക്ക് ആ എന്താണ് സന്തോഷത്തിനോട്, ഉന്മാദത്തിനോട്, ആ ആഹ്ലാദ തിമിർപ്പിനോട്, ആ സൗഹൃദ ബന്ധങ്ങൾ, അതിനോടൊക്കെയുള്ള താല്പര്യം കൊണ്ടാണ് അവർക്ക് ഇതിലേക്ക് പോകാൻ തോന്നുന്നത്. ഈ ലഹരി കൂടെ ഉണ്ടെങ്കിലേ ഈ സൗഹൃദങ്ങൾ പൂർണ്ണമാവുകയുള്ളൂ, സന്തോഷം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള ചില മിഥ്യാധാരണകൾ എന്നുള്ള വാക്ക് തന്നെ ഞാൻ പറയും, അത് തെറ്റാണ്. ലഹരി വസ്തുക്കളില്ലാതെയും ജീവിതം നന്നായിട്ട്, കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതിന് നമുക്ക് ചുറ്റും ഇപ്പം നോക്കിയാലും ധാരാളം ഉദാഹരണങ്ങൾ കാണാം.
2: ഇതിപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടവേളകളിൽ ഒക്കേഷണലി ഡ്രിങ്കിങ് ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന പോലെ ഇടവേളകൾ ഒക്കെ കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ ശരിക്കൊരു അടിമ അതല്ലെങ്കിൽ അഡിക്ഷൻ ലെവലിലേക്ക് പോകാൻ ഇടയുണ്ടോ?
0: തീർച്ചയായിട്ടും ഇടയുണ്ട്. കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവൻ്റെ പ്രവണത തന്നെ സന്തോഷവും സംതൃപ്തിയും ഉന്മാദവും ഒരു അത് തേടിപ്പോകുന്നതാണ്. എല്ലാത്തിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കണം, വിജയിക്കണം, സന്തോഷത്തിലേക്ക് എത്തണം. അപ്പോൾ പലപ്പോഴും ഞാൻ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിൽ വരുമ്പോൾ അതിനെല്ലാം പല തടസ്സങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള തടസ്സങ്ങൾ, അത് കാലാവസ്ഥ മൂലമാകാം, സാമ്പത്തിക കാര്യങ്ങളിലാകാം, ഔദ്യോഗിക കാര്യങ്ങളിലാകാം, കുടുംബ ബന്ധങ്ങളിലാകാം, ചെറുതും വലുതുമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളും ചെറിയ ചെറിയ നിരാശകളും പോലും കൈകാര്യം ചെയ്യാനുള്ള വൈകാരിക പക്വതയില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ആ വൈകാരിക പക്വത ഉണ്ടാകണമെങ്കിൽ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു എന്താ ഇമോഷണൽ ഇമ്മ്യൂണൈസേഷൻ, വൈകാരികമായിട്ട് അവരെ പ്രാപ്തരാക്കണം. അതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ എപ്പോഴും കാണാറുള്ളത്.
2: ഇത് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ അറിയാതെ പോകുന്നു. അപ്പോൾ എങ്ങനെ പോയി, കുറച്ച് മുമ്പേ വിളിച്ച ഒരു അമ്മ പറഞ്ഞ പോലെ തൻ്റെ മകൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അവനതിന് അഡിക്റ്റായി അടിമയായി മാറിയെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെ അമ്മയ്ക്ക് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് തിരിച്ചറിയാനാകും?
0: നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും

0: നിത്യജീവിതത്തിൽ പതിവായി കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഒരു സഹചാരിയുടെ, പ്രത്യേകിച്ചും കുടുംബത്തിലുള്ള ഒരാളിൻ്റെ മുഖത്തെ ഭാവം ഒന്ന് മാറിയിരുന്നാൽ, സംസാരിക്കുന്ന രീതിയിലൊരു ചെറിയ വ്യത്യാസം വന്നാൽ, ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ കാണാം, അപ്പോൾ മനസ്സിലാകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉള്ള കുടുംബപരമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തുടങ്ങാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കുക, തുടങ്ങിക്കഴിഞ്ഞാൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ നിരുത്സാഹപ്പെടുത്തലിൻ്റെ ഭാഗത്ത് കുടുംബാംഗങ്ങളും പ്രാദേശിക നേതൃത്വവും പരാജയപ്പെടുമ്പോഴാണ്, അതായത് നമ്മുടെ പരാജയം കൊണ്ടാണ് പലരും ലഹരി വസ്തുക്കൾക്ക് അടിമയാകുന്നത് എന്നാണ് നമ്മൾ സമൂഹം മനസ്സിലാക്കാറുള്ളത്. നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു പരാജയമാണത് ജനം ഈ ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നത്.
1: ഇതിൻ്റെ നമുക്ക് ഒരു സ്റ്റേജ് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷൻ സ്റ്റേജ്, ഉന്മാദാവസ്ഥ, അത് കഴിഞ്ഞ ഒരു വിഡ്രോവൽ സ്റ്റേജ് എന്ന് പറഞ്ഞ് ഒന്ന് അനുഭവപ്പെടാറില്ലേ ഈ അടിമയാകുന്നവർക്ക്?
0: പല സ്റ്റേജുകളുണ്ട്, ഇത് തുടങ്ങുന്നതിന് സ്റ്റേജുകളുണ്ട്. പിന്നെ ഈ ശരീരത്തിലെ രക്തവും തലച്ചോറും മറ്റ് ശാരീരിക അവയവങ്ങളും ഒക്കെ ലഹരി വസ്തുക്കൾ, അതിപ്പോൾ കഞ്ചാവാണെങ്കിലും മദ്യമാണെങ്കിലും ഈ പറഞ്ഞ MDMA ഏത് ലഹരി വസ്തുവാണെങ്കിലും അത് രക്തത്തിൽ ഒരു അളവിന് മുകളിലുണ്ടെങ്കിൽ ശരീരം ആ ലഹരി വസ്തുവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തന ശൈലി തുടരുന്നത് അവർക്ക് കംഫർട്ടബിളായിരിക്കും. കണ്ടു നിൽക്കുന്നവർക്ക് അരോചകമായി ആണെങ്കിലും ലഹരിയിൽ മുമ്പോട്ട് പോകുന്ന ആളിന് അത് കംഫർട്ടബിളായിരിക്കും. അപ്പോൾ ഈ ലഹരിയിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പിന്മാറ്റ ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ആ പിന്മാറ്റ ലക്ഷണങ്ങൾ ചിലർക്ക് ഉറക്കക്കുറവ്, ദേഷ്യം കൂടുതൽ, കൈക്ക് വിറവൽ, വിശപ്പില്ല, ഛർദ്ദില, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മുതൽ ഗുരുതരമായിട്ടുള്ള എന്താ ഫിറ്റ്സ് വരുന്നത് പോലെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെല്ലാം ഇപ്പോഴത്തെ കാലത്ത് അതിവിദഗ്ധമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്താൽ ആ പിന്മാറ്റ ലക്ഷണങ്ങൾ ഗണ്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും. അതിനോടൊപ്പം സപ്പോർട്ടീവ് കൗൺസിലിങ്ങും മരുന്നുകളും എല്ലാം ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും.
1: സാധാരണ എങ്ങനെയാണ് ഇവർക്ക് ഇതിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ? നമ്മൾ തെറാപ്പി, മെഡിക്കേഷൻ, ഇങ്ങനെയാണോ ആ പ്രോസസ്സ് എങ്ങനെ പോകുന്നത്? അതോ കൗൺസിലിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഒരാളെ നല്ല വാക്ക് പറഞ്ഞതെന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ?
0: ഇതിന് സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കോടും ചിട്ടയോടും പോവുകയാണെങ്കിൽ 6 ഘട്ടങ്ങളാണ്. ആദ്യം നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളെ കണ്ടെത്തുക. രണ്ടാമത്തെ ഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾക്ക് പ്രചോദനങ്ങൾ കൊടുക്കുക. മൂന്നാമത്തെ ഘട്ടത്തിൽ അയാൾക്ക് പിന്മാറ്റ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അതിൽ നിന്ന് പുറകോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ ചികിത്സാ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ഘട്ടം വരുമ്പോൾ അയാൾക്ക് കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു സപ്പോർട്ട് വേണം, സോഷ്യൽ നെറ്റ്വർക്ക് സപ്പോർട്ട്. അഞ്ചാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ വീണ്ടും അയാൾ ഉപയോഗിക്കാത്ത ഒരു ജീവിത രീതിയിലേക്ക് അയാളെ കൊണ്ടുപോകണം. അയാൾ തനിയെ വിചാരിച്ചാൽ പറ്റില്ല, അതിനൊക്കെ ഗൈഡൻസ് കൗൺസിലിങ്ങും ഒക്കെ വേണ്ടി വരും. ആറാമത്തെ ഘട്ടം വരുമ്പോൾ അയാൾ സ്വയം അയാളുടെ ജീവിത രീതി അടിസ്ഥാനപരമായിട്ട് തിരുത്തിയെടുക്കണം. ഇത് ഈ 6 ഘട്ടങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ എളുപ്പമാണ്. ഇത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഈ വ്യക്തി സഹകരിക്കണം, സമൂഹത്തിൽ നിന്ന് അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ സഹകരിക്കണം, ചികിത്സാ കേന്ദ്രത്തിനും ചികിത്സകർക്കും അതിനുള്ള മനോഭാവം ഉണ്ടാകണം. ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വരണമെങ്കിൽ കുറച്ച് ശ്രമകരമാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം വിജയിക്കുന്നു എന്ന് നോക്കിയാൽ അതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ പലരും പല വിധത്തിൽ പറയും.
1: ഇതിൽ ശരിക്കും നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ്സ് അങ്ങനെയുണ്ടോ? സാധാരണ മറ്റേ HIV നമ്മൾ പോസിറ്റീവ് സ്പീക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ ഇവരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ നിലവിലുണ്ടോ?
0: ഒരുപാട് സപ്പോർട്ടീവ് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ എനിക്കും ഉണ്ട് അതുപോലെ ഒരു ഗ്രൂപ്പ്. ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള റിക്കവേർഡ് അഡിക്ട്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ 5 വർഷം, 10 വർഷം, 15 വർഷം ഒക്കെ ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതെ സുഖമായി, ശാന്തമായി, സമാധാനമായി ജീവിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഞാനും എനിക്കും ഉണ്ട്. ഞാൻ ആ അവരുമായിട്ട് ആഴ്ചയിലൊരിക്കൽ തമ്മിൽ കാണാറുണ്ട്. അവരോടൊത്ത് വിനോദയാത്രകൾ അവർ പോകാറുണ്ട്. അവരുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം വളരെ ആഘോഷപൂർവ്വം നടക്കാറുണ്ട്. ഇതെല്ലാം നടക്കുന്നതാണ്. പക്ഷേ ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രാധാന്യം

0: ധാന്യം കിട്ടില്ല. ഇവിടെ വരുന്നത് ഈ മുൻനിരയിൽ വരുന്ന പത്രവാർത്തകളും അതിലേക്കൊക്കെ അപ്പോൾ ഒരു ശ്രദ്ധ വരും. ഒരു റോഡപകടം അത് ലഹരി മൂലമായിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ഒരാഴ്ച അതിനെക്കുറിച്ചായിരിക്കും ചർച്ച. അത് കഴിഞ്ഞ് അത് പോയി മറ്റൊരു വാർത്ത വരുമ്പോൾ ഈ ഇതിൽ ഉണ്ടായിരുന്ന വാദിയും പ്രതിയും സാക്ഷിയും കുടുംബാംഗങ്ങളും ഒക്കെ അപ്രത്യക്ഷരാകുകയാണ്.
1: ശരിക്കും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം മറ്റു വലിയ വ്യാധികൾക്കും ഇടയാക്കാം അല്ലേ? ക്യാൻസർ മുതൽക്ക് ഡിപ്രഷൻ, മറ്റ് ഇൻഫെക്ഷൻസ്,
0: ശാരീരിക രോഗങ്ങൾ എല്ലാം ഉണ്ടാകാനുള്ള പ്രധാന ഒരു കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒട്ടും ഇല്ലാതാവുകയാണെങ്കിൽ ഇവിടുത്തെ ആശുപത്രികളിലെയും ഡോക്ടർമാരുടെയും ജോലി ഗണ്യമായി കുറഞ്ഞു പോകും.
1: അങ്ങനെ ഒരു ഭീഷണിയുണ്ട്.
0: അതെ,
1: എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല.
0: അതെ അതെ അതെ അതെ അല്ല, ഞാൻ പറഞ്ഞത് ഈ രോഗങ്ങളുടെ, ശാരീരിക രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അത് പുകയിലയാകട്ടെ, മദ്യമാകട്ടെ, കഞ്ചാവാകട്ടെ, ഈ തരം MDMA പോലെയുള്ള വസ്തുക്കളാകട്ടെ, ഇത് ഒരു പ്രധാന കാരണമാണ്.
1: ശരിക്കും നമുക്ക് ഇത്തരം ഗ്രൂപ്പുകളുടെ സഹായം തേടുകയാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വിഷമിക്കുന്ന കുറച്ച് മുമ്പ് ഒരു അമ്മ വിളിക്കുകയുണ്ടായല്ലോ, അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്.
0: അവരെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം അവർക്കൊരു പ്രചോദനം കിട്ടണം, നിർത്താൻ സാധിക്കും എന്നുള്ളതിന് ഈ നിർത്തിയ ഒരു ഉദാഹരണമാകാൻ സാധിക്കും. പക്ഷെ അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു സ്ട്രക്ചറും ഒരു ഒരു ഘടനയും ഒരു നേതൃത്വവും ഇല്ലെങ്കിൽ അവിടെയൊക്കെ താളം തെറ്റും. കാര്യത്തിൽ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ ധാരാളം പേരുണ്ട് ലഹരി വസ്തുക്കളിലേക്ക് ചെന്നെത്തുന്ന. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് അഡിക്ഷൻ, ഇത് തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരാണ് ഈ അമിതമായ ഉന്മാദവും സന്തോഷവും തേടിപ്പോകുന്നതിൽ നല്ലൊരു വിഭാഗവും.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
0: ഓ

0: പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുവരെ ലഹരി വസ്തുക്കളുടെ അടിമത്തം, അതേക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. മറ്റൊരു വിഷയം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിവാഹവും മാനസിക ആരോഗ്യവും എന്നുള്ളതാണ്. എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു വിവാഹ ബന്ധങ്ങളുടെ വിജയത്തിന് മാനസികാരോഗ്യം?
1: അടിസ്ഥാനപരമായി മാനസിക ആരോഗ്യമില്ലാത്ത അവർ തമ്മിലുള്ള വിവാഹം, ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പങ്കാളിയുടെ മാനസികാരോഗ്യക്കുറവ് ഒരുപക്ഷെ അവർക്ക് പരസ്പരം പൂരകങ്ങളായി ജീവിക്കാൻ സാധിക്കും. പക്ഷെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഈ പരസ്പരം പൂരകങ്ങളാകാൻ സാധിക്കാതെ വരുമ്പോഴും രണ്ടു പേരിലും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് കാണാം. ഇത് സർവസാധാരണമാണ്. പക്ഷേ ഇതിനൊരു എന്താ ഒരു ഓട്ടോ കറക്ഷൻ പ്രോഗ്രാമുണ്ട്. ഓട്ടോ കറക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യം പരസ്പരം അറിയുക, മനസ്സിലാക്കുക. രണ്ടാമത്തെ ഈ മനസ്സിലാക്കുന്നതിന് രണ്ടോ മൂന്നോ വർഷം വേണ്ടി വരും. രണ്ടാമത്തെ ഘട്ടം പരസ്പരം ഒരു ധാരണയിലെത്തുക, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. മൂന്നാമത്തെ ഘട്ടം ജീവിതം ആസ്വദിക്കുക. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ സാധിച്ചാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പരസ്പരം അവർക്ക് പല ധാരണകളിലും എത്താൻ പറ്റും. ആ ധാരണയിലെത്തിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം ആസ്വാദ്യകരമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല.
0: ഈ ഡോക്ടർ, ഈ അറിയുക എന്ന് പറഞ്ഞപ്പോൾ പ്രീ മറൈറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചൊന്നല്ല ഉദ്ദേശിച്ചത്?
1: അല്ല, വിവാഹം അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ ഇതിൽ പറയുകയാണെങ്കിൽ ലിവിങ് ടുഗദർ, ഒരുമിച്ച് ഒരു മുറിയിൽ താമസിച്ച്, ഒരു കട്ടിലിൽ കിടന്നുറങ്ങി, ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരുമിച്ചിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് പോകുമ്പോഴേ ഒരു പങ്കാളിയെ മറ്റേ പങ്കാളിക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
0: നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? നമസ്കാരം, പരസ്പര മാനസികാരോഗ്യ പരിപാടിയാണ്. ആ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ എസ് ഡി സിംഗ് ആണ്, സീനിയർ സൈക്യാട്രി കൺസൾട്ടന്റ് ആണ്. പറയുന്നത് നേരെ കേൾക്കുന്നില്ലല്ലോ, ഒന്ന് ഉറക്കെ പറയാമോ? എന്തിന്റെ പ്രശ്നമുണ്ട്? പാർക്കിൻസൺസ് അസുഖം. ക്ലിയർ ആവുന്നില്ല താങ്കൾ പറയുന്നത്, അതുകൊണ്ടായിരിക്കുമോ? അപ്പൊ ഇപ്പൊ പ്രയാസം എന്താണ്? അദ്ദേഹത്തിന് പാർക്കിൻസൺസ് അസുഖം ഉണ്ടെന്നാണ് മനസ്സിലായത്.
1: പാർക്കിൻസൺസ് അസുഖത്തില് ശരീരത്തിന് വിറവല് പോലെ ഉണ്ടാകും, മസിലുകൾക്കെല്ലാം കട്ടി കൂടും, ചിന്താ കുഴപ്പങ്ങൾ, ചിന്താ വൈകല്യങ്ങൾ ഉണ്ടാകും, ഏകാഗ്രത കുറയ്ക്കും. അത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്.
0: വിഷാദ രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്,
1: വിഷാദവും ഉന്മാദവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇതേ ഈ ആളിൻ്റെ പ്രായം അറിയുകയാണെങ്കിൽ കൂടുതൽ പറയാം. ഇത് നന്നേ ചെറുപ്പത്തിലേ തുടങ്ങുന്നവരാണെങ്കിൽ ചികിത്സകൾ കൊണ്ട് നല്ലൊരു പരിധി വരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രായാധിക്യമായതിന് ശേഷമാണ് പാർക്കിൻസൺസിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് പാർക്കിൻസൺസ് രോഗങ്ങളും കാണാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് കൃത്യമായിട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ പറഞ്ഞു തരാൻ പറ്റും.
0: ഒരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത് അല്ലേ, സൈക്യാട്രിസ്റ്റിനെ അല്ല?
1: ഒരു ന്യൂറോളജിസ്റ്റിനെയും പെരുമാറ്റ വൈകൃതങ്ങളും ചിന്താ വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയും. പാർക്കിൻസൺസ് ഇവർ രണ്ട് കൂട്ടരും കൂടെ ചേർന്നാണ് ചികിത്സിക്കാനുള്ളത്.

0: ദേഷ്യം വരുന്നതുണ്ടല്ലോ, ദേഷ്യം വരുന്ന പെട്ടെന്ന്. എന്ത് സാറേ
1: ദേഷ്യം വരുന്നു പെട്ടെന്ന്, അതെന്തുകൊണ്ടാണ്?
2: അത് ഈ പാർക്കിൻസൺസ് ഉള്ള ആൾ തന്നെയാണ് ആണ് ഈ ചോദിക്കുന്നത്?
0: അതെ.
2: ആ, അപ്പോൾ നിങ്ങളുടെ ഈ കൈയും കാലിൻ്റെയൊക്കെ ചലനശേഷിയിൽ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലമാണ് കുറച്ച് ദേഷ്യം ഉണ്ടാകുന്നത്. അതും നിയന്ത്രിക്കാനുള്ള ചില മരുന്നുകളുണ്ട്. അതും ആ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് സംസാരിച്ചാൽ മതി, അത് നിയന്ത്രിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര വയസ്സായി? 75. അപ്പോൾ അത് ആ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുക കേട്ടോ. അതിന് മാർഗങ്ങളുണ്ട് ഇപ്പോൾ. ശരി,
1: ഓക്കെ, വിളിച്ചാൽ നന്ദി. നമ്മൾ പറഞ്ഞു വന്നിരുന്നെങ്കിൽ വിവാഹവും മാനസികാരോഗ്യവും തമ്മിലുള്ള
2: അതെ
1: ബന്ധത്തെക്കുറിച്ചായിരുന്നു. വേണമെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് മറ്റൊരു കോൾ കൂടി വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?
2: എങ്ങനെ? കുട്ടികളില്ല, കുട്ടികളില്ലാതെയുള്ള ജീവിതം.
1: ലിവിങ് ടുഗദർ, കുട്ടികളില്ലാത്തത് നല്ലതല്ലേ?
2: അല്ല, അത് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ അവരവരാണ് തീരുമാനിക്കേണ്ടത്. കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതിന് നമ്മൾ പൊതുവായിട്ടൊരു അഭിപ്രായം പറയുന്നത് അദ്ദേഹം പറഞ്ഞ അത് നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ടൊരു ഉത്തരം നല്ലതാണെന്നും ചീത്തയാണെന്നും രണ്ടും പറയാൻ പറ്റില്ല. അല്ല, അത് നമുക്ക് ഈ വേദിയിൽ നമുക്ക് ആ ഒരു വിഷയം പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, സത്യമല്ലെന്നും അസത്യമാണെന്നും ഞാൻ പറഞ്ഞില്ല. നമുക്ക് കുട്ടികൾ വേണോ വേണ്ടെന്ന് ദമ്പതികളാണ് തീരുമാനിക്കാനുള്ളത്. നമുക്ക് രണ്ടുപേർക്കും
1: ഓക്കെ, നമുക്ക് അത് പിന്നെ ചർച്ച ചെയ്യാം. എന്തായാലും വിളിച്ചതിൽ നന്ദി. ഓക്കെ, പരിപാടികൾക്കും. അപ്പോൾ നമ്മൾ മാനസികാരോഗ്യവും വിവാഹവും എന്നുള്ള, ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് കോംപ്ലിമെൻ്ററി ആയി, മറ്റൊരു വ്യക്തിക്ക് മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ വിവാഹം
2: പരസ്പര പൂരകങ്ങളായിട്ട് പോകാൻ
1: സാധിക്കും.
2: അങ്ങനെ ആ മാനസിക ആരോഗ്യമുള്ള വ്യക്തി വിചാരിക്കണം. പക്ഷേ അതിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ആയി കഴിയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ പരസ്പര പൂരകങ്ങളാകാനുള്ള ശ്രമമല്ല നടക്കുന്നത്, ഉടനെ അത് കോടതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. എന്തിനാണ് ഒരാൾ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് മുതൽ നോക്കുമ്പോൾ അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണോ, അതോ അതിൽ താല്പര്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സമ്പദ്ഘടനയെ ഉദ്ദേശിച്ചിട്ടാണോ, മേൽഗതിയെ ഉദ്ദേശിച്ചിട്ടാണോ, അതോ ശാരീരിക ഘടന ഉദ്ദേശിച്ചാണോ, ആ വിവാഹം എന്തിനായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ഇതെല്ലാം പറയുമ്പോൾ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇതിലുള്ള. അവിടെ രണ്ട് പേരുടെയും മാനസികാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും അവരുടെ ദർശനങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും എല്ലാം ഇതിൽ പ്രധാനമാണ്.
1: നമ്മളുടെ നാട്ടിൽ യൂണിവേഴ്സൽ മാരേജ് എന്ന് പറഞ്ഞ പോലെ പ്രായപൂർത്തിയായാൽ എല്ലാവർക്കും കല്യാണം കഴിക്കാം, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവിടെ മാനസികാരോഗ്യത്തിൻ്റെ ചിത്രം വരുന്നേയില്ല. മാനസികാരോഗ്യം എത്ര തകരാറിലായാലും വിവാഹം കഴിക്കാൻ അതൊരു തടസ്സമാകാത്തൊരു നാടാണ് നമ്മുടെ ഇതെന്ന് പറയേണ്ടി വരും.
2: അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ പരസ്പര പൂരകങ്ങളാണെങ്കിൽ മാനസിക രോഗമുള്ളവരെ വിവാഹം കഴിക്കാൻ തയ്യാറായി വരുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എനിക്കെൻ്റെ പങ്കാളിയെ വേണ്ട എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നവരുമുണ്ട്. കോടതിയിൽ പോകാതെ ഡോക്ടർമാരെടുത്ത് കൊണ്ടുവന്ന് വർഷങ്ങളോളം ചികിത്സിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഇത് അവിടെ ഈ രണ്ട് പേരുടെ തമ്മിലുള്ള ഒരു
1: വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു.
2: വ്യക്തികളെ ആശ്രയിച്ച്
1: ഒരു കാലത്ത് ഒരുപക്ഷെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ പ്രതിവിധിയായിട്ടും വിവാഹത്തെ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു.
2: അല്ല, അതിപ്പോഴും ഉണ്ട്. അതാ ഞാൻ പരസ്പര പൂരകങ്ങൾ എന്നുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചത്. ഇപ്പം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലോ. അങ്ങനെ വരുമ്പോൾ രണ്ട് പേര് ഒരുമിച്ച് കൂടുന്നു. കഴിവും അറിവും എല്ലാം സമദൂരമാകണമെന്നില്ല. പരസ്പരം പങ്കുവച്ചും പരസ്പരം ആശയവിനിമയം നടത്തിയും ഇവിടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ആശയവിനിമയവും എല്ലാം

0: ഉണ്ടെങ്കിൽ പരസ്പര പൂരകങ്ങളാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ആശയവിനിമയങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, സ്ഥാപിത താല്പര്യങ്ങളുണ്ട് കൂടുതലായി വരുമ്പോൾ, പിന്നെ ഇതിൽ ബന്ധുമിത്രാദികൾക്ക് മാനസിക രോഗങ്ങളുണ്ടെങ്കിലും അത് ഈ രണ്ടു പേർക്കും തകരാറില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. ഈ അമ്മായി അമ്മയ്ക്കോ അമ്മായി അപ്പനോ ഭർത്താവിൻ്റെ രണ്ട് ഭാഗത്തു നിന്നുള്ള ബന്ധുമിത്രാദികളിലുള്ള ചില മാനസിക രോഗ പ്രശ്നങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്.
1: ഇപ്പോൾ കുറച്ച് മുമ്പേ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ടായി, ഇപ്പോൾ ലിവിങ് ടുഗദർ പോലെ മാരേജ് അല്ലെങ്കിൽ കല്യാണം വിവാഹം വേണമോ എന്ന്. ശരിക്കും നമുക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ, ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തള്ളി പറയാൻ കഴിയില്ലല്ലോ. വിവാഹം പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, കാരണം മാത്രമല്ല അടുത്തൊരു തലമുറ വരിക എന്നുള്ളൊരു ധർമ്മം കൂടി വിവാഹത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിവാഹത്തെ അങ്ങ് തള്ളി പറയാൻ കഴിയില്ല. ശരിക്കും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചൊന്ന് പറയാമോ, ശരിക്കും ഇത്തരം ചോദ്യങ്ങൾ വരാതിരിക്കാൻ. കാരണം വിവാഹം വേണമോ അത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് എന്ന് പറയാൻ പറ്റും.
0: അല്ലാതെ പോസിറ്റീവ് ഇമ്പാക്റ്റായിട്ട് ഇതിന് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സമൂഹത്തിന് സാമൂഹ്യ നിയമങ്ങളുമുണ്ട്, രാജ്യത്തിലെ നിയമങ്ങളുമുണ്ട്. സാമൂഹ്യ നിയമങ്ങൾ അലിഖിതമാണ്, പക്ഷേ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ അലിഖിത നിയമങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും. കാര്യം ഇതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റും ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണിത്. മറിച്ച് ആ രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിൽ മാത്രം എടുക്കുമ്പോഴാണ് അത് ലിവിങ് ടുഗദർ എന്നുള്ള ഒരു ചെറിയ കാര്യത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നത്. അതിനൊരു ബൃഹത്തായിട്ടുള്ളൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം അവിടെ ഇല്ലാതെ വരുന്നത്. പക്ഷെ ഒരു പക്ഷേ ചരിത്രമാണ്, കാലം കഴിയുമ്പോൾ എങ്ങനെ ഡെവലപ്പ് മാറി വരുമെന്ന് നമുക്ക്.
1: പക്ഷെ നമുക്ക് വിവാഹം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക പരിസരത്ത് അത് രണ്ട് വ്യക്തികൾ മാത്രം തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അത് രണ്ട് കുടുംബങ്ങൾ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിനും അതിൽ വലിയൊരു റോളുണ്ട്.
0: അതായിരുന്നു പണ്ട്, ഇപ്പം അത് മാറ്റണമെന്നാണ് ഒരു വിഭാഗം പറഞ്ഞു വരുന്നത്. അതാണ് ഈ ലിവിങ് ടുഗദറിലേക്ക് പോകാൻ.
1: പക്ഷേ ഒരു കുടുംബത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ സുരക്ഷിതത്വം വ്യക്തികൾക്ക് അത്തരം ലിവിങ് ടുഗദറിൽ കിട്ടുമോ?
0: കിട്ടുമോ ഇല്ലെന്ന് ചോദിച്ചാൽ കാലം അനുസരിച്ചിരിക്കും.
1: അതുപോലെ ഒരു ഇമോഷണൽ സപ്പോർട്ട്,
0: അതൊക്കെ രണ്ടുപേരും മാത്രമാകുമ്പോൾ കുറവായിരിക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വേണമെങ്കിൽ അതിനൊരു സോഷ്യൽ റെക്കഗ്നീഷൻ വേണം. സോഷ്യൽ റെക്കഗ്നീഷൻ ഒരു അംഗീകാരം വേണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളൊരു സപ്പോർട്ടും ഒക്കെ വേണം എന്നുള്ളതാണ് പൊതുവായിട്ട് മനുഷ്യൻ തീരുമാനിച്ചിട്ടുള്ള, യുഗങ്ങളായിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വളരെ വേഗത്തിലുള്ളൊരു മാറ്റത്തിനോട് വിയോജിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാനും ചിന്തിക്കാറുണ്ട്.
1: തീർച്ചയായും, മാത്രമല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഴയടുപ്പം, ബന്ധം, ഇൻറ്റിമസി എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുന്നതും വിവാഹത്തിലല്ലേ നടക്കും?
0: അല്ല, ഇതെല്ലാം മാനസിക ആരോഗ്യത്തിനെ ആശ്രയിച്ചിരിക്കും. ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് വരുന്ന മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ അറൗണ്ട്. കുടുംബാംഗങ്ങളുടെ മാനസികാരോഗ്യവും ഇതിൽ പലപ്പോഴും ഒരു പ്രശ്നമാകാറുണ്ട്. അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കോ ഒക്കെ ഉള്ള ചില മാനസിക പ്രത്യേകതകൾ മൂലം ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരാളിൻ്റെ പിതാവ് അഡിക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം വിവാഹമോചനത്തിലേക്ക് പോയ കഥ എനിക്കറിയാം.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വരാം ഡോക്ടർ. ഹലോ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ ഡോക്ടർ.
2: സംശയം ചോദിക്കുമ്പോഴേ ഡോക്ടർ സാറിനോട്
0: ചോദിച്ചോളൂ.
2: ഈ കാലത്ത് മുതൽ വൈകുന്നേരം വരെ യാതൊരു കുഴപ്പമില്ല, വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഒന്നര അടിക്കണമെന്നൊരു തോന്നൽ വരുന്നുണ്ട്, അതെന്താണ് സാറേ?
0: ആ തോന്നൽ വരുന്ന വഴി ഏതാണെന്ന് നോക്കിയാൽ മനസ്സിലാകും.
2: സാറേ, എനിക്കൊരു കടയിലാണ് പണി. കാലത്തൊന്നും യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. വൈകുന്നേരം ഒരു 6 മണിയായി കഴിയുമ്പോൾ ഒരു ചെറിയ തോന്നലാണ്.
0: അപ്പൊ ഈ രാവിലെയും വൈകുന്നേരം കുഴപ്പമില്ല എന്നുള്ള വാക്കാണ് നിങ്ങൾ ഉപയോഗിച്ചതോ? വൈകുന്നേരം ആകുമ്പോ അപ്പൊ എന്തോ ഒരു കുഴപ്പം ഉണ്ടാകുന്നുണ്ടല്ലോ അവിടെ, അതല്ലേ ഈ 1.5 അടിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ ആ കുഴപ്പം എന്താന്നുള്ളത് നമുക്ക് കണ്ടെത്തണം.
2: ആ
0: അതൊന്നും കണ്ടെത്തണമെങ്കിൽ ഒരു പക്ഷേ തനിയെ നോക്കിയേ കണ്ടെത്താൻ പറ്റില്ല, ആരുടെയെങ്കിലും വിദഗ്ധരുടെ ഒരു അഭിപ്രായം കൂടെ തേടുക. എന്താ ആ കുഴപ്പം എന്നുള്ളത്? വൈകുന്നേരം ആകുമ്പോൾ കുഴപ്പം, രാവിലെ കുഴപ്പമില്ല അല്ലേ? അപ്പൊ ആ കുഴപ്പം നമുക്കൊന്ന് കണ്ടെത്തിയാൽ അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഒന്നുകിൽ രാവിലെ

0: രണ്ടെണ്ണം അടിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ വേണ്ടാന്ന് വയ്ക്കാം.
1: അത് ചിലപ്പോ കുറച്ച് ദിവസമൊക്കെ അധികം നാൾ നിർത്തി വെക്കും.
0: ആ, നിർത്തിയിട്ട് കുഴപ്പമൊന്നും പറ്റി, നിർത്തിയിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ.
1: ഇല്ല.
0: ആ, അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചർച്ചയുടെ ആദ്യം പറഞ്ഞത്, ഈ നിയന്ത്രിച്ച് വല്ലപ്പോഴും എന്നുള്ള ആ ഒരു ചിന്ത ഒരു ആരോഗ്യകരമായിട്ടുള്ള ചിന്തയാണോ അല്ലേ എന്നുള്ളത് തനിയെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതില്ലാതിരുന്നാലും രാവിലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അപ്പോൾ നമുക്ക് ജീവിതം മുഴുവൻ അങ്ങനെ അങ്ങ് പോയാൽ പോരെ. അത് മതി, ശരി, ഓക്കെ, താങ്ക് യു.
2: ഒരുപക്ഷെ ഈ കുഴപ്പം നമ്മൾ ഒഴിവാക്കാനായി സ്ഥിരം കഴിക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ അടിമത്തത്തിലേക്ക് പോകാൻ
0: സാധ്യതയുണ്ട്.
2: അതെ,
0: ആ കുഴപ്പം എന്ന് പറയുന്നതാണ്
2: ഒരു എർജാണ് അല്ലെ, ഒരു ആഗ്രഹം.
0: അടിസ്ഥാനപരമായിട്ട് അറിവില്ലായ്മ കൊണ്ടല്ലേ അതുണ്ടാകുന്നത്? കൃത്യമായിട്ട് ഇത് ഈ രാസവസ്തു ഇത് അപകടമാണ്, മദ്യം കഞ്ചാവ് എന്ത് രാസവസ്തു ആകട്ടെ ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് വളരെ ചെറുപ്പത്തിലെ മനസ്സിൻ്റെ ഉള്ളിൽ എത്താത്തത് കൊണ്ടല്ലേ? ഈ അറിവ് എവിടുന്ന് കിട്ടും? സ്കൂളിൽ നിന്ന് കിട്ടില്ല, ഇത് വളരുന്ന വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അവിടെ അച്ഛൻ അമ്മ മുതിർന്ന സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഇവരൊക്കെയാണ് മാതൃകയാകുന്നത്.
2: നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി ഇന്ന് സംസാരിക്കണം. ഡോക്ടർ എസ് ഡി സിംഗ് ആണ്, സംശയം ചോദിച്ചോളൂ.
3: നമുക്ക് ഒരു മകനുണ്ട്.
0: ഓ, എത്ര വയസ്സായി?
3: നമസ്കാരം സാറേ.
0: ഏ,
3: ഹലോ, നമസ്കാരം.
0: ആ, നമസ്കാരം, നമസ്കാരം.
3: ആ സാറേ, നമുക്കൊരു ഒരു മകനുണ്ട്.
0: ഓ, പറഞ്ഞോളൂ.
3: പിള്ളേ ഇപ്പൊ 34 വയസ്സുണ്ട്.
0: 34 വയസ്സ്? ആ,
3: 34 വയസ്സുണ്ട്. പിള്ളി വിവാഹം കഴിച്ചിട്ടില്ല.
0: ആ,
3: സർക്കാർ ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ ജോലി ഇപ്പൊ 11 മാസമായിട്ട് കിട്ടി. ഇപ്പൊ പുള്ളിക്ക് വിവാഹം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് പുള്ളി സൈക്കാട്രിസ്റ്റിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ ജോലിയുണ്ട്, അപ്പൊ പല വിവാഹങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു സംശയം, ഇനിയിപ്പൊ ഈ വിവാഹം ഇങ്ങനെ ഇത്ര ഒരു 10-15 വർഷമായി ും മരുന്ന് ഇതൊക്കെ കണ്ടിന്യൂട്ട് കഴിക്കുന്നു. ഇപ്പൊ ജോലിയായി, PSC പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പുള്ളിക്ക് ഇങ്ങനെ വിവാഹം ആലോചിക്കാണ്ട് പുള്ളിക്കും കിട്ടണമെന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആ വിവാഹം കഴിക്കുന്നതുകൊണ്ട്
0: അല്ല, വിവാഹം കഴിക്കുന്നതുകൊണ്ട് യാതൊരു തകരാറുമില്ല. പക്ഷേ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും കൂടെ ഇത് അറിഞ്ഞിരിക്കണം, ആ പെൺകുട്ടിക്കും ഇത് മനസ്സിലാകണം. അതുകൊണ്ട് തകരാറൊന്നും ഇല്ല എന്ന് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ബോധ്യം വന്ന് എല്ലാവരും കൂടെ ചേർന്നൊരു വിവാഹം നടത്തുകയാണെങ്കിൽ അതിൽ ഒരു അപാകതയും ഇല്ലെന്ന് മാത്രമല്ല, അതൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു സഹായം കൂടെ ആകും. അതിപ്പോൾ അയാളെ അതിന് പ്രാപ്തനാക്കിയെടുക്കാൻ, അയാൾക്ക് ആ ഒരു തരത്തിലേക്ക് ചിന്തിച്ചെടുക്കാൻ ഒരു പക്ഷേ അല്പം ഒരു കൗൺസിലിങ്ങോ ഗൈഡൻസോ ഒക്കെ കൂടെ വേണ്ടി വരും. അങ്ങേർക്ക് മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ ആരാണ്? ആ ഡോക്ടറോട് തന്നെ നിങ്ങൾ സംസാരിച്ച് നോക്കൂ കേട്ടോ.
3: ഡോക്ടർ നമ്മൾ കൊണ്ടാണല്ലോ സാറേ. ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു മരുന്ന് കഴിക്കുന്ന വ്യക്തി നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ
0: അല്ല, നമുക്കിത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ചികിത്സിക്കുന്ന സൈക്യാട്രിസ്റ്റുമായിട്ട് സംസാരിക്കുക. കാര്യം അപ്പാവിൻ്റെ മാനസിക അവസ്ഥ എന്താണെന്നും വിവാഹം കഴിക്കാൻ പ്രാപ്തനാണോ അല്ലേ എന്നുള്ള സൈക്യാട്രിസ്റ്റിൻ്റെ അഭിപ്രായം കൂടെ എടുക്കുക. ഞാനൊരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ്, ഒരു ഒരു ജീവിതത്തിലേക്ക് ഒരു പങ്കാളി കൂടെ വരികയാണെങ്കിൽ അതൊരു സപ്പോർട്ടീവ് എന്നുള്ള നിലയിൽ അതുകൊണ്ട് നന്മയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത് അവർ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരാളിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ അത്
3: അതാണ് സാർ. നമ്മളിപ്പോ അതാണ് ഇപ്പൊ നമ്മളിപ്പോ സാറ് പറഞ്ഞതായിരുന്നു. നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സഞ്ചാരത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ആ ജീവിത പങ്കാളിക്ക് ഒരു നിരുത്സാഹം വരികയില്ല സാറേ.
0: അല്ല, വരില്ലെന്ന് അത് അവരാണ് തീരുമാനിക്കുക. ഇപ്പം മരുന്നുകൾ ഇപ്പൊ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കുക, എന്തെല്ലാം മരുന്ന് കഴിക്കുന്നവര് വിവാഹ ജീവിതം നയിക്കുന്നു, അതുപോലെയുള്ള മരുന്നെന്നേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് പലർക്കും
3: ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഷുഗറിനും പ്രഷറിനും എല്ലാത്തിനും മരുന്ന് കഴിക്കും. പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു മാനസികത്തിന്റെ ഒരു അതാണല്ലോ പൊതുവെ ഒരു കാഴ്ചപ്പാട്.
0: ആ കാഴ്ചപ്പാടാണ് നമുക്ക് മാറ്റാനുള്ളത്. ഈ മാനസികമായിട്ട് ചെറിയൊരു അസ്വസ്ഥത ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാല് അത് വിവാഹത്തിനൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും ആയിട്ട് എടുക്കണ്ട കേട്ടോ.

0: അല്ല അപ്പൊ സാറ് നമ്മുടെ ഇത് ചികിത്സിക്കുന്ന ഡോക്ടറോടും പറഞ്ഞപ്പോ പറഞ്ഞ് വിവാഹം കഴിക്കാം, ഇതങ്ങനെ കൂടുതലൊന്നും അങ്ങനെ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം.
1: അപ്പൊ
0: ഞാനിപ്പോ സാറിന്റെ പല പരിപാടിയും കേൾക്കുന്നുണ്ട്, സാറ് അതിനൊരു വിശദമായ പരിപാടി പലർക്കും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സാറിനോട് ചോദിച്ചത്.
1: ഓ കൊള്ളാം, അപ്പൊ നോക്ക, ആലോചിച്ച് നോക്ക, നമുക്ക് പറ്റുന്ന ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക കേട്ടോ.
0: ശരി,
2: താങ്ക് യു. വിളിച്ചതിൽ നന്ദി. ഇതിന് അനുബന്ധമായി ഒന്ന് ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു മാനസിക ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു എന്ന് മറച്ചു വെച്ച് വിവാഹം നടത്താമോ എന്നുള്ള നിലയ്ക്കാണ്, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ.
1: എന്തിനാ നമ്മൾ തുടക്കത്തിൽ ഒരു വഞ്ചന എന്നൊരു ആയുധം പ്രയോഗിക്കുന്നത്?
2: അതെ, അപ്പോൾ അത് തുറന്ന് സംസാരിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബന്ധം നിലനിൽക്കാൻ നല്ലത്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, അത് സംശയമില്ലാത്ത കാര്യമാണ്.
2: അതെ, കാരണം അത്തരമൊരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തിനൊരു സഹായമാകണം എന്ന നിലയ്ക്കാണല്ലോ ഒരു വിവാഹത്തിലേക്ക് നീങ്ങുന്നത്. മറ്റൊരു വ്യക്തി വിളിച്ചപ്പോൾ പറയേണ്ട, ഈ കുട്ടികൾ വേണ്ട എന്നുള്ളൊരു അഭിപ്രായം. ശരിക്കും കുട്ടികൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ വിവാഹം പോലെയുള്ള ഒരു ഇത് നിലനിന്ന് പോകുവാൻ ഏറെ സഹായകമായിട്ടുള്ള ഒരു ഘടകമല്ലേ സത്യം പറഞ്ഞു?
1: തീർച്ചയായിട്ടും അല്ലേ.
2: കുടുംബം
1: വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ രണ്ടാണ്, റിക്രിയേഷൻ ആൻഡ് പ്രൊക്രിയേഷൻ. നമുക്കൊരു പങ്കാളി എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ വശം, മറ്റൊന്ന് എന്താ അടുത്ത തലമുറകൾ കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളത് അടുത്തൊരു. ഈ രണ്ടും കൂടെ വരുമ്പോഴാണ് ആ വിവാഹ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നത്. അവിടെയാണ് ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. മെൻ്റലി ഹെൽത്തി ആൻഡ് അൺഹെൽത്തി, അതിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുകയും അതനുസരിച്ചിട്ട് നമുക്ക് പറ്റിയ ഒരു വിവാഹ ബന്ധമായിട്ട് വേണം അത് കൊണ്ടുപോകാൻ.
2: ഡോക്ടർ, ഇതിൻ്റെ തുടക്കത്തിൽ പറയേണ്ട, ഈ പലരും പല തരത്തിൽ പല ആവശ്യങ്ങളൊക്കെ എന്ന് കരുതിയാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന്. ചിലപ്പോൾ അത് ഒരു സമൂഹത്തിലെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു സിമ്പലാകാം, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടത്തിന് വേണ്ടിയാകാം, അതല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലെ, ശാരീരിക ആകർഷണം.
1: കേരളത്തിൽ നാല് തരത്തിലുള്ള വിവാഹങ്ങളാണ്. ഒന്ന് സാമ്പത്തിക വിവാഹം, രണ്ട് ശാരീരിക വിവാഹം.
2: അട്രാക്ഷൻ ആകർഷണം തോന്നി,
1: ആ സാമൂഹ്യം, സാമ്പത്തികം, ശാരീരികം, ഈ മൂന്ന് വിവാഹങ്ങളാണ് പ്രധാനം. വളരെ ഒരു ചുരുക്കം, ഒരു ചെറിയ ശതമാനം, ഒരു 15-20% ഉള്ളൂ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് അത് എത്തുന്നത്. ബാക്കിയുള്ളതിനെല്ലാം ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഓവർലേ, സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ വശങ്ങളോ അല്ലെങ്കിൽ ശാരീരിക അട്രാക്ഷൻ, സൗന്ദര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ മിക്ക വിവാഹങ്ങളിലും ഉണ്ടാവും. പക്ഷേ മാനസിക ആരോഗ്യമുള്ള രണ്ട് വ്യക്തികൾ അവരുടെ ബന്ധങ്ങൾ ഒരു വൈകാരിക പക്വതയുടെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടുപോവുക എന്ന അത്തരത്തിലുള്ള വിവാഹങ്ങൾ താരതമ്യേന കുറവാണ്. നമ്മളിത് ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിലെ ഞാൻ ഈ പറയുന്നത്, ആലപ്പുഴ ജില്ലയിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 30% സാമൂഹ്യ വിവാഹങ്ങളും ഏതാണ്ട് 30% സാമ്പത്തിക വിവാഹങ്ങളും മറ്റൊരു 30-20% ശാരീരിക ആകർഷണത്തിലുള്ള വിവാഹങ്ങളും ബാക്കിയൊരു 10-15-20% മാത്രമേ ഉള്ളൂ ആത്മബന്ധത്തിൽ പോകുന്ന വിവാഹങ്ങൾ. ഇത് 30-40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു 750-800 ദമ്പതികളുടെ പ്രത്യേക ഒരു പഠനത്തിൽ നിന്ന്, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞത്.
2: ഒരുപക്ഷെ ഈ വൈകാരിക തലത്തിലുള്ള ആകർഷണം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാഹം കുറയുന്നതായിരിക്കാം വിവാഹമോചന കേസുകൾ ധാരാളം വരുവാനും കാരണം.
1: ആയിരിക്കാം, അത് കോടതികളുടെ പഠനങ്ങൾ അതിൽ പ്രത്യേകമുണ്ട്.
2: തീർച്ചയായും ശരിക്കും ഒരു അറിയുക, മനസ്സിലാക്കുക എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പോൾ അത് വിവാഹത്തിന് മുമ്പും ശരിക്കും അത്തരമൊരു പരിശീലനം നൽകുന്നതല്ലേ അഭികാമ്യം?
1: ഈ വിവാഹത്തിന് മുമ്പ് അറിയുന്നതും വിവാഹത്തിന് ശേഷം അറിഞ്ഞു തുടങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് സൗഹൃദമാണ്, അതിഗാഢമായ സൗഹൃദങ്ങളും ഉണ്ടാകാം. പക്ഷേ ഒരുമിച്ചൊരു പങ്കാളി എന്നുള്ള, ജീവിത പങ്കാളി എന്നുള്ള നിലയിലേക്ക് എപ്പോഴാണ് ആൾ എത്തുന്നത്? അത് വിവാഹം എന്നുള്ള ചടങ്ങിന് ശേഷമാണോ അല്ലാതെയുള്ള ഏതെങ്കിലും കാലഘട്ടം മുതലാണോ? അവിടെയാണ് ഈ ലിവിങ് ടുഗദർ എന്നുള്ള വാക്ക് വരുന്നത്.
2: എന്തായാലും തീർച്ചയായും അത് അറിയുക, മനസ്സിലാക്കുക, അഡ്ജസ്റ്റ്മെൻ്റ് തുടരുക അല്ല എങ്കിലേ ജീവിതം ആസ്വദിക്കാൻ കഴിയും എന്നാണ് ഡോക്ടർ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് വിവാഹവും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും പരസ്പരം പരിപാടിയിൽ വന്ന ഇന്ന് ആദ്യം ലഹരിയുടെ അടിമത്തത്തെക്കുറിച്ചും ശേഷം വിവാഹവും മാനസികാരോഗ്യവും എന്ന രണ്ട് വിഷയത്തിൽ ഡോക്ടർ ഇന്ന് വിശദമായി

0: സംസാരിച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയുമുണ്ടായി. ഇതിൽ പങ്കെടുത്തതിന് ഡോക്ടർ എസ് ഡി സിംഗ്, സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സേവനം കാഴ്ചവച്ച 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കനെയും ചിലി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഓരോ മാസവും ആദ്യ 5 ദിവസത്തിനുള്ളിൽ സ്റ്റൈപ്പൻഡ് വിതരണം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന്. IMA 4 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലാണ്. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഈ മാസം 15 മുതൽ June 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മോറിൽ നിന്നും, മെയ് 17 മുതൽ June 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കൾ ഇതൊരു പേരാണ്. നാലുമണിക്കാണ്, എതൊക്കെയായാലും നാലുമണിക്ക് വിരിയുകയുള്ളൂ. പക്ഷെ ഏത് സമയത്ത് വിരിഞ്ഞാലും പൂക്കളെ നമുക്ക് ഇഷ്ടമാണ്. അതിന്റെ ഭംഗി, അതിന്റെ മാർദ്ദവം, അതിന്റെ കളർ, അതിന്റെ ആകൃതി, അങ്ങനെ പലതും നമ്മളെ പൂക്കളിലേക്ക് ആകർഷിക്കാറുണ്ട്. ചിലതിന്റെ മണം അല്ലേ? അതുപോലെ നാലുമണിപ്പൂക്കളുടെ മാധുര്യം, അത് നുകരാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. ആ മാധുര്യം നുണയാൻ എല്ലാവരും റെഡിയല്ലേ? എടുക്കൂ ഫോൺ, അയക്കൂ സന്ദേശം. നിങ്ങളുടെ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഇവിടെ പങ്കുവയ്ക്കാം. ആ ഓർമ്മകളെ തലോടി ഉണർത്തുന്ന പാട്ടുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കൂട്ടുകാരുടെ കൂടെ, വീട്ടുകാരുടെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് പാട്ട് കേട്ട് ഇന്നത്തെ ദിവസം ആസ്വദിക്കാം, ആനന്ദകരമാക്കാം. നമ്പർ ഇതാ 9444-6455-888. നാലുമണിപ്പൂക്കളുടെ എല്ലാ കൂട്ടുകാർക്കും, പുതുതായി ചങ്ങാത്തത്തിനെത്തിയ പുതിയ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം, ഹൃദയപൂർവ്വം.

Damn.

ഒരിക്കൽ കൂടി ഏവർക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്വാഗതം. ആദ്യത്തെ സന്ദേശത്തിലേക്ക് കടക്കട്ടോ. പ്രിയ നാലുമണിപ്പൂവേ, സുഖമല്ലേ? സുഖാണ് കേട്ടോ. എന്റെ പേര് ലക്ഷ്മിശ്രീ എന്നാണ്. എന്റെ വീട് മേലൂരാണ്. എന്റെ അച്ഛന്റെ പേര് രാഘവൻ എന്നാണ്. എന്റെ അച്ഛന് വേണ്ടി അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന പാട്ട് വെച്ചു തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും വെച്ചു തരുന്നു. അച്ഛന് വേണ്ടി, അച്ഛനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലക്ഷ്മിയുടെ അച്ഛൻ രാഘവന് വേണ്ടിയിട്ട് വരുന്നു ഗാനം. ഇതാ കേട്ടോളൂ.

ഹായ്, നാലുമണി പൂവേ, സുഖമല്ലേ? നാലു മണി എന്നൊക്കെ എഴുതിക്കുന്നത് നാല് എന്ന ഡിജിറ്റ്, മണി എന്നുള്ളത് ബെല്ല്, പൂവ് എന്നുള്ളത് ഒരു റോസ് പൂ. നല്ല രസമായിട്ട് സിംബോളിക് ആയിട്ട് നാലുമണി പൂവേ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും സുഖമായിട്ടിരിക്കുന്നു. നാളെ എന്റെ ക്രിസ്ബൽ മോളുടെ പിറന്നാളാണ്. നല്ലൊരു പാട്ട് തരാമോ? തീർച്ചയായിട്ടും പാട്ട് വെച്ചരാം. ഹാപ്പി ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് എന്നും പറയണേ വല്യമ്മച്ചി. യു എയിൽ നിന്നാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ വല്യമ്മച്ചിയുടെ പേര് പറഞ്ഞാൽ അതും കൂടി പറയായിരുന്നു. മാത്രമല്ല ക്രിസ്ബൽ മോള് എവിടെയാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ക്രിസ്ബൽ മോൾക്ക് 1000 ആശംസകൾ. ഒരുപാട് എന്താ പറയുക, നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥനകൾ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് വല്യമ്മച്ചിയുടെ വക ഒരു ഗാനമാണ് വല്യമ്മച്ചി.

ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പേര് പറയണം, ആണ്ടിയുടെ പേരും അല്ലെങ്കിൽ അമ്മമ്മയുടെ പേരും വല്യമ്മച്ചി എന്ന് പ്രത്യേകം പറഞ്ഞു പേര് പറയണം. വല്യമ്മച്ചിയുടെ പേര് സിസ്റ്റർ വിൻസി എന്നാണ്. ക്രിസ്ബലിൽ താമസിക്കുന്നത് മാമംഗലത്താണ്. അപ്പം മാമംഗലത്തുള്ള ക്രിസ്ബൽ ഈ പാട്ട് കേട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ക്രിസ്ബലിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നാളെയാണെന്ന് പറഞ്ഞു. എന്തായാലും ജന്മദിനാശംസകൾ നേരുന്നു. അടുത്ത സന്ദേശത്തിലേക്ക് കടക്കാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് പിൻഗാമി എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തരുമോ? എന്റെ പേര് ഷീജ. ഇത് നാലുമണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടി ഈ ഗാനം വരുന്നു. വെണ്ണിലാവോ ചന്ദനമോ എന്ന ഗാനമാണ് കേട്ടോ വെക്കുന്നത്. കേട്ടോളൂ.

അടുത്ത സന്ദേശം, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരണമെന്ന് ആൻമി സഞ്ജയ് അൽന സഞ്ജയ്. അപ്പോൾ രണ്ട് അൻസ സഞ്ജയ്, മൂന്ന് പേരുണ്ട് കേട്ടോ, ആൻമി സഞ്ജയ്, അൽന സഞ്ജയ്, അൻസ സഞ്ജയ് എന്നിവരാണ്. പക്ഷെ സ്ഥലം എന്താ വെക്കാത്തേ, എവിടെ ഈ സ്ഥലം വെക്കാത്തതുകൊണ്ട് ഇത് എവിടെ നിന്നാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അപ്പൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞിട്ടില്ല. അപ്പം അതും കൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷയം കുറച്ചും കൂടി സന്തോഷത്തോടെ, പേരൊക്കെ പറഞ്ഞ വിഷയം പേര് സന്തോഷമല്ലേ. അപ്പം എന്തായാലും ആൻമി, അൽന, അൻസ എന്നിവരുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് വരുന്നു. ഗാനം കേട്ടോളൂ.

ഒരു ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും കൂടി വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണേ. ഹായ് നാലുമണി പോവേ, എല്ലാവർക്കും സുഖമാണ്. സുഖമാണ് കേട്ടോ. ഞാൻ വിജയലക്ഷ്മി, ഹസ്ബൻഡ് രാധാകൃഷ്ണൻ. ഞങ്ങളുടെ 32nd വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഞങ്ങളുടെ മോൻ വിഷ്ണു, അപ്പൊ അവർക്ക് വേണ്ടി കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അത് അങ്കമാലി നായത്തോടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം വിജയലക്ഷ്മി രാധാകൃഷ്ണൻ ദമ്പതികൾക്കും ആൻമി അൽന അൻസ എന്നിവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഈ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 37 മിനിറ്റും 13 സെക്കൻഡും. ഹായ് 4 മണിപ്പൂവേ, സുഖമല്ലേ? സുഖമാണ് കേട്ടോ. ഒരു മലയാളം പാട്ട് വെച്ചു തരുമോ? ഏതാ പാട്ട് എന്ന് പറയാത്തോണ്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് വെച്ചു കേട്ടോ. ഞാൻ ബിന്ദു ബേബി, പാലക്കാട് കണ്ണമ്പ്ര എന്ന സ്ഥലത്ത് നിന്നും. ഹായ്, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ കേട്ടോ ഈ പാട്ട്. ഓക്കെ, ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു ഈ പാട്ട്. നമ്മുടെ മോഹൻലാൽ മഞ്ജു വാര്യർ അഭിനയിച്ച ഒടിയൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

സമയം 4 മണി കഴിഞ്ഞ 43 മിനിറ്റ്. പ്രിയ 4 മണിപ്പൂവേ, ഞാനിത് കേൾക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് എന്ന നഗരത്തിലിരുന്നാണ്. ഹായ്, അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാ ദിവസവും ഞാൻ റേഡിയോ കേൾക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം 1 മണി ആയിട്ടേ ഉള്ളൂ. ആഹാ, ഇവിടെ 4 മണി കഴിഞ്ഞ് 4:45 ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ 4 മണിപ്പൂവ് റേഡിയോയിൽ വരുമ്പോൾ നാട്ടിലെ 4 മണിയും ചായ കുടിക്കുന്നതും എല്ലാം ഓർമ്മ വരും. അതാണ് നൊസ്റ്റാൾജിയ അല്ലേ. എന്റെ പേര് പറയാൻ മറന്നു. എന്റെ പേര് ഷിഫ. ഹായ് ഷിഫ. എന്റെ അനിയത്തി സഫയ്ക്ക് വേണ്ടി കണ്ണാന്തുമ്പി പോരാമോ എന്ന പാട്ട് വെച്ചു തരുമോ? സോ മച്ച് ലവ്. തീർച്ചയായിട്ടും ഇതാ ഷിഫയ്ക്കും സഫയ്ക്കും വേണ്ടി പ്രാഗിലിരുന്നിട്ട് അനിയത്തിക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ്. അനിയത്തിയും ചേച്ചിയും ഒരാൾ പ്രാഗിലും ഒരാൾ നാട്ടിലിരുന്നിട്ട് ഈ പാട്ട് ആസ്വദിക്കൂ. ഇതാ വരുന്നു ഗാനം.

നമ്മുടെ സമയം കഴിഞ്ഞോണ്ടിരിക്കുന്ന വേഗം വായിക്കട്ടോ. ഹായ് നാലുമണിപ്പൂവി, നമസ്കാരം. പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തൻചിറ. കടുവ സിനിമയിലെ പാൽവർണ്ണ കുതിരമേലിരിക്കുന്നവൻ എന്ന ഗാനം ഇന്നത്തെ നാലുമണിപ്പൂവ് അവതരിപ്പിക്കുന്ന ആർജിക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി കൂടി ഈ പാട്ട് വച്ചതിന് ഒരുപാട് സന്തോഷം. എന്തായാലും പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

സന്ദേശങ്ങൾ ഇനിയും ഒരുപാടാണ് വായിക്കാൻ. ഹായ് നാലുമണിപ്പുവേ, സുഖമാണോ? ഞാൻ മിനി, എനിക്കൊരു പാട്ട് വേണം. ചാഞ്ചാടിയാടി ഉറങ്ങുന്നി എന്ന പാട്ടാണ് അങ്കമാലി നാട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അഞ്ജു, ബിജു എന്നിവർക്കും കൂടി വേണ്ടി പാട്ട് തരാമോ പ്ലീസ് മിനി? എന്നെ മറന്നോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മറന്നിട്ടില്ല. ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ. ഒരു സന്ദേശം കൂടി ഞാൻ വായിക്കണേ. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങൾ നിന്റെ സ്ഥിരം ശ്രോതാക്കളാണ്. സുഖമാണോ? ഞങ്ങൾക്ക് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് എല്ലാ പാട്ടും കൂടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പേരുകൾ വായിക്കുകയാണ്. ഷൺമുഖൻ, കുഞ്ഞുമോൻ, രമണൻ, കാർത്തികേയൻ, അനിൽ, തൈക്കാട്ടുശ്ശേരി. പിന്നെ സന്ദേശം അയച്ചിരിക്കുന്നത് നടുവട്ടത്ത് മലയാറ്റൂരിൽ നിന്ന് മിന്നു സെബാസ്റ്റ്യൻ. പിന്നെയുള്ളത് കെ കെ വേണുഗോപാൽ, മുളന്തുരുത്തി, അക്ഷത, അർജുൻ, മിന്നു. അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിപ്പുണ്ട്, പക്ഷെ വായിക്കാൻ നിവർത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

വേറെയും ഒരുപാട് മെസ്സേജസ്. ദേവിക കോലഞ്ചേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പാട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ള പാട്ടുകൾ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് വെച്ചത്. ദേവൂട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സ്ഥലം അയച്ചിട്ടില്ല കേട്ടോ, എറണാകുളം ജില്ലയിൽ നിന്നാണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളത് വത്സകുമാർ മംഗലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എടപ്പള്ളിയിൽ നിന്ന് ഫർഹാൻ, രാജേശ്വരി അരൂർ, അങ്ങനെ ഒരുപാട് പേരുടെ പാട്ടുകൾ. സിന്ധു ദിലീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബബിത വിജയ, വിനയൻ, അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയപരിധി നമ്മളെ ഒരുപാട് പാട്ടുകൾ തരുന്നതിൽ നിന്നും വിലക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകൾ വെക്കാത്തത്. സന്ദേശങ്ങൾ അയക്കാൻ മറക്കരുത്. ഇനിയും സന്ദേശങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ നാളെയും മറ്റന്നാളുമെല്ലാം. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നാലുമണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും ശുഭദിനാശംസകൾ.

0: സേവന വാർത്തകൾ. അട്ടപ്പാടി അഗളി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 മുൻപായി സെക്രട്ടറി അട്ടപ്പാടി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് 678581 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വിളിക്കേണ്ട നമ്പർ 9061 5541.
1: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും BEDഉമാണ് യോഗ്യത. അധിക യോഗ്യത അഭികാമ്യം. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8547 61 27 എന്ന നമ്പറിൽ വിളിക്കുക. സാക്ഷരതാ മിഷന്റെ 4ാം തരം, 7ാം തരം, 10ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും June 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യത കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 04912505179. 04912505179.
5: Be part of Hotel Tech Kerala 2026, Kerala's premier food and hospitality exhibition. Hospitality industry's latest trends and innovations explore cheyanoru avasaram. May 15th mudal 17th vare Gokulam Convention Center, Kallur, Kochiyil nadakkunu. Register yourself now at hoteltechkerala.com.
0: സംസ്ഥാന കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. വിളിക്കേണ്ട നമ്പർ 04912515765. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 വരെ രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04912505435. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
6: ആകാശവാണി FM.

0: രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വിലങ്ങാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഒന്നാംഘട്ട സമാപനവും രണ്ടാംഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കും. ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് KCBC യുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 70 വീടുകൾ ചടങ്ങിൽ കൈമാറും. വേനൽ അവധി തിരക്ക് പ്രമാണിച്ച് ചെന്നൈ എഗ്മോർ കന്യാകുമാരി റൂട്ടിൽ പ്രത്യേക സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ഈ മാസം 15 മുതൽ June 5 വരെ വെള്ളിയാഴ്ചകളിൽ എഗ്മോറിൽ നിന്നും, May 17 മുതൽ June 7 വരെ ഞായറാഴ്ചകളിൽ കന്യാകുമാരിയിൽ നിന്നുമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസുകൾ നടത്തുക. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തലാഭം തുടർച്ചയായ 4ാം വർഷവും ഉയർന്ന നിലയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,98,000 കോടി രൂപയുടെ മൊത്തലാഭമാണ് പൊതുമേഖലാ ബാങ്കുകൾ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1,456 പോയിന്റ് ഇടിഞ്ഞ് 74,559-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയാണ് ഇന്നത്തെ സ്വർണവില. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 5 മണി കഴിഞ്ഞ് 3:48. ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഇര ഈ ചിത്രത്തിൽ വിജയ് യേശുദാസ്, സിതാര, കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഗോപി സുന്ദർ.

അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തി ജോസഫ് അൽഫോൺസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം പാടിയത് ജാസി ഗിഫ്റ്റ്, ശ്രേയ ജയദീപ്, ചിത്രം ലൂയിസ്, ഗാനരചന മനു മഞ്ജിത്, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ചില്ല് ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല് ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല് ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, ബേണി ഇഗ്നീഷ്യസ് ചിട്ടപ്പെടുത്തി, സിസിലിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ബി ഹാപ്പി ഈ ചിത്രത്തിൽ വിധു പ്രതാപ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന സിജു തിറവൂർ, സംഗീതം യുവൻ ശങ്കർ രാജ.

ചന്ദ്രേട്ടൻ എവിടെയാ ഈ ചിത്രത്തിൽ? ഹരിചരൺ, പ്രീതിപിള്ള എന്നിവർ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ള.

ഹേ ജൂഡ്. ഈ ചിത്രത്തിൽ മാധവ നായർ പാടിയ ഗാനം. ഗാനശില്പികൾ ബി കെ ഹരിനാരായണൻ, ഗോപി സുന്ദർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊരുമ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇത് മാമ്പഴക്കാലം. കമ്പോളങ്ങളിൽ പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള മാങ്ങകൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും പെടാതെ നമ്മുടെ നാടൻ മാങ്ങ ആ പരിസരത്ത് കണ്ടാൽ നാം ഓടി അവിടെ എത്തും. അതിന്റെ രുചിയും മണവും ഗുണവുമൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടൂർകോണം പോലുള്ള തെക്കൻ ജില്ലകളിൽ കൂടുതലായി കണ്ടുവരാറുള്ള ഇനങ്ങൾ. മാങ്ങകളുടെ ശ്രേണിയിലെ നിത്യഹരിത നായകൻ. ഈ നാടൻ മാങ്ങയുടെ കഥ പറയുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടുത്തുന്നതിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ മാറനല്ലൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ ജോസ് 3 ഏക്കറോളം ഭൂമിയിൽ കോട്ടൂർകോണം മാവ് സമൃദ്ധമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒപ്പം അവക്കാഡോ, പുലാസാൻ, അബിയു, റംബുട്ടാൻ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും. ഇതിലൂടെ പ്രതിവർഷം കൃത്യമായ വരുമാനം ഉറപ്പാക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പച്ചക്കറികളെല്ലാം ഒപ്പമുണ്ടെങ്കിലും പ്രതിവർഷം ഫലവർഗ്ഗങ്ങളിൽ നിന്നും നിശ്ചിത വരുമാനം നേടുന്ന ഇദ്ദേഹത്തിന്റെ കൃഷിരീതികൾ നമുക്ക് മനസ്സിലാക്കാം.
1: ഇത് മാറനല്ലൂരിന്റെ നെല്ലിക്കാട് ഭാഗത്ത് വരുന്ന ഒരു കൃഷിഭൂമിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇതില് വാങ്ങിക്കുന്ന സമയത്ത് റബ്ബറായിരുന്നു. 2006 ഇത് മേടിച്ചത്. ഇതില് അപ്പോൾ 240 രൂപ കിലോയ്ക്ക് റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം വില കുറയുകയും ഞങ്ങൾക്ക് വരുമാനം കുറഞ്ഞത് കാരണം ആൾക്കാർക്ക് കഴിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ള കൃഷിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിങ്ങിൽ വന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജെയിൻ ഇറിഗേഷന്റെ അവരുടെ കൃഷി രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ ആണ്. അവർ 1.5 മീറ്ററിലാണ് മാവ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ 5 മീറ്ററിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു വരുമാന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത്. ഇതില് മാവ്, പ്ലാവ്, റംബുട്ടാന് ഒട്ടുമിക്ക ഫലവൃക്ഷാദികളും ഇതിലുണ്ട്. വ്യാവസായികമായിട്ട് ചെയ്തിട്ടുള്ളത് മാവാണ്. കോട്ടൂർകോണം ഇനത്തിൽപ്പെട്ട മാവാണ് ചെയ്തിട്ടുള്ളത്. റംബുട്ടാന്, ദുരിയാന്, പുലാസാൻ, അവക്കോട ഇങ്ങനെയുള്ള ഒരു ഒത്തിരി ഫലവൃക്ഷാദികൾ ചെയ്തിട്ടുണ്ട്. നട്ട് 3 വർഷം തൊട്ട് എല്ലാം കായ്ഫലം ആയി തുടങ്ങിയിട്ടുണ്ട്. കോട്ടൂർകോണം ഹിമവസന്തുണ്ട്, പിന്നെ കലപ്പാടിയുണ്ട്, കപ്പമാവുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. 1 മീറ്റർ വീതി, 1 മീറ്റർ താഴ്ചയിലുള്ള കുഴിയെടുത്തിട്ട് ഓരോ കുട്ട ചാണകവും ഇട്ട് നട്ടിട്ടുണ്ട്. 5 മീറ്റർ ഇടവിട്ടാണ് നട്ടിട്ടുള്ളത്. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് നട്ടിട്ടുള്ളത്. പ്രൂണ് ചെയ്ത് പൊക്കം കുറച്ച് നിർത്തുന്നതിനാൽ നമുക്ക് അത് ആദായം എടുക്കാൻ എളുപ്പത്തിലായിരിക്കും. ഇത് നമ്മൾ വളം കൊടുക്കുന്നത് ജൂൺ മാസത്തിലോ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. മഴ സമയത്ത് ഒരു കൂട്ട ചാണകവും ഫാറ്റ്, പൊട്ടാഷ്, യൂറിയ അടങ്ങിയ വളങ്ങൾ 250 ഗ്രാം തൈലേ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസങ്ങളിൽ പിന്നെ NPK വളങ്ങൾ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ 1 വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യേണ്ടി വരും. പ്രൂൺ ചെയ്യുന്നത് കാരണം ഈ വൃക്ഷങ്ങൾ വളരെ പൊക്കം വയ്ക്കാതെ 10 അടിക്കകത്ത് നമുക്ക് അതിനെ പരിപാലിച്ച് നടത്തുവാനും ആദായം എടുക്കാനും എളുപ്പമാണ്. ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കേടുപാടുകളില്ലാത്തതുകൊണ്ടും ജൈവവളമായതിനാലും ഇവിടെ നിന്ന് വന്ന് പച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. സാധാരണ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരുന്നില്ല, പച്ചയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. വിളഞ്ഞതിന് ശേഷമേ മാങ്ങ പറിക്കാറുള്ളൂ. ആ മാങ്ങ അവർ പറിച്ച് കൊണ്ടുപോയി 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് പഴുത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാങ്ങിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നു. ഓരോ മാങ്ങയ്ക്കും ഓരോ ടേസ്റ്റാണ്. അത് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് ഓരോ ടേസ്റ്റാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പല വിധത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മാവ് കൃഷി ചെയ്തുകൊണ്ട് പോരുന്നത്. ഞങ്ങൾ കൃഷി തുടങ്ങാൻ കാരണം തന്നെയും വിഷമില്ലാത്ത ഫ്രൂട്ട് ഐറ്റംസ്, പച്ചക്കറികൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് പോയിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കൂടി കഴിയും എന്നുള്ളതാണ്. കൂടാതെ മത്സ്യകൃഷിയുണ്ട്, പശുപരിപാലനമുണ്ട്, കോഴി ആട് ഉണ്ട്. സമ്മിശ്ര കൃഷിയായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വളങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്.

0: ചെയ്യുന്ന വേറെ വെളിയിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് വളങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. പാൽ വിൽപ്പന കുറവാണ്, നാടൻ പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും മാത്രമേ ഞങ്ങൾക്ക് പാൽ കിട്ടുന്നുള്ളൂ, വളവും അതിന് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ്. മത്സ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആസാം വാളയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലോപ്പിയയും ഉണ്ട്, അപ്പോൾ നല്ല വളർച്ചയുണ്ട്. ഞങ്ങൾ അത് വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, അതും വിപണനമുണ്ട്. പയർ, ചീര, വെണ്ട, വെള്ളരി തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിലാണ്, 24 മണിക്കൂർ ഞങ്ങൾ കൃഷിയുടെ പിറകെയാണ്. ഒരു മറ്റുള്ള കാര്യങ്ങൾ കുറവായിരിക്കും നമ്മുടെ ശ്രദ്ധ. കുടുംബപരമായിട്ട് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണ്, എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സ്ഥലവും വേണമെന്നില്ല കൃഷി ചെയ്യാനായിട്ട്. 3 മൂട് പയറോ 3 മൂട് വെണ്ടയോ 1 മൂട് വെള്ളരിയോ നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അല്പം ശ്രമിച്ചാൽ മതി. ഒരു അല്പസമയം, ഒരു 10 മിനിറ്റ് ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കാമെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ആവശ്യമായ മലക്കറികളെല്ലാം കിട്ടും. പച്ചക്കറികൾ, വിഷങ്ങളും എല്ലാം നിറച്ച് വരുന്ന ഇത് വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാതെ ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ 1-2 മൂട് മലക്കറികൾ നട്ട് പരിപാലിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതൊരു വരുമാന മാർഗമാക്കി എടുക്കാമെന്നുള്ളതാണ്. ദിവസവും വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് കൃഷി മേഖല. ഇത് നല്ലൊരു ജോബാണ്, തീർത്തും സംതൃപ്തനാണ്. കാരണം നമ്മുടെ മാനസികമായ ഒരു സന്തോഷം ഈ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓരോ ഫലങ്ങൾ കായ്ക്കുമ്പോഴും ഓരോ ശിഖരങ്ങൾ വരുമ്പോഴും അതിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. ആർക്കെങ്കിലും ഈ കൃഷി തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ തരാം, വിളിച്ചാലും മതി. ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സന്ദർശിക്കാം. ഇത് വിപുലമാക്കാൻ താല്പര്യമുണ്ട്, ഒരു നഴ്സറി ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാം സന്ദർശിച്ച് ആവശ്യമായ തൈകൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് താല്പര്യമുണ്ട്. അത് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 94-46-79-43-75. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-46-79-43-75.
1: വീട്ടുമുറ്റത്തൊരു മാവ് മാമ്പഴക്കാലം സമൃദ്ധമാക്കാൻ ഇതാണ് നല്ല മാതൃക. ഈ കുടുംബത്തിന്റെ കൃഷിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അച്ഛൻ ഫലവർഗ കൃഷിയിൽ വ്യാമൃതനാണെങ്കിൽ മകനിഷ്ടം ഔഷധസസ്യകൃഷിയാണ്. ഔഷധസസ്യങ്ങളെ പരിചരിക്കുന്ന ശ്രീ ജോസിന്റെ മകനെ ഇനി നമുക്ക് പരിചയപ്പെടാം.
2: എൻ്റെ പേര് ആശിഷ് ജയസ് ആണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ ചെയ്യുന്ന കൃഷി കണ്ടാണ് വളർന്നത്. എനിക്ക് കൂടുതൽ ആയുർവേദ ചെടികൾ നടാനാണ് താല്പര്യം കൂടുതൽ. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങൾ അച്ഛന് ചെയ്യാറുണ്ട്. ആയുർവേദ ചെടികൾ, ശംഖുപുഷ്പം, ആലോവേദ തൊട്ട് തുടങ്ങിയ സസ്യങ്ങൾ നടാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഏറ്റവും കൂടുതലുള്ളത് ശംഖുപുഷ്പത്തിനാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ നടുന്നത്. ഈ കാർഷിക മാസികകളൊക്കെ വായിച്ച ആണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടുന്നത്. ഇതേപോലെ ഔഷധ സസ്യങ്ങൾ ഇനിയും നടണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: സ്റ്റാഫ് നഴ്സായിരുന്ന ശ്രീമതി സുജയും കൃഷികാര്യങ്ങളിൽ ഭർത്താവിനൊപ്പം സജീവമാണ്.
3: ഇപ്പോൾ പൂർണ്ണസമയം കൃഷിയും ഒക്കെ ആയിട്ടാണ് കഴിയുന്നത്. കോഴിയും ആടും എല്ലാം ഉണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നട്ടാണ് എടുക്കുന്നത്. പുറമെ നിന്നും അങ്ങനെയൊന്നും വാങ്ങാറില്ല. പശുവിൻ്റെയും ആടിൻ്റെയും ചാണകവും ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വളങ്ങളും പുറമെ അധികം വാങ്ങാറില്ല. നമ്മൾ ജൈവവളങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും വെണ്ട, പയർ, പാവൽ ഇതൊക്കെയാണുള്ളത്. ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം വിപണനം ചെയ്യുന്നുണ്ട്. അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ കുടുംബത്തിന് മക്കൾക്കും എല്ലാം വിളമ്പുന്നതോടൊപ്പം തന്നെ നമുക്കത് മാനസികമായ സന്തോഷം ലഭിക്കുന്നു. അതോടൊപ്പം ഒരു വ്യായാമവും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 2 നേരം വെള്ളം ഒഴിക്കാനും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും സന്തുഷ്ടരാണ്.
1: ഒരു കുടുംബ കൃഷി കൂട്ടായ്മയാണ് നാം ഇവിടെ കണ്ടത്. അഭിരുചിക്കനുസരിച്ച് കാർഷിക മേഖലയിൽ നിന്ന്

വ്യത്യസ്ത രീതിയിൽ വരുമാനമുണ്ടാക്കാം എന്ന് തെളിയിച്ച ശ്രീ ജോസും കുടുംബവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മാവ് പൂക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പൂവണിയും.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 കഴിഞ്ഞ് 53:53. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം അറിയിലേ.

0: പ്രദീപ് സോമസുന്ദരം പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Naresh Mago. India will host the BRICS foreign ministers meeting on the 14th and 15th of this month. The meeting will be chaired by External Affairs Minister Dr. S. Jaishankar. Briefing the media in New Delhi today, External Affairs Ministry spokesperson Randhir Jaiswal said that BRICS foreign ministers and

0: സമയം 6 മണി കഴിഞ്ഞ് 10:39. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. ജൈവ പരിപാലന മുറകളിലൂടെ വിവിധ ഇനം ഓർക്കിഡുകളെ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെ പരിചയപ്പെടുത്തുന്നു. ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഏലൂർ സ്വദേശി അമ്പുജാക്ഷി. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഈവനിംഗ്. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ R. ഗോപകുമാർ തയ്യാറാക്കിയത്. 7:55 ഒരിടത്തൊരിടത്ത് പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചന സംവിധാനം സി. കൃഷ്ണകുമാർ. നിർവഹണ സഹായം പി. നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, LC സുകുമാരൻ, PM ദീപ. 10:30 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ റോസി തമ്പി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാത ഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ FM ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, ചക്രവാത ചുഴികൾ ഓർമ്മിപ്പിക്കുന്നത്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, സേവന വാർത്തകൾ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25

0: സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ഓർമ്മചിന്തൻ. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: നാളെ ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട്.

0: നാളെ ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം, രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ, ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ഗീത, ദീപ. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് സഹയാത്രിക സംരംഭക സോണിയ യേശുദാസ് പങ്കെടുക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണി പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് ലളിതഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം, വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ചളിക്കവട്ടത്തുള്ള TA ജോസഫിനെ പരിചയപ്പെടുത്തുന്നു. പച്ചക്കറികൾ വിവിധയിനം ചാമ്പ, പേരയ്ക്ക തുടങ്ങിയവ നട്ടുപരിപാലിക്കുന്ന സൗത്ത് ചിറ്റൂർ സ്വദേശി സെബാസ്റ്റ്യൻ CJ ചിന്തകളിലൂടെ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗിൽ സമകാലികം. ചക്രവാത ചുഴികൾ ഓർമ്മിപ്പിക്കുന്നത്, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം ഗാനങ്ങൾ, FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം, രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ തുടങ്ങിയവർ. 10:30 ചില്ലുജാലകം, 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 20:05. ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം, യേശുദാസ് പാടിയത്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് കുമരകം രാജപ്പൻ.

0: യേശുദാസ് പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന നൂറനാട് രവി, സംഗീതം കുമരകം രാജപ്പൻ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എം ടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. താൽപ്പര്യമുള്ളവർ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.qsat.ac.in വഴി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി, www.admissions.qsat.ac.in.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 0491-2-50-51-79, മറ്റൊരു നമ്പർ 94-47-84-06-44. നമ്പറുകൾ ആവർത്തിക്കാം: 0491-2-50-51-79, 944-78-40-644. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് 1 മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491-2-51-57-65, 0491-2-51-57-65. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം അറിയില്ലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്.

0: കെപിസിസി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ കെ സി വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
0: തമിഴക വെട്രി കഴകം നേതാവ് ജെ സി ഡി പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ടി വി കെ അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ എൻ ജി, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, എൽ എൻ ജി എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും എൽ പി ജിയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണിയുമായി സന്തോഷം പങ്കുവച്ചു.
2: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല

0: വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4 ഉം 7 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദിയിടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽപിജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഭയം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം ജി ശങ്കരകുറുപ്പ് എഴുതി, വി ദക്ഷിണമൂർത്തി ചിട്ടപ്പെടുത്തിയത്.

0: ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.4°C.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോകെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മുതൽ രാത്രി 10 വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.

0: കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇന്നാദ്യം പരിചയപ്പെടുന്നത്, ജൈവ പരിപാലന മുറകളിലൂടെ വിവിധ ഇനങ്ങളിലുള്ള 100+ ഓർക്കിഡുകൾ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരണിയാണ്.
2: നമസ്കാരം.
3: നമസ്കാരം.
2: കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: ഇവിടെ ധാരാളം ഓർക്കിഡ് കൃഷി ചെയ്യുന്നുണ്ട്.
3: അതെ.
2: എത്ര നാളായിട്ടുണ്ടോ?
3: ഏകദേശം 10 വർഷത്തിൽ കൂടുതൽ ഈ ഓർക്കിഡ് കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓർക്കിഡിന്റെ വാൻഡ, ഫെലനോപ്സിസ്, ഓൺസീഡിയം തുടങ്ങിയ എല്ലാ വെറൈറ്റീസും എനിക്കുണ്ട്. വാൻഡ വെറൈറ്റിയിലുള്ള ഒരു ശേഖരമാണിത്. വാൻഡയുടെ ഒരു 10-50 പ്ലാന്റുകൾ ഇവിടെ കാണും. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിതെല്ലാം കുറെ കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഓവർഗ്രോ ചെയ്തത് നമുക്കതിനകത്തൊക്കെ സൺഷെയ്ഡ് കിട്ടാതെയും എല്ലാം വരും. അപ്പം നമ്മളിതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരുകയും പൂക്കളും ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും.
2: പണ്ട് തൊട്ടേ കൃഷിയൊക്കെ ചെയ്യുന്നതാണ്. ജോലി എന്തായിരുന്നു?
3: ഞാൻ NPOL സയന്റിസ്റ്റ് ആയിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു.
2: ഓർക്കിഡ് കൃഷിയിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്?
3: പണ്ട് മുതലേ എനിക്ക് കൃഷിയോട് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പൊതുവെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. ഞാൻ ഒരുപാട് റോസ് വളർത്തുമായിരുന്നു. അപ്പൊ റോസിനൊക്കെ തുടർച്ചയായിട്ട് മരുന്ന് പ്രയോഗം ആവശ്യമുള്ളതുകൊണ്ട് ഓർക്കിഡ് ആകുമ്പോൾ ഇതിന് അധികം മരുന്നുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും ഈ ഓർക്കിഡ് നമുക്ക് വളർത്താം. അത് മാത്രമല്ല, അതിന് ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. പൂക്കൾ ഏറ്റവും കുറഞ്ഞത് 2 മാസം വരെ നിൽക്കുന്ന പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് വേറെ യാതൊരുവിധ മരുന്നും ഒന്നും വേണ്ടി വരില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഓർക്കിഡിലേക്ക് തിരിഞ്ഞത്.
2: നമുക്ക് കൃഷി ഒന്ന് നോക്കി പോയാലോ?
3: ഇതിപ്പോൾ ഓർക്കിഡ് ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. മെയിനായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ നേരത്തെ എല്ലാം ഇത് ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അതിനകത്ത് അധികം ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ട്. അത് എല്ലാം ഞാൻ മാറ്റിയിട്ട് ഹാങ്ങിങ് ആക്കി കഴിഞ്ഞപ്പോൾ ഒച്ചിൻ്റെ ശല്യം തീരെ കുറവാണ്. എല്ലാം ഒന്നോ രണ്ടോ ഒക്കെ ഞാനിപ്പോൾ രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 9 മണിക്ക് ശേഷമാണ് ഒച്ചിൻ്റെ ശല്യം നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് നോക്കുക. അപ്പോൾ 9 മണിക്ക് ശേഷം ഞാൻ സാധാരണഗതിയിൽ താഴെ വെച്ചിരുന്നപ്പോൾ മിക്കവാറും എല്ലാ പ്ലാന്റിലും ഒച്ചുകളുണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൂക്കിയിട്ടിപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഒരേ ഒച്ചും പോലും എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസാണ്. ഇത് കണ്ടോ, ഇത് യെല്ലോ ഫ്ലവർ വിത്ത് റെഡ് ലിപ്പ് എന്നാണ് ഇതിന് പറയുക. ഡെൻഡ്രോബിയാണിത്. 1 മാസത്തോളം നിൽക്കും ഈ ഫ്ലവർ. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു റെഡ് കളർ പ്യുവർ റെഡാണ്. ഇതും ഏകദേശം 1 മാസത്തോളം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. അതുപോലെ വാൻഡയൊക്കെ അവിടെ നിൽക്കുന്ന വൈറ്റ് കളർ ഫ്ലവർ, റെഡ് കളർ ഫ്ലവർ, ഇതെല്ലാം ഒരു 2 മാസത്തോളം അങ്ങനെ തന്നെ നിൽക്കും.
2: ഓറഞ്ച് കളർ, അതിൻ്റെ പേരെന്താണ്?
3: ഇതെല്ലാം വാൻഡ വെറൈറ്റീസാണ് വരുന്നത്. വാൻഡയ്ക്ക് ഇതെല്ലാത്തിനും ഓരോ തരം പേരുകളുണ്ട്. ആ പേരൊന്നും കൃത്യമായിട്ട് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം തൽക്കാല കളർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാം വാൻഡ വെറൈറ്റിയാണ്. വാങ്കിൻ്റെ അകത്ത് വെറുതെ ഹാങ്ങിങ് ആണ്. അതിൻ്റെ അകത്ത് യാതൊരുവിധ മീഡിയവും വേണ്ട. വെറുതെ ഒരു ഇതിൽ തൂക്കിയിട്ടാൽ മതി.
2: വേറെ എന്തോ ഒരു ചെടി കൂടി ഇതിൻ്റെ കൂട്ടത്തില്, മോസ് വർഗ്ഗത്തിൽപ്പെട്ടതല്ലേ?
3: അതെ, അതൊരു മോസ് ആണ്. അത് ഞാൻ ഇങ്ങനെ ഓരോ വാൻഡയ്ക്കും തൂക്കിയിട്ടിരിക്കുന്നത് എന്തിനാ വേണ്ടി വെച്ചാൽ അതിൻ്റെ റൂട്ടിന് എപ്പോഴും മോയിസ്ചർ ഉണ്ടാകുകയാണെങ്കിൽ റൂട്ട് എപ്പോഴും ഹെൽത്തി ആകും. ഏത് ഓർക്കിഡ് ആണെങ്കിലും റൂട്ട് ഹെൽത്തി ആണെങ്കിൽ നല്ല പ്ലാന്റും ആയിരിക്കും. അതിൽ നല്ല വലിയ പൂങ്കുല വരികയും ചെയ്യും, നല്ല ഫ്ലവറിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ആ മോസ് എല്ലാത്തിലും തന്നെ ഞാൻ ആ വാൻഡയിൽ തൂക്കിയിട്ടിട്ടുണ്ട്.
2: അത് കൂടാണ്ട് നമ്മൾ പോഞ്ചിന്റെ പീസ് ഇത്ര ഭയങ്കര ചൂടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്.
3: അതെ, അതല്ല, അത് ഒത്തിരി ചൂട് കൂടുമ്പോൾ അതിൻ്റെ അകത്ത് ആ വെള്ളം കുറച്ച് നേരമെങ്കിലും അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുന്ന വെള്ളം ആ റൂട്ടിൽ കൂടി താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ട് ആ റൂട്ട് ഇച്ചിരി ഹെൽത്തി ആയി നിൽക്കും. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ഇതിൻ്റെ റൂട്ട് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആവും എന്നാണ്. പക്ഷെ നമുക്ക് ഇത്രയും പ്ലാന്റുകളുള്ളപ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പോഞ്ചിന്റെ കണക്ഷൻ വയറും അതേപോലെ ഈ മോസും വെച്ചിരിക്കുന്നത്.
2: ഇതിന്റെയൊക്കെ പരിചരണം
3: ആയതന്നെ ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ പറയാം. ഇത് നടുന്നത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ ചകിരി ചോറുകൾ ഉണ്ടാവും. ആ ചകിരിച്ചോറ് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ റൂട്ട് മാത്രം എക്സ്പോസ്ഡ് ആയിട്ട്, ഞാൻ കരിയാണ് ഇവിടെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്, ആ കരിയിലേക്ക് താഴ്ത്തി വെക്കുകയാണ് വേണ്ടത്. താഴ്ത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിൻ്റെ ആ റൂട്ടുള്ള ഭാഗം കരി അരിയുടെ അടിഭാഗത്തേക്ക് പോകരുത്, മുകളിൽ തന്നെ നിൽക്കണം. മുകളിൽ തന്നെ നിന്നില്ലെങ്കിൽ പുതിയ ഷൂട്ട് അതിനകത്തുനിന്ന് വരില്ല. പുതിയ ഷൂട്ട് വരുമ്പോഴാണ് അതിനകത്ത് ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നടുമ്പോൾ അത് കഴിയുന്നതും ആ റൂട്ടുള്ള ഭാഗം മുകളിൽ വരണം.

0: അതേപോലെ തന്നെ നമുക്കത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ അത് ചെരിഞ്ഞു പോകും, അപ്പോൾ അതിനകത്ത് ശരിക്കുള്ള ഒരു ഗ്രോത്ത് കിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ ഓർക്കിഡും നാച്ചുറലായിട്ട് വളരുന്നത് ശരിക്കും വനപ്രദേശങ്ങളിലുള്ള മരങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറേ അധികം വെച്ചിരിക്കുന്നത് മരത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്തത്. അത് ചെറിയ പ്ലാന്റ് ഇങ്ങനെ കെട്ടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടുകൾ വരികയും ആ പ്ലാന്റ് തന്നെ വലിയ മരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തേക്കിൻ്റെ ഒരു 5 അടി അല്ലെങ്കിൽ 6 അടി ഹൈറ്റുള്ളൊരു പോസ്റ്റ്, ആ പോസ്റ്റിലാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് മാവൊക്കെ നമ്മുടെ വീട്ടിന് പറമ്പിൽ ഉണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും. ഞാൻ അവിടെ ആ മാവിൽ അതുപോലെ ഇവിടെ കാണുന്ന ആ മരത്തിൽ ഞാൻ വെച്ച് കൊടുത്തിരുന്ന ഫെലനോപ്സിസ് ആണ്, അതിൻ്റെയൊക്കെ റൂട്ട് നന്നായിട്ട് വരികയും ചെയ്യും.
1: റോസൊക്കെ ഈ ഓർക്കിഡിന്റെ കൂട്ടത്തിൽ നട്ടേക്കണാണ്?
0: വൈഫിന്റെ ഒരു കളക്ഷനാണ്. സാധാരണ നാടൻ റോസുകളാണ്, എല്ലാവർക്കും കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരാണ്. പണ്ട് വീട്ടിലൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷിയും അതിനോടനുബന്ധിച്ച് ഏത്തവാഴ അങ്ങനെയുള്ള പാവല് പടവൽ ഇതെല്ലാം കൃഷി ചെയ്യുമായിരുന്നു. എന്റെയൊക്കെ ഓർമ്മയിൽ പണ്ട് പൊട്ടറ്റോ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓണം വിഷു തുടങ്ങിയ മാത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. ഇത് ഈ കാണുന്നത് മുഴുവൻ ഡെൻഡ്രോബിയാണ്. ഇത് തന്നെ ഏകദേശം ഒരു 500-600 പ്ലാന്റ്സ് കാണും. അപ്പോൾ ഈ ഡെൻഡ്രോബിയത്തിൽ തന്നെ മിനിയേച്ചർ ഉണ്ട്, ഇതൊക്കെ മിനിയേച്ചർ പ്ലാന്റുകളാണ്. അത് അത്രേ വളരുള്ളൂ, അതിൽ തന്നെ പൂവുണ്ടാവും. അതിന്റെ അകത്ത് തന്നെ 2-3 കളർ വേരിയേഷൻ ഉള്ള കളറുകളാണ് അതുള്ളത്. അല്ല, അത് ഒറ്റ പ്ലാന്റ്, അത് ഒറ്റ പ്ലാന്റ് ആണ്, ഒറ്റ പ്ലാന്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന പൂക്കൾ പല കളറിലുള്ളതാണ്. അത് നല്ലൊരു വെറൈറ്റി ആണ്. ഇത് കണ്ടു. പിന്നെ ഇതുപോലത്തെ ഇത് ഒരു വേറൊരു വെറൈറ്റി ആണ്. അതെ, ഇതും അതേപോലത്തെ ഒരു ഓൺസീഡിയം വെറൈറ്റിയാണ്. ഓൺസീഡിയത്തിന്റെ എനിക്കൊരു 50-60 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. വേറെ ഓൺസീഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് അതിന് പറയുന്ന ഡാൻസിംഗ് ഗേൾ എന്നാണ്. അപ്പൊ ഡാൻസിംഗ് ഗേളിന്റെ തന്നെ അപ്പൊ ഓൺസീഡിയത്തിന്റെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് മുഴുവൻ. അതെ, പൈപ്പിന്റെ മുകളിൽ ഞാൻ ഒരു റോഡ് വെച്ചിട്ട് അതിലിങ്ങനെ ഹാങ്ങിങ് ചെയ്തിരിക്കുകയാണ്.
1: ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ധാരാളം.
0: അതെ, ഒത്തിരി സ്ഥലമൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ. ഓർക്കിഡൊക്കെ നമുക്ക് ഏറ്റവും സ്ഥലം തന്നെ വേണമെന്നില്ല. അപ്പൊ നമുക്ക് ഒരു റൂഫ് ടോപ്പിലോ എവിടെ വേണമെങ്കിലും ഒക്കെ വെക്കാം. കുറെ എല്ലാം ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. കൃഷിഭവന്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഇതിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയും, ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുന്നത് കൃഷിഭവൻകാർ തന്നെയാണ്.
1: ഇവിടെ ഒരു സാധനം നമ്മൾ വെറുതെ കളയില്ലല്ലേ, മരത്തടി.
0: അതെ, ഇതൊരു പ്രത്യേകത വെച്ചാൽ ഇത് ചില പ്ലാന്റുകളൊക്കെ റീപോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് ചിലപ്പോൾ റൂട്ട് കാണില്ല. ആ റൂട്ട് ഇല്ലാത്ത പ്ലാന്റ് നമ്മളൊരു പോട്ടിന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റൂട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയായിട്ട് ഞാൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു മരക്കഷ്ണത്തിൽ അത് വെച്ച് കെട്ടിക്കൊടുത്താൽ അതിനകത്തൊക്കെ റൂട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. അതെ, കെട്ടാൻ വേണ്ടിട്ടാ ഹോൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കൂടെയൊക്കെ റൂട്ട് പോവുകയും ചെയ്യും. ഇനി അത് കുറച്ച് നാൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ പോട്ടിലേക്ക് മാറ്റുകയും ചെയ്യാം. തീരെ പോയി എന്ന് പറയുന്ന ഓർക്കിഡ് പ്ലാന്റ് പോലും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നന്നായിട്ട് വരും. തീരെ ചെറുത് പോലും ഞാൻ ഇതിന്റെ ഒരു കുഞ്ഞു സാധനം പോലും ഞാൻ കളയില്ല. അതായത് ഓർക്കിഡ് ഒരു ചെറിയ ഒരു മുള എവിടെയെങ്കിലും കന്നാൽ പോലും ഞാൻ അതിങ്ങനെ കെട്ടിവെക്കും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമുക്ക് ഇതേപോലെ വലിയ പ്ലാന്റ് ആക്കി എടുക്കാം.
1: നന
0: രാവിലെ നനയ്ക്കണം.
1: മരത്തിൽ
0: സാധാരണ രാവിലെ തന്നെ അത് ഒരു നേരം നനച്ചാൽ മതി. അതെ, നമ്മള് ഈ നന വളപ്രയോഗം അതേപോലെ ഇതിന്റെ പോട്ടിങ് ഇതിന് സാധാരണഗതിയിൽ എല്ലാ ഓർക്കിഡ് ഗ്രോവേഴ്സും പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു തത്വം ഉണ്ട്. 1 ലെസ് പോട്ട്, 2 ലെസ് വാട്ടർ, 3 ലെസ് മാനുവർ. ഇത് 3 അധികമാകാൻ പാടില്ല ഓർക്കിഡിന്. അതിന് എപ്പോഴും ഇതാകട്ടെ, ചെറിയ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് ഇതിനൊക്കെ ഒരു വലിയ പോട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ വരില്ല. ചെറിയൊരു പ്ലാന്റാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും ഒരു 4-5 പോട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള പോട്ടിലോ നടുക. അതേസമയം വലിയ ഇതേപോലത്തെ ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് ഒരു 6-inch പോട്ടിലേക്ക് വെക്കാം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ആ പോട്ട് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിന് എപ്പോഴും റൂട്ട് പോകുന്ന രീതിയിൽ വേണം അത് പ്ലാന്റ് ചെയ്യാൻ. മാനുവറിംഗ് സാധാരണഗതിയിൽ ഞാൻ ഓർഗാനിക് മാനുവറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഓർഗാനിക് മാനുവേഴ്സ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊതുവെ അതിന് അസുഖം കുറവായിരിക്കും. ഞാനിവിടെ കറ്റാർവാഴ കുറെ ചട്ടികളിൽ വെച്ചിട്ടുണ്ട്. ആ കറ്റാർവാഴ ജ്യൂസ് ആക്കിയിട്ട് അതായത് മിക്സിയിലിട്ട് അടിച്ച് അതിനുശേഷം അത് അരിച്ചെടുക്കും. കാരണം അതിൻ്റെ ആ ചെറിയ മുകളിലുള്ള തൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് തുണിയിൽ അരിച്ചെടുക്കുന്നത്. തൊണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഫംഗൽ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അരിച്ചെടുത്തിട്ട് അതിനോടൊപ്പം കുറച്ച് സീവീഡ് എക്സ്ട്രാക്ട്, സീവീഡ് എക്സ്ട്രാക്ട് വളരെ നല്ലൊരു റൂട്ടിൻ, അത് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു നല്ല റൂട്ടിൻ മിക്സാണ്. അതോടൊപ്പം കുറച്ച് സ്യൂഡോമോണാസും ചേർക്കണം. സ്യൂഡോമോണാസ് ചേർത്താൽ അതൊരു നല്ലൊരു റൂട്ടിങ് ഹോർമോണും ആയിരിക്കും, യാതൊരുവിധ ഫംഗസും അതിനകത്ത് പിടിക്കില്ല. അപ്പോൾ ഇത് 3 കൂടി ചേർത്ത് സാധാരണഗതിയിൽ ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഞാൻ ഈ പറഞ്ഞ മിക്സിൻ്റെ അകത്ത് മുക്കി വെച്ചിട്ട് അതിനുശേഷം പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്ലാന്റും സാധാരണഗതിയിൽ ചീത്തയായി പോവില്ല. ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും.
1: സീവീഡ് എക്സ്ട്രാക്ട് എവിടെന്നാണ്?
0: അത് നമുക്ക് സാധാരണ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. സീവീഡ് എക്സ്ട്രാക്ട് നല്ലൊരു വളമാണ്. ഇപ്പം എല്ലാവരും പറയും ഓർഗാനിക് വളങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കുന്നത്, പക്ഷേ ആ ഓർഗാനിക് വളങ്ങൾ ഞങ്ങൾ വഴക്കാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്യൂഡോമോണാസും കൂടി ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ അസുഖം വരില്ല. അതുപോലെ ഗോമൂത്രം നമുക്ക്

0: ഉപയോഗിക്കാം. പിന്നെ തേങ്ങാവെള്ളം, തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്ക് പറയാൻ പറ്റും. തേങ്ങാവെള്ളം അങ്ങനെ തന്നെ ഒഴിക്കരുത്, അത് ഒരു 5 പ്രാവശ്യമെങ്കിലും ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് വേണം തേങ്ങാവെള്ളമൊക്കെ ഉപയോഗിക്കാൻ.
1: അതിവിടെ നമ്മൾ ഒന്നും കളഞ്ഞിട്ടില്ല അല്ലേ?
0: ഒന്നും കളഞ്ഞിട്ടില്ല.
1: അതായത് ഒരു കല്ലാണെങ്കിൽ കല്ലിലും പിടിപ്പിച്ചിട്ടുണ്ട്,
0: കല്ലിലും പിടിപ്പിക്കാം, ചിരട്ട അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പിടിപ്പിക്കാം.
1: ഇതിലെല്ലാം മോസ് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ?
0: അതെ, ഇത് മോസ് തൂക്കിയിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓൺസിഡിയത്തിന്റെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഇതെല്ലാം. ഇത് ഇതിന്റെയൊക്കെ കണ്ടോ, സ്പോട്ടൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. പക്ഷെ അത് അധികം നാൾ നിൽക്കില്ല. പക്ഷെ ഓൺസിഡിയത്തിന്റെ ആ വെറൈറ്റി ഒക്കെ ഒരുപാട് നാൾ നിൽക്കും. സാധാരണ ഡാൻസിങ് ഗേളും ഒരുപാട് നാൾ നിൽക്കും. ഡാൻസിങ് ഗേളിന്റെ വെറൈറ്റീസ് ആണ് ഇതെല്ലാം. ഇത് ലേഡീസ് സ്ലിപ്പർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. എന്ന് വെച്ചാൽ അതിന്റെ പൂ ഉണ്ടായിക്കഴിയുമ്പോൾ സാധാരണ ലേഡീസിന്റെ ഹൈ ഹീൽഡ് ഷൂസ് പോലെ ഇരിക്കുന്ന ഒരു ഫ്ലവറാണിത്. ഇതെല്ലാം അതേപോലത്തെ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം ആ ഡാൻസിങ് ഗേളിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതിലൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. ഇത് ഫ്രാഗ്രന്റ് ആണ്. ഇതിപ്പോ മണത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് സ്മെല്ലാണ്. അങ്ങനെ കുറെ വെറൈറ്റീസ് ഇങ്ങനെ. ഇത് കോക്കനട്ട് ഓർക്കിഡാണ്. അതിന്റെ പൂ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ്. പൂ കാണാനും നല്ല ഭംഗി, നല്ല ചുമന്ന കളറുമാണ്.
1: എങ്ങനെയാ ഇതുപോലെയുള്ള വെറൈറ്റി സംഘടിപ്പിക്കുന്നത്?
0: ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് കിട്ടും, അല്ലെങ്കിൽ നേരത്തെ ഇത്തരമുള്ള നഴ്സറികളിലൊക്കെ നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇതും അതേപോലത്തെ ഒരു ഓൺ സീഡിയം വെറൈറ്റിയാണ്. ഇതിന്റെ പൂങ്കുല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൂ ഉണ്ടായി പോയതാണ്. ഏറ്റവും വലിയ ഹൈറ്റിൽ വരുന്നതാണ് ഓൺ സീഡിയം.
1: ഇതെന്ത് കളറാ?
0: ഇത് മഞ്ഞ കളർ തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ
1: കാണിച്ചത് ക്രീമും മഞ്ഞകടി.
0: അതെ, ഇത് സ്പേസ് ലാക്ടം എന്ന് പറയുന്നതാണ്. ഫ്രാഗ്രന്റ് ആണ്. അതേപോലെ ഒരു 10 വെറൈറ്റിയോളം ഇങ്ങനെ ഫ്രാഗ്രന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ഇത് കുറെ നാൾ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു മിനിയേച്ചർ വെറൈറ്റി എന്ന് തന്നെ പറയാം. ഇത് കാറ്റലിയ വെറൈറ്റിയാണ്.
1: ഉള്ളിൽ നിന്ന് ഇങ്ങനെ വേറെ പൂവ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട്.
0: അതെ അതെ, ഇത് അതിന്റെ വെള്ള കളറിലുള്ളതാണ്. അത് ഇതിന്റെ ബ്രൗൺ കളറിലുള്ളത്.
1: അതിന്റെ ഉള്ളിലത്തെ പൂവ് വേറൊരു സ്റ്റൈലാണ് അല്ലേ?
0: അത് വൈറ്റ് കളർ. അത്
1: അതിന്റെ രൂപം കുറച്ച്
0: വ്യത്യാസമുണ്ട്. അത് തന്നെ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാല്
1: ഇത് ഏത് ഇനം ഓർക്കിഡാ?
0: ഓ, ഇത് ശരിക്കും പറഞ്ഞാൽ മൗണ്ട് ചെയ്യേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പൂ ഉണ്ടാവുന്നത് ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ആ തണ്ടിൽ മുഴുവൻ ഫ്ലവർ വരും.
1: കാണുന്നത് അങ്ങനത്തെ തണ്ടുകളാണ്?
0: ഇത് അങ്ങനത്തെ തണ്ടുകളാണ്. ഇതില് പൂവുണ്ടാവും. അതെ അതെ, ഇതിലും ഇങ്ങനെ ഈ ഓരോ മുട്ടിലും ഇങ്ങനെ പൂവുണ്ടായിട്ട് വരും.
1: ഇതിപ്പം എത്ര നാളായി
0: ഈ പ്ലാന്റോ? ഈ പ്ലാന്റ് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും.
1: അപ്പൊക്കും പൂവിട്ട് തുടങ്ങും.
0: അതെ അതെ.
1: വേനൽക്കാലം അങ്ങനെയാണോ അതോ ഈ ഇല എപ്പോഴും?
0: സാധാരണ ഇപ്പൊ ഈ സമയത്തൊക്കെ ഫ്ലവർ ഉണ്ടാവും. സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഫുൾ ഫ്ലവർ ആവും.
1: ഇതെന്ത് കളറാ?
0: ഇത് ഇതിന്റെ കളർ ഞാൻ അവിടെ കാണിച്ചു തരാം. ആക്ച്വലി ഒരു ചുമപ്പും വെള്ളയും കൂടി കലർന്ന ഒരു കളറാണ്. ചുമപ്പ് അകത്ത് ഒരു ചെറിയൊരു ലിപ്പും ബാക്കിയുള്ള വൈറ്റ് കളറുമാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാവുന്ന അതിന്മേൽ. ഇത് ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഇല കൊഴിഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ്. ഞാൻ അവിടെ ഒരു കാറ്റലിയ കാണിച്ചു തരാം. ആ കാറ്റലിയ ഒരു പ്രത്യേക തരം കാറ്റലിയാണ്. ഇത് ഇത് കണ്ടിൻ്റെ ഇത് ഞാനൊരു 5 വർഷമെങ്കിലായി നട്ടിട്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടത് ഒരു ക്ഷമയാണ് ഇതിൻ്റെ അകത്ത്. 5 വർഷമൊക്കെ ആയിട്ട് പൂണ്ടായില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലെ ആൾക്കാരെ എടുത്ത് വലിച്ച് കളയും. ഇത് കണ്ടത് ഇതിപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഒരു പൂങ്കുല വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളത്. ഇത് ഇത് ഭയങ്കര ഒരു ഡാർക്ക് കളറായിട്ട് നല്ല ഭംഗിയുള്ള ഇതാണ്. ഞാനിതൊരു 5-8 പ്ലാന്റ് ഞാൻ ഇങ്ങനെ വലുതായപ്പോൾ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത് വെച്ചതാ. ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പൂവുണ്ടാകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം നമുക്ക് വേണ്ടത് ഇത് പെട്ടെന്നൊന്നും പൂവുണ്ടായില്ലെങ്കിലും വലിച്ചെറിയേണ്ട ആവശ്യമില്ല.
1: അത്
0: അത് തന്നെ. എനിക്ക് അതേപോലെ തന്നെ അപ്പുറത്തെ ഒരു ഷുഗർ കെയിൻ ഓർക്കിഡ് ഉണ്ട്. ആ ഷുഗർ കെയിൻ ഓർക്കിഡിൽ 10 വർഷമായിട്ട് പൂണ്ടായിട്ടില്ല, പക്ഷെ പൂണ്ടാവും. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
1: ആ
0: ഷുഗർ കെയിൻ ഓർക്കിഡ് ഞാനൊരു എക്സിബിഷനിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്.
1: അത്
0: പൂണ്ടായിരുന്നു. ഭയങ്കര ഭംഗി അത് കാണാൻ. ഷുഗർ കെയിൻ ഓർക്കിഡ് ഇതെല്ലാം ബാക്കിയെല്ലാം ഇതൊക്കെ ഡെൻഡ്രോബിയാണ്. പിന്നെ ഇതൊക്കെ ഇത് പെൻസിൽ ബാമ്പുമാണ് ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. ഗേറ്റിൽ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെൻസിൽ ബാമ്പു.
1: ഇതാണ് നമ്മുടെ
0: മിറാക്കിൾ ഫ്രൂട്ട്. നിറയേണ്ടായിട്ടുണ്ട്. അവിടെ റോസ് തുടങ്ങിയ സംഗതികളെല്ലാം നട്ടിട്ടുണ്ട്. എല്ലാത്തിനും അസുഖമൊക്കെ വരാണെങ്കിൽ ആദ്യം കണ്ടുപിടിക്കുന്നത് വൈഫാ.
1: എല്ലാവർക്കും നല്ല താല്പര്യമാണ്.
0: അതെ അതെ, എല്ലാ ആഴ്ചയിലും നമ്മൾ ഇതിന് വളം സ്പ്രേ ചെയ്യണം. വെള്ളമൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ നന്നായിട്ട് പരിചരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ട്. പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഓരോ പ്ലാന്റിനെയും ചെന്ന് നോക്കുകയും അതിനൊക്കെ ഒന്ന് തലവിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവറും ഉണ്ടാവും, നന്നായിട്ട് വരികയും ചെയ്യും പ്ലാന്റ്സ്.
1: ഓർക്കിഡ് ചെടികൾക്ക് കൂടുതലായിട്ട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണല്ലോ മഴക്കാലം. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഇതിന്റെ പരിചരണം എങ്ങനെയാണ്? ഇനി വരുന്നത് ഒരു മഴക്കാലം.
0: അതെ, മഴക്കാലത്ത് സാധാരണ ഗതിയിൽ ഫംഗൽ അറ്റാക്ക് ആണ് ഉണ്ടാവുക. സീഡോമോണാസ് മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എന്ത് ഓർഗാനിക് വളം ഉണ്ടെങ്കിലും ഞാൻ അതിൽ കുറച്ച് സീഡോമോണാസ് കൂടെ ചേർക്കും. അപ്പൊ യാതൊരുവിധ ഫംഗൽ അറ്റാക്കും ഉണ്ടാവില്ല. ഇത് ഞാനിപ്പോ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഇതിന്റെ ഈ ചകിരി മുഴുവൻ മാറ്റിയിട്ട് വേണം ഇത് പ്ലാന്റ് ചെയ്യാൻ.
1: ഈ കുഞ്ഞു ചട്ടിയിൽ നിന്ന് എടുത്തിട്ട്
0: ഇത് മുഴുവൻ എടുത്ത് കളയണം.
1: അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വേര് പൊട്ടിയതൊക്കെ എന്ത് ചെയ്യും?
0: വേര് പൊട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേര് പൊട്ടുകയൊക്കെ ചെയ്യും, അത്ര പ്രശ്നമൊന്നുമില്ല. ഇത് മാറ്റിയിട്ട് ഈ ചകിരി മുഴുവൻ എടുത്ത് എടുത്ത് കളഞ്ഞിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഈ നഴ്സറിക്കാരെ പോലെ സാധാരണഗതിയിൽ നമുക്കത്

0: അവരെ പോലെ നമുക്കിത് പരിചരിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് ചകിരി ഇരുന്നാലും പറ്റും. പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഈ ചകിരി ഇരിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ റൂട്ടുകളെല്ലാം പോകും. കാര്യം പ്ലാന്റ് പെട്ടെന്ന് ചീത്തയാവില്ല, പക്ഷേ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഒന്നും മുരടിച്ച് പോകും. ഞാൻ ഉപയോഗിക്കുന്ന മീഡിയം കരി മാത്രമാണ്. അപ്പോൾ കരിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും, നല്ല എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. അത് ആ കരിയൊക്കെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു
1: ലൂസ് ഫില്ലിംഗ്
0: ലൂസായിട്ട് പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വയ്ക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നായിട്ട് കണ്ടോ, ഇതേപോലെ ഇരിക്കണം. ഇതാണ് നല്ലൊരു ഹെൽത്തി പ്ലാന്റ്.
1: അതായത്
0: ഇത് നട്ടപ്പോ ഇതിൽ കെട്ടി വെച്ചതാ, എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കഴിഞ്ഞാൽ റൂട്ട് ശരിക്കും പിടിച്ചു വരില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ട് ഇതിന് കൊടുക്കുന്നത് നല്ലതാ. അതന്നെ സ്റ്റഡി ആയിട്ട് എപ്പോഴും നല്ല ഒരു ഉറച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വലുതാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഇതിന്റെയൊക്കെ റൂട്ട് കണ്ടോ, നമുക്ക് നല്ല വൈറ്റ് റൂട്ട് കണ്ടാൽ അറിയാം.
1: ഇവിടെ ഓർക്കിഡ് മാത്രമല്ല,
0: റോസുകളുണ്ട്, കുറെ വെറൈറ്റീസ് ഉണ്ട്.
1: ഇതൊക്കെ തന്നെ നോക്കുവാണോ അതോ?
0: അല്ല, ഇതെല്ലാം നോക്കുന്നത് വൈഫാ. ഇതെല്ലാം പുള്ളിക്കാരി നോക്കിയിട്ട് അതിന് വളമിടലും മരുന്നടിക്കലും എല്ലാം പുള്ളിക്കാരിയുടെ. സാധാരണ ഗതിയിൽ ഇവിടെ ഞാൻ നട്ടുവെച്ചിരിക്കുന്നത് കണ്ട് ആര്യവേപ്പാണ്. ആ ആര്യവേപ്പിന്റെ ഇല നമ്മളിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ട് അതും വെളുത്തുള്ളി മിശ്രിതം കൂടിയാണ് സാധാരണ ഗതിയിൽ അതിന് അടിച്ചു കൊടുക്കുന്നത്. ആര്യവേപ്പൊക്കെ അതിനുവേണ്ടി മാത്രം നട്ടതാ. ഞാനിപ്പോ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരാളാണ്, നമുക്ക് സമയം പോകാനായിട്ട് വേറെ ഒരു പണി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുള്ള, രാവിലെ മുതൽ കാറിൽ പോകണമെങ്കിൽ കാറിൽ വെച്ച് കേൾക്കും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും. ഞാൻ അതിനുവേണ്ടി മാത്രം ഒരു റേഡിയോ വായിച്ചു വെച്ചിട്ടുണ്ട്. അതായത് പുറത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറെ അധികം സമയം എടുക്കും, ആ സമയത്ത് മുഴുവൻ ഈ റേഡിയോ വെച്ചിട്ടാണ് ഞാൻ എന്റെ എല്ലാ പണികളും ചെയ്യുന്നത്. മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും. രാവിലെ എഴുന്നേറ്റ് അതിന് വെള്ളം ഒഴിക്കുകയും അതേപോലെ അതിന് വേണ്ട വളപ്രയോഗം ചെയ്യുകയും അതിന് അതിൽ നിന്നും കിട്ടുന്ന ഫ്ലവറും എല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഈ ഫോൺ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9446075604. ഒന്നുകൂടി പറയാം, 9446075604.
2: ജൈവ പരിപാലന മുറകളിലൂടെ വിവിധ ഇനങ്ങളിലുള്ള 100-ലധികം ഓർക്കിഡുകൾ പരിചരിക്കുന്ന കാക്കനാട് സ്വദേശി വിശ്വംഭരനെയാണ് ശ്രോതാക്കൾ പരിചയപ്പെട്ടത്. തുടർന്ന് കിസാൻ വാണിയിൽ. ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും ഏലൂർ സ്വദേശി അംബുജാക്ഷിയുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം.
3: അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. ഏത്തവാഴ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ തൈ എടുത്ത് ഒരേ മാതിരിത്തെ തൈകളാണെങ്കിൽ തരം തിരിച്ച് ഏറ്റവും നീളം കൂടിയതും വണ്ണം കൂടിയതായ തൈകൾ തരം തിരിച്ച് ചതുരത്തിൽ ഒരു 6 അടിക്കൊരു കുഴി എടുക്കണം. അതിന് ശേഷം നമ്മൾ ആ കുഴിയിൽ ചാരം ചേർത്ത് ഉണക്കാൻ വയ്ക്കണം. അതിനകത്ത് പുഴുക്കൾ വരാതിരിക്കാനുള്ള ലായനി മുക്കി സൂക്ഷിച്ച് 15 ദിവസം ഉണക്കി എടുത്ത ശേഷമാണ് ഇതിട്ട് നമ്മൾ കുഴിയിൽ വയ്ക്കുന്നത്. വച്ച് കുറച്ച് മണ്ണിട്ട് മൂടിയതിന് ശേഷം 1 മാസം കഴിഞ്ഞ് ഇല വന്നു കഴിയുമ്പോൾ അതിന് വളമായിട്ട് ഇലവളങ്ങളും കുറച്ച് കുമ്മായപ്പൊടി ഇട്ടാൽ അത് കഴിഞ്ഞ് വേപ്പും പിണ്ണാക്കും ചേർത്താണ് നമ്മൾ ഈ തൈകൾ നടുന്നത്. നട്ട് കഴിഞ്ഞ് 3 ഇല വന്നു കഴിയുമ്പോൾ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ചേർത്ത് നമ്മൾ മൂടുന്നു. മൂടിക്കഴിഞ്ഞ് ഇലകൾ വെട്ടി അതിൽ പൊട്ടാഷ് ചേർത്ത് മൂടി 3 പ്രാവശ്യമായിട്ട് ഈ വളം കൂടെ കൂടെ ചെയ്യുന്നു. ജൈവ കൃഷിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അതിൽ കളക്കൊന്നാന്ന് പറയുന്ന ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർച്ചയ്ക്ക് വളരെ വ്യത്യാസം വരും. അതിനുശേഷം നമ്മൾ പുഴുക്കളെ കാണുകയാണെങ്കിൽ കവിളികളിൽ ഓരോരോ കവിളിയിലും സൺലൈറ്റ് സോപ്പ് മുറിച്ച് ഓരോരോ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വച്ചു കൊടുക്കും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം വച്ചു കൊടുക്കും. വച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു 6 മാസം ആകുമ്പോഴേക്കും കൂടെ കൂടെ നനവ് വേണം. എത്ര നനയ്ക്കാൻ പറ്റും അത്രമാത്രം നമ്മൾ നനയ്ക്കുക. അത് കഴിഞ്ഞ് കൊല വരാറാകുമ്പോഴത്തേക്കും 2 വശത്തും വള്ളിയിട്ട് കെട്ടിക്കൊടുക്കണം കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അടിയിൽ കണ്ണ് പൊട്ടി 5-6 ഒക്കെ തൈകൾ മുളച്ചുകൊണ്ടിരിക്കും. മുളയ്ക്കുന്നതായ തൈകൾക്ക് കനം കൂടുവാൻ വേണ്ടി നമ്മൾ കാലുകൊണ്ട് ഈ കണ്ണുകൾ ചവിട്ടി അമർത്തി കൊടുക്കണം. അപ്പോഴാണ് നല്ല ബലമുള്ളതായ വാഴക്കണ്ണുകൾ ഉണ്ടാകുന്നത്. പിന്നെ കൊല വരാറാകുമ്പോൾ ദിവസവും നനച്ചു കൊടുക്കുകയും ചെയ്യണം. അതേമാതിരി കൊല വരുന്നതിനോടനുസരിച്ച് വീണ്ടും വളപ്രയോഗം നടത്തിയിരിക്കണം. മണ്ണ് ഇളക്കി കൂട്ടിയിട്ടാണ് ഈ തൈ ചരിച്ചാണ് നടുക. ചരിച്ച് നട്ട് മുകളിൽ മണ്ണിട്ട് ചവിട്ടും, അങ്ങനെയാണ് ചെയ്യുക. പിന്നെ കൊല വരുമ്പോഴത്തേക്കും രണ്ട് ഭാഗത്ത് നമ്മൾ ബലമായിട്ട് കയറിട്ട് കെട്ടിയിട്ട് കൊല പുറത്ത് ചാടുമ്പോൾ പിന്നെ വാഴ ആടാതെ വിധത്തിൽ രണ്ട് ഭാഗത്തേക്ക് ഊന്നിട്ട് പള്ളിയിട്ട് കെട്ടുക. കെട്ടിയിട്ട് പിന്നെ കൊല വീണ് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കുടപ്പൻ അടർത്തി കളയും. കായ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ച് നാളും കൂടി കഴിയുമ്പോഴത്തേക്കും കായ

0: ഉരുണ്ട് തുടങ്ങും. ആ ഉരുണ്ട് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മൾ പൊട്ടാഷ് ചേർക്കും കായ ഉരുണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇത്ര മാത്രമേ ഏത്തവാഴയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ.
1: വേറെന്താണ് കൃഷി ഇനത്തിലുള്ളത്?
0: പയർ നല്ല ഇനം 18 മണിയുടെ വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് അത് വിളഞ്ഞതെടുത്ത് നമ്മൾ സൂക്ഷിച്ചു വച്ച് പിന്നെ അതിനകത്ത് ലായനികളൊന്നും മുക്കേണ്ടത് ആവശ്യമില്ല. നമ്മൾ ഈ പയറെടുത്ത് അതിനകത്ത് പിന്നെ മഞ്ഞപ്പൊടി കൂട്ടി ഇളക്കി വയ്ക്കും യാതൊരു വക കീടങ്ങളും കൂടാതിരിക്കാൻ വേണ്ടി. 5-6 ദിവസം അത് നമ്മൾ നല്ലമാതിരി ഉണക്കി എടുത്ത് വെച്ച് ആ പയർ വെള്ളത്തിലിട്ട് ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടാൽ നാളെ രാവിലെ എടുത്ത് നടാം. നട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ ചുറ്റുവശം ചാരം ചാണകത്തിൻ്റെ ഉണക്കപ്പൊടിയും ചേർത്ത് ചുറ്റുവശം കിളച്ച് മൂടണം. മൂടി നല്ലപോലെ വെള്ളമൊഴിച്ച് ചെറുതായിട്ട് 2-3 ഇല വിരിയുമ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു കയറ് മുകളിലേക്ക് പന്തലിട്ട ശേഷം കെട്ടുക. കെട്ടിയിട്ട് നമ്മൾ വീണ്ടും കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കയറിൻ്റെ ഇടയിൽ കൂടി മഞ്ഞപ്പൊടി തൂവിക്കൊടുക്കും. ഓരോരോ ഇലക്ക് ഇലക്ക് പയറിങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് വരുമ്പോൾ നമ്മൾ ഈ മഞ്ഞപ്പൊടി തൂവിക്കൊടുക്കും. ഇങ്ങനെയാണ് പയറിൻ്റെ കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിളവെടുപ്പിൽ ധാരാളം വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കിട്ടാറുണ്ട്. പുഴുക്കൾ വരികയാണെങ്കിൽ വെളുത്തുള്ളിയും വേപ്പെണ്ണയും മഞ്ഞപ്പൊടിയും കൂടെ കലക്കിയിട്ട് ചെറിയ തോതിൽ സോപ്പ് വെള്ളം കലക്കിയിട്ട് തളിച്ചു കൊടുക്കണം ഈ പയറിൻ്റെ പന്തലിൻ്റെ മുകളിൽ കൂടി. വേറെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതൊന്നുമില്ല. ഇത്രമാത്രം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇലചുറ്റി പുഴുവിന് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അടിവശത്തേക്കൂടെ തളിച്ചു കൊടുക്കുക. വളരെ നല്ലതാണ്. അങ്ങനെ മുളകിനാണെങ്കിൽ മുളകിൻ്റെ അടിയിൽ ഒരു വെള്ള വെള്ള ഒരു പൂപ്പൽ പിടിച്ച മാതിരി ഇലയുടെ അടിയിൽ കൂടെ വരും. അപ്പോൾ ഈ 2 ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചാൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറവ് വരുന്നുണ്ട്. വലിയ ഇനം ചേമ്പിൻ്റെ തട മുറിച്ച് ആദ്യം തന്നെ തടം എടുക്കണം. ചേമ്പിനെ തടം എടുത്തിട്ട് അധികം മണ്ണ് കൂട്ടാതെ മുകളിൽ ചേമ്പ് വെച്ച് കുറച്ച് ഇലകൾ കരിയിലകൾ അടിച്ചു കൂട്ടി അതിൻ്റെ മുകളിൽ മണ്ണ് ഒരുപാട് കയറ്റാതെ വട്ടത്തിൽ പരത്തി കൂട്ടണം. പരത്തി കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കുക. മണ്ണ് വട്ടത്തിൽ വട്ടത്തിൽ കിളച്ച് ഒരു 2 പ്രാവശ്യം കൂട്ടുക. ഒരുപാട് പൊക്കത്തിൽ മണ്ണ് കൂട്ടരുത്. അത് കഴിഞ്ഞ് ഇത് നട്ട് 3 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ചേമ്പിൽ കിഴങ്ങൾ വരും. അപ്പോൾ നമുക്കൊരു 1 ഡിസംബർ ആകുമ്പോഴത്തേക്കും നല്ല ചേമ്പ് പറിക്കാൻ പാകമായ സമയമായിരിക്കും. ചേമ്പ്, ചേന, കാച്ചിൽ ഇതൊക്കെ മെയ് മാസത്തിൽ നടും. ഡിസംബർ അവസാനം ആകുമ്പോഴേക്കും ഇത് പറിക്കും. വിളവെടുപ്പിൻ്റെ നല്ല സമയമാണ്. പാകത്തിന് നമ്മൾ ചെയ്തതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും.
1: ഇത് കൂടാതെ തന്നെ കൃഷിയിലെത്തി പറഞ്ഞല്ലോ ഔഷധ സസ്യങ്ങളുടെ കാര്യം, അതിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്?
0: ഔഷധ സസ്യങ്ങൾ കറ്റാർവാഴ, കസ്തൂരി മഞ്ഞൾ, ഇത് കൂടാതെ നീലാമരി, ചങ്ങലം വരണ്ട, അങ്ങനെ പലയിനം സസ്യങ്ങളും മരുന്ന് ചെടികളൊക്കെ കൃഷി ചെയ്യാറുണ്ട്.
1: അതിൻ്റെയൊക്കെ കൃഷി രീതികൾ എങ്ങനെയാണ് ഔഷധ സസ്യങ്ങളുടെ?
0: ഔഷധ സസ്യങ്ങൾ കറ്റാർവാഴ ആദ്യം തന്നെ ചെറിയൊരു തടം എടുക്കുക. എന്നിട്ട് കറ്റാർവാഴ ഒരുപാട് മണ്ണ് കൂട്ടാതെ ചെറിയ ചെറിയ തൈകൾ പറിച്ച് 1.5 മീറ്റർ 1.5 മീറ്റർ അകലങ്ങളിൽ നടണം. നട്ട് കഴിഞ്ഞ് ഇടയ്ക്ക് ശീമക്കൊന്നയുടെ ഇലയെ മാത്രമേ അതിന് വളമായിട്ട് ചേർക്കാറുള്ളൂ. ജൈവകൃഷിയുടെയാണ് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ഔഷധ യോഗ്യമായ അതിന് മറ്റൊരു കീടങ്ങൾ വരാതെയും അത് നമുക്ക് ഉപയോഗിക്കാനും മുഖത്ത് തേക്കാനും തലയിൽ തേക്കാനും ഒക്കെ കൃത്രിമമായിട്ടൊന്നും അതിൽ ചേർക്കില്ല. അങ്ങനെ മണ്ണ് വെട്ടിക്കൂട്ട ഈ ചീമക്കൊന്നയുടെ ഇല വളമായിട്ട് ചുറ്റിലും വിതറി കൊടുക്കുക. പിന്നെ മണ്ണ് മൂടി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ശരിക്കും വേര് പിടിച്ച് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി അകലങ്ങളിലേക്ക് ഇങ്ങനെ പോകും. വീണ്ടും പറിച്ച് നടും. അത്രമാത്രമേ അതിന് കാര്യമായ വളങ്ങളും ഇല്ല. അതിന് പ്രത്യേകിച്ച് അതിന് ശുശ്രൂഷകളൊന്നും വേണ്ട. ഇതിൽ അതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ കറ്റാർവാഴയ്ക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വെള്ളം 3 ദിവസം കൂടുമ്പോൾ ഒഴിക്കും. വെള്ളമാണ് ഈ സസ്യത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ആഹാരം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പൊടിമണ്ണ് ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. ഒരുപാട് ചെളി മാതിരി ആവരുത്. അതിങ്ങനെ കൂട്ടിക്കൊടുക്കുക. കൂട്ടിക്കൊടുക്കുമ്പോൾ ഇലകൾ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ വളരുന്ന മാതിരി ആയിരിക്കും. പിന്നെ അവയ്ക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ ചിലതിന് എല്ലാ കറ്റാർവാഴയ്ക്കും അത് വരില്ല. ഒരു നീണ്ടിട്ട് ഒരു 2 മീറ്റർ പൊക്കത്തിൽ ഒരു കൂമ്പ് മാതിരി ഇങ്ങനെ പോകും. അതിൽ നിന്ന് ഇങ്ങനെ ഒരുതരം കായകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. എല്ലാ കറ്റാർവാഴയ്ക്കും അത് ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം ചില ചെടികളിൽ മാത്രമേ ഇത് വരാറുള്ളൂ. നീലാമരി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ തൈയാണ്. ആ തൈ പറിച്ച് നട്ട് അതിന് പ്രത്യേക വളങ്ങളൊന്നും, ഇതേമാതിരി ഇലവളങ്ങൾ എന്തെങ്കിലും കൂട്ടും. കൂട്ടിയിട്ട് മണ്ണ് ധാരാളം കൂട്ടും, വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിന് പ്രത്യേകമായ വളങ്ങളൊന്നും ചേർക്കാറില്ല. ഈ മരുന്നുകൾക്കൊന്നിനും ഒക്കെ ജൈവ കൃഷിയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ജൈവ കൃഷിക്കെല്ലാം ഞാൻ ഇലകൾ മാത്രമേ വെട്ടിക്കൂട്ടാറുള്ളൂ. മറ്റൊന്നും അതിൽ ചേർക്കാറില്ല. നമ്മൾ ഒരു മീറ്ററിൽ 2 എണ്ണയും വയ്ക്കാൻ പാടുള്ളൂ കറ്റാർവാഴ. അതിൻ്റെ ചുറ്റിലും പല പല കുഞ്ഞു കുഞ്ഞു തൈകൾ പൊട്ടി വിടർന്നുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് ദൂരങ്ങളിൽ വച്ചാൽ മതി. മറ്റേ നീലാമരി എന്ന് പറയുന്നതൊക്കെ ഒറ്റ ഒറ്റയാണ്. അതൊരു 6 മാസം 7 മാസം ആകുമ്പോഴേക്കും നിറയെ കുഞ്ഞു കുഞ്ഞ് ചെറുപയറിൻ്റെ മാതിരത്തെ ഒരു തരം നീണ്ട നീണ്ട കായകൾ വരും. ഒരു വിരലിൻ്റെ ഒരു തുമ്പിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ കായ. അതിലും 5-6 അരികളായിട്ട് വരും. കറ്റാർവാഴയുടെ തണ്ടും അതേമാതിരി ഓരോരോ ഇലകളുണ്ടല്ലോ, ആ ഇലകളും നീലാമരിയുടെ ഇലയുടെ കൂടി നല്ലമാതിരി ഇടിച്ച് പിഴിഞ്ഞ് അത് കാച്ചി അരിച്ചെടുത്ത് മുടിക്ക് സ്ത്രീകൾക്ക് തേക്കാൻ നല്ല മരുന്നാണത്. തേച്ച് കഴിഞ്ഞാൽ മുടി വളർച്ചയ്ക്കും നല്ലതാണ്. പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ കുടുംബമായിട്ടും കൃഷിയുടെ ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ എല്ലാവിധ കൃഷിക്കും എനിക്ക് താല്പര്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ

സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചീര നട്ട് കഴിഞ്ഞാലും അതേമാതിരി ഒരു കട വെള്ളരി നട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് അതിൽ നിന്ന് ഒരിക്കലും നഷ്ടം വരില്ല. നമ്മളുടെ വീട്ടു ജോലികളും കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന നേരം കൊണ്ട് പുറത്തേക്കിറങ്ങി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറമേ കാശ് കൊടുക്കാതെ നമുക്ക് ചെറിയ ചെറിയ പച്ചക്കറികളും ഒരു കരിവേപ്പിലയാണെങ്കിലും ഒരു പച്ചമുളകാണെങ്കിലും ഞാൻ പലതരം കാന്താരി ചെടികളൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അധികം മുളകൊന്നും വാങ്ങിക്കാറില്ല. പല ഇനം എൻ്റെ അടുത്ത് വെള്ള തന്നെ രണ്ട് മൂന്ന് തരം, അതേമാതിരി ചെറിയ കാന്താരി, അതേമാതിരി വലിയ മുളക്, വെള്ളക്കാന്താരി ഏത് കാലവും ഉണ്ടാവും. അതേമാതിരി അത്യാവശ്യ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കാണ്. കപ്പ നടും, ഒരു കിലോയിൽ 10-15 കിലോ ഏറ്റവും കുറഞ്ഞത്. ഇങ്ങനത്തെ വലിയ നല്ല ഇനം കപ്പ ഞാൻ നടാറുണ്ട്, ധാരാളം കഴിയുന്നത് കിട്ടാറുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് ഡിസംബറിൽ എല്ലാ വർഷവും വിൽക്കും. ഇവിടെ അടുത്ത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്, ആ കടയിലാണ് ഞാൻ ഇതൊക്കെ. അവർ വന്ന് എടുത്തോളും, നമ്മളിവിടെ പറിച്ച് ശേഖരിച്ചാൽ മതി, ഭർത്താവ് എല്ലാം സഹായിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുറഞ്ഞ സമയം നമ്മൾ അധ്വാനിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക്

0: ചാർലപ്പാലയും അതിൻ്റെ അടുത്ത് വെള്ള തന്നെ രണ്ട് മൂന്ന് തരം, അതേമാതിരി ചെറിയ കാന്താരി, അതേമാതിരി വലിയ മുളക്. വെള്ളക്കാന്താരി ഏത് കാലവും ഉണ്ടാവും. അതേമാതിരി അത്യാവശ്യ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കാണ്. കപ്പ നടും, ഒരു കിലോയിൽ 10-15 കിലോ ഏറ്റവും കുറഞ്ഞത്. ഇങ്ങനത്തെ വലിയ നല്ല ഇനം കപ്പ ഞാൻ നടാറുണ്ട്, ധാരാളം കഴിഞ്ഞ കിട്ടാറുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് ഡിസംബറിൽ എല്ലാ വർഷവും വിൽക്കും. ഇവിടെ അടുത്ത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു കടയുണ്ട്, ആ കടയിലാണ് ഞാൻ ഇതൊക്കെ. അവർ വന്ന് എടുത്തോളും, നമ്മളിവിടെ പറിച്ച് ശേഖരിച്ചാൽ മതി, ഭർത്താവ് എല്ലാം സഹായിച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുറഞ്ഞ സമയം നമ്മൾ അധ്വാനിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം നമുക്കങ്ങനെ കിട്ടുമ്പോഴുണ്ട്. പിന്നെ കൃഷി ചെയ്ത സാധനം നമ്മൾ വിളവെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമുക്ക് വലിയ സംതൃപ്തിയാണ് അത് കാണുമ്പോൾ. എനിക്കങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിവരിക്കുന്നത്. ഈ കൃഷിയിൽ നമുക്കൊരിക്കലും പരാജയം ഉണ്ടാവില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏത്തവാഴത്തോട്ടത്തിലെ പച്ചക്കറി വിളകളും ഔഷധ സസ്യങ്ങളും ഏലൂർ സ്വദേശി അംബുജാക്ഷിയുടെ കാർഷികാനുഭവങ്ങൾ. ഇന്നത്തെ കിസാൻവാണി സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യമുന ശിവദാസ്, ശ്രീജ ഷിബു.
2: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
3: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
2: അതെങ്ങനെ?
3: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-1800-1551.
4: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
3: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
2: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
3: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും, അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
3: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
5: സത്യം
3: 10.5 മാറ്റു സത്യം.
6: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800-1800-1551-ൽ സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
7: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.4°C.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോക്കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രീരിപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26,200 രൂപ, ആലപ്പുഴ 25,500, കോട്ടയം 29,000 രൂപ, എറണാകുളം 25,000, കൊച്ചി റെഡി 25,200, ആലുവ 27,900, വടക്കൻ പറവൂർ 26,800 രൂപ. കൊപ്ര ക്യുണ്ടിലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,800 രൂപ, വടക്കൻ പറവൂർ 14,800. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 4,000 രൂപ, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്യുണ്ടിലിന് കട്ടപ്പന 35,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 27,000 രൂപ, വടക്കൻ പറവൂർ

0: ക്വിൻ്റലിന് 4,800, തൊടുപുഴ 1,000 30,000 രൂപ, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900 രൂപ, കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,100 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,100, ആലുവ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 69,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,400. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 21,500 രൂപ, മൂവാറ്റുപുഴ 20,500, തൊടുപുഴ 24,300. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 20,500. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 147,000, ആലുവ 155,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 620. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,500 രൂപ, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ, വടക്കൻ പറവൂർ 4,500 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,800 രൂപ, വടക്കൻ പറവൂർ 4,000 രൂപ, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ട് പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകളിൽ എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ഇന്ന് രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:00 കഴിഞ്ഞ് 24:40. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ സംയുക്ത അറബ് അമീരാത് സാത്ത് ഹമാരെ ബഹുയാമ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജ സുരക്ഷ പർ ബാത്ചീത് ഹോഗി കൈസേ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായേ. ഊർജ സുരക്ഷ ഹമാരി ഹൈ ഉസ്കോ ഹം മജബൂത് കർ സകേ. ഇസ്കേ അലാവേ ജോ 4

0: अन्य देश हैं, नॉर्डिक समिट होने वाला है, नॉर्वे की यात्रा है, स्वीडन की यात्रा है, इटली की यात्रा है, नेदरलैंड्स की यात्रा है। इनोवेशन इकोसिस्टम में भारत में बहुत काम हो रहा है और क्लीन एनर्जी टेक्नोलॉजीज में ये लोग और ग्रीन ट्रांजिशन में काफी आगे हैं। तो इन सभी मुद्दे पर हमारी बातचीत होगी, विकसित भारत की तरफ हमको ले आता है, उसे कैसे मजबूत किया जाएगा, ये प्रधानमंत्री के दौरे का एक मुख्य आधार है।
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ വി എസ്, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബീബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31-നകം സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര എൽ പി ജി ഉൽപാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
1: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെറ്ററിക്കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബഞ്ച് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗും നിർമ്മിത ബുദ്ധി

0: അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തല്ലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. അഹമ്മദാബാദ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

FM ഈവനിംഗ്. ശ്രോതാക്കളുടെ ഇഷ്ട ഇനങ്ങളുമായി FM ഈവനിംഗ് ആരംഭിക്കുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം

0: സമകാലികം.
1: കായികവേദി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനം.
1: സ്പോർട്സിന്റെ ലോകത്തേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളുമായി വരുന്നവരാണ് ഇന്ന് കൂടുതൽ. എന്നാൽ ഇത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ നൈരാശ്യത്തിലേക്കാണ് ഭൂരിഭാഗം പോകുന്നത്. വിജയികളുടെ കഥ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ നിശബ്ദരായി മറഞ്ഞുപോകുന്നവരും ഉണ്ട്. ലോകം കഴിഞ്ഞ വാരം ഫുട്ബോൾ ക്രിക്കറ്റ് ലോകത്താണ് കാണികളെ കുരുക്കിയിട്ടിരിക്കുന്നത്. ഇതിനിടയിലും ആർച്ചറി ലോകകപ്പിന്റെ രണ്ടാം പാദ മത്സരങ്ങളിലെ റീകർവ് വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് സ്വർണം നേടി. ഒളിമ്പ്യൻ ദീപിക കുമാരി, അൻകിത ഭക്ത്, കുങ്കും മുഹോത് എന്നിവരുൾപ്പെട്ട ഇന്ത്യൻ ടീം ചൈനയെയാണ് കീഴ്പ്പെടുത്തിയത്. നിശ്ചിത 4 റൌണ്ട് അവസാനിച്ചപ്പോൾ സ്കോർ 4-4 സമനിലയിലായതോടെ മത്സരം ഷൂട്ട് ഓഫിലേക്ക് നീണ്ടു. ഷൂട്ട് ഓഫിൽ 5-4 ഇന്ത്യ സ്വർണം നേടി.
3: ഉത്തേജക മരുന്ന് പരിശോധനയിൽ പങ്കെടുക്കാത്തതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ യശസ്വി ജയ്സ്വാൾ, ഷെഫാലി വർമ്മ എന്നിവർക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാഡയുടെ നോട്ടീസ്. കഴിഞ്ഞ വർഷമാണ് നിശ്ചയിച്ച പരിശോധനയ്ക്ക് താരങ്ങൾ ഹാജരാകാതിരുന്നത്. കൃത്യമായ വിശദീകരണം നൽകാതിരുന്നതോടെ നാഡ നോട്ടീസ് അയക്കുകയായിരുന്നു. നാഡയുടെ രജിസ്റ്റേർഡ് ടെസ്റ്റിംഗ് പൂളിന്റെ ഭാഗമാണ് ഇരുവരും. താരങ്ങൾക്ക് നോട്ടീസ് അയച്ചതായും വിവരം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെയും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിനെ അറിയിച്ചതായും PTI റിപ്പോർട്ട് ചെയ്യുന്നു. അറിയിപ്പ് ലഭിച്ചതായി BCCI വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. താരങ്ങൾ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് പങ്കെടുക്കാത്ത സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പരിശോധിക്കുമെന്നും തുടർന്ന് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നു.
1: ട്രോഫികളുടെ പെരുമ പറയാറുള്ള സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ആരാധകർക്ക് അത്ര സുഖകരമാകുന്നതല്ല. കഴിഞ്ഞ 2 സീസണുകളിലായി ഒരു കിരീടം പോലും നേടാൻ സാധിക്കാത്ത ടീമിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് കയ്യാങ്കളിയുടെയും തമ്മിത്തല്ലിന്റെയും വാർത്തകളാണ്. സ്പാനിഷ് ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും കിരീട പോരാട്ടത്തിൽ നിന്ന് പുറത്തായ റയലിന് സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല. സീസണിന്റെ ഇടയ്ക്ക് വെച്ച് സ്പാനിഷ് പരിശീലകൻ സാബി അലോൺസോയെ പുറത്താക്കേണ്ടിയും വന്നു. നിലവിൽ അൽവാരോ അർബെലോവയാണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. പരിശീലനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് റയൽ താരങ്ങളായ ഫെഡറിക്കോ വാൽവർദെയും ഒറേലിയൻ ചൌമേനിയും തമ്മിൽ തല്ലിയതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പരിശീലനത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് താരങ്ങൾ തമ്മിലടിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പരിശീലനത്തിനിടെ തുടങ്ങിയ തർക്കം വ്യാഴാഴ്ച ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വലിയ സംഘർഷമായി മാറുകയായിരുന്നു. വ്യാഴാഴ്ചത്തെ പരിശീലനത്തിനിടെ വാൽവർദെ നടത്തിയ ഒരു കടുത്ത ടാക്കിളാണ് തർക്കത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. പരിശീലനത്തിന് ശേഷം വാൽവർദെ ഒറേലിയൻ ചൌമേനിയെ ചോദ്യം ചെയ്യുകയും ഇത് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയുമായിരുന്നു.
3: 20 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇംഗ്ലീഷ് ക്ലബ് ആർസനൽ UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ. സ്വന്തം മൈതാനത്തെ രണ്ടാം പാദ സെമിയിൽ സ്പാനിഷ് ക്ലബ് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നേടിയ എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയമാണ് ഗണ്ണേഴ്സിന് ഫൈനലിൽ ടിക്കറ്റ് സമ്മാനിച്ചത്. അത്ലറ്റിക്കോയുടെ മൈതാനത്ത് നടന്ന ആദ്യപാദ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു. ഇരുപാദങ്ങളിലുമായി 2-1 വിജയം. 2006 ശേഷം ഇതാദ്യമായാണ് ആർസനൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യോഗ്യത നേടുന്നത്. 44 മിനിറ്റിൽ ബുക്കായോ സാക്കയാണ് മത്സരത്തിലെ ഏക ഗോൾ നേടിയത്. PSG ബയൺ മ്യൂണിക് രണ്ടാം സെമി ഫൈനലിൽ വിജയികളായിരിക്കും ഫൈനലിൽ ആർസനലിന്റെ എതിരാളികൾ.
1: ജർമ്മൻ ക്ലബ്ബായ ബയൺ മ്യൂണിക്കിന്റെ തട്ടകമായ അലയൻസ് അരീനയിൽ പോയി വെന്നിക്കൊടി പാറിച്ച PSG UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക്. സെമിഫൈനലിന്റെ രണ്ടാം പാദത്തിലും 1-1 വിജയം സ്വന്തമാക്കിയ PSG മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തി. കഴിഞ്ഞ ആഴ്ച PSGയുടെ മൈതാനമായ പാർക്ക് ഡേ പ്രിൻസസിൽ നടന്ന മത്സരം 5-4 PSG വിജയിച്ചിരുന്നു. ഇപ്പോൾ ഇരുപാദങ്ങളിലുമായി 6-5 ജയത്തോടെയാണ് ഫ്രഞ്ച് ക്ലബിന്റെ ഫൈനൽ പ്രവേശനം. ബുഡാപെസ്റ്റിൽ May 30 നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലീഷ് ക്ലബ് ആഴ്സണലാണ് PSGയുടെ എതിരാളികൾ. കളി ആരംഭിച്ച് 3 മിനിറ്റിൽ തന്നെ ഒസ്മാൻ ഡെംബെലയിലൂടെ PSG മുന്നിലെത്തിയെങ്കിലും അവസാന നിമിഷത്തിൽ PSG പ്രതിരോധത്തിന് പിഴച്ചു. ഇഞ്ചുറി ടൈമിന്റെ 4 മിനിറ്റിൽ ഹാരി കെയ്നാണ് ബയേണിനായി ഗോൾ നേടിയത്. അതേസമയം റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ ബയേണിന് എതിരായിരുന്നുവെന്ന് ബയൺ അധികൃതരും താരങ്ങളും ആരോപിക്കുന്നുണ്ട്.
3: ഫുട്ബോൾ ലോകകപ്പിന് ആവേശമേകാൻ വീണ്ടും പോപ്പ് ഗായിക ഷക്കീറ എത്തുന്നു. വക്ക വക്കയ്ക്കും ലാലാ ലായ്ക്കും ശേഷം ഇത്തവണ തരംഗമാകാൻ ദായി ദായി. ഷക്കീറ ഒരുക്കുന്ന ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദായ് ദായുടെ ടീസർ പുറത്തുവിട്ടു. പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കുന്ന കമോൺ ലെറ്റസ് ഗോ എന്നതൊക്കെയാണ് ദായ് ദായ് എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം. നൈജീരിയൻ ഗായകൻ ബെർണ ബോയ്ക്കൊപ്പം ചേർന്നാണ് പാട്ടൊരുക്കിയിരിക്കുന്നത്. ഷക്കീറയുടെ മാജിക്കൽ വോയിസും ചടുലമായ നൃത്ത ചുവടുകളും തന്നെയാണ് ദായ് ദായുടെയും ഹൈലൈറ്റ്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിനായി ഷക്കീറ ഒരുക്കിയ വാക്കവാക്ക

0: സോങ് ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. 2014 ബ്രസീൽ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഷക്കീർ ഇറക്കിയ ലാ ലാ ലാ സോങ് അന്നത്തെ ഔദ്യോഗിക ഗാനത്തെക്കാളും ഹിറ്റായിരുന്നു.
1: ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വലിയ മാറ്റം വരുന്നു. T20 ടീമിൽ അടിമുടി മാറ്റം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. നായക സ്ഥാനത്തടക്കം അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിലെ ഇന്ത്യയുടെ T20 ടീമിന്റെ നായകൻ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. സൂര്യകുമാർ യാദവിനെ മാറ്റി ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റനായി ശ്രേയസ് അയ്യരെ കൊണ്ടുവരാൻ അജിത് അഗാർക്കർ നയിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി ലക്ഷ്യമിടുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ സഞ്ജു സാംസണെയാണ് നായകസ്ഥാനത്തേക്ക് മാനേജ്മെന്റ് പ്രധാനമായും പരിഗണിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കോച്ച് ഗൌതം ഗംഭീറിന് താൽപര്യം സഞ്ജുവിനോടെന്നാണ് റിപ്പോർട്ടുകൾ.
0: സൌദി പ്രോ ലീഗിൽ മിന്നും പ്രകടനം തുടരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് 100 ഗോൾ നേട്ടം. കഴിഞ്ഞ ദിവസം അൽ ഷബാബയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ അൽ നസർ 2-4 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. സെനഗൽ താരം സാഡിയോ മെനെയുടെ 15 മിനിറ്റിലെ ക്രോസിലായിരുന്നു ക്രിസ്ത്യാനോയുടെ 100 ഗോൾ. ഇതോടെ കരിയറിൽ പോർച്ചുഗീസ് താരത്തിന് 971 ഗോളുകളായി. പ്രോ ലീഗിന്റെ ഈ സീസണിൽ തന്റെ 26-ാമത്തെ ഗോൾ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയത്. അൽ ഷബാബുമായുള്ള വിജയത്തോടെ അൽ ഹിലാലിനേക്കാൾ 5 പോയിന്റ് ലീഡ് സ്വന്തമാക്കാൻ അൽ നസറിനായി. നിലവിൽ 32 മത്സരങ്ങളിൽ നിന്നായി 82 പോയിന്റുകളാണ് അൽ നസറിനുള്ളത്.
1: തീപ്പറിയ എൽ ക്ലാസിക്കോ പോരിനൊടുവിൽ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബാഴ്സലോണ വീണ്ടും ലാലിക കിരീടം ചൂടി. 29-ാം തവണയാണ് ലാലിക കിരീടം ബാഴ്സ സ്വന്തമാക്കുന്നത്. 3 മത്സരങ്ങൾ അവശേഷിക്കെ 14 പോയിന്റ് നേടിയാണ് അവർ പട്ടികയിൽ 1-ാമതെത്തിയിരിക്കുന്നത്. ഇതോടെ റയൽ മാഡ്രിഡിന് ഒരു കിരീടം പോലും നേടാനാകാത്ത സീസണായി ഈ സീസൺ മാറി. ഇംഗ്ലീഷ് താരം മാർക്കസ് റാഷ്ഫോർഡ്, സ്പെയിൻ താരം ഫെറാൻ ടോറസ് എന്നിവരാണ് ബാഴ്സലോണയ്ക്കു വേണ്ടി സ്കോർ ചെയ്തത്. ആദ്യ പകുതിയിലായിരുന്നു 2 ഗോളുകളും. പകരം വയ്ക്കാനില്ലാത്ത ഭംഗിയാർന്ന ഒരു ഫ്രീ കിക്കിലൂടെ മാർക്കസ് റാഷ്ഫോർഡ് 9-ാം മിനിറ്റിൽ സ്കോർ ചെയ്തപ്പോൾ 18-ാം മിനിറ്റിൽ മറ്റൊരു സ്പെയിൻ താരം ഡാനി ഓൾമോയുടെ മികച്ച ഫ്ലിക്കിലൂടെ ലഭിച്ച പന്ത് ഫെറാൻ ടോറസ് മനോഹരമായി വലയിലെത്തിച്ചു.
0: IPL പ്ലേ ഓഫ് കാണാതെ മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പുറത്ത്. നിർണായക മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് തോറ്റു. അവസാന പന്തുവരെ ആവേശം നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ 2 വിക്കറ്റിനാണ് ബംഗളൂരുവിന്റെ വിജയം. 167 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 15 റൺസാണ്. 3-ാം പന്തിലെ ഭുവനേശ്വർ കുമാറിന്റെ സിക്സർ RCB വിജയത്തിൽ നിർണായകമായി. അവസാന പന്തിൽ 2 റൺസ് ആവശ്യമുള്ളപ്പോൾ മുംബൈയുടെ ഫീൽഡിംഗ് പിഴവും ചാമ്പ്യന്മാർക്ക് ഗുണകരമായി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 166 റൺസ് എടുത്തത്. സീസണിലെ പോയിന്റ് നിലയിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താനും ജയത്തോടെ RCBക്കായി. അതേസമയം 3 ജയം മാത്രമുള്ള മുംബൈ 9-ാം സ്ഥാനത്താണ്.
1: ചെപ്പോക്കിൽ സഞ്ജു മാജിക് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലേക്കായി. IPLലെ ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം തന്റെ പേരുകൂടി ചേർത്ത് 27-ാരൻ ഒറുവിൽ പട്ടേൽ നടത്തിയത് അവിശ്വസനീയമായ വിസ്മയ പ്രകടനം. 23 പന്തിൽ 65 റൺസ് എടുത്ത ഒറുവിൽ പട്ടേലിന്റെ വെടിക്കെട്ട് 50 കരുത്തിലാണ് ചെന്നൈ ലക്നൌവിനെ തകർത്ത് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കിയത്. 13 പന്തിൽ 50 കടന്ന് IPLന്റെ ഏറ്റവും വേഗതയേറിയ 50 എന്ന യശസ്വി ജയ്സ്വാളിന്റെ റെക്കോർഡ് പ്രകടനത്തിന് ഒപ്പമെത്താനാണ് ഒറുവിലിന് സാധിച്ചത്. 282.61 സ്ട്രൈക്ക് റേറ്റിൽ 8 കൂറ്റൻ സിക്സറുകളും 2 ബൌണ്ടറികളും സഹിതമാണ് ഉർവിൽ പട്ടേൽ 65 റൺസ് എടുത്തത്. സ്ട്രൈക്ക് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഒരു ബാറ്റർ പുറത്തെടുക്കുന്ന ഏറ്റവും മികച്ച 2-ാമത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കൂടിയായിരുന്നു ഇത്. 2014 പഞ്ചാബിനെതിരെ സുരേഷ് റെയ്ന നേടിയ 348 എന്ന സ്ട്രൈക്ക് റേറ്റിന് തൊട്ടുതാഴെ 2-ാമത്തെ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് ഉർവിൽ അടിച്ചെടുത്തത്.
0: IPLൽ പഞ്ചാബ് കിങ്സിന് തുടർച്ചയായ 2-ാം തോൽവി. പഞ്ചാബിനെ ഗുജറാത്ത് 4 വിക്കറ്റിനാണ് തകർത്തത്. 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുത്ത പഞ്ചാബിനെതിരെ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 19.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 41 പന്തിൽ 57 റൺസ് നേടിയ സായി സുദർശനാണ് ഗുജറാത്തിന്റെ ടോപ് സ്കോറർ. പഞ്ചാബിനായി മാർക്കസ് സ്റ്റോയിനിസും സുയാ ഷെഡ്ഗേക്കും മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത്.
1: IPLലെ നിർണായക മത്സരത്തിൽ വെല്ലുവിളിച്ച ലക്നൌവിനെ 6 വിക്കറ്റിന് തകർത്ത് മുംബൈ. ലക്നൌ സൂപ്പർ ജയൻസ് ഉയർത്തിയ 229 റൺസ് എന്ന വിജയലക്ഷ്യം അനായാസം മറികടന്നാണ് മുംബൈ അതിശയിപ്പിച്ചത്. തുടക്കം തന്നെ മിന്നിച്ചാണ് മുംബൈ മറുപടി ബാറ്റിംഗിനിറങ്ങിയത്. 1-ാം വിക്കറ്റിൽ രോഹിത് ശർമ്മയും റിക്കൽട്ടനും ചേർന്ന് വെറും 10.5 ഓവറിൽ 143 റൺസ് ചേർത്ത് വിജയം എളുപ്പമാക്കി. 18.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിയാണ് മുംബൈ വിജയം നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിനെ നിക്കോളാസ് പുരാന്റെ ബാറ്റിംഗ് ാണ് കൂറ്റൻ സ്കോറിലെത്തിച്ചത്. 21 പന്തിൽ നിന്ന് 8 സിക്സറുകളും ഒരു ഫോറും അടക്കം 63 റൺസാണ് പുരാനെ നേടിയത്. മിച്ചൽ മാഷ്, എയ്ഡൻ മാർക്രം, ഹിമത് സിംഗ് എന്നിവരും

0: മികച്ച പ്രകടനം നടത്തിയതോടെ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് ലഖ്നൗ നേടിയത്. ലഖ്നൌവിനു വേണ്ടി എം സിദ്ധാർത്ഥ് 2 വിക്കറ്റുകൾ വീഴ്ത്തി.
1: ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തറപറ്റിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. 8 വിക്കറ്റിനാണ് ചെന്നൈയുടെ വിജയം. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത 20 ഓവറിൽ 155 റൺസാണ് നേടിയത്. ചെന്നൈക്ക് വേണ്ടി സഞ്ജു സാംസൺ 52 പന്തിൽ 87 റൺസുമായി പുറത്താകാതെ നിന്നു. കാർത്തിക് ശർമ്മയും സഞ്ജുവിനൊപ്പം 31 പന്തിൽ 41 റൺസുമായി പുറത്താകാതെ നിന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ എന്നിവർ ആദ്യം തന്നെ പുറത്തായി. 2 വിക്കറ്റിൽ സഞ്ജുവും ഉർവിലും പോയതോടെ എത്തിയ കാർത്തിക് ശർമ്മയും ചേർന്നാണ് ടീമിനെ കരകയറ്റിയത്. 66 പന്തിൽ 114 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്.
0: ഏഷ്യൻ ഗെയിംസിൽ മത്സരിക്കാനുള്ള വിനേഷ് ഫോഗട്ടിന്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചിരിക്കുകയാണ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ നടപടികൾ. ഗോണ്ടയിൽ ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഓപ്പൺ റാങ്കിംഗ് ടൂർണമെന്റിലൂടെ ഏകദേശം 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരുവിന് ഒരുങ്ങുകയായിരുന്ന വിനേഷിന് ടൂർണമെന്റിലെ മികച്ച പ്രകടനത്തിലൂടെ ഏഷ്യൻ ഗെയിംസ് ട്രയൽസിന് യോഗ്യത നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബുധനാഴ്ച WFI പുറത്തുവിട്ട പുതിയ സർക്കുലറിലെ മാനദണ്ഡങ്ങളാണ് ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. 2025 ഡിസംബറിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഫെഡറേഷൻ കപ്പിലും ജേതാക്കളായവർക്ക് മാത്രമേ ഏഷ്യൻ ഗെയിംസ് ട്രയൽസിന് പങ്കെടുക്കാൻ സാധിക്കൂവെന്നാണ് റെസ്ലിംഗ് ഫെഡറേഷന്റെ പുതിയ നിയമം. എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയ വിനേഷിന് ഈ 2 ടൂർണമെന്റുകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വിവാദപരമായ സംഭവങ്ങൾക്ക് ശേഷം ഗുസ്തിയിൽ നിന്ന് വിരമിച്ച വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ഡിസംബറിൽ ആണ് തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചത്.
1: ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന ഹോം മാച്ചിൽ മുഹമ്മദൻസിനെതിരെ 1 ഗോളിന് പിന്നിലായ ശേഷം 3-1 മുന്നിലെത്തി കേരള ബ്ലാസ്റ്റേഴ്സ്. മത്സരത്തിന്റെ 42-ാം മിനിറ്റിലാണ് റോയ് മൈദോഷിലൂടെ മുഹമ്മദൻസ് FC ആദ്യം ലീഡെടുത്തത്. എന്നാൽ ആ ലീഡിന് വെറും 2 മിനിറ്റിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കലൂരിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മാച്ചിൽ ആദ്യ പകുതിയുടെ അവസാന മിനിറ്റുകളിലാണ് 2 ഗോളുകൾ പിറന്നത്. ബ്ലാസ്റ്റേഴ്സിനായി അർജന്റീന താരം ഫ്രാൻസിസ്കോ ഫിലാസിയർ ആണ് 44-ാം മിനിറ്റിൽ സമനില ഗോൾ കണ്ടെത്തിയത്. 59-ാം മിനിറ്റിൽ വിക്ടർ ബർത്തോമിയോ നേടിയ ഗോളിന്റെ കരുത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു. 74-ാം മിനിറ്റിൽ MS ശ്രീക്കുട്ടൻ നേടിയ ഗോളിന്റെ കരുത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് 2 ഉയർത്തി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഹോം ഗ്രൌണ്ടിൽ തകർപ്പൻ ആക്രമണമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. മുഹമ്മദൻസിന്റെ ഗോൾമുഖത്തിനെതിരെ 13 ഷോട്ടുകൾ പായിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരക്കായി. അതിൽ 6 ഷോട്ടും ഓൺ ടാർജറ്റായിരുന്നു. മുഹമ്മദൻസ് 2 ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിന് നേരെ പായിച്ചപ്പോൾ അതിൽ ഒരെണ്ണം ഗോളുമായി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ ആർ ഗോപകുമാർ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം ആർ ഉണ്ണികൃഷ്ണൻ, സീന യഹ്യ.
4: സമകാലികം.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗിൽ ഇനി KSEB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ ഭഗവതി ടെമ്പിൾ, മാരാപ്പറമ്പ് PHC പരിസരം, മഞ്ഞുമൽക്കടവ് റോട്ടറി കോളനി സീ ലോഡ്, തൈക്കാവ് അമൃത പമ്പ്, സെയിൻറ് ആൻ്റണീസ് ചർച്ച് പ്രദേശങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ കല്ലറ, നായർ സമാജം, ഓൾഡ് വാട്ടർ ടാങ്ക്, കേണൽ വിശ്വനാഥൻ റോഡ്, ഭവൻ സ്കൂൾ പ്രദേശങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: സേവന വാർത്തകൾ. അട്ടപ്പാടി അഗളി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ

തസ്തികയിൽ മൂന്ന് ഒഴിവുമാണുള്ളത്. പി എസ് സി അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 മുൻപായി സെക്രട്ടറി അട്ടപ്പാടി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് 67 85 81 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 90 61 54 05 41. 9061 54 05 541. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 18. അപേക്ഷ അയക്കേണ്ട വിലാസം സെക്രട്ടറി അട്ടപ്പാടി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് 67 85 81.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. അധിക യോഗ്യത അഭികാമ്യം. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 മണിവരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 63 01 27, 85 47 63 01 27.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസവുമായവരും വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. FM ഈവനിംഗിൽ ഇനി
5: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
6: അഗ്നിഹോത്രിയും വള്ളോനും രജകനും പാക്കനാരും വന്നു. പെരുന്തച്ചനും ഉപ്പുകൂറ്റനും അകവൂർ ചാത്തനും വന്നു. അവിടെ സന്തോഷം തിരയടിച്ചു. തളത്തിൽ 10 പേരും ഉണ്ണാനിരുന്നു. മുന്നിൽ വലിയ നാക്കില, അതിൽ നിറയെ വിഭവങ്ങൾ. സമീപത്ത് ഒരു നിലവിളക്ക് കൊളുത്തി വച്ചിരിക്കുന്നു. അതിന്റെ മുന്നിലും ഒരു നാക്കില, അതിലും വിഭവങ്ങൾ വിളമ്പിയിട്ടുണ്ട്. ആദ്യം അപ്പന് വിളമ്പൂ അനുജത്തി, അഗ്നിഹോത്രി പറഞ്ഞു. കരക്കിലമ്മ വിളക്കിന്റെ മുന്നിൽ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. ഇലയിൽ ചോറ് വിളമ്പി. പാക്കനാർ സഗദ്ഗതം പറഞ്ഞു, അപ്പാ വയലാക്കുന്നിലപ്പാ, ഊണ് സുഖമാവണം കേട്ടോ. ഞങ്ങൾക്കപ്പനെ കാണാൻ പറ്റില്ലെങ്കിലും അപ്പന് ഞങ്ങളെ കാണാലോ. കാരക്കിലമ്മ എല്ലാവരുടെയും ഇലയിൽ ചോറ് വിളമ്പി. എല്ലാവരും ഊണാരംഭിച്ചു. വിളക്കിന്റെ മുന്നിലുള്ള ഇലയിലെ ചോറും കറികളും അപ്രത്യക്ഷമായി തുടങ്ങി. കാരക്കി

0: അമ്മയും ബാക്കി പത്തു പേരും വീർപ്പടക്കിക്കൊണ്ട് ആ കാഴ്ച കണ്ടു. അപ്പാ, കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ? ഇടറുന്ന സ്വരത്തിൽ കാരയ്ക്കലമ്മ ചോദിച്ചു. വിളക്കിലെ നാളം വേഗതയിൽ ചരിച്ചു. വിളമ്പു അനുജത്തി. അപ്പൻ വരരുചിയുടെ ഏറ്റവും ഒടുവിലത്തെ സന്താനമാണ്. ശർക്കര ഉപ്പേരിയും കാളനും കൂടുതൽ വിളമ്പിക്കോളൂ, അപ്പൻ നല്ലോണം കഴിക്കട്ടെ, അഗ്നിഹോത്രി പറഞ്ഞു. കാരയ്ക്കലമ്മ ഉപ്പേരിയും കാളനും വിളമ്പി. ക്രമേണ അതും അപ്രത്യക്ഷമായി. പായസം കുറച്ചുകൂടി വിളമ്പട്ടെ അപ്പാ. ഇല പെട്ടെന്ന് താനേ മടങ്ങി. കാറ്റിന്റെ ചൂളം വിളി, കുടമണികളുടെ കിലുക്കം, തങ്ങളെ എന്തോ തൊട്ടുരുമ്മുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നി. ചാരിയിരുന്ന വാതിൽ താനേ തുറക്കപ്പെട്ടു. അപ്പൻ പോയി. എന്തായാലും സന്തോഷായി. അപ്പൻ സുഖമായി ഊണ് കഴിച്ചുലോ, അഗ്നിഹോത്രി പറഞ്ഞു. പായസം വിളമ്പട്ടെ? കാരയ്ക്കലമ്മ ചോദിച്ചു. വിളമ്പിക്കോളൂ, എന്താണ് ഇത്ര ചോദിക്കാനുള്ളത്? ധാരാളം വിളമ്പിക്കോളൂ പാണനാർ. പാക്കനാർ നാരായണത്തിനെ ഒന്ന് നോക്കി, വെറുതെ ഒന്ന് ചിരിച്ചു. മധുരം അകത്ത് ചെന്നാൽ ഭ്രാന്ത് കൂടുവോ കുറയുമോ നാരായണത്തെ? പാക്കനാർ ചോദിച്ചു. ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ നാരായണത്ത് പാക്കനാരെ സൂക്ഷിച്ചു നോക്കി. എല്ലാവരുടെയും മുഖം ഒരു നിമിഷം വല്ലാതായി. നാരായണത്ത് പെട്ടെന്ന് ഉറക്ക പൊട്ടിച്ചിരിച്ചു. ഇലയിൽ നിന്നും പായസം കോരി കുടിച്ചു. പാക്കനാരെ, തുറന്നു ചോദിച്ചോട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പായസം താൻ കഴിച്ചിട്ടുണ്ടോ? ഉപ്പുകൂറ്റൻ ചോദിച്ചു. പാൽപായസം ഇതുവരെ കഴിച്ചിട്ടേയില്ല. ശർക്കര പായസമൊക്കെ ധാരാളം കഴിച്ചിരിക്കണോ? എന്താ പാണനാരൊന്നും മിണ്ടാത്തത്? ഇനി വർത്തമാനം പറച്ചില് അനുജത്തിയുടെ ഊണ് കഴിഞ്ഞിട്ട് മതി. അനുജത്തി ഇരിക്കൂ, ഞങ്ങൾ വിളമ്പിത്തരാം, അഗ്നിഹോത്രി പറഞ്ഞു. കാരയ്ക്കലമ്മ ഉണ്ണാനിരുന്നു. ആങ്ങളമാർ വിളമ്പിക്കൊടുത്തു. എല്ലാവരും ഉമ്മറത്ത് വന്നിരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകലും വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മങ്കട പന്തല്ലൂർ മല വ്യൂ പോയിന്റിലെത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. ട്രാൻസ്ഫോമർ തകരാർ മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ

0: ബാറ്റിങ്ങിന് അയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: FM ഈവനിംഗിൽ ഇനി
2: ശാസ്ത്രദീപ്തി.
3: ഇവാൻ പാവലോ, മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ മർമ്മമറിഞ്ഞ ശാസ്ത്രപ്രതിഭ. മനഃശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന പ്രധാന വ്യക്തിത്വങ്ങളിലൊന്നാണ് തീർച്ചയായും പാവലോവിൻ്റേത്. വിശിഷ്ട അധ്യാപകർക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടുതലായി വരിക. 19-ാം നൂറ്റാണ്ടിലെ മനഃശാസ്ത്ര ഗവേഷകനായ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് ഇന്നും ഒട്ടും പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്നതിന് തെളിവാണ് ലോകമെമ്പാടുമുള്ള അധ്യാപക വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്ര പഠന സിലബസിൽ ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്ര പഠനങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അതിൻ്റെ പ്രായോഗിക പാഠങ്ങളും മറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1849 സെപ്റ്റംബർ 26 റഷ്യയിലെ റാസിൻ എന്ന പട്ടണത്തിൽ ഡിമിട്രിവിച്ച് പാവലോവ് എന്ന ഒരു പുരോഹിതന്റെ പുത്രനായാണ് ഇവാൻ പെട്രോവിച്ച് പാവലോവ് എന്ന ഈ ശാസ്ത്രജ്ഞന്റെ ജനനം. സ്വാഭാവികമായും തൻ്റെ പുത്രനെ ഒരു പുരോഹിതനാക്കണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചെങ്കിലും 7 വയസ്സിൽ തന്നെ നന്നായി പുസ്തകങ്ങൾ വായിക്കുവാനും പ്രകൃതിയുടെയും ഗണിതത്തിൻ്റെയും ഊർജ്ജതന്ത്രത്തിൻ്റെയും കൂടുതൽ പാഠങ്ങൾ പഠിച്ച് അവയെ അടുത്തറിയുവാനുമാണ് ഈ കുഞ്ഞു ഗവേഷകൻ അന്ന് താൽപ്പര്യം കാട്ടിയിരുന്നത്. അങ്ങനെ തൻ്റെ ബാല്യകാലത്തിനും പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പ്രസിദ്ധമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് തനിക്കിഷ്ടപ്പെട്ട ജന്തുശാസ്ത്രത്തിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുവാൻ അദ്ദേഹം അതീവ താൽപ്പര്യം കാണിച്ചു. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ പിതാവായ മെൻഡലിയഫ് എന്ന രസതന്ത്ര ശാസ്ത്രജ്ഞൻ്റേതുൾപ്പെടെയുള്ള ധാരാളം ക്ലാസുകൾ അദ്ദേഹത്തെ ആവേശഭരിതനാക്കി. മിലിറ്ററി മെഡിക്കൽ അക്കാദമിയിൽ അസിസ്റ്റന്റായും വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാബ് അസിസ്റ്റന്റായും പ്രൊഫസർ ബോഡ്കിൻ്റെ കീഴിൽ ഗവേഷകനുമായും ഒക്കെ അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹത്തിൽ അന്തർലീനമായ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്തു. 1881 ഡോക്ടറേറ്റ് നേടിയെങ്കിലും തൊഴിൽ സ്ഥിരതയില്ലാത്തത് അദ്ദേഹത്തെ എല്ലാ തരത്തിലും കഷ്ടത്തിലാക്കി. എന്നിരിക്കലും നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ അംഗീകാരം എന്നോണം 1904 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഭക്ഷണം കഴിക്കുന്നതും നാഡികൾ ആ സന്ദേശങ്ങൾ കൈമാറുന്നതും ആമാശരസം സ്രവിക്കപ്പെടുന്നതുമൊക്കെ വിശദമാക്കുന്ന അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്കായാണ് അദ്ദേഹത്തിന് ഈ ലോക പുരസ്കാരം ലഭിച്ചത്. ഇതിനുശേഷം നാഡികളെക്കാൾ രാസസന്ദേശവാഹകങ്ങൾ വഴിയുള്ള പ്രചോദനത്തിനാണ് പ്രാധാന്യമെന്ന് തെളിവുകൾ നിരത്തപ്പെട്ടെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനമായത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ്. എന്നാൽ നൊബേൽ സമ്മാനത്തിന് ശേഷം അദ്ദേഹം നായയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളും ആ മേഖലയിലെ സംഭാവനകളുമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. ഭക്ഷണം കാണുമ്പോൾ വായിൽ ഉമിനീര് വരുന്ന നായ കണ്ടീഷൻ ചെയ്യപ്പെടാത്ത റിഫ്ലക്സിൻ്റെ അഥവാ ദ്രുത പ്രതികരണത്തിൻ്റെ ഉദാഹരണമാണ്. പിന്നീട് ഭക്ഷണത്തോടൊപ്പം മണിയൊച്ച കേൾപ്പിക്കുകയും വീണ്ടും മണിയൊച്ച മാത്രം കേൾപ്പിക്കുകയും ചെയ്തപ്പോഴും നായയിൽ ഉമിനീർ സ്രവം കാണാമായിരുന്നു. പെരുമാറ്റശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയായ കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്ന ആശയം ഇങ്ങനെ ഉടലെടുക്കുകയായിരുന്നു. അനുഭവങ്ങളും പരിശീലനങ്ങളും വഴി ജീവികളുടെ പെരുമാറ്റത്തെ തന്നെ മാറ്റിമറിക്കാനാകും എന്ന സിദ്ധാന്തമായിരുന്നു അത്. വിദ്യാഭ്യാസ രംഗത്താണ് ഈ ചിന്താധാര വിപ്ലവം സൃഷ്ടിച്ചതെന്ന് പറയാം. കൂടാതെ മനുഷ്യ മനഃശാസ്ത്രത്തിൽ മനുഷ്യരുടെ ദോഷകരമായ ശീലം, ഭയം, ആശങ്ക തുടങ്ങിയവ ചികിത്സിക്കുവാനുമൊക്കെ ഇന്ന് അവലംബിക്കുന്ന ബിഹേവിയറൽ തെറാപ്പിയിലും മറ്റും ഈ സിദ്ധാന്തത്തിന് പ്രസക്തിയുണ്ട്. കടുത്ത ന്യൂമോണിയ ബാധിച്ച അദ്ദേഹം 1936 തന്റെ 87-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു.
2: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.

എല്ലാ ശ്രോതാക്കൾക്കും വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആദ്യം സംഘഗാനം അവതരിപ്പിക്കുന്നത് ശ്രീനന്ദ കെ എസ്, ചിലങ്ക എസ്, ആശാലക്ഷ്മി അരുൺ, നന്ദന നിഷാദ്, അക്ഷയലക്ഷ്മി, ശിവനന്ദന.

ഇനി ആശാലക്ഷ്മി അരുൺ ആലപിക്കുന്ന ഒരു കീർത്തനമാണ് അടുത്തത്.

0: മോണോ ആക്ടുമായി എത്തുന്നു ആരാധ്യ എസ്.
1: മന്റെ പൊന്നു മോളല്ലേ, ഒന്ന് കൈകൊട്ടിക്കേ. അങ്ങനെ എന്റെ പൊന്നുമോളുടെ ഉപ്പയുടെ പോയതാന്നറിയാവോ? പൊന്നുമോക്ക് കളിപ്പാട്ടും കുപ്പായും ഒക്കെ വാങ്ങാൻ പോയതാ. ഓ ഇല്ലില്ലേ ഓറേക്കോ. ഓ ഐഷു ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളി, ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോളാ. ഞാൻ നൊന്തുപറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവര് അവരവളെ ഇല്ലാതാക്കിയില്ലേ? ഐഷു വേഗം വാ, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട് പോവാൻ? ഈ ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു കിട്ടും. ജമാലിക്ക, രാമള്ളയിലും ബോംബ് വീണ് തകർന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. യാവ, എങ്ങോട്ട് പോവാനാ? ക്യാമ്പുകളിൽ വരെ ബോംബ് വീഴാൻ തുടങ്ങി. ഈ നശിച്ച യുദ്ധം ഇതെന്ന് അവസാനിക്കുമോ? അതെ, നൂറ്റാണ്ടുകളായി ഈ യുദ്ധം തുടങ്ങിയിട്ട്. രുധിരം വാർന്നൊലിക്കുന്ന ശരീരവുമായി മരിച്ച് ജീവിക്കുന്ന അമ്മമാർക്കും യുദ്ധത്തിൽ പിടഞ്ഞു മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു പാലസ്റ്റീന. മോനെ എടാ ഓടല്ലേ, എടാ ഇത് കൂടി കഴിച്ചിട്ട് പോ.
2: ആ ഉപ്പാന്റെ മോൻ പാപ്പം കഴിക്ക്, എന്നാലല്ലേ ഉപ്പാനെ പോലെ വലുതാവാൻ പറ്റൂ.
1: ആ അത് ശരിയാ, ഉപ്പാനെ പോലെ ആയല്ലേ പിന്നെ എന്നെ കാണാൻ.

0: കാത്തിരിക്കണം. അല്ല, എന്താണ് എല്ലാരും കൂടി ഒരു സ്വറവർച്ചില്? ഉമ്മ എന്തേടാ, ഉമ്മ കഴിഞ്ഞ ആഴ്ച പറഞ്ഞീന് ദൂരെ കച്ചവടത്തിന് മുമ്പ് നല്ല സിൽക്കിൻ്റെ തുണിയിട്ടാണ് മേടിക്കാൻ. നമ്മളിവിടെ ഉണ്ടടാ, പടച്ചോൻ്റെ കൃപ കൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒരാളുടെ സഹായം ഇല്ലാതെ നടക്കാം. അല്ലേലും, ഉമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേ. നമ്മുടെ മയ്യത്തെടുക്കുമ്പോൾ ഈ തിളങ്ങണ സിൽക്കിൻ്റെ തുണി പുതപ്പിച്ച് വേണം കിടത്താൻ. ഈ ഉമ്മാൻ്റെ ഒരു വർത്താനം നമ്മൾ പോണ്. ഓ ഓ ഓ, ഉറങ്ങട കള്ളാ. ഐഷോ ഐഷോ, ഇന്നാ. ഹായ് ഹയറിസ് പൂക്കൾ, എന്തു മണായിതിന്, നമ്മുടെ ദേശീയ പുഷ്പം. പക്ഷേ വംശനാശം സംഭവിക്കല്ലേ. പക്ഷെ ഉറച്ച വേരുകളാ നമ്മൾ പാലസ്തീൻ ജനതയെ പോലെ. എൻ്റെ ഐഷു, നല്ല വിശപ്പ്, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുപോയി. നിങ്ങൾ എന്തായി ആലോചിക്കണേ? ഉള്ളിൽ വല്ലാത്തൊരു പടച്ചില്, വലിയൊരു മുസീബത്ത് വരാൻ പോണോലെ ഗൽബ് പറയണ്. കിനാവില് കരച്ചിലും നിലവിള് ഒക്കെ ഐഷു, നിങ്ങൾ വെറുതെ പേക്കിനാവ് കാണണേണ്. അല്ല ഐഷു, യുദ്ധം അതുണ്ടാവും. ഈ നാടിൻ്റെ ഭൂപ്രദേശം, അതിർത്തികൾ, പരമാധികാരം, ഇതിനൊക്കെ വേണ്ടി ഇസ്രായേലുകളും പാലസ്തീനുകളും തമ്മിൽ പടകൂടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായില്ലേ. മോളെ മോളെ, ഐഷു ഐഷു, എഴുന്നേക്ക്. മോള് മോള് മോളെ, എൻ്റെ പൊന്നു മോളെ, എൻ്റെ പൊന്നു മോള്, ആർക്ക് വേണ്ടിയായി യുദ്ധം? ഇബ്ലീസുകളായ ഹമാസുകളെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ ഈ യുദ്ധം ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കിയില്ലേ? ഒരുപാട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി, ഒരുപാട് കുഞ്ഞുങ്ങളെ അനാഥരാക്കി, ഒരുപാട് ജീവശവങ്ങളെ ഉണ്ടാക്കി. അല്ലാതെ ഈ യുദ്ധം കൊണ്ട് എന്താ ഉണ്ടായത്? വിടരാതെ പോയ എൻ്റെ ഐറിസ് പൂക്കളെ, നിങ്ങൾ ഈ മണ്ണിൽ വേരുറച്ച് നിൽക്കുക. അതെ, യുദ്ധം നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും നേടിത്തരുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും നാടിനാപത്താണ്. യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ.
2: നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: പ്രിയരെ, എഫ്എം ഈവനിംഗിൽ സേവന വാർത്തകൾ. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആൺകുട്ടികൾക്കായുള്ള കോട്ടായി ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റു സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജാതി, ജനന തീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22 വൈകിട്ട് 5 കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 85 47 63 01 27, 85 47 63 01 27.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ.

0: എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. DCA ആണ് യോഗ്യത. പ്രായപരിധി 18-40. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0492329622. മറ്റൊരു നമ്പർ 8129543698. നമ്പറുകൾ ആവർത്തിക്കാം: 0492329622, 8129543698. ആലപ്പുഴ ജില്ലാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സിവ്യു വാർഡിൽ പ്രവർത്തിക്കുന്ന ABC സെന്ററിലേക്ക് വെറ്ററിനറി സർജനെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 16 രാവിലെ 11:30 മുല്ലയ്ക്കലുള്ള ആലപ്പുഴ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. വിശദ വിവരങ്ങൾക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-2-25-24-31, 0477-2-25-24-31. മൃഗസംരക്ഷണ വകുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലേക്ക് രാത്രികാല അടിയന്തര മൃഗചികിത്സയ്ക്കായി വെറ്ററിനറി സർജൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വാക്കിൻ ഇന്റർവ്യൂ ഈ മാസം 16 രാവിലെ 11 മുതൽ 12 വരെ മുല്ലയ്ക്കലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0477-2-25-24-31, 0477-2-25-24-31. ഇനി ഈവനിംഗ് മെലഡി. മിൻസാരക്കനവ് എന്ന തമിഴ് ചിത്രത്തിൽ ഹരിഹരൻ, സാധനാസർഗം എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

സേവന വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് യു പി എസ് സി പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്തമാസം ആദ്യം വാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8075-76-85-37. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8075-76-85-37. വെബ്സൈറ്റ് വിലാസം www.kile.kerala.gov.in.

കോട്ടയം ജില്ലയിലെ ഐഎച്ച്ആർഡിയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ June 5 വരെയും June 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 24 27 22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9447 24 27 22. വെബ്സൈറ്റ് വിലാസം thss.ihrd.ac.in.

ഇടുക്കി ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഓണറേറിയം അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ ട്രെയിനർ എന്നിവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79026959901, 79026959901. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഉദിത് നാരായൺ പാടിയത്, ചിത്രം ദിൽവാലെ ദുൽഹനിയ ലേ ജായംഗേ. രചന ആനന്ദ് ബക്ഷി, സംഗീതം ജതിൻ ലളിത്.

0: ദിൽ വാലേ ദുൽഹനിയേ ലേ ജായേംഗേ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ജതിൻ ലളിത്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: ചുങ്കം കടക്കാൻ കാത്തു നിൽക്കുന്ന കാളകളെ ചുങ്കം കടത്തിയാൽ അതിവേഗത്തിൽ ഓടിക്കും. വാലിൽ ഒന്ന് അമർത്തിപ്പിടിക്കുമ്പോൾ കാളകൾ വാലി ചുഴറ്റി ഓടാൻ തുടങ്ങും. ചിലപ്പോൾ ചാട്ടവാറുകളുടെ പിണർച്ചകൾ വായുവിൽ ഉയരുന്നതും കേൾക്കാം. കാളകളുടെ കരുത്തും തന്റെ മിടുക്കും കാണിക്കാൻ വേണ്ടിയാണ് കച്ചവടക്കാരൻ അവയെ ഓടിക്കാറുള്ളത്. കന്നിക്കൃഷി നടത്തി വരണ്ടുപോയ വയലുകൾ അപ്പോൾ വിജൃംഭിക്കുകയും ധാരാളം പൊടിപടലങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. പരസ്പരം കാണാൻ കഴിയാത്ത വിധം അന്തരീക്ഷം മൂടപ്പെടുന്നു. കാളകൾക്ക് കച്ചവടക്കാരനെയോ കച്ചവടക്കാർക്ക് കാളകളെയോ കാണാൻ കഴിയാത്തതുപോലെയാണ് പൊടിയുടെ മറകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത്. കണ്ണെത്താത്ത ദൂരത്തോളം ആലകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ടാകും. ഒരു മായക്കാഴ്ചയെന്നോണം വലിയൊരു ഭൂപടമായി വയൽ മാറുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ചന്ത, ആയിരക്കണക്കിന് കാളകൾ, ആയിരക്കണക്കിന് കച്ചവടക്കാർ. കച്ചവടങ്ങൾ നേടാനും നഷ്ടപ്പെടാനുമുള്ളതാണ്. എന്നാൽ കാളച്ചന്തയിൽ അധികവും നേട്ടങ്ങൾ മാത്രമേയുള്ളൂ, നഷ്ടങ്ങൾ വളരെ കുറവ്. കാളക്കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ചവർക്ക് നഷ്ടമുണ്ടാകാറേയില്ല. ചന്ത തീരുന്ന 7-ാം നാൾ വികസിച്ച മുഖങ്ങളുമായി മാറ്റിവാങ്ങിയ കാളകളോടൊപ്പം മടക്കയാത്ര. മേലെ ചൊവ്വ വയലിൽ കാളക്കച്ചവടം മാത്രമല്ല ഉണ്ടാകാറുള്ളത്. കഞ്ഞിയും കാപ്പിയും കടലയും മുറുക്കും ധാരാളമായി അവിടെ വിറ്റഴിയുന്നു. പിന്നെ പാട്ടുപുസ്തകങ്ങളും. വടക്കൻ പാട്ടും സരോജിനിയുടെ കടുങ്കയ്യും പാടിക്കൊണ്ടാണ് വിൽപ്പന നടത്തുക. അവയുടെ വായ്ത്താരികളും കാളകളുടെ ചൂരിനോടൊപ്പം അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കും. പലതരം ആളുകളുടെ പലതരം ഭാഷാരീതികൾ ആറാട്ടുകാലത്ത് ഈ ദേശത്തിൻ്റെതായി മാറുന്നു. ആറാട്ട് കഴിഞ്ഞാലും അവയുടെ അവശിഷ്ടങ്ങൾ ദേശവാസികളുടെ സംസാരങ്ങളിൽ കാണാനുണ്ടാകും. നിങ്ങ എന്തു പറഞ്ഞി, നീ കീഞ്ഞി മണ്ടി കളയണ്ട, ഇതെന്ത പൊന്മേരി അമ്പലത്തിൻ്റെ പണിയോ, മമ്പറത്ത് തങ്ങളെയും ശുഗതാക്കളുടെയും പേരിൽ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇവയിൽ ചിലതാണ്. പലയിടത്തുനിന്നും വന്നവർ ഇട്ടേച്ചു പോയവ കുറെ കാലം അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. താഴെ ചൊവ്വ വയൽ ഇടവേളയില്ലാത്ത ആരവങ്ങൾ നിറഞ്ഞ ഒരിടമാണ്. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞതോടെ വെളിമ്പ്രദേശമായി തീർന്ന സ്ഥലം പെട്ടെന്ന് ശബ്ദങ്ങളുടെയും കാഴ്ചകളുടെയും പ്രദർശനശാലയായി മാറുന്നു. കിട്ടുണ്ണി സർക്കസ് ഒരുപാട് കാലം

0: ഒരത്ഭുതം പോലെ നിലകൊള്ളുകയും പിന്നീട് അത് സംസാരത്തിൽ ഒരു ശൈലിയായി രൂപാന്തരപ്പെടുകയും ചെയ്തത് നാട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. വെളുത്ത അത്രയൊന്നും വിസ്താരമില്ലാത്ത ഒരു കൂടാരത്തിന് കീഴെ കിട്ടുണിയും കുടുംബവും വർഷങ്ങളോളം അഭ്യാസം പ്രകടിപ്പിക്കുകയുണ്ടായി. സർക്കസിലെ അത്ഭുത കാഴ്ചകളെക്കുറിച്ച് കവാടത്തിന്റെ ഉയർന്ന വേദിയിൽ മെഗാഫോണിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കിട്ടുണിയാണ്. അത് കഴിഞ്ഞ് ടിക്കറ്റ് കൊടുക്കുന്നതും കിട്ടുണി തന്നെ. എല്ലാവരും ടെന്റിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഭ്യാസങ്ങളുമായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും കിട്ടുണി തന്നെയാണ്. ഒരഭ്യാസമല്ല, പലതരം രീതികൾ. ചില നേരങ്ങളിൽ കുടുംബാംഗങ്ങളും ഉണ്ടാകും. ആറാട്ട് കഴിഞ്ഞ് കിട്ടുണി സർക്കസ് പോയിട്ടും ഒരു ശൈലി ദേശക്കാർ സൃഷ്ടിക്കുകയുണ്ടായി. ഒരാൾ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഏറ്റവും എളുപ്പത്തിൽ സൂചിപ്പിക്കുവാൻ നാട്ടുകാർ ചോദിക്കുന്നത് ഇതെന്താ കിട്ടുണി സർക്കസാണോ എന്നതായിരുന്നു. അതിനർത്ഥം അത് മുഴുമിപ്പിക്കാത്ത ഒരു പ്രവൃത്തി എന്നതാണ്. പൂവെടിത്തറയ്ക്ക് ചുറ്റും മറ്റൊരു ലോകമാണ്. പലതരം വസ്തുക്കൾ വാങ്ങാൻ ലഭിക്കുന്ന ഒരു വലിയ കമ്പോളം. ഓടിന്റെയും ചെമ്പിന്റെയും പാത്രങ്ങളും പലതരം പായകളും തുണിത്തരങ്ങളും കൽച്ചട്ടികളും പുസ്തകങ്ങളും പലഹാര വസ്തുക്കളും പന്തും വളകളും പാവകളും നിറഞ്ഞ വലിയൊരു കമ്പോളം പൂവെടിത്തറയ്ക്ക് ചുറ്റും ആറാട്ടുകാലത്ത് പ്രത്യക്ഷപ്പെടും. എപ്പോഴും പുതുമണമാണ് അവിടെ. ദേശക്കാർ ഒരു വർഷത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതും ഇക്കാലത്താണ്. അവരുടെ കാലഗണനയും ആറാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നിതു വാങ്ങി എന്ന ചോദ്യത്തിന് കഴിഞ്ഞ വർഷത്തെ ആറാട്ടുകാലത്തെന്നോ ആറാട്ടിന് മുമ്പെന്നോ പിമ്പെന്നോ ആയിരിക്കും മറുപടി കിട്ടുക. കൊടി ഉയർന്നു കഴിഞ്ഞാൽ പൂവെടി വരെ അമ്പല പരിസരത്തിലും അത് കഴിഞ്ഞാൽ പൂവെടിത്തറയ്ക്ക് ചുറ്റുമാണ് ഉത്സവകാലം. ഏഴാം നാൾ എഴുന്നള്ളത്തോടെയാണ് പരിസമാപനം. ദേശക്കാർ മുഴുവൻ പല വഴികളിലൂടെയായി അമ്പലപ്പറമ്പിൽ സംഗമിക്കും. ഓരോ വിഭാഗത്തിനും നിയുക്തമായ ചില ചുമതലകളുണ്ട്. ആലിൻ ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന കാരക്കെട്ട് വരവ് തീയന്മാരുടേതാണ്. കടപ്പുറത്തുനിന്നും അലങ്കരിച്ച ഓലക്കുടകളുമേന്തി മുക്കുവന്മാരെത്തുന്നു. അമ്പലപ്പറമ്പിലെ നിഴലുകൾ ഏറെ കിഴക്കോട്ട് ചായുമ്പോൾ പ്രത്യേകമായ താളക്രമത്തിൽ കാലുകൾ അതിശീഘ്രത്തിൽ ചലിപ്പിച്ച് നീണ്ട കോലുകളുമായി വേട്ടുവന്മാർ നടത്തുന്ന ആചാരമാണ് കോൽക്കളി. ഇത് അവസാനിച്ചു കഴിഞ്ഞാലും അതിന്റെ പെരുക്കം ഏറെ നേരം അമ്പലപ്പറമ്പിൽ നിറഞ്ഞിട്ടുണ്ടാകും. ഭഗവാന് വേണ്ട വെഞ്ചാമരം ഉണ്ടാക്കി കൊടുക്കുന്നത് കുറുപ്പന്മാരാണ്. തിരുവായുധങ്ങൾ മിനുക്കേണ്ടത് കൊല്ലന്മാരും. ഭഗവാന്റെ വിഗ്രഹവും വഹിച്ചുകൊണ്ട് സന്ധ്യയോടെ എഴുന്നള്ളത്ത് ആരംഭിക്കും. ആലിൻ ചുവട്ടിലെത്തുന്ന എഴുന്നള്ളത്തിനെ ആദരിക്കുവാൻ ചെമ്പട്ടണിഞ്ഞ് കുത്തുവിളക്കും കൊളുത്തി വാളുമേന്തി പുലയന്മാർ കാത്തു നിൽക്കണം. തീണ്ടാതിരിക്കുവാൻ നൂറുവാര അകലെ കിഴക്കുമാറിയാണ് അവരുടെ സ്ഥാനം. അവിടെ കാണിക്കയർപ്പിച്ച പണമെടുക്കാൻ ഊരാളന്മാർ ചെല്ലുമ്പോൾ വീണ്ടും അവർ പിന്നോട്ട് മാറണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ചുക്ക്.
4: രുചിയും ആരോഗ്യവും പ്രധാനം ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് ഉണങ്ങിയ ഇഞ്ചി അഥവാ ചുക്ക്. പലഹാരത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചുക്ക് പ്രാചീന കേരളത്തിന്റെ കയറ്റുമതി പട്ടികയിലെ പ്രധാന ഇനങ്ങളിൽ ഒന്നാണ്. ഇഞ്ചിയും ചുക്കും ആഹാരമായും ഔഷധമായും ഉപയോഗിച്ചു പോരുന്നുണ്ട്. എങ്കിലും ഇഞ്ചിയേക്കാൾ ഗുണപ്രദമാണ് ചുക്ക്. ഇഞ്ചി ഉണക്കി നീര് കളഞ്ഞു സൂക്ഷിക്കുന്നതാണ് ചുക്ക്. പനി, ജലദോഷം മുതലായ മഴക്കാല രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ ചുക്കുകാപ്പിയും ചുക്കുവെള്ളവും സേവിക്കുക പതിവാണ്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന ആയുർവേദ ചൊല്ല് പരക്കേ അറിയപ്പെടുന്നതാണ്. സുഗന്ധ വ്യഞ്ജന ഔഷധ തലങ്ങളിൽ നിന്നും ഭാഷയുടെ മേഖലയിലേക്കും ചുക്ക് ചില കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. ചുക്കുരൂപത്തിലേക്ക് ഇഞ്ചിയെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തെ അടയാളപ്പെടുത്തുന്ന വിധത്തിൽ ചുമ്മാ കിട്ടുമോ ചുക്കിട്ട വെള്ളം എന്ന് ചോദിക്കാറുണ്ട്. ജീവിതത്തിൽ ഏത് ചെറിയ വിജയത്തിന് പിന്നിലും പരിശ്രമമുണ്ട് എന്നടയാളപ്പെടുത്തുന്ന ശൈലിയാണിത്. പിണക്കം തോന്നുമ്പോൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറയാറുണ്ട്. അമിതമായ ആത്മവിശ്വാസത്തെയും അല്പമൊക്കെയുള്ള ഗർവിനെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. യാതൊന്നിനും കൊള്ളാത്ത വസ്തുവിനെ ചുക്കിനും കൊള്ളാത്തത് എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പ്രയോജനമില്ലാത്തത് എന്ന് പ്രസ്താവിക്കുന്നതാണ് ഈ പരാമർശം. ചുക്ക്

0: പ്രകൃതിയാ തന്നെ ഉഷ്ണമാണ്. എന്നാൽ ചുണ്ണാമ്പ് തണുത്തതും മൃദുവായതുമാണ്. ആയുർവേദത്തിലും മറ്റു ദൈനംദിന ആവശ്യങ്ങളിലും ഇവ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇതിൽ ഒരു വിഭാഗത്തിലും ഉൾപ്പെടാത്ത, അതായത് ഒരു മെച്ചവും ഇല്ലാത്തതിനെയാണ് ചുക്കിനും കൊള്ളാത്തത് എന്ന ശൈലി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പിശുക്കൻ എന്ന് പറയേണ്ടിടത്ത് ചുക്ക് ചെട്ടി എന്ന് ചിലയിടങ്ങളിൽ വിളിച്ചു പോരുന്നു. ചെറു കഷ്ണങ്ങളായി മുറിയുക എന്ന അർത്ഥത്തിൽ ചുക്കു ചുക്കായി ഉടയുക എന്നും പറയാറുണ്ട്. അർത്ഥമറിയാതെയുള്ള വായനയെയോ അസ്ഥാനത്തുള്ള പദവിഭജനത്തെയോ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് ചുക്കുമു, ളകുതി, പല്ലി എന്നത്. ചുക്ക്, മുളക്, തിപ്പലി ഇവ മൂന്നും എന്തെന്ന് അറിയാതെ തെറ്റായി പദം പിരിച്ച് ചുക്കുമു എന്നും ളകുതി എന്നും പല്ലി എന്നും വായിക്കുന്നതിലെ വിരോധാഭാസമാണ് ഈ ശൈലിയുടെ കാതൽ. ഭാഷയെയും സംസ്കാരത്തെയും സ്വാധീനിച്ച മറ്റൊരു സുഗന്ധവ്യഞ്ജനം മലയാളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്ന പോലെയാണ് മലയാളിയുടെ പ്രയോഗ സഞ്ചികയിൽ ചുക്കിന്റെ നിസാരമല്ലാത്ത ഇടപെടൽ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

പ്രീതി ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം. രാത്രി 10:30 സ്മൃതിരാഗം, പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ, 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മ ചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

എഫ് എം ഈവനിങ്ങിൽ ഇനി നിലാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ മൂന്ന് നദികളുടെ സംഗമത്തിന് പറയുന്ന പേരെന്ത്? കോതയാർ, കാളിയാർ, തൊടുപുഴയാർ എന്നീ മൂന്ന് നദികളുടെ സംഗമത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം: മൂവാറ്റുപുഴ. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത് 1914 മൂവാറ്റുപുഴയിലാണ്.

ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ റോസി തമ്പി. 7:35 എഫ് എം ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം ചക്രവാത ചുഴികൾ ഓർമ്മിപ്പിക്കുന്നത്. എട്ടഞ്ചിന് നിയമവേദി പരാതികൾക്ക് മറുപടി. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം. രചനാ സംവിധാനം സി കൃഷ്ണകുമാർ, നിർവഹണ സഹായം പി നിഷ, ശബ്ദം നൽകിയവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. ഉച്ചകഴിഞ്ഞ് 3:00 സഹയാത്രികയിൽ സംരംഭക സോണിയ യേശുദാസ് പങ്കെടുക്കുന്നു. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എം എസ് ഗായത്രിയുമായി അഭിമുഖം. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം, രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ തുടങ്ങിയവർ. പ്രിയമുള്ളവരെ, ഇതോടുകൂടി എഫ് എം ഈവനിംഗ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35 മുതൽ.

0: സമയം 9 മണി കഴിഞ്ഞ് 15:35.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാതലൻ എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാദ്യം. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

സില്ലിനു ഒരു കാതൽ. ഈ ചിത്രത്തിൽ നരേഷ് അയ്യർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന വാലി, സംഗീതം എ ആർ റഹ്മാൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ഇനി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലേ.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിവസം
2: ആരാ വന്നോളൂ.
3: മേഡത്തിന് എന്നെ മനസ്സിലായോ?
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
3: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിന് സഹായിക്കുന്ന.
2: ഓ, അരുൺ.
3: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
2: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
3: അഡ്മിറ്റായിട്ട് മൂന്നാഴ്ചയായില്ലേ?
2: മൂന്നാഴ്ച.
3: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
3: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
2: ആ ഒരു വിശ്വാസത്തിലാ ഞാനും.
3: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ, അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
3: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
2: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
3: മേഡത്തിൻ്റെത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.
2: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
3: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രോജക്ട്.
2: ഊണമുറക്കവുമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടായില്ലല്ലോ എന്നറിയുമ്പോഴാ.
3: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രോജക്ട് തുടർന്നു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
2: പക്ഷേ അദ്ദേഹം
3: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
2: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലാരുൺ.
3: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
2: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
3: അതും ശരിയായിരിക്കാം.
2: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല.
3: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
2: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
3: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
2: അറിയില്ല.
3: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
3: അത് പോട്ടെ, മാഡത്തിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം

0: അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവിനൊരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു.
1: എന്താ ക്ഷീണിച്ചോ?
0: പിന്നെ ക്ഷീണിക്കാതെ, രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ, ഇപ്പോ ദേ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെ? നല്ല ഉറക്കം, പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
0: അതൊക്കെ ഇനിയും കാണാലോ, ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
1: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
0: തിയറിയോ? അതെന്താ?
1: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
0: വിചാരിച്ചു.
1: നമ്മൾ പിറ്റേന്നു അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്കുക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
0: ആയിരിക്കുമല്ലോ, എന്താ സംശയം?
1: അല്ല,
0: അത് കൊള്ളാം, അത് പിന്നെ ഏത് പുഴയാ?
1: നമ്മളിപ്പോ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
0: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
1: ഇപ്പോ ദേ ആ സൂര്യനൊന്ന് നോക്കിക്കേ.
0: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
1: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
0: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
1: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.
0: ഓ, അങ്ങനെ
1: അങ്ങനെ. പിന്നെ ഒരേ പുഴയില് 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയണതും അതുകൊണ്ടാ.
0: എനിക്കിതൊന്നും തലയിൽ കയറില്ല കേട്ടോ, പറഞ്ഞേക്കാം.
1: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
0: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
1: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി, നമ്മൾ ഒരു ചെടി നടുകയാണെന്ന് വിചാരിക്കൂ.
0: വിചാരിച്ചു.
1: ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
0: ഒരു മാസം പ്രായമായ ചെടി
1: സമ്മതിച്ചിരിക്കുന്നു.
0: എന്താ കളിയാക്കുക?
1: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
0: ഓ, ഇതിൽ എന്താപ്പോ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
1: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
0: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
1: എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
0: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ, ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
1: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
0: എനിക്കറിയില്ല.
1: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
0: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ? ശരിക്കും
1: ശരിക്കും.

0: കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
1: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കൂന്നേ.
0: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ, ഇനി കണ്ടുപിടിക്കാട്ടോ.
1: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ.
0: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
1: ആണോ?
0: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
1: അതെ.
0: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
1: ഇല്ലേ.
0: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
1: ആ, ചോദിക്കൂ.
0: പക്ഷികൾ എങ്ങനെയാ 1000 കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
1: അത് ശരിയാണല്ലോ.
0: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ, ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
1: ഇല്ല.
0: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
1: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
0: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
1: എന്താ എന്താ എന്താ എന്തോ പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
1: ചായത്തോട്ടോ? എവിടെ?
0: ദേ അവിടെ കാണുന്നില്ലേ?
1: ആ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
0: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
1: അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
0: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
1: എന്താ?
0: ചായയില തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
1: പിന്നെ
0: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
1: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
0: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെയും മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
1: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
0: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: വണക്കം മാഡം.
1: വണക്കം, ആരാ?
0: ഞാൻ തങ്കമ്മ.
1: ഓ, ഇത് കുറെ പേരുണ്ടല്ലോ.
0: ആ, കിച്ചണിന്റെ ചാർജ് എനിക്ക്.
1: ഓ,
0: അത് അച്ചുവേട്ടൻ. അച്ചുവേട്ടാ, ഇങ്ങ വാ.
2: വണക്കം മാഡം.
0: ഓ, വണക്കം. ഈ ഗാർഡൻ മൊത്തം നോക്കുന്നത് അച്ചുവേട്ടാ. ഇത് ക്ലീൻ ചെയ്യാൻ കുമുദം. കുമുദം, ഇങ്ങ വാ. മാഡം ഇരിക്ക, ഇങ്ങ വാ കണ്ണാ.
3: വണക്കം മാഡം.
1: വണക്കം.
0: ഇസ്ത്രി എല്ലാം അവള് നോക്കും. മരതകം, ഇങ്ങ വാ മരതകം. മാഡം ഇരിക്ക.
3: വണക്കം മാഡം.
1: വണക്കം. അപ്പോ എന്റെ പണിയോ?
0: ഈ ബംഗ്ലാവിൽ കൊച്ചമ്മമാർ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല മാഡം. ഒരു സ്പൂൺ കീഴ വീണാൽ പോലും എടുക്കരുത്. സൂപ്പർവൈസർ അറിഞ്ഞാൽ നമ്മളെ ബാക്കി വെക്കില്ല.
1: തങ്കമ്മേ.
0: ഓ മാഡം.
1: അതിനെ ഞാൻ സൂപ്പർവൈസറോടൊന്നും പറയാൻ പോണില്ല.
4: നളിനി, ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചിട്ടകളാ. എന്തിനു ഏതിനും ജോലിക്കാരുണ്ടാവും. അവരുടെ ജോലി ചെയ്ത് അവർ പോയിക്കൊള്ളും.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
4: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
4: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും. അറിയോ
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
4: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
4: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
1: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ? ഈശ്വരാ.

0: മാധവ്, എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളൂന്നേ.
1: നള്ളി, എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാല്
1: ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാം.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നള്ളി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല.
0: ആണോ?
1: കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി.
0: ഓ,
1: അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്ട്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ, ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്.
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ, ലാബും ബംഗ്ലാവൊക്കെ തൊട്ടടുത്തല്ലേ, സമയമുള്ളപ്പോ ഞാനിങ്ങ് വരില്ലേ തന്റെ ഈ ഏകാന്തത മാറ്റാൻ?

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും ഒരാഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. ഒരാഴ്ച ലീവെടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ, നീ ഓർക്കുന്നു, മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?

0: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
1: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
0: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
1: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടാതായി.
0: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
1: മാധവ്, രാത്രി എപ്പോഴാ വരിക?
0: ഞാൻ ഇത്തിരി വൈകും, എന്നെ കാക്കണ്ട.
1: മാധവ്,
0: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്.
0: ഓ,
1: അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കേണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: ആഹാ, അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയൊക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: ഇങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു, പക്ഷേ വേണ്ട പോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണമുണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അത് നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു. നിങ്ങൾ കൂടി പോയാ?
1: സാരമില്ല. എത്ര വർഷമായി ഊണ് ഉറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾ ഒരിക്കലും മാധവിനൊരു ഭാരമാവില്ല.
2: നീ എന്തൊക്കെയായി പറയുന്നത്?
1: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ? അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
2: നല്ലി, നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കണ്ട.
1: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയൊരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവിനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
2: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോ മനസ്സില് ഒരു ശൂന്യത.
1: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ണടം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
2: അതൊന്നും ഓർത്ത് നീ വേവലാതിപ്പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
1: ശരി.

0: മാധവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.

0: എന്തു ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിന് ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നെക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായികയില്ലല്ലോ.
1: എന്താ ഇപ്പോ ഇങ്ങനെയൊരു സംശയം തോന്നാൻ?
0: ഈ പ്രോജക്റ്റിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചു ഇത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായി ഇത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ടുമുതലേ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞാൽ മനസ്സിന്റെ ഭാരം കുറയും. എന്താന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാലേ സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം, എന്തൊരാശ്വാസം!
1: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
1: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തെളിച്ചുമറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമേ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും താമസിക്കാൻ ബംഗ്ലാവും. പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തന്റെ പ്രൊജക്ട് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
0: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതമോ? മാധവ് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
1: നളിനി, നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല. അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെയൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
0: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക് മാധവ്, കണ്ടോ ആ പാർക്കിൽ രണ്ടുപേര്? നോക്ക്, ഏ, ആളുകൾ കാണുന്ന ചിന്ത പോലും ഇല്ല.
1: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇവിടെ പതിവാണ്.

0: നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. നിന്ന ഞാനിപ്പോ
1: ആരെങ്കിലും കാണുന്നേ.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
3: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റും കിട്ടും.
2: അപ്പോ ബാക്കിയുള്ളവരോ?
3: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
2: ഓ, അത് ശരി.
3: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
2: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
3: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
2: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
3: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
2: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
3: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
2: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
3: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
2: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
2: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
2: പ്രോജക്ട് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
3: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
2: എന്നുവെച്ചാ?
3: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
2: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
3: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
2: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്ടുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?
3: മേഡം എന്തൊക്കെയാണ് പറയുന്നത്?
2: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
3: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
2: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
3: എന്നിട്ട്?
2: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
3: തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
2: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
0: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ.
2: എന്താ മാധവ്?
0: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
2: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
0: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
2: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
0: ആ, അതൊക്കെ ഉണ്ട്.
2: പരീക്ഷണം വിജയിച്ചോ
0: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
2: ആണോ? ആണോ?

0: അതെവിടെയുണ്ട്? എനിക്ക് ഇപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
1: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല.
0: മാധവ്,
1: ഇതേ സുബ്രഹ്മണ്യൻ സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
0: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
1: എന്തിനെ, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
2: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
0: പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കല്ലേ അരുൺ, എനിക്കത് ഓർക്കുന്നതേ പേടിയാണ്.
2: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
0: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളല്ലേ ഈ കിടക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
2: ഏയ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
0: ആവോ, ആർക്കറിയാം.
2: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ.
0: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
2: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?
1: കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം, പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയവും പോയി എന്ന് മാത്രമല്ല, ഒരുപാട് ശത്രുക്കളും ഉണ്ടായി.
0: അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാധവ്, ഈ കണ്ടുപിടുത്തം വിജയിച്ചാൽ ലോകത്ത് എത്രയോ പേർക്ക് ഗുണാവില്ലേ?
1: പറയാൻ എളുപ്പമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് 16-18 മണിക്കൂർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞൻ അവന്റെ ആരോഗ്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല.
0: സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി പഴയതെല്ലാം മറന്നേക്കോ.
1: ഫോർമാലിറ്റീസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഡയറക്ടർ ആകെ അസ്വസ്ഥനാണ്. അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ മാത്രമേ റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
0: മാധവനിപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
1: ഈ സമയത്തോ പറ്റില്ല.
0: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്താണ്. ഇനി അല്പം വിശ്രമം വേണം.
1: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞ
0: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ.
1: മാഡം, പ്ലീസ് കരയരുത്.
0: എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ.
1: 15 മിനിറ്റ്. ആ, സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
0: ഓ,
1: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
0: അച്ചുണ്ണ ഇങ്ങ വാ, എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക് സൂക്ഷിച്ച്.
1: തങ്കമ്മേ,
0: ഓ
1: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
0: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
1: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
0: എന്നാ മാഡം?
1: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
0: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ, വേഗം പോയാരാം. 1 മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
1: ഈ മാധവിന്റെ ഒരു കാര്യം ഇത് തന്നെയാണല്ലോ 24 മണിക്കൂറും ചിന്ത.
2: ആ, അതങ്ങനെ തന്നെ ആവണല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി. 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
1: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്
1: കുറേ നേരമായിട്ടും മാധവിനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. അകത്തു കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവിന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ് തുറന്നു കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവിന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞുകിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശവപ്പുറമായിരുന്നു എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കമറ്റ് കിടക്കുന്ന മാധവ്. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ICU-ൽ ആണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണ് തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
3: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
1: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവിന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല.
3: ഓ മൈ ഗോഡ്.
1: മാധവിന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1 ആഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂ അത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.

0: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
1: ഇല്ല, വന്നിട്ടേയില്ല.
0: തിരക്കുകൊണ്ടായിരിക്കാം.
1: ആവോ, എനിക്കറിയില്ല. മാധവന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണിന്ന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
0: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
1: ശരി അരുൺ.
2: നളിനി എന്താ ആലോചിക്കുന്നത്?
1: ഒന്നുമില്ല.
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
1: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല മാധവ്. മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
2: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
1: അതൊന്നും ഇനി ഓർക്കണ്ട.
2: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതു, നമ്മൾ അവിടെ പോയതൊക്കെ.
1: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
2: എന്താണ്, ചോദിച്ചോളൂ.
1: മാധവനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
2: ഇല്ലെന്നേ പറയൂ.
1: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
2: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണിലിരുട്ട് കയറിയതുപോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
2: അതെയോ, എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു.
2: ഓ,
1: അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
2: അതെയോ, ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
2: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
2: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്.
2: അതെയോ?
1: പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
2: അയാൾക്ക് എന്നോട് പകയുണ്ടായിരുന്നു, അത് സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ. പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
2: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
2: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
2: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
2: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
2: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
2: അതെ. അയാൾ അന്ന് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ ഇപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
2: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

മടക്കം. ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ നാലാം ദിവസമായ നാളെ രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: നാളെ രാവിലെ 6:32 റീഗൽ ജ്വല്ലേഴ്സിന്റെ പിള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ എൻ വി കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത. നാളെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികത്തിൽ ചക്രവാത ചുഴികൾ ഓർമ്മിപ്പിക്കുന്നത്. രാവിലെ 8:05 നിയമവേദിയിൽ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: 1 തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
3: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ.

0: അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
0: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
1: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
0: ആ അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം. രചനാ സംവിധാനം ശ്രീ കൃഷ്ണകുമാർ. നിർവഹണ സഹായം പി നിഷ. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഹയാത്രികയിൽ സംരംഭക സോണിയ യേശുദാസ് പങ്കെടുക്കുന്നു. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി, പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 ലളിതഗാനം. 6:50 കാർഷിക ജീവനത്തിൽ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ചളിക്കവട്ടത്തുള്ള TA ജോസഫിനെ പരിചയപ്പെടുത്തുന്നു. പച്ചക്കറികൾ വിവിധ ഇനം ചാമ്പ, പേരയ്ക്ക തുടങ്ങിയവ നട്ടുപരിപാലിക്കുന്ന സൗത്ത് ചിറ്റൂർ സ്വദേശി സെബാസ്റ്റ്യൻ CJ ചിന്തകളിലൂടെ. 8:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം. രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിൽ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ MS ഗായത്രിയുമായി അഭിമുഖം.
2: ദിവസവും രാവിലെ 7:00 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7:00.
0: നാളെ രാത്രി 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. ഒൻപത് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചനാ ശ്രീ ജനാർദ്ദനൻ.

സംവിധാനം റൂബി ബാബു, പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ തുടങ്ങിയവർ. തുടർന്ന് രാത്രി 10:30 ചില്ലുജാലകം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 9 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളുടെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി സ്മൃതിരാഗം ആരംഭിക്കുന്നു. ആദ്യഗാനം എസ് ജാനകി പാടിയത്. ചിത്രം ഭാർഗവീ നിലയം. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം എസ് ബാബുരാജ്.

0: മലയാളമാണെൻ്റെ ദേശം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ശകുന്തള എന്ന ചിത്രത്തിൽ പി സുശീലയും സംഘവും ആലപിച്ച ഗാനമെടുത്തത്, വയലാറിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.

സ്മൃതിരാഗത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കാർത്തിക എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയത്.